പ്രിയ ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും ഇന്നത്തെ പ്രഭാത പ്രക്ഷേപണത്തിലേക്ക് സ്വാഗതം. ഇന്ന് കൊല്ലവർഷം 1201 ആണ്ട്, ഇടവം 11, 2026 മെയ് 25, തിങ്കളാഴ്ച. റേഡിയോ സാന്ത്വനം 90.4 FM ന്റെ എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും ശുഭദിന ആശംസകൾ.

0: ശുഭചിന്തകൾ. ഈ ജീവിതത്തിൽ പലപ്പോഴും നാം നമ്മുടേതെന്ന് വിചാരിക്കുന്ന വ്യക്തികൾ നമ്മെ നേരിട്ട് കാണുമ്പോൾ അവരുടെ മനസ്സിൽ നമുക്ക് വലിയ സ്ഥാനമാണ് ഉള്ളതെന്നൊക്കെ പറയുമെങ്കിലും അങ്ങനെയൊന്നുമല്ല എന്ന് അവരുടെ പ്രവൃത്തികളിൽ നിന്ന് കൃത്യമായി വായിച്ചെടുക്കാനാവുകയും ചെയ്യും. ഒന്നോർക്കുക, തനിക്ക് താനും പുരയ്ക്ക് തൂണുമേ സത്യത്തിൽ സ്വന്തമെന്ന് പറയാനുള്ളൂ. സ്വയം സ്നേഹിക്കുക, ബഹുമാനിക്കുക, പ്രോത്സാഹിപ്പിക്കുക, പരിഗണിക്കുക. ഏവർക്കും ശുഭദിന ആശംസകൾ.
1: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇപ്പോൾ കേൾക്കാം ഭക്തിഗാനങ്ങൾ.

നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാന പരിപാടികൾ. രാവിലെ 8 മണിക്ക് അറിയാം അറിവ് നേടാം. 8:30 സുന്ദര സഞ്ചാരം. 9 മണിക്ക് നീതിയുടെ വഴിത്താരകൾ. 9:30 സ്നേഹസ്പർശം.

സന്ദേശം. 10 മണിക്ക് ലൈവ് ചാറ്റ് ഷോ ഇത്തിരി നേരം ഒത്തിരി കാര്യം. ഉച്ചയ്ക്ക് 1:30 സമാഗമം. 3 മണിക്ക് തിരശീല. വൈകുന്നേരം 4:55 പ്രാദേശിക വിശേഷങ്ങൾ. 5 മണിക്ക് ഇന്നിസൈ. 6 മണിക്ക് ചരിത്രത്തിൽ ഇന്ന്. 6:05 വ്യാസപ്രസാദം. രാത്രി 8 മണിക്ക് മേഘമൽഹാർ. 9:55 ബെഡ് ടൈം സ്റ്റോറീസ്. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ദിവസവും രാവിലെ 6:45 7:25 ഉച്ചയ്ക്ക് 12:30 12:50 വൈകുന്നേരം 6:30 7:25 ആകാശവാണിയിൽ നിന്ന് പ്രക്ഷേപണം ചെയ്യുന്ന വാർത്തകൾ കേൾക്കാം. ഇപ്പോൾ കേൾക്കാം ചരിത്രത്തിൽ ഇന്ന്.

നക്ഷത്രത്തിൽ ഇന്ന് മെയ് 25. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ ആശ്രമം അഹമ്മദാബാദിൽ ആരംഭിച്ചതും ഗൾഫ് കോഓപ്പറേഷൻ കൗൺസിൽ നിലവിൽ വന്നതും ചിലി ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് ടെന്നീസ് കിരീടം നേടിയതുമൊക്കെ ഒരു മെയ് 25-നായിരുന്നു. മെയ് 25-ന്റെ ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് മെയ് 25. അമേരിക്കൻ ശാസ്ത്രജ്ഞർക്ക് ജീവജാലങ്ങളുടെ DNA ആദ്യമായി ലഭിച്ചത് 1995 മെയ് 25-നായിരുന്നു. ഡീകോഡിംഗിൽ വിജയിക്കുകയും ചെയ്തു. ആണവ പരീക്ഷണങ്ങൾ കാരണം ഇന്ത്യയെ നിരോധിക്കില്ലെന്ന് 15 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ സമ്മതിച്ചത് 1998 മെയ് 25-നായിരുന്നു. ചിലി ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് ടെന്നീസ് നേടിയത് 2003 മെയ് 25-നായിരുന്നു. 2007 മെയ് ഇന്നേ ദിവസമായിരുന്നു തമിഴ് അഭയാർത്ഥികളുടെ പൗരത്വത്തിന് ശ്രീലങ്കൻ സർക്കാർ അനുമതി നൽകിയത്. ജപ്പാനിലെ 80-കാരനായ യുഷിറേ മിയൂറ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറിയത് 2013 മെയ് 25-നായിരുന്നു.

ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

മന്ദാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ലോകത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽ ചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമ്മാനിക്കും. കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്.
1: CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർ മൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനമന്ത്രി നിർമ്മലാ സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ, ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു.
0: ഈ മാസം 28-ന് നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ ക്യുവറ്റ് UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ബലിപെരുന്നാൾ 28-ന് വന്ന സാഹചര്യത്തിലാണ് നടപടി. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NDA കേന്ദ്രങ്ങൾ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാങ്ഷു പാണ്ഡ 1,09,000-ൽപ്പരം വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPMലെ ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ശക്തികേന്ദ്രമായ ഫൽത്തയിൽ TMC സ്ഥാനാർത്ഥി 4-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫൽത്തയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ മാസം 21-ന് വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിട്ടത്. ഫൽത്ത തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച പാണ്ഡയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ വിഷയവും ചർച്ചയായേക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം ബെങ്ങാനൂർ BPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. അംഗനവാടികളിലെ സൌകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു. അംഗനവാടികളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്ക വാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായ 3 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം അറിയിച്ചു. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. 904 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. നേരത്തെ 170 പേർ മരിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയുടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് വൺ അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായികരംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന May 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത

0: നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കും. കണ്ണമൂല വാർഡിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 CCTV ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് എത്തുന്നവ വാഴച്ചാലിലും തടയും. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: തമിഴ്നാട് ഭാഗത്തു നിന്ന് ആതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ടായിരിക്കില്ല. ചാലക്കുടി ആതിരപ്പള്ളി ഭാഗത്തു നിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. ഈ ഭാഗത്തു നിന്ന് സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം.
0: സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ തുടക്കമിട്ടു. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
2: പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. KPCC അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട് നടത്തും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12 ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

ഞമ്മളെ മജുനു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കള് വിൽക്കണ നേഴ്സറിയില് വെളിച്ച പൂക്കള് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല.

ഹൃദയത്തിലേറ്റ റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്ര സമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും KT തോമസ്, P നാരായണൻ,

0: വി എസ് അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ എട്ടുപേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, മൊബിലിറ്റി, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കടൽ മാർഗമുള്ള സുരക്ഷിതവും സുഗമവുമായ വാണിജ്യം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണുള്ളതെന്ന് പശ്ചിമേഷ്യൻ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ത്യ യു എസ് ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. അമേരിക്കയുടെ 250-ാം സ്വാതന്ത്ര്യവാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെ യു എസ് സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൌഹൃദമാണെന്നും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് ഇത്രയും അടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. എല്ലാ ഗോത്ര സമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
1: यूसीसी से कोई वनवासी अधिकारों का अतिक्रमण नहीं होने वाला है. दो राज्यों में हमने यूसीसी को लागू किया है, गुजरात और उत्तराखंड. यूसीसी से कोई वनवासी भाई, कोई जनजाति का परंपराओं के साथ खिलवाड़ नहीं होने वाला है.
0: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോംഗോയുടെ കിഴക്കൻ മേഖലയിൽ എബോള എന്ന് സംശയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം 900 കടന്നതായി കോംഗോ ഭരണകൂടം. 904 കേസുകളും 119 മരണങ്ങളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോംഗോയിൽ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗം ആഗോളതലത്തിൽ പടരാനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ ഫെബ്രുവരി 28 അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതാണ് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷത്തിന് കാരണമായത്. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമബംഗാളിന്റെ പുരോഗതിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 01140759000 എന്ന നമ്പറിലോ CUET UGINTA.AIC.IN എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് 18.4 ഓവറിൽ 163 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. മുംബൈയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ്

0: മുംബൈ ഇന്ത്യൻസിനെ 30 runs പരാജയപ്പെടുത്തി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ജനകീയ കായിക ഇനമായ ഫുട്ബോളിന്റെ ശക്തിയും സൌന്ദര്യവും വാക്കുകൾക്ക് അതീതമാണ്. മൈതാനങ്ങളെ ത്രസിപ്പിച്ച അമരന്മാരായ ഫുട്ബോൾ വിസ്മയങ്ങളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോടനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: രാജ്യത്തിന്റെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും സമ്പത്തിന്റെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവശ്വാസമായ കായിക വിനോദമാണ് ഫുട്ബോൾ. 1924 May 25 പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിലൂടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓർമ്മയ്ക്കായാണ് UN ലോക ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. 2 ആഴ്ചകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തായി ചുരുങ്ങി ഭൂമിയോളം വികസിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കെ ഈ ഫുട്ബോൾ ദിനം ഏറെ സവിശേഷമാകുന്നു.
0: അടുത്ത മാസം ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി ബേസ് ക്യാമ്പ് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ഇറാൻ ഫുട്ബോൾ ടീം. ഇക്കാര്യത്തിൽ ഇറാന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്നും സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തുടർച്ചയായ 2ാം ദിവസമായ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായിരുന്ന എറണാകുളം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്.
0: തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട് ഭാഗത്തുനിന്നും അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് മലക്കപ്പാറ വഴി വരുന്ന വാഹനങ്ങളെ മലക്കപ്പാറ ചെക്ക്പോസ്റ്റിലും ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ വാടച്ചാൽ ചെക്ക്പോസ്റ്റിലും തടയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 runs പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: ആകാശവാണി സമയം 7:35.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഇത്തിരി നേരം, പക്ഷേ
2: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
3: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
0: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
2: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങൾ

ഇഷ്ടഗാനങ്ങൾ 8848557885 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ, ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

0: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
1: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
0: ഏഴാം ക്ലാസ് മുതൽ പത്താം ക്ലാസ് വരെയുള്ള ICSE CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
1: പ്ലസ് വൺ പ്ലസ് ടു ക്ലാസുകൾക്ക് ISE CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ കൊല്ലം, ലാലാജി ജംഗ്ഷൻ കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
1: 9746075054.
0: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്,
1: ദ റിയൽ ഗൈഡ്. വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409539 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവി ക്ഷേത്രത്തിന് സമീപം, കൊല്ലം.
2: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ തൊക്ക് രോഗ അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ്.

0: and Allergy Center. Contact 0474-279-8363.
1: കൈക്കൂട്ട് വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. കുറഞ്ഞ ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നെ ഇതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
3: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീതാ സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീതാ സുഗതൻ. ലോകം ഒരു നാടകവേദിയാണ്. നാം എല്ലാവരും അതിലെ വെറും അഭിനേതാക്കൾ മാത്രം. ഓരോരുത്തർക്കും പ്രവേശന കവാടങ്ങളും പുറത്തു പോകാനുള്ള വഴികളുമുണ്ട്. ഈ വരികൾ കേൾക്കാത്ത സാഹിത്യ പ്രേമികൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇംഗ്ലീഷ് സാഹിത്യ ലോകത്ത് മുഴങ്ങിക്കേട്ട ഈ വാക്കുകൾ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. അത് ആരുടേതാണെന്നല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ലോക ഭാഷയെയും ചിന്താഗതിയെയും മാറ്റിമറിച്ച വിശ്വ മഹാകവിയും നാടകരചയിതാവുമായ വില്യം ഷേക്സ്പിയറിൻ്റെതാണ്. വിശ്വസാഹിത്യം എന്നത് ഒരു പേരിലേക്ക് ചുരുക്കാൻ പറഞ്ഞാൽ അത് വില്യം ഷേക്സ്പിയർ എന്നാവുന്നു. ഇംഗ്ലണ്ടിൻ്റെ രാഷ്ട്ര കവിയെന്നും ബാർഡെന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ അത്രയൊന്നും പ്രസിദ്ധനായിരുന്നില്ല എങ്കിലും മരണശേഷം ഇദ്ദേഹത്തിൻ്റെ പ്രശസ്തി വളരെയധികം വർദ്ധിച്ചു. 37 നാടകങ്ങളും 154 സോണറ്റുകളും 2 ദീർഘ കാവ്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ സംഭാവന. ഇന്ന് അറിയാം അറിവ് നേടാമിൽ ഷേക്സ്പിയറിനെ പറ്റി കൂടുതൽ അറിയാം. 1564 ഏപ്രിലാണ് കയ്യുറ നിർമ്മാതാവും ഓൾഡമാനുമായിരുന്ന ജോൺ ഷേക്സ്പിയറിന്റെയും മേരി ആർഡന്റെയും മകനായി ഇംഗ്ലണ്ടിലെ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന ഗ്രാമത്തിൽ ഷേക്സ്പിയർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികം ലഭ്യമല്ലെങ്കിലും അദ്ദേഹം സ്ട്രാറ്റ്ഫോർഡിലെ കിങ് എഡ്വേർഡ് 6-ാമന്റെ സ്കൂളിലാണ് പഠിച്ചതെന്നാണ് മിക്ക ജീവചരിത്രകാരന്മാരും അനുമാനിക്കുന്നത്. അന്ന് ഇംഗ്ലണ്ടിലെ സ്കൂളുകളിലെ പതിവനുസരിച്ച് ലാറ്റിൻ ഭാഷയിലും ക്ലാസിക്കൽ സാഹിത്യത്തിലും തീവ്രമായ പഠനം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നിട്ടുണ്ടാകാം. ഷേക്സ്പിയർ തന്റെ 18-ാം വയസ്സിൽ 26-കാരിയായ ആൻ ഹാത്തവേ എന്ന യുവതിയെ വിവാഹം കഴിച്ചു. 1585 മുതൽ 1592 വരെയുള്ള ഷേക്സ്പിയറിന്റെ ജീവിതത്തെക്കുറിച്ച് ആധികാരിക രേഖകൾ കുറവാണ്. സാഹിത്യ ചരിത്രകാരന്മാർ ഷേക്സ്പിയറിന്റെ രചനാ കാലയളവിനെ 4 ഘട്ടമായി വിഭജിക്കുന്നു. ആദ്യഘട്ടമായ 1590 മധ്യം വരെ അദ്ദേഹം റോമൻ ഇറ്റാലിയൻ മാതൃകകളിൽ നിന്നും ചരിത്ര നാടകങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രധാനമായും ശുഭാന്ത നാടകങ്ങൾ അഥവാ കോമഡീസ് ആണ് എഴുതിയിരുന്നത്. രണ്ടാം ഘട്ടമായ 1595 മുതൽ 1599 വരെയുള്ള കാലയളവ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും 2 ദുരന്ത നാടകങ്ങളോടെയാണ്, റോമിയോ ആൻഡ് ജൂലിയറ്റും ജൂലിയസ് സീസറും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമെന്ന് കണക്കാക്കപ്പെടുന്ന ശുഭാന്ത ചരിത്ര നാടകങ്ങളും രചിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. 1600 മുതൽ 1608 വരെയുള്ള കാലയളവിലാണ് ദുരന്ത നാടകങ്ങൾ രചിച്ചത്. ഈ സമയത്താണ് അദ്ദേഹം ലോകോത്തരങ്ങളായ ട്രാജഡീസ് ആയ ഹാംലറ്റ്, ഒഥെല്ലോ, കിംഗ് ലിയർ, മാക്ബെത്ത്, ആന്റണി ആൻഡ് ക്ലിയോപാട്ര, കോറിയോലാനസ് എന്നിവ എഴുതിയത്. 1608 മുതൽ 1613 വരെയുള്ള അവസാന

കാലയളവിലാണ് റൊമാൻസസ് എന്ന് വിളിക്കുന്ന ട്രാജിക് കോമഡികൾ എഴുതിയത്. സിംബലിൻ, വിൻറ്റേഴ്സ് ടെയിൽ, ദ ടെംപസ്റ്റ് എന്നിവ ഇതിൽ പ്രധാനമാണ്. ഷേക്സ്പിയർ നാടകങ്ങളുടെ കാലഗണനം പ്രയാസമേറിയതാണെങ്കിലും കോമഡി ഓഫ് എറേഴ്സ്, ദ ടേമിംഗ് ഓഫ് ദ ഷ്രൂ, ദ ടു ജെന്റിൽമെൻ ഓഫ് വെറോണ എന്നീ കൃതികൾ ഷേക്സ്പിയറിന്റെ ആദ്യ കൃതികളാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഷേക്സ്പിയർ ചെറുപ്പത്തിൽ പ്രാദേശിക സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തന്റെ സ്വപ്നങ്ങൾ തേടി ലണ്ടൻ നഗരത്തിലേക്ക് കുടിയേറി. അവിടെ ഒരു നടനായും നാടകകൃത്തായും കവിയായും അദ്ദേഹം തുടർന്നു. കേവലം ഒരു എഴുത്തുകാരൻ എന്നതിലുപരി മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ ഇത്രമേൽ ആഴത്തിൽ തൊട്ടെറിഞ്ഞ മറ്റൊരു സാഹിത്യകാരൻ ലോകത്തില്ല എന്ന് തന്നെ പറയാം. ഷേക്സ്പിയറിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ലണ്ടനിലെ ഗ്ലോബ് തിയേറ്ററുമായുള്ള ബന്ധം. നാടകങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ, അദ്ദേഹത്തിന്റെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ലണ്ടനിലെ പ്രശസ്ത നാടക സംഘമായ ലോർഡ് ചേംബർലിൻസ് മെന്നിന്റെ പ്രധാന അംഗമായി മാറി. പിന്നീട് ഈ സംഘം കിങ്സ് മെൻ എന്ന പേരിൽ പ്രശസ്തമായി. 1599 ഷേക്സ്പിയറും സംഘവും തെംസ് നദിക്കരയുടെ തീരത്ത് സ്വന്തമായി ഒരു നാടകശാല പണിതു. അതായിരുന്നു പ്രശസ്തമായ ഗ്ലോബ് തിയേറ്റർ. തടികൊണ്ട് നിർമ്മിച്ച അഷ്ടഭുജാകൃതിയിലുള്ള ഈ കെട്ടിടം അന്നത്തെ കാലത്ത് 3000 കാണികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതായിരുന്നു. പണക്കാരും പാവപ്പെട്ടവരും ഒരുപോലെ അവിടെ നാടകം കാണാൻ എത്തിയിരുന്നു. ഹാംലറ്റ്, മാക്ബെത്ത്, ഒതെല്ലോ, കിംഗ് ലിയർ തുടങ്ങിയ ഷേക്സ്പിയറിന്റെ വമ്പൻ വിജയങ്ങൾ ഈ വേദിയിലാണ് അരങ്ങേറിയത്. ലോക നാടക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്ത വേദികളിലൊന്നായി ഗ്ലോബ് തിയേറ്റർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഷേക്സ്പിയർ നാടകങ്ങൾ ആഴത്തിൽ പഠിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാം, മനുഷ്യന്റെ വികാരങ്ങളുടെ ആഴം അത്രയും സ്വാഭാവികമായി പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തെ പോലെ ആർക്കും സാധിച്ചിരുന്നില്ല എന്ന്. പ്രണയം, അസൂയ, അധികാരലോഭം, പ്രതികാരം, ദുഃഖം, ആത്മസംഘർഷം, മനുഷ്യജീവിതത്തിലെ എല്ലാ തലങ്ങളും അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ടു ബി ഓർ നോട്ട് ടു ബി, ജീവിക്കണോ മരിക്കണോ എന്ന ചോദ്യത്തിലൂടെ മനുഷ്യന്റെ മനസ്സിലെ സംഘർഷങ്ങളെ അതിമനോഹരമായി അവതരിപ്പിക്കുന്ന ദുരന്ത നാടകമാണ് ഹാംലറ്റ്. പിതാവിന്റെ മരണത്തിന്റെ പ്രതികാരം തേടുന്ന ഒരു രാജകുമാരന്റെ കഥ. അധികാരമോഹം മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് ശക്തമായി കാണിച്ചു തരുന്ന നാടകമാണ് മാക്ബെത്ത്. പ്രവചനങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പിടിയിൽപ്പെട്ട് തകർന്നു പോകുന്ന മാക്ബെത്തിന്റെ കഥ. സ്നേഹത്തിനുള്ളിൽ കടന്നുവരുന്ന സംശയവും അസൂയയും എത്ര ഭീകരമായ ഫലങ്ങളിലേക്ക് നയിക്കും എന്ന് കാണിച്ചു തരുന്നു ഒഥെല്ലോ എന്ന ദുരന്ത നാടകം. ഒരു പിതാവിന്റെയും മക്കളുടെയും ബന്ധം, അധികാരവും വഞ്ചനയും ചേർന്ന ശക്തമായ കഥ കിംഗ് ലിയർ എന്ന നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നു. പ്രണയത്തിന്റെ പ്രതീകമായി മാറിയ റോമിയോ ആൻഡ് ജൂലിയറ്റ് ലോകം കണ്ട ഏറ്റവും പ്രശസ്തമായ പ്രണയകഥകളിൽ ഒന്നാണ്. കുടുംബ വൈരാഗ്യത്തിന്റെ നടുവിൽ വിരിഞ്ഞ് ദുരന്തത്തിൽ അവസാനിക്കുന്ന പ്രണയം. ജൂലിയസ് സീസർ ഷേക്സ്പിയറിന്റെ ശക്തമായ രാഷ്ട്രീയ ദുരന്ത നാടകങ്ങളിലൊന്നാണ്. അധികാരവും വിശ്വാസവും ഗൂഢാലോചനയും തമ്മിലുള്ള സംഘർഷങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്നും അപ്രതീക്ഷിതമായി നേരിട്ട വഞ്ചനയെ അനശ്വരമാക്കിയ യെറ്റ് ടു ബ്രൂട്ടെ, നീയുമോ ബ്രൂട്ടസ് എന്ന സീസറിന്റെ വാക്കുകൾ ലോക സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ സംഭാഷണങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. നാടകങ്ങളുടെ ലോകത്ത് അതുല്യ സ്ഥാനം നേടിയ വില്യം ഷേക്സ്പിയർ വാക്കുകളിലൂടെ വികാരങ്ങൾക്ക് അനശ്വരത നൽകിയ മഹാകവിയുമായിരുന്നു. വേദിയിലെ സംഭാഷണങ്ങൾക്കപ്പുറം കവിതയുടെ ലോകത്തും തന്റെ അസാധാരണമായ പ്രതിഭ തെളിയിച്ച അദ്ദേഹം മനുഷ്യഹൃദയത്തിന്റെ സൂക്ഷ്മമായ വികാരങ്ങളെ അതുല്യമായ സൗന്ദര്യത്തോടെ ആവിഷ്കരിച്ചു. ഷേക്സ്പിയറിന്റെ കവിതാ സമ്പത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹം രചിച്ച 154 സോണറ്റുകളാണ്. ഇതിൽ 1 മുതൽ 126 വരെയുള്ളവ ഫെയർ യൂത്ത് എന്നറിയപ്പെടുന്ന യുവാവിനായി സമർപ്പിച്ചതായും ബാക്കിയുള്ളവ ഡാർക്ക് ലേഡിയെ ആസ്പദമാക്കിയുള്ളതായും സാഹിത്യലോകം വിലയിരുത്തുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ ദീർഘകാവ്യങ്ങളായ വീനസ് ആൻഡ് അഡനിസ്, ദ റേപ്പ് ഓഫ് ലുക്രീസ് എന്നിവയും അദ്ദേഹത്തിന്റെ കവിതാ പ്രതിഭയുടെ തെളിവുകളാണ്. ഇംഗ്ലീഷ് ഭാഷയെ ഇന്നത്തെ രൂപത്തിലാക്കാൻ ഷേക്സ്പിയർക്ക് വലിയ പങ്കുണ്ട്. 1700 വാക്കുകൾ അദ്ദേഹം

0: ആഷയ്ക്ക് സംഭാവന നൽകി. ഹാർട്ട് ഓഫ് ഗോൾഡ്, ബ്രേക്ക് ദ ഐസ്, നേക്കഡ് ട്രൂത്ത് എന്നിങ്ങനെ നമ്മൾ ഇന്ന് സാധാരണയായി ഉപയോഗിക്കുന്ന ശൈലികൾ അദ്ദേഹത്തിന്റെ നാടകങ്ങളിലൂടെ വന്നവയാണ്. ഭാഷയെ ജനകീയമാക്കിയതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം. ഷേക്സ്പിയറിനെ കുറിച്ച് നമ്മൾ മലയാളികൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാടകങ്ങളെ നമ്മുടെ മനസ്സിലേക്കും സാധാരണ ജനങ്ങളിലേക്കും ഏറ്റവും ജനകീയമായി എത്തിച്ച ഒരാളെ നമുക്ക് മറക്കാനാവില്ല. അത് മറ്റാരുമല്ല, കൊല്ലത്തുകാരുടെ അഭിമാനമായ ശ്രീ വി സാംബശിവനാണ്. കഥാപ്രസംഗത്തിന്റെ അതുല്യ ശൈലിയിലൂടെ ലോക സാഹിത്യത്തിലെ മഹത്തായ കൃതികളെ മലയാളിയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ കലാകാരനായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ഷേക്സ്പിയറിന്റെ ഒഥല്ലോയും റോമിയോ ആൻഡ് ജൂലിയറ്റ് പോലെയുള്ള കൃതികളെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ച് സാഹിത്യത്തിന്റെ ഉയരങ്ങളെ സാധാരണ ജനങ്ങളുടെ അനുഭവ ലോകത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് സാംബശിവന്റെ സംഭാവനയാണ്. അതുകൊണ്ട് മലയാളിയുടെ മനസ്സിൽ ഷേക്സ്പിയറിലേക്കുള്ള ഒരു വഴിയായി വി സാംബശിവന്റെ പേര് എന്നും ഓർമ്മിക്കപ്പെടും. അങ്ങനെ നാടകങ്ങളിലൂടെയും കവിതകളിലൂടെയും മനുഷ്യ ജീവിതത്തിന്റെ അനന്തമായ വികാരങ്ങളെ വാക്കുകളിൽ പകർത്തിയ മഹാപ്രതിഭയായ വില്യം ഷേക്സ്പിയർ വെറും ഒരു എഴുത്തുകാരൻ മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷയുടെ രൂപഭാവങ്ങളെ തന്നെ സമ്പന്നമാക്കിയ വ്യക്തി കൂടിയാണ്. പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഭാഷയ്ക്ക് സമ്മാനിച്ച് മനുഷ്യവികാരങ്ങളുടെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളെ പോലും അതുല്യമായ ഭാഷാശൈലിയിലൂടെ ആവിഷ്കരിച്ച അദ്ദേഹം നാടകം എന്ന സാഹിത്യ രൂപത്തിന് പുതിയ ആഴവും ശക്തിയും നൽകി. അതുകൊണ്ട് തന്നെ ഷേക്സ്പിയറിന്റെ സംഭാവനകൾ ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങുന്നതല്ല. ഭാഷ ജീവിക്കുന്നിടത്തോളം, സാഹിത്യം നിലനിൽക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ സ്വാധീനവും നിലനിൽക്കും. കാലങ്ങളുടെ അതിരുകൾ കടന്നും തലമുറകളെ ബന്ധിപ്പിച്ചും ഇന്നും വായിക്കപ്പെടുകയും അടുത്ത തലമുറയിലേക്ക് സ്നേഹത്തോടെ കൈമാറ്റപ്പെടുകയും ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങളും അനുഭവങ്ങളും സമ്മാനിക്കുകയും ചെയ്യുന്ന സൃഷ്ടികളുടെ അനശ്വര ശില്പിയായി വില്യം ഷേക്സ്പിയർ ഇന്നും ലോക സാഹിത്യത്തിൽ ജീവിച്ചിരിക്കുന്നു. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറേറ്റ്.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. യാത്രകൾ ജീവിതത്തിൽ സന്തോഷം വിതയ്ക്കുന്ന ഏറ്റവും മനോഹരമായ അനുഭവങ്ങളാണ്. ഓരോ വഴിയും ഓരോ മനുഷ്യരും പ്രകൃതിയും നമ്മെ പുതിയ വിഹായസിലേക്ക് നയിക്കുന്നു. യാത്രയിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒരു ചെറിയ മോചനമായി മാറി നമ്മെ തന്നെ പുതുക്കുന്നു. അത്തരം യാത്രകൾ സമ്മാനിച്ച ആനന്ദവും നിർവൃതിയുമാണ് സുന്ദര സഞ്ചാരത്തിലൂടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. പ്രിയങ്കരായ ശ്രോതാക്കളുടെ നിസ്സീമമായ പിന്തുണ കൊണ്ടാണ് സുന്ദര സഞ്ചാരം 100 ആഴ്ചകൾ പിന്നിട്ടത്. ഇന്നോളം നൽകിയ വാനോളം പിന്തുണ തുടർന്നും നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ യൂണിയൻ ഭരണപ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രകളുടെ വിവരങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ പങ്കുവച്ചത്. തെങ്ങോലകൾ ചാമരം വീശുന്ന വൃത്തിയുള്ള വീതിയിലൂടെ ഹോം സ്റ്റേ

യിലേക്ക് പോയതും കത്തുന്ന വേനലിലും തണുപ്പിൻ്റെ വിശറിയുമായി എത്തിയ കടൽക്കാറ്റിൻ്റെ സുഖത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. വെള്ളമണൽ വരപോലെയുള്ള അഗത്തി എയർപോർട്ടിലേക്ക് വിമാനം താഴുമ്പോൾ കണ്ട കടലിൻ്റെ മനോഹാരിതയും പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. ഞങ്ങളുടെ ഗൈഡിൽ നിന്ന് കേട്ട ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കത്തിലാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ചേരമാൻ പെരുമാളിനെ അന്വേഷിച്ച് മക്കയിലേക്ക് പോയ അറയ്ക്കൽ രാജാക്കന്മാരുടെ സൈനികർ സഞ്ചരിച്ചിരുന്ന കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ദിശ തെറ്റി ബംഗാരം ദ്വീപിനടുത്തെത്തിപ്പെട്ടു. കടൽക്ഷോഭത്തിന് അറുതി വന്നപ്പോൾ കപ്പൽ പതുക്കെ മുന്നോട്ട് നീങ്ങി അഗത്തിയിൽ എത്തിച്ചേർന്നു. അവിടെ ഇറങ്ങിയ അറയ്ക്കൽ രാജ്യക്കാർ അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി കുറച്ചു കാലം ജീവിച്ചു. ജനവാസമുള്ള മറ്റ് ദ്വീപുകളെക്കുറിച്ചും ജനങ്ങളുമായുള്ള സഹവാസത്തിലൂടെ അവർ മനസ്സിലാക്കി. കാറ്റും കോളും അവസാനിച്ച് കാലാവസ്ഥ സാധാരണ നിലയിൽ ആയപ്പോൾ അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. നാട്ടിലെത്തിയ നാവികർ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഒന്നൊഴിയാതെ രാജാവിന് ധരിപ്പിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കിയ രാജാവ് വൈകാതെ ഒരു സംഘം സൈനികരെ മറ്റൊരു കപ്പലിൽ അഗത്തിയിലേക്കും അമീനിയിലേക്കും പറഞ്ഞയച്ചു. ദ്വീപുകളിലെത്തിയ അറയ്ക്കൽ രാജ്യക്കാർ ദ്വീപ് നിവാസികളുമായി സഹകരിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചു. ദ്വീപുകാരുമായുള്ള മലയാളി ബന്ധം അങ്ങനെ ഉണ്ടായതാണെന്നാണ് പഴമക്കാർ പറയുന്നതെന്നാണ് ഗൈഡിൻ്റെ അഭിപ്രായം. ദ്വീപുകാരുടെ സംസാര ഭാഷ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തെ സംസാര ഭാഷയുമായി പ്രകടമായ സാമ്യമുണ്ടെന്ന് 4 ദിവസത്തെ അവിടുത്തെ താമസം കൊണ്ട് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഗൈഡ് സൂചിപ്പിച്ച അറയ്ക്കൽ ബന്ധം അരക്കിട്ടുറപ്പിക്കുവാൻ ഈ ഭാഷാബന്ധം ധാരാളം. അറയ്ക്കൽ രാജവംശ ഭരണം നിലനിന്നിരുന്ന കാലത്ത് കണ്ണൂർ ഭാഗത്തു നിന്നും ദ്വീപിലെത്തിയവർ ഇവിടത്തുകാരുമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടതായി ഗൈഡ് ഞങ്ങളോട് സൂചിപ്പിച്ചു. കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടാണ് ദ്വീപുകാർക്ക് ബന്ധമുണ്ടായിരുന്നത്. മുഹമ്മദ് നബിയുടെ അനുചരന്മാരിൽ ഒരാളായ ഉബൈദുള്ള കച്ചവടവും മതപ്രബോധനവും ലക്ഷ്യമിട്ട് നടത്തിയ കപ്പൽ യാത്രയിൽ ലക്ഷദ്വീപിലെ വിവിധ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നതായാണ് പഴമക്കാരുടെ വിശ്വാസം. അവർ വഴിയാണ് ദ്വീപ് നിവാസികൾ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അറയ്ക്കൽ രാജാവുമായുള്ള ബന്ധം ദ്വീപുകാരെ അറയ്ക്കൽ രാജ്യത്തിൻ്റെ ഭാഗമാക്കി. പോർച്ചുഗീസുകാരുടെ വരവോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അറയ്ക്കൽ രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകൾ പോർച്ചുഗീസുകാർ സ്വന്തമാക്കുകയും ദ്വീപ് നിവാസികളുടെ ചരക്ക് കപ്പലുകൾ പോർച്ചുഗീസുകാർ കൊള്ളയടിക്കുകയും ചെയ്തു. ഇതിന് ദ്വീപ് നിവാസികൾ പകരം വീട്ടിയത് ഒരു പോർച്ചുഗീസ് വ്യാപാര കപ്പൽ ദ്വീപിൽ എത്തിയപ്പോഴായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി ദ്വീപുകാർ കൊലപ്പെടുത്തി. അതോടെ വീണ്ടും ലക്ഷദ്വീപ് കണ്ണൂർ അറയ്ക്കൽ രാജാവിൻ്റെ അധീനതയിലായി. പതിവ് പോലെ ചൂഷണം വർദ്ധിച്ചപ്പോൾ ലക്ഷദ്വീപ് നിവാസികൾ അറയ്ക്കൽ ബീവിക്കെതിരെ ടിപ്പു സുൽത്താൻ്റെ സഹായം തേടി. അറയ്ക്കൽ ബീവിയുമായി നല്ല ബന്ധത്തിലായിരുന്ന ടിപ്പു ഈ വിവരം അറയ്ക്കൽ ബീവിയെ അറിയിച്ചു. പ്രശ്ന പരിഹാരത്തിനായി ഇരു കൂട്ടരും ചർച്ചകൾ നടത്തി. ജനവാസമുള്ള ദ്വീപുകൾ ഇരു കൂട്ടർക്കുമായി പങ്കുവെക്കപ്പെട്ടു. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം ലക്ഷദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം.

0: കേൾക്കാം, ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. സുന്ദര സഞ്ചാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദര സഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി പ്രദേശമായ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. ദ്വീപിൻ്റെ സവിശേഷതയും ദ്വീപിൻ്റെ ചെറിയ ചരിത്രവുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കണ്ണൂരിലെ അറക്കൽ രാജകുടുംബത്തിൻ്റെ അധീനതയിലായിരുന്ന ദ്വീപിനെ പോർച്ചുഗീസ് നാവികർ ആക്രമിച്ച് കീഴടക്കിയതും ദ്വീപ് നിവാസികളുടെ കപ്പലുകൾ കൊള്ള ചെയ്തതും പരാമർശിച്ചിരുന്നു. ഈ ദ്രോഹ നടപടികൾക്കെതിരെ ലക്ഷദ്വീപിലെ ജനങ്ങൾ പകരം വീട്ടിയത് കപ്പലിലുള്ള മുഴുവൻ ജീവനക്കാരെയും ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി കൊല്ലുകയായിരുന്നു. തുടർന്ന് ടിപ്പു സുൽത്താന്റെ സഹായത്തോടെ അറക്കൽ രാജാക്കന്മാരുടെ ഭരണം തുടർന്ന കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ലക്ഷദ്വീപിന്റെ കൂടുതൽ ചരിത്ര സംഭവങ്ങളിലേക്ക് കടക്കാം. ബ്രിട്ടീഷുകാരെത്തി ടിപ്പുവിനെ തോൽപ്പിക്കുന്നതുവരെ ടിപ്പു സുൽത്താന്റെ കൈവശമുണ്ടായിരുന്ന ദ്വീപുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. വീണ്ടും അടിമത്തം. കൊച്ചി, ബേപ്പൂർ, കണ്ണൂർ തുറമുഖങ്ങളുമായി ലക്ഷദ്വീപുകാർ സ്ഥാപിച്ച ആത്മബന്ധം ഏറെ പ്രസിദ്ധമാണ്. 1957 വരെ മലബാറിലെ കോഴിക്കോട് പാർലമെൻ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു ലക്ഷദ്വീപ്. 1957 മുതൽ 1967 വരെ 10 വർഷക്കാലം ലക്ഷദ്വീപിൻ്റെ MBA ഇന്ത്യൻ പ്രസിഡൻ്റാണ് നാമനിർദ്ദേശം ചെയ്ത് നിയമിച്ചിരുന്നത്. ലക്ഷദ്വീപിൻ്റെ പ്രഥമ നോമിനേറ്റഡ് MP കോൺഗ്രസ് നേതാവായിരുന്ന നല്ല കോയ തങ്ങളാണ്. 1967 ലക്ഷദ്വീപ് ഒരു പുതിയ പാർലമെൻറ്റ് മണ്ഡലം ആയത്. അന്നു മുതൽ 2004 വരെ തുടർച്ചയായി 8 തവണ ലക്ഷദ്വീപിനെ ലോകസഭയിൽ പ്രതിനിധീകരിച്ചത് കോൺഗ്രസിലെ PM സയ്യിദ് സാഹിബാണ്. 2004 71 വോട്ടുകൾക്ക് പൂക്കുഞ്ഞിനോട് സയ്യിദ് സാഹിബ് തോറ്റു. തോൽവി അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. കോൺഗ്രസ് അദ്ദേഹത്തെ കൈവിട്ടില്ല. കോൺഗ്രസിൻ്റെ അനിഷേധ നേതാക്കളായിരുന്ന ഇന്ദിരാഗാന്ധിയുമായും രാജീവ് ഗാന്ധിയുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന സയ്യിദിനെ കോൺഗ്രസ് പാർട്ടി ടിക്കറ്റിൽ രാജ്യസഭയിൽ കൊണ്ടുവരികയും 2004 ഒന്നാം UPA സർക്കാരിൽ മന്ത്രിയാക്കുകയും ചെയ്തു. അതിനു മുമ്പും അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. ലക്ഷദ്വീപിൻ്റെ ഇപ്പോഴത്തെ MP ഹംദുല്ല സയ്യിദ് സയ്യിദിൻ്റെ മകനാണ്. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ചുപിടിച്ചത് ഹംദുല്ലായാണ്. ലക്ഷദ്വീപിൻ്റെ ചരിത്രം കേട്ടിരുന്ന് സമയം പോയതറിഞ്ഞില്ല. അന്നത്തെ യാത്ര ആരംഭിക്കാൻ നേരമായെന്ന് അറിയിക്കും വിധം റോഡിൽ എത്തിയ ഡ്രൈവർ ഹോൺ മുഴക്കി ഗൈഡിന് നിർദ്ദേശം നൽകി. ഞങ്ങൾ ആഹ്ലാദത്തിൻ്റെ കൊടുമുടിയിൽ കയറി കാറിലേക്ക്. എല്ലാവരും കയറിക്കഴിഞ്ഞതോടെ വാഹനം നേരെ ലഗൂൺ ബീച്ചിലേക്ക് യാത്ര ആരംഭിച്ചു. പ്രകൃതിയുടെ മനോഹാരിതയാകെ വാരി വിതറിയ ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരിടമാണ് ലഗൂൺ ബീച്ചെന്ന് പറയാം. വെള്ളമണൽപ്പുറ നിറയെ ആളുകൾ, കടലിൻ്റെ ഭംഗിയും കാറ്റിൻ്റെ കുളിരും നനതനത്ത മണ്ണിൻ്റെ സ്പർശവും ഒന്നിച്ച് അനുഭവിക്കുവാൻ ലഗൂൺ ബീച്ചിലെ സൗകര്യം എടുത്തു പറയേണ്ട ഒന്നാണ്. കടലിൻ്റെ വിശാലത സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന നീല ജലാശയമായി മാറിയിരുന്നു. ഇടയ്ക്കിടെ പറന്നുയരുന്ന പക്ഷികൾ, അതിവേഗം പാഞ്ഞു പോകുന്ന വാട്ടർ സ്കൂട്ടറുകൾ, ജലയാനങ്ങൾ, അന്തി പെൺവട്ടം കാണികൾക്കേകുന്ന അസ്തമയം കാണാനാണ് ഞങ്ങളെത്തിയത്. സ്കേറ്റിംഗ് ബോർഡിൻ്റെ ആകൃതിയിൽ തുണി കൊണ്ട് നിർമ്മിച്ച ചില മോഡലുകൾക്ക് ചാരെ ചാടിക്കളിക്കുന്ന ഡോൾഫിൻ്റെ ചിത്രം ആർച്ചായി വച്ചിരിക്കുന്നത് കണ്ണിനിമ്പം പകരുന്ന കാഴ്ചയായിരുന്നു. തൊട്ടടുത്ത് തന്നെ തുകലും പ്ലൈവുഡും കൊണ്ട് വിവിധ ഇനം കടൽ ജീവികളുടെ മാതൃകകൾ നിർമ്മിച്ച് മനോഹരമായി പെയിൻറ് ചെയ്ത് നൽകുന്ന കലാകാരന്മാരുടെ ഒരു വർക്ക്ഷോപ്പ്.
1: ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് കലാകാരന്മാരുടെ നിർമ്മാണ ചാതുരി ആസ്വദിച്ചു. ആരെയും അമ്പരപ്പിക്കും വിധം മനോഹര നിർമ്മാണത്തിൽ കൗതുകം കൊള്ളാത്തവരായി ആരും ഉണ്ടാകില്ല. ഇനിയൊരു ഇടവേള, ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം കൂടുതൽ ലഗൂൺ ബീച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. നാളിതുവരെ നൽകിയ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848557585 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഗൈഡിൽ നിന്നറിഞ്ഞ ചരിത്ര മുഹൂർത്തങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച് ദ്വീപ് പിടിച്ചടക്കിയ ചരിത്രവും പറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഭരണ നിർവഹണത്തിനായി പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്ത MBയെക്കുറിച്ചും 1967 മുതൽ ഒരു പുതിയ പാർലമെന്റ് മണ്ഡലമായി തീർന്ന ലക്ഷദ്വീപിന്റെ സാരഥിയായി എത്തിയ PM സായിദ് സാഹിബിനെ കുറിച്ചും പരാമർശിച്ചിരുന്നു. അതിലേറെ സന്തോഷം സമ്മാനിച്ച ലഗൂൺ ബീച്ചിലേക്ക് അസ്തമയ കാഴ്ച കാണാൻ പോയ കാര്യം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ലഗൂൺ ബീച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. എന്താണ് ലഗൂൺ? അതറിയാൻ പ്രിയ ശ്രോതാക്കൾക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ. ഭൂമിയേക്കാൾ എത്രയോ വലിയ നിഗൂഢ രഹസ്യങ്ങളുടെ കലവറയാണ് കടൽ. ആകാശം കീഴടക്കാനുള്ള ശ്രമങ്ങൾ തുടരെ തുടരെ നടക്കുമ്പോഴും സമുദ്രം അതിൻ്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ചതിൻ്റെ ചെറിയൊരു ഭാഗം പോലും മനുഷ്യന് കണ്ടുപിടിക്കാനായിട്ടില്ല എന്നതല്ലേ സത്യം? ലക്ഷദ്വീപ് ദ്വീപ സമൂഹങ്ങളിലെ ഓരോ ദ്വീപിനും പ്രകൃതി നൽകിയ സംരക്ഷണ കവചമാണ് ലഗൂണുകൾ. മണൽത്തിട്ടകളാലും പവിഴപ്പുറ്റുകളാലും ചുറ്റപ്പെട്ട ടർക്കോയിഷ് ബ്ലൂ ജലം നിറഞ്ഞ ആഴം കുറഞ്ഞ പ്രദേശത്തെയാണ് ലഗൂൺ എന്ന് വിളിക്കുന്നത്. ഈ ബീച്ചിൽ നിന്നുള്ള സാഗരദർശനം നൽകുന്ന വിസ്മയ കാഴ്ച ഒരു സന്ദർശകനും മറക്കാൻ ഇടയില്ല. ആനന്ദക്കാഴ്ച സമ്മാനിച്ച ലഗൂൺ ബീച്ചിനോട് തൽക്കാലം വിട ചൊല്ലി ആന്താൻ ബീച്ചിലേക്ക്. ഇരുപുറവുമുള്ള കടൽ ദർശിച്ചുകൊണ്ടുള്ള യാത്ര അനുഭവം. നിരനിരയായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന തെങ്ങന്തോപ്പുകൾ പിന്നിലേക്ക് ഓടിമറയുന്ന കാഴ്ചയുടെ ഒരു സുഖം അനുഭവിച്ചത് അഗത്തി ദ്വീപിൽ ആയിരുന്നു. താമസിയാതെ ഞങ്ങൾ അന്താൻ ബീച്ചിലെത്തി. നിബിഡമായി തെങ്ങുകൾ വളർന്നു നിൽക്കുന്ന ഈ ബീച്ചിൽ ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടത്തെ ചെറിയ കടയിൽ നിന്നും ആവശ്യം വേണ്ട ഭക്ഷണപേയങ്ങൾ ലഭിക്കും. ഞങ്ങൾ ഓരോ ചായ കുടിച്ചു നേരെ കടൽ തീരത്തേക്ക്. നനുനനുത്ത വെള്ള മണലിലൂടെയുള്ള നടത്തം സമ്മാനിക്കുന്ന ആനന്ദം അനുഭവിച്ചുകൊണ്ട് തെങ്ങിൽ കെട്ടിയൊരുക്കിയിരിക്കുന്ന ഒരു ഊഞ്ഞാലിൽ കയറിയിരുന്ന് ആടാൻ തുടങ്ങി. കടലിന് അഭിമുഖമായി ഉയർന്ന് ആടുമ്പോൾ ആഹ്ലാദവും ഇളങ്കാറ്റും നമ്മെ വാരിപ്പുണരുന്ന അനുഭവം സമാനതകളില്ലാത്തതായിരുന്നു. ആകാശം സുവർണശോഭയിൽ തിളങ്ങാൻ തുടങ്ങി. പ്രഭാതം മുതൽ പ്രദോഷം വരെ നടത്തിയ ജോലി മതിയാക്കി സൂര്യൻ കടലിൻ്റെ ആഴം പോകാൻ തയ്യാറായി നിൽക്കുന്നു. വിവിധ വർണ്ണങ്ങളുടെ പൊലിമയിൽ ആകാശം തിളങ്ങി നിൽക്കുന്ന കാഴ്ചയുടെ ഫോട്ടോ പകർത്തുന്ന തിരക്കിലായിരുന്നു സന്ദർശകരാകെ. കുട്ടികൾ മണ്ണുവാരി കളിക്കുകയും കടലിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പതിയെ പതിയെ സൂര്യൻ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴാൻ തുടങ്ങി. മേഘരഹിതമായ ആകാശം ചുവപ്പ് കലർന്ന സുവർണശോഭയിൽ തെളിഞ്ഞു നിന്നു. കാറ്റിന് തണുപ്പ് കൂടി വന്നു. പതിയെ പതിയെ സന്ധ്യ ഇരുട്ടുമായി ആന്താൻ ബീച്ചിനെ പുണരാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ നേരെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. ഈ ആഴ്ചത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. ലക്ഷദ്വീപിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇപ്പോഴൊരു ഗാനം ആസ്വദിക്കാറുണ്ട്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഫീൽ ദി മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.
0: പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈ സെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈ സെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
2: ബൈ ബൈ കേൾക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം നീതിയുടെ വഴിത്താര. ഏകോപനം അഡ്വക്കേറ്റ് എ. സുധീർ ബോസ്. അവതരണം ബീന ഗുവേര.

0: റേഡിയോ സാന്ത്വനം 90.4 FM നീതിയുടെ വഴിത്താരകൾ എന്ന നിയമ പരിപാടിയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ബീന ഗുവേര. നമുക്ക് ഓരോരുത്തർക്കും നമ്മുടെ ജീവിതത്തിൽ ഓരോ ദിവസവും നിരവധി കാര്യങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത്. ചിലപ്പോൾ അവകാശങ്ങളും നിയമങ്ങളും നമ്മൾ അറിയാത്തതുകൊണ്ട് തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളായിട്ടൊക്കെ മാറാറുണ്ട്. അതുകൊണ്ട് തന്നെ സാധാരണക്കാരുടെ ജീവിതവുമായി ബന്ധമുള്ള നിയമങ്ങളും അവകാശങ്ങളും ലളിതമായി മനസ്സിലാക്കാൻ സഹായിക്കുന്നതാണ് നമ്മുടെ ഈ നീതിയുടെ വഴിത്താര എന്ന പരിപാടി. ഇന്നത്തെ ഈ എപ്പിസോഡിൽ എല്ലാവർക്കും ഏറെ ആവശ്യമായ ഒരു വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കാൻ പോകുന്നത്, വാഹന ഇൻഷുറൻസ്. സ്വന്തമായി നമ്മളൊരു വാഹനം വാങ്ങുമ്പോൾ നമുക്ക് ഭയങ്കര സന്തോഷമായിരിക്കും. പക്ഷേ അതിൻ്റെ പിറകിലുള്ള ഉത്തരവാദിത്തങ്ങളെക്കുറിച്ച് പലപ്പോഴും പലരും അജ്ഞരായിരിക്കും. ഒരു വാഹന ഇൻഷുറൻസ് എന്തുകൊണ്ട് ആവശ്യമാണ്? ഇത് നിയമപരമായി നിർബന്ധമാണോ? അല്ലെങ്കിൽ ഒരു അപകടം സംഭവിച്ചാൽ ഇൻഷുറൻസ് എങ്ങനെ നമ്മളെ സഹായിക്കും? ക്ലെയിം ചെയ്യേണ്ടത് എങ്ങനെയൊക്കെ? ഇങ്ങനെ നമുക്ക് എല്ലാവർക്കുമുള്ള നിരവധി സംശയങ്ങൾക്ക് മറുപടിയുമായി ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് കൊല്ലം ബാറിലെ പ്രമുഖ അഭിഭാഷകനായ അഡ്വക്കേറ്റ് സുധീർ ബോസ് സാറാണ്. സാറിനെ നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സാർ.
1: നമസ്കാരം.
0: അപ്പോ ഒരു വാഹനത്തിന്റെ ഉടമ അപകടമുണ്ടായാൽ അറിഞ്ഞിരിക്കേണ്ട ഒരുപാട് ചുമതലകൾ ഉണ്ടെന്നാണ് സാർ പറഞ്ഞു വരുന്നത്, അല്ലേ? അപ്പൊ അതെന്തൊക്കെയാണെന്ന് വിശദീകരിക്കാൻ പറ്റുമോ?
1: വാഹനം, സ്വന്തം വാഹനം ഒരു അപകടത്തിൽപ്പെട്ടാൽ എല്ലാ ഓണറുടെയും ചുമതല അത് ആദ്യം പോലീസ് സ്റ്റേഷനെ അറിയിക്കണം. അത് ഓണർ ചിലപ്പോൾ വീട്ടിലിരിക്കുകയായിരിക്കും, പേ ഡ്രൈവറായിരിക്കും. അത് പോലീസ് സ്റ്റേഷൻ അറിയിക്കേണ്ടത് ഡ്രൈവറുടെ ചുമതല. ഡ്രൈവർക്ക് രണ്ട് ചുമതലയാണ്. പേഴ്സണലായിട്ട് ഇഞ്ചറി ഉണ്ടായാൽ, തേർഡ് പാർട്ടിക്ക് ഇഞ്ചറി ഉണ്ടായാൽ, അല്ലെങ്കിൽ അതിൽ പാസഞ്ചേഴ്സ് ഇഞ്ചറി ഉണ്ടായാൽ ആദ്യം ഫസ്റ്റ് എയ്ഡ് കൊടുക്കണമെന്നാണ്. ഏറ്റവും അടുത്തുള്ള ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം. പിന്നെ പബ്ലിക് സർവീസ് വെഹിക്കിൾസിൽ നിന്ന് ഫസ്റ്റ് എയ്ഡ് ബോക്സ് തന്നെ ഉണ്ട്. പാസഞ്ചേഴ്സിന് പരിക്ക് പറ്റിയാൽ ഫസ്റ്റ് എയ്ഡ് ബോക്സ് വെച്ച് അവർക്ക് കൊടുക്കണം. അപ്പോൾ ഫസ്റ്റ് എയ്ഡ് കൊടുക്കണം, അതോടൊപ്പം തന്നെ പോലീസ് സ്റ്റേഷനും അറിയിക്കണം. ഇത് രണ്ടുമാണ് പ്രഥമ ബാധ്യത. ഇത് രണ്ടും ഡ്രൈവറുടെയാണെന്ന് പറയാം. ഓണറെ സംബന്ധിച്ചോളം ഈ വണ്ടിക്ക് വാഹനത്തിനെതിരായിട്ട് ക്ലെയിം വരും. അതോടൊപ്പം തന്നെ അദ്ദേഹത്തിന്റെ വാഹനത്തിനും പ്രോപ്പർട്ടി ഡാമേജ് പറ്റി കാണും. അപ്പൊ അദ്ദേഹം ചെയ്യേണ്ടത് വെച്ചാൽ ഇൻഷുറൻസ് കമ്പനി അറിയിക്കണം വാഹനം അപകടത്തിൽ പെട്ടെന്നും ആർക്കൊക്കെ എന്തെല്ലാം പരിക്ക് പറ്റിയിട്ടുണ്ടെന്നും ഈ വാഹനത്തിന് എന്തെല്ലാം പ്രോപ്പർട്ടി ഡാമേജ് ഉണ്ടെന്നും അതേ ഇൻഷുറൻസ് കമ്പനി അറിയിക്കണം. അറിയിച്ചാൽ ഇൻഷുറൻസ് കമ്പനിക്കാരൻ അവരുടെ റെക്കോർഡ്സ് ചോദിക്കും, അതിന് FIR ഉണ്ടോ, വാഹനത്തിന് എത്ര പേര് യാത്ര ചെയ്തു, വാഹനത്തിൻ്റെ പോളിസി ഉണ്ടോ, ആ വാഹനം ഓടിച്ചെന്നാൽക്ക് ലൈസൻസ് ഉണ്ടോ എന്നെല്ലാം നോക്കി ഇൻഷുറൻസ് കമ്പനി അറിഞ്ഞു വെക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ എല്ലാ രേഖകളും പക്കയാണ്. അതായത് വാഹനത്തിന് ഫിറ്റ്നസ് ഉണ്ട്, വാഹനം ഓടിച്ച ലൈസൻസ് ഉണ്ട്, വാഹനം കറക്റ്റായിരുന്നു, ഇൻഷുറൻസ് ഉണ്ട്. അങ്ങനെ ഉണ്ടെങ്കിൽ എന്തിനു വേണ്ടിയാണെന്ന് വെച്ചാൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ഇൻഷുറൻസ് കമ്പനി നേരിട്ട് വിക്റ്റിമായിട്ട് ബന്ധപ്പെട്ട് കോടതി മുഖേന അല്ലാതെ കോമ്പൻസേഷൻ സെറ്റിൽ ചെയ്ത് കൊടുക്കുന്നതായിരിക്കും. ഒരു കോടതി വിധിക്ക് വേണ്ടി കാത്തിരിക്കാതെ കൊടുക്കും, കാരണം എല്ലാ ഡോക്യുമെൻറ്റും പക്കയാണ്. അപ്പോൾ ഓണറുടെ ചുമതല എന്താണെന്ന് വെച്ചാൽ, പോലീസ് സ്റ്റേഷനെ അറിയിക്കണം, ഇൻഷുറൻസ് കമ്പനിയെ അറിയിക്കുകയും ഇൻഷുറൻസ് കമ്പനിയിൽ ഒരു ക്ലെയിം ഫോം കൊടുക്കണം. വണ്ടിക്ക് ഡാമേജ് ഉണ്ടായെന്നും എന്തൊക്കെ പരിക്ക് പറ്റിയെന്ന് പറഞ്ഞ് രേഖാമൂലം അറിയിക്കണം. അതോടൊപ്പം വണ്ടി ഓടിച്ചിരുന്ന ഡ്രൈവറുടെ ലൈസൻസിന് കോപ്പി, RCB കോപ്പി, ഫിറ്റ്നസിന് കോപ്പി എല്ലാം ഇൻഷുറൻസ് കമ്പനി ആവശ്യപ്പെടുന്നതനുസരിച്ച് കൊടുക്കേണ്ടതും അത് ഓണറുടെ ചുമതലയും ആകുന്നു.
0: സാർ, ഇപ്പോൾ ഒരു ആക്സിഡന്റ് ഉണ്ടായിരിക്കട്ടെ, അപ്പോൾ ആ ആക്സിഡന്റ് സമയത്ത് ഈ ഡ്രൈവറുടെ ലൈസൻസ് അതിൻ്റെ കാലാവധി കഴിഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ ഒരു കാരണം പറഞ്ഞ് ഇൻഷുറൻസ് കമ്പനിക്ക് ബാധ്യതയില്ലെന്ന് ബാധിക്കാൻ പറ്റുമോ?
1: ലൈസൻസ് ഉണ്ടായിരുന്നു, പക്ഷേ എക്സ്പയർ ആയിപ്പോയി. ശരിക്കും പറഞ്ഞാൽ ആ ഡേറ്റിൽ ആസ് ഓൺ ദ ഡേറ്റ് ഓഫ് ആക്സിഡന്റ് ഇൻഷുറൻസ് ലൈസൻസ് ഇല്ലെന്നുള്ളതാണ്. അപ്പൊ ലൈസൻസ് ഇല്ലെങ്കിൽ ഇൻഷുറൻസ് കമ്പനിക്ക് തീർച്ചയായിട്ടും ബാധിക്കാം, ലൈസൻസ് ഇല്ലാത്ത ആളാണ് വണ്ടി ഓടിച്ചത്. ആ കേസിൽ ഡ്രൈവർക്ക് പറയാവുന്നത്, എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നു, ഞാൻ വണ്ടി ഓടിക്കാൻ കോമ്പീറ്റന്റ് ആണ്, അതുകൊണ്ടാണ് എനിക്ക് ലൈസൻസ് ഉണ്ടായിരുന്നത്, പക്ഷേ ലൈസൻസിൻ്റെ എക്സ്പയർ ആയി, ആ സമയത്തില്ലായിരുന്നു. ഇമ്മീഡിയറ്റ്ലി ആഫ്റ്റർ ദാറ്റ് അയാൾ എക്സ്പയർ ആയി പോയി, ചിലപ്പോൾ അറിയാത്തതായിരിക്കാം. അതിനുശേഷം നമ്മൾ ലൈസൻസ് റിന്യൂ ചെയ്യാൻ കൊടുക്കുമല്ലോ. ലൈസൻസ് റിന്യൂ ചെയ്യാൻ കൊടുക്കുമ്പോൾ, ലൈസൻസ് റിന്യൂ ചെയ്ത് കിട്ടുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താണ്? എന്നാണോ എക്സ്പയർ ആയിപ്പോയ അന്ന് മുതൽ ലൈസൻസ് റിന്യൂ എന്നാണ് പ്രസംപ്ഷൻ. മനസ്സിലായില്ലേ? 15/10/2025 ലൈസൻസ് എക്സ്പയർ ആയി, 25/10/2025 ലൈസൻസ് റിന്യൂ ചെയ്യാൻ കൊടുക്കുന്നത്. അപ്പോൾ റിന്യൂ ചെയ്ത് കിട്ടിയാൽ 15/16/2025 ലൈസൻസ് റിന്യൂ ചെയ്തതായിട്ടാണ് പ്രസംപ്ഷൻ. അപ്പോൾ അങ്ങനെയുള്ള കേസിൽ അയാൾക്ക് ലൈസൻസ് ഉള്ള വ്യക്തിയായിട്ട് കാണാം. അപ്പോൾ പറഞ്ഞു വരുന്നത്, ലൈസൻസ് എക്സ്പയർ ആയിട്ട് മിണ്ടാതിരുന്നാൽ പറ്റത്തില്ല, ലൈസൻസ് ആയിട്ട് പിന്നീട് റിന്യൂ ചെയ്തു, ആ റിന്യൂ ചെയ്തപ്പോൾ വിത്ത് എഫക്ട് ഫ്രം ദി ഡേറ്റ് ഓഫ് എക്സ്പയറി ആണെങ്കിൽ അദ്ദേഹത്തിന് രക്ഷ നേടാം, ലൈസൻസ് ഉള്ളതായിട്ട് കോടതിക്ക് കാണാം. കാരണം എന്തുകൊണ്ടാണ്? ഒന്ന്, ലൈസൻസ് ഉണ്ടായിരുന്ന ഒരാളാണ്, ഇപ്പോൾ വാഹനം ഓടിക്കാൻ കോമ്പിറ്റൻ്റ് ഒരാളാണ്, ലൈസൻസ് എക്സ്പയർ ആയി, അപ്പോൾ റിന്യൂ ചെയ്യുന്ന ഒരു പ്രൊസീജിയർ ഫോർമാലിറ്റി മാത്രമാണ്, അത് പിന്നീട് ചെയ്തു, അതുകൊണ്ട് ലൈസൻസ് ഉള്ളതായിട്ട് കണക്കാക്കി കോടതിക്ക് കോമ്പൻസേഷൻ കൊടുക്കാൻ പറയാം. കോടതി എപ്പോഴും വിക്ടിമിന് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടിയാണ് നിൽക്കുന്നത്, അതുകൊണ്ട് കോടതി ഇത് ലിബറലായി ഇന്റർപ്രറ്റ് ചെയ്ത് ഇൻഷുറൻസ് കമ്പനി കൊണ്ട് കോമ്പൻസേഷൻ കൊടുക്കാൻ പറയും. അതാണ് കോടതിയുടെ പരമപ്രധാനമായ ധർമ്മം.
0: ഈ വാഹനാപകടത്തിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി ഏത് കോടതിയാണ് നമ്മൾ സമീപിക്കേണ്ടത്?
1: വാഹനാപകടത്തിന് നഷ്ടപരിഹാരത്തിന് വേണ്ടി സമീപിക്കുന്ന എല്ലാ സ്ഥലത്തും എല്ലാ ജില്ലയിലും മിക്കവാറും എല്ലാ താലൂക്കിലും കോടതിയുണ്ട്. ആ കോടതിയുടെ പേരാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ, MACT എന്ന് പറയും. എല്ലാ ജില്ലകളിലും, ജില്ലകളിൽ മാത്രമല്ല ഇപ്പൊ അത് താലൂക്ക് അടിസ്ഥാനത്തിൽ അത്രത്തോളം വാഹന അപകട കേസുകൾ വരുന്നുണ്ട്. അപ്പോൾ മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണലില് അതൊരു സിവിൽ കോടതി തന്നെയാണ്, അതൊരു പ്രത്യേക ജഡ്ജി അതിനുവേണ്ടി മാത്രം ഇരിക്കുകയാണ്. മോട്ടോർ വെഹിക്കിൾസ് ആക്ട് പ്രകാരം മോട്ടോർ അപകടത്തിൽപ്പെടുന്ന വ്യക്തികൾക്കും കുടുംബങ്ങൾക്കും നഷ്ടപരിഹാരം കിട്ടുന്നതിന് വേണ്ടി മാത്രം കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ട്രൈബ്യൂണലാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ. എന്തുകൊണ്ടാണ് ട്രൈബ്യൂണൽ എന്ന് പറയുന്ന കോടതി തന്നെയാണ് ട്രൈബ്യൂണൽ എന്ന് പറയാൻ കാരണം, ആ കോടതി അതിനുവേണ്ടി മാത്രം ഇരിക്കുകയാണ് മറ്റു കേസുകളൊന്നും എടുക്കുന്നത്. രണ്ടാമത്, അവിടെ മറ്റു കേസുകളിലെ പോലെ കൂലങ്കഷമായ തലനാരയുടെ കയറി പരിശോധിക്കുന്ന കാര്യങ്ങളൊന്നുമില്ല. ആക്സിഡന്റ് നടന്നിട്ടുണ്ടോ, പോലീസ് കേസ് ചെയ്തിട്ടുണ്ടോ, മറ്റ് തെളിവുകളൊന്നും നോക്കേണ്ട കാര്യമില്ല. അപ്പൊ അതുകൊണ്ട് ഒരു പക്ഷേ അപകടത്തിൽ പരിക്ക് പറ്റിയ ആള് കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി കോടതിയിൽ കയറി മൊഴി പറയേണ്ട ആവശ്യം പോലും ഇപ്പോഴില്ല. പകരം രേഖകൾ കൊടുത്താൽ മതി, കേസിലെ FIR, ചാർജ് ഷീറ്റ് അല്ലെങ്കിൽ മെഡിക്കൽ റെക്കോർഡ്സ് കൊടുത്താൽ കോടതി അതനുസരിച്ചിട്ട് കോമ്പൻസേഷൻ കൊടുക്കും. അപ്പം ചോദ്യത്തിന് ഉത്തരം, സ്പെഷ്യൽ കോർട്ട് ഈസ് കോൾഡ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ. അത് മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അനുസരിച്ച് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത ഒരു ജുഡീഷ്യൽ സംവിധാനമാണ്.
0: അപ്പൊ ഈ വാഹന അപകടം നടക്കുമ്പോൾ ഈ നഷ്ടപരിഹാരത്തിന് ആരാണ് അപേക്ഷിക്കേണ്ടത്?
1: നഷ്ടപരിഹാരത്തിന് വേണ്ടി അപേക്ഷിക്കുന്നത് പരിക്ക് പറ്റിയ ആള്. എനിക്ക് പരിക്ക് പറ്റിയാലും ഞാൻ തന്നെ നഷ്ടപരിഹാരത്തിന് അപേക്ഷിക്കണം, അല്ലെങ്കിൽ മൈനർ ആണെങ്കിൽ എനിക്ക് വേണ്ടി പേരന്റ് അപേക്ഷിക്കണം. മറ്റൊരു ചോദ്യമുണ്ട്, അപ്പൊ ഡെത്ത് ആണെങ്കിൽ എന്ത് ചെയ്യുന്നുള്ള ഡെത്ത് ആണെങ്കിൽ അദ്ദേഹത്തിന്റെ ലീഗൽ ഹെയേഴ്സ്, ഗൃഹനാഥനാണ് മരിച്ചുവെങ്കിൽ അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്കും മക്കൾക്കും അപേക്ഷിക്കുക. അതില് ഭാര്യ മക്കള് അദ്ദേഹത്തിന്റെ പേരന്റ്സ് ഉണ്ടെങ്കിൽ അവരും ആപ്ലിക്കൻസ് ആയിരിക്കണം.
0: അപ്പൊ എത്ര ദിവസത്തിനുള്ളിൽ ഇത് അപേക്ഷിക്കണം?
1: അതിനെ സംബന്ധിച്ച് ഇപ്പോൾ കോൺട്രവേഴ്സിയാണ്. ഈ അടുത്ത കാലം വരെയും മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ പുതിയ അമെൻമെന്റ് വരുന്നത് വരെയും കാലം പ്രത്യേകം പറഞ്ഞിട്ടില്ല, എത്ര നാൾ വേണമെങ്കിലും കഴിഞ്ഞാലും കേസ് കൊടുക്കാം. കാരണം പല ആൾക്കാരും കേസ് കൊടുക്കാൻ താമസിക്കുന്ന അവരുടെ അറിവില്ലായ്മ കൊണ്ടായിരിക്കാം, പലർക്കും അഭിഭാഷകനെ കണ്ട് കേസ് നടത്താൻ പറ്റി കാണത്തില്ല, പോലീസുകാര് സമയത്ത് കേസെടുക്കാത്തായിരിക്കാം, ലോങ് ടൈം ട്രീറ്റ്മെന്റിൽ ഇരുന്നുകൊണ്ടായിരിക്കാം. അതുകൊണ്ട് നിയമം അനുശാസിക്കുന്നത് അങ്ങനെ ഒരു പ്രത്യേകം ലിമിറ്റേഷൻ പറഞ്ഞിട്ടില്ല, കാലം പറഞ്ഞിട്ടില്ല. പക്ഷേ പുതിയ മോട്ടോർ വെഹിക്കിൾസ് ആക്ട് അമെൻമെന്റ് അനുസരിച്ചിട്ട് 6 ഫയൽ ചെയ്യണമെന്നാണ് വന്നേക്കുന്നത്. ആ അമെൻമെന്റ് ചലഞ്ച് ചെയ്ത് സുപ്രീം കോടതിയിൽ കേസ് നിൽക്കുകയാണ്. അതിലൊരു തീരുമാനം വന്നിട്ടില്ല. അതിന്റെ തീരുമാനം വരുന്നതിന് വരെ തൽക്കാലം അത്തരം കേസുകൾ 6 കഴിഞ്ഞാലും ഫയൽ എടുത്തോളൂ, പിന്നീട് അന്തിമ തീരുമാനം കൽപ്പിക്കാമെന്നുള്ള നിബന്ധനയോടുകൂടി എടുക്കാറുണ്ട്. അപ്പൊ ഇപ്പൊ സ്ട്രിക്ട്ലി സ്പീക്കിംഗ്, ലീഗലി ഞാനിപ്പോ പറയുകയാണെങ്കിൽ 6 ഈസ് ദി ലിമിറ്റേഷൻ, ടൈം ലിമിറ്റ് ഫോർ ഫയലിംഗ് കോമ്പൻസേഷൻ. 6 ഫയൽ ചെയ്തിരിക്കണം. 6 ഫയൽ ചെയ്യാവുന്നേ ഉള്ളൂ. 6 ഫയൽ ചെയ്യാതിരിക്കേണ്ട ആവശ്യമില്ല. കാരണം ആക്സിഡന്റ് നടന്ന ഉടനെ പോലീസ് കേസെടുക്കും. പോലീസ് കേസെടുത്താൽ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കഴിഞ്ഞാൽ മെഡിക്കൽ റെക്കോർഡും കിട്ടും. അപ്പൊ തന്നെ കേസ് ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്യുമ്പോൾ എല്ലാ രേഖകളും വേണമെന്നില്ല, മിനിമം ഒരു FIR എങ്കിലും മതി, മെഡിക്കൽ സർട്ടിഫിക്കറ്റ് വെച്ച് കേസ് ഫയൽ ചെയ്യാം. കേസ് ഫയൽ ചെയ്തു തർക്കം വന്നു, കേസിന് തീരുമാനമാവാൻ 1, 2, 3 വർഷം എടുക്കും. അപ്പോഴത്തേക്കും മറ്റു റെക്കോർഡുകൾ റെഡി ആയി മാറും. അതുകൊണ്ട് അമാന്തിക്കാതെ, ഇത്രയും പെട്ടെന്ന് നമ്മുടെ നിയമ ലീഗൽ റൈറ്റ് നഷ്ടപ്പെടാതെ 6 കേസ് ഫയൽ ചെയ്യുന്നതായിരിക്കും അഭികാമ്യം, ഉത്തമം, ആവശ്യവും.
0: ഇപ്പൊ നമുക്കൊരു അപകടം നടക്കുമ്പോൾ നമുക്ക് ഏതായാലും കോടതിയിൽ ഒരു നഷ്ടപരിഹാരത്തിന് കൊടുക്കണം. അപ്പൊ ആരെയൊക്കെയാണ് പ്രതിയാക്കേണ്ടതെന്നുള്ളൊരു സംശയം എപ്പോഴും ഇങ്ങനെ നിലനിൽക്കുന്നുണ്ട്.
1: അതൊരു നല്ല ചോദ്യമാണ്.
0: അപ്പൊ അതെങ്ങനെയാണ്
1: കോമ്പൻസേഷൻ? നേരത്തെ പറഞ്ഞതുപോലെ കോമ്പൻസേഷന് വേണ്ടി അപേക്ഷ കൊടുക്കുന്ന ഒന്നിയ പരിക്ക് പറ്റിയാള്, അല്ലെങ്കിൽ മരിച്ച കേസിൽ അദ്ദേഹത്തിന്റെ അവകാശികൾ, അല്ലെങ്കിൽ അദ്ദേഹത്തിനെ ആശ്രയം ജീവിച്ചവർ. എതിർകക്ഷികൾ എന്ന് പറഞ്ഞാൽ 3 എതിർകക്ഷികളാണ് വരുന്നത്. 1, ഡ്രൈവർ. കാരണം ഡ്രൈവറുടെ അശ്രദ്ധ കൊണ്ടാണല്ലോ അപകടം ഉണ്ടായത്. 2, ആരുടെ വണ്ടിയാവും പോയി ഇടിച്ചത്? ആ ഓണറെ കച്ചിയെടുക്കണം. 3, ആ വണ്ടിക്ക് ഇൻഷുറൻസ് പോളിസി ഒരു കമ്പനി ഇഷ്യൂ ചെയ്തിട്ടുണ്ടല്ലോ, അവർക്കാണ് അൾട്ടിമേറ്റ് ലയബിലിറ്റി. അതുകൊണ്ട് ഇൻഷുറൻസ് കമ്പനിയും കക്ഷിയാവണം. ചുരുക്കി പറഞ്ഞാൽ ഡ്രൈവർ, ഓണർ, ഇൻഷുറൻസ് കമ്പനി ഓർ ഇൻഷുറർ ഓഫ് ദി വെഹിക്കിൾ അറ്റ് ദ ടൈം ഓഫ് ആക്സിഡന്റ് ആണ് ഈ ഇത്തരം കേസുകളിലെ പ്രതികളായി വരുന്നവർ. അവർ എതിർകക്ഷി എന്ന് അല്ലെ റെസ്പോണ്ടൻസ് എന്ന് പറയും.
0: നമ്മൾ പലപ്പോഴും കോടതിയിൽ കോർട്ട് ഫീ അടയ്ക്കുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, ഓരോന്നിനും സാറ് തന്നെ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ നഷ്ടപരിഹാരത്തിന് കേസ് ഫയൽ ചെയ്യുമ്പോൾ നമ്മൾ കോർട്ട് ഫീ അടയ്ക്കണോ?
1: അതിനും കോർട്ട് ഫീസ് അടയ്ക്കണം. പക്ഷെ മറ്റതുപോലെ സാധാരണ സിവിൽ വ്യവഹാരത്തെ പോലെ ഇത്ര ശതമാനം കോർട്ട് ഫീസ് ഇല്ല, നോമിനൽ കോർട്ട് ഫീ ഉള്ളെന്ന് പറയാം. അതായത് മോട്ടോർ വെഹിക്കിൾസ് ആക്ടിലെ റൂൾസും പ്രകാരം ആദ്യത്തെ 100,000 372.50 കോർട്ട് ഫീ. അതായത് നിങ്ങൾ 100,000 നഷ്ടപരിഹാരം ആവശ്യപ്പെടുന്നെങ്കിൽ 372.50 കോർട്ട് ഫീസ് അടച്ചാൽ മതി. പിന്നീടുള്ള ഓരോ 100,000 വീതം കോർട്ട് ഫീസ് അടക്കും. അപ്പൊ 10,00,000 ആണെങ്കിൽ 9,372.50. മനസ്സിലായോ?
0: ഇപ്പോ അപകടത്തിൽപ്പെടുന്നത് ഒരു നിവൃത്തിയില്ലാത്ത ആളാണെന്നുണ്ടെങ്കിൽ ഈ കോർട്ട് ഫീ അടയ്ക്കാനോ അല്ലെങ്കിൽ ഈ ലീഗൽ ബെനിഫിറ്റ് ഫണ്ട് ഫീസ് ഒന്നും അടയ്ക്കാനെന്നുള്ള കഴിവില്ലാത്തവരാണെങ്കിൽ അത് നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കും.
1: തീർച്ചയായിട്ടും ഒരാൾക്ക് കോർട്ട് ഫീസ് കൊടുക്കാൻ നിവൃത്തിയില്ലെന്ന് വിചാരിച്ച് അദ്ദേഹത്തിന്റെ ലീഗൽ ദൈർഘ്യം ഇല്ലാതാവുന്നില്ല. അപ്പൊ അദ്ദേഹം എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാല്, എനിക്ക് അപകടത്തിൽ പരിക്ക് പറ്റി, എന്റെ ജോലി ഇപ്പൊ നിന്നിരിക്കുക, എനിക്ക് വരുമാനമില്ല, അതുകൊണ്ട് ഈ കേസിന് കോർട്ട് ഫീസ് തരാൻ നിർവാഹമില്ല. അതുകൊണ്ട് കോർട്ട് ഫീസ് തരുന്ന

0: എന്നെ തൽക്കാലം ഒഴിവാക്കണമെന്നും പറഞ്ഞ് ഒരു എക്സംഷൻ പെറ്റീഷൻ കൊടുക്കണം. ഇതിന് മോട്ടോർ വെഹിക്കിൾസ് ആക്ടും പ്രകാരമുള്ള കോമ്പൻസേഷൻ കിട്ടാനുള്ള അപേക്ഷ കൊടുക്കുന്നതോടൊപ്പം തന്നെ കോർട്ട് ഫീസ് തരുന്നതിന് എക്സംഷൻ പെറ്റീഷൻ കൊടുക്കുമ്പോൾ കോടതി അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ കേസ് സ്വീകരിക്കുകയും കേസ് തെളിവെടുത്ത് തീരുമാനിക്കുമ്പോൾ കേസ് വിധിക്കുമല്ലോ കോമ്പൻസേഷൻ. ആ കോമ്പൻസേഷനിൽ നിന്ന് എത്രയാണോ കോർട്ട് ഫീസ് അടയ്ക്കേണ്ടിയിരുന്നത് ആ തുക ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കാൻ പറയും. അതുകൊണ്ട് തൽക്കാലം അടയ്ക്കാം, എക്സെപ്ഷൻ കിട്ടും, അതിന് ഒരു കാരണവശാലും പേടിക്കേണ്ട കാര്യമില്ല.
1: നമുക്ക് ഈ നഷ്ടപരിഹാരത്തിന് വേണ്ടിയിട്ട് നമുക്ക് കൺസ്യൂമർ കോടതിയിൽ നമുക്ക് കേസ് ഫയൽ ചെയ്യാൻ പറ്റും?
0: അത് പറ്റും, അത് പലർക്കും ഉള്ള ഒരു സംശയമാണ്. കൺസ്യൂമർ കോടതിയിൽ കുറച്ചുകൂടെ ഫ്രണ്ട്ലിയാ, എല്ലാ കൺസ്യൂമർക്കും പോകാമെന്ന് വിചാരിച്ചാലും കൺസ്യൂമർ കോടതിയിൽ മോട്ടോർ വാഹന അപകടവുമായിട്ട് ബന്ധപ്പെട്ട നഷ്ടപരിഹാരം അവിടെ ചോദിക്കാൻ പറ്റത്തില്ല. കാരണം ഞാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞപോലെ മോട്ടോർ വാഹന അപകടത്തിൽ പരിക്കുപറ്റിയവർക്ക് അവരുടെ പരിഹാരങ്ങൾ കാണാനും കോമ്പൻസേഷൻ കിട്ടാൻ വേണ്ടി സ്പെഷ്യലി കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തൊരു കോടതിയാണ് മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ, MACT. കൺസ്യൂമർ കോടതി എന്ന് പറയുമ്പോൾ അതല്ല, അത് മറ്റൊരു തലമാണ്. അതായത് നമ്മളൊരു സാധനം വാങ്ങിച്ചു, നമ്മളൊരു സർവീസ് വാങ്ങിച്ചു, അത് ശരിയല്ല, സാധനം വാങ്ങിച്ച് ഡിഫക്റ്റീവ് ആണ്, അല്ലെ നമുക്ക് കിട്ടിയ സർവീസ് മോശമാണ്, അല്ലെ നമുക്ക് ഡോക്ടറെ അടുത്ത് ഹോസ്പിറ്റലിൽ പോയി അവിടെ ഉണ്ടായിട്ട് നമുക്ക് ഇഞ്ചുറി ഉണ്ടായി അല്ലെങ്കിൽ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടായി, അങ്ങനെയുള്ള കേസുകളിൽ ഫയൽ ചെയ്യുന്ന കോടതിയാണ് കൺസ്യൂമർ കോടതി. അപ്പോൾ കൺസ്യൂമർ കോടതിയുടെ ഒബ്ജക്റ്റീവ് വേറെ, മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ ഒബ്ജക്റ്റീവ് വേറെ. മോട്ടോർ ആക്സിഡന്റ് കോടതി മോട്ടോർ ആക്സിഡന്റ് ക്ലെയിംസ് ട്രൈബ്യൂണൽ എന്നൊരു സ്പെഷ്യൽ കോടതി ഉള്ള സ്ഥിതിക്ക് കൺസ്യൂമർ കോടതിയിൽ ഈ അപേക്ഷ കൊടുത്താൽ എടുക്കത്തിൽ, അതാത് കോടതി തന്നെ പോകണം.
2: റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് നീതിയുടെ വഴിത്തര, ഏകോപനം അഡ്വക്കേറ്റ് എ സുധീർ ബോസ്, അവതരണം ബീന ഗുവേര.
3: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമുക്ക് ഒരാളോട് പ്രേമം തോന്നി കഴിഞ്ഞാൽ നമുക്ക് ചുറ്റുള്ളവരെല്ലാവരും നമുക്ക് വേണ്ടി നൃത്തം ചെയ്യും. ഡാൻസ്.

0: മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ, വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ, പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

0: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.
1: കണ്ണാടി 25-ലേക്ക് സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.
2: വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ഇതാ ഒരു സന്തോഷ വാർത്ത.
3: വർഷങ്ങളുടെ പാരമ്പര്യവുമായി കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഇനി കൊല്ലത്തും.
2: 7-ാം ക്ലാസ് മുതൽ 10-ാം ക്ലാസ് വരെയുള്ള ICSE, CBSE കുട്ടികൾക്ക് എല്ലാ വിഷയങ്ങൾക്കും ട്യൂഷൻ ഇനി ഒരിടത്ത് തന്നെ.
3: +1, +2 ക്ലാസുകൾക്ക് ISE, CBSEയോടൊപ്പം സ്റ്റേറ്റ് സിലബസിനും ട്യൂഷൻ ലഭ്യമാണ്. April 20 മുതൽ ക്ലാസുകൾ ആരംഭിച്ചിരിക്കുന്നു. ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം, ലാലാജി ജംഗ്ഷൻ, കരുനാഗപ്പള്ളി. കോൺടാക്ട് 9495004949.
3: 9746075054.
2: കോമ്പസ് ഇൻസ്റ്റിറ്റ്യൂട്ട്.

0: സ്നേഹ സാന്ത്വനം ജീവസ്പന്ദനം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: നമസ്കാരമാൻ, ഗുഡ് മോർണിംഗ്. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. അപ്പം ഇന്ന് ഒരുപാട് വിശേഷങ്ങളും കൗതുക വാർത്തകളും നല്ല നല്ല കുസൃതി ചോദ്യങ്ങളുമായിട്ട് ഓണേ സീറ്റിലിരിക്കുന്നു ഞാൻ ആതിര. എന്നോടൊപ്പം പ്രീത് ടീച്ചർ ഇന്ന് നമ്മുടെ കൂടെ ടെക്കായിട്ടിരിക്കുന്നത് ആദർശ് അജയാണ്. യെസ്, അപ്പോൾ നമ്മൾ നല്ലൊരു തിങ്കളാഴ്ച സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ തിങ്കളാഴ്ചയിൽ ചെറിയൊരു തണുപ്പും മഴയും എല്ലാം മിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളും എല്ലാം നമ്മൾ നിങ്ങൾക്ക് വേണ്ടി നൽകുന്നതായിരിക്കും. അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഗുഡ് മോർണിംഗ് നേരുന്നു. അതോടൊപ്പം തന്നെ ഗുഡ് മോർണിംഗ് ടീച്ചർ.
1: ഗുഡ് മോർണിംഗ്.
0: അതെ, പ്രീതി ടീച്ചറായിട്ട് ഇരിക്കുന്ന ടൈമിൽ ഞാൻ ഫസ്റ്റ് ഒരു ഗുഡ് മോർണിംഗ് പറയുമ്പോൾ എനിക്ക് എൻ്റെ സ്കൂൾ ലൈഫാണ് ഓർമ്മ വരുന്നത്. നമ്മളെല്ലാവരും പാട്ട് പാടില്ലേ, ഗുഡ് മോർണിംഗ് ടീച്ചർ.
1: അതെ അതെ.
0: യെസ്.
1: അപ്പോൾ നമ്മൾ ഇന്ന് രാവിലെ ഒരു പുതിയ ഒരു ദിവസം അങ്ങോട്ട് ആരംഭിച്ചിരിക്കുകയാണ് അല്ലേ. ഇന്ന് May 25th, 2026. അപ്പോൾ നമ്മൾ മെയ് ഇങ്ങനെ കൺക്ലൂഡ് ചെയ്ത് ഇങ്ങനെ വരികയാണ്, ആ മാസം ഇങ്ങനെ തീർന്ന് വരികയാണ്. അപ്പോൾ നമ്മളൊരു പുതിയ മാസത്തിലേക്ക്, ഇപ്പോൾ അടുത്ത മാസം എന്ന് പറഞ്ഞാൽ വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള മാസമാണ്. അത് അമ്മമാർക്കൊക്കെ ആശ്വാസം കിട്ടുന്ന മാസമാണ് അല്ലേ.
0: രണ്ട് ദിവസങ്ങൾ ബുദ്ധിമുട്ടായിരിക്കും, നേരത്തെ എണീക്കണം. ചിലപ്പോൾ ഒരു 8:30, 7:30 ബസ് വരുവാണെങ്കിൽ അപ്പോൾ ഒരുക്കി നിർത്തിയിരിക്കണം.
1: അപ്പോൾ രണ്ട് മാസമായിട്ട് ഈ കുസൃതി കുട്ടികളെയൊക്കെ ഇങ്ങനെ മേയിച്ച് അമ്മമാരൊക്കെ ഇങ്ങനെ വശം കെട്ടിയിരിക്കുകയാണ്. അപ്പോൾ എങ്ങനെയെങ്കിലും ജൂൺ 1 സ്കൂൾ തുറന്നാൽ മതി, ഇതിനെ എല്ലാത്തിനെയും പാക്ക് ചെയ്യണം എന്ന് പറഞ്ഞിരിക്കുന്ന അമ്മമാരൊക്കെയാണ്. അതുപോലെ തന്നെ കുട്ടികൾ, കുറച്ച് പേർക്ക് സന്തോഷമാണ് സ്കൂളിലേക്കൊക്കെ പോകാനായിട്ട്. കുറച്ചുപേരും മടി പിടിച്ചൊക്കെ ഇരിക്കുകയാണ്. ഒരു മാസവും കൂടി അവധി തരുമോ എന്നൊക്കെ നമ്മുടെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്ന കേട്ടു. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിരെ നമുക്കിന്ന് രാവിലെ തന്നെ നമ്മുടെ ശ്രോതാക്കൾക്ക് നല്ലൊരു ഒരു ശുഭചിന്ത നമുക്ക് കൊടുക്കാം അല്ലേ. അപ്പോൾ അവരൊന്ന് പോസിറ്റീവ് ആവട്ടെ എല്ലാവരും. അപ്പം നമ്മൾക്ക് ജീവിതത്തിൽ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകുന്നവരാണ്. പ്രത്യേകിച്ച് നമ്മൾ ഓരോ വർഷം കഴിയും തോറും, അല്ലെങ്കിൽ പ്രായം കൂടി വരുമ്പോൾ, ഓരോ ദിവസം കഴിയും തോറും നമുക്ക് ഇങ്ങനെ പുതിയ പുതിയ അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ജീവിതത്തിൽ നമ്മൾ സാധാരണ ചിലപ്പോഴൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ പഴിക്കാറുണ്ട് അല്ലേ. ഇപ്പോൾ എനിക്ക് മോശം സമയമാണ്, അല്ലെങ്കിൽ ഞാൻ ഇയാളുമായിട്ട് കൂട്ടുകൂടിയത് തെറ്റായിപ്പോയി, അല്ലെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്തത് ശരിയായില്ല, ഇങ്ങനെയൊക്കെ നമ്മൾ പറയാറുണ്ട് എപ്പോഴും. പക്ഷേ നമ്മൾ കുറേ വർഷങ്ങൾ കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും, അങ്ങനെ ഒരു കാര്യം നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ചത് നന്നായി, അങ്ങനെ ഒരാളിനെ പരിചയപ്പെട്ടത് നന്നായി. കാരണം അപ്പോഴാണ് നമ്മൾ, നമുക്ക് ഇതുപോലെയുള്ള ചതിയും വഞ്ചനയും ഒക്കെ വരും, അപ്പം നമ്മൾ സൂക്ഷിക്കണം എന്നുള്ളൊരു മുന്നറിയിപ്പ് നമുക്ക് കിട്ടിയതല്ലേ. അപ്പം നമ്മൾ ജീവിതത്തിൽ ഒന്നിനെയും നമ്മൾ പഴിക്കാൻ പാടില്ല, എല്ലാം ദൈവം പ്ലാൻഡ് ആയിട്ട് നമുക്ക് തരുന്നതാണ്. അപ്പം നല്ല മനുഷ്യർ നമ്മൾക്ക് വളരെ സന്തോഷം നൽകുന്നു അല്ലേ. നല്ല മനുഷ്യരായിട്ട് നമ്മൾ കൂട്ടുകൂടുമ്പോൾ, അവരുമായിട്ട് സംസാരിക്കുമ്പോൾ, അല്ലെ അവരുമായിട്ടുള്ള ഇൻട്രാക്ഷൻസും ഒക്കെ നമുക്ക് ഒരുപാട് സന്തോഷം നൽകും. മോശമായിട്ടുള്ള മനുഷ്യർ, അതായത് നമ്മളെ ചതിക്കുകയും നമ്മുടെ കൂടെ നിന്നിട്ട് നമുക്ക് നമ്മളെ പാര വയ്ക്കുകയൊക്കെ ചെയ്യുമല്ലോ, അപ്പോൾ ആ മനുഷ്യർ നമുക്ക് ശരിക്കും അനുഭവങ്ങളാണ് തരുന്നത്. അപ്പോൾ വളരെ മോശം ആളുകൾ, വളരെ മോശമായിട്ടുള്ള ആൾക്കാർ നമുക്ക് നല്ല നല്ല പാഠങ്ങൾ തരും ജീവിതത്തിൽ. നമ്മൾ അതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കും അല്ലേ. അപ്പോൾ അങ്ങനെ നമുക്ക് ഒന്നിനെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പഴിക്കാൻ പാടില്ല എന്നാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത. കാരണം എല്ലാത്തിനും അതിൻ്റേതായിട്ടുള്ള ലക്ഷ്യങ്ങളോടുകൂടിയാണ് ദൈവം ഓരോ കാര്യങ്ങളും നമുക്ക് തരുന്നത് അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് നമ്മൾ കുറേ നമുക്ക് പ്രായമൊക്കെ ആയി വരുമ്പോൾ, കുറച്ച് പ്രായമൊക്കെ ആയി വരുമ്പോൾ നമ്മൾ റിയലൈസ് ചെയ്യും നമ്മളുടെ ഈ ഒരു നമ്മുടെ മനസ്സിൽ നമ്മൾ കൊണ്ടു നടക്കുന്ന ഒരു ഈഗോ, അല്ലെങ്കിൽ നമുക്ക് ഒരാളിനോടുള്ളൊരു അസൂയ, അല്ലെങ്കിൽ മറ്റൊരാളിന് എന്തെങ്കിലും സന്തോഷം വരുമ്പോൾ നമുക്ക് മനസ്സിൽ തോന്നൊരു വിഷമമൊക്കെ ഉണ്ടല്ലോ, അതിൻ്റെ ആവശ്യമില്ല അല്ലേ. അയാൾ സന്തോഷിക്കട്ടെ, അത് അയാൾക്ക് ദൈവം കൊടുത്ത ഒരു അനുഗ്രഹമാണ്, അയാൾ സന്തോഷിക്കട്ടെ. അപ്പോൾ ആ സന്തോഷത്തിൽ നമ്മൾ പങ്കുചേരുക എന്നുള്ളതാണ്. അപ്പോൾ നമുക്കും ഒരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് നമുക്കും ഉണ്ടാകും അല്ലേ. അപ്പോൾ അങ്ങനെ നല്ല നല്ല കാര്യങ്ങളൊക്കെ ചെയ്തിങ്ങനെ മുന്നോട്ട് പോകുക. അപ്പോൾ

0: ഭാരതത്തില് നമ്മൾ ഒന്നിനെയും പഴിക്കാൻ പാടില്ല എന്നാണ് ഇന്നത്തെ നമ്മുടെ ശുഭചിന്ത എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഒരു പോസിറ്റീവ് തോട്ടും ഒക്കെ ആയിട്ട് നമ്മൾ അങ്ങനെ ഇന്നത്തെ ദിവസം കൊണ്ട് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അതിൽ ഇന്ന് വളരെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സ് ഒക്കെ ഉണ്ട് അല്ലെ.
1: ഒരുപാട് ഡേയ്സ് ഉണ്ട്. നോക്കുമ്പോ തന്നെ നമുക്കൊരു ഒരു കളർഫുൾ ഡേ ആണ് തിങ്കളാഴ്ച തന്നെ. അപ്പൊ എന്തായാലും നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. എല്ലാ പ്രിയപ്പെട്ടവരും മെസ്സേജ് അയച്ചോളൂ. അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785 ഈ ഒരു നമ്പറിലാണ് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നത്. അപ്പൊ നമ്മുടെ സമയം 10 മണി കഴിഞ്ഞ് 8 മിനിറ്റ് ആയിരിക്കുന്നു. അപ്പൊ ഇന്നത്തെ മെയിൻ ആയിട്ട് നമുക്ക് പറയാൻ സാധിക്കുന്ന ഒരു അപ്ഡേഷൻ അതുപോലെ തന്നെ ഇന്നത്തെ ദിവസത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി ആണ്, ഇന്ന് വേൾഡ് ഫുട്ബോൾ ഡേ ആണ് അല്ലെ. അതെ. അപ്പൊ ഈ ഒരു ഡേയെ പറ്റി പറയുമ്പോൾ തന്നെ ഇനി ജൂൺ മാസത്തിലേക്കൊരു നല്ല കുറച്ച് നിമിഷങ്ങളെ ഏറ്റവും ഫുട്ബോൾ ആരാധിക്കുന്ന കുറെ ആൾക്കാർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യൽ ആയിട്ടുള്ള ഡേയ്സിലൂടെയാണ് ഇനി കടന്നു പോകാൻ പോകുന്നത് അല്ലെ. ഫിഫ വേൾഡ് കപ്പ് June 11 to July 19 വരെയാണ് നടക്കാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ആവേശത്തിലാണ് നമ്മൾ എല്ലാവരും അല്ലെ.
0: അപ്പം ഈ May 25 നമ്മൾ ലോക ഫുട്ബോൾ ദിനം ആഘോഷിക്കുന്ന ആചരിക്കുന്നത്. അപ്പം എനിക്ക് നമുക്കറിയാം ഈ ലോകമെമ്പാടുമുള്ള ജനങ്ങളെ ഇങ്ങനെ ഒന്നിപ്പിക്കുന്ന അല്ലെ ഏറ്റവും ജനപ്രിയമായിട്ടുള്ള ഒരു കായിക മേള തന്നെയാണ് ഈ ഫുട്ബോൾ എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ ഒരു മഹത്വവും അതിൻ്റെ ഒരു സൗഹൃദവും ഒക്കെ ആഘോഷിക്കാനായിട്ടാണ് ശരിക്കും നമ്മൾ ഈ ഒരു ദിനം എന്ന് പറയുന്നത് ആചരിക്കുന്നത് അല്ലെ. അപ്പം ഫിഫ വേൾഡ് കപ്പ് പോലെയുള്ള ടൂർണമെൻറ്റുകൾ ഇപ്പം നമുക്ക് വരാൻ പോവുകയാണ് രാജ്യങ്ങൾക്കിടയിൽ ഉണ്ടാക്കുന്നതെന്ന് പറയുന്നത് വളരെ നല്ലൊരു ഐക്യവും ആവേശവും ഒക്കെ വളർത്താനായിട്ട് ഇതുപോലെയുള്ള ടൂർണമെൻറ്റുകൾ തീർച്ചയായിട്ടും സഹായിക്കാറുണ്ട് അല്ലെ. ഇപ്പം നമ്മൾ ക്രിക്കറ്റിൻ്റെ കാര്യം എടുത്താൽ തന്നെ ആയാലും നമുക്ക് മറ്റുള്ള രാജ്യങ്ങൾ നമ്മുടെ രാജ്യങ്ങളിലേക്ക് വരുന്നു, ഇവിടെ നമ്മൾ ഇതുപോലെയുള്ള ടൂർണമെൻറ്റുകളൊക്കെ നടത്തുന്നു, അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മൾ ആ ഒരു ഫ്രണ്ട്ഷിപ്പ് നമ്മൾ നിലനിർത്താനായിട്ട് നമുക്ക് സാധിക്കുന്ന ഒരു ഗെയിം തന്നെയാണ് ഫുട്ബോൾ എന്ന് പറയുന്നത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും ഇന്ന് ലോക ഫുട്ബോൾ ദിനത്തിൽ ഫുട്ബോൾ പ്രേമികളായിട്ടുള്ള ആൾക്കാരുണ്ട് അല്ലേ. ശരിക്കും എനിക്കൊന്ന് ഭയങ്കര ബ്ലൈൻഡ് ആയിട്ട് ഇതിനെയൊക്കെ ഞങ്ങൾ ഇഷ്ടപ്പെടുകയും അല്ലെ ആരാധിക്കുകയും ഇതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുന്നവരെയൊക്കെ നമ്മൾ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവരൊക്കെ ഇന്ന് ശരിക്കും അങ്ങോട്ട് ആ ദിവസം അങ്ങോട്ട് ആഘോഷിക്കട്ടെ അല്ലേ ലോക ഫുട്ബോൾ ദിനത്തിൽ.
1: അതെ. അപ്പോൾ സാധാരണ നമുക്കിത് ലൈവായിട്ട് കാണാനുള്ള ഒരു ഇത് ബ്രോഡ്കാസ്റ്റിംഗ് രീതികളൊക്കെ കഴിഞ്ഞ വർഷം വരെ ഇല്ലായിരുന്നു നമ്മുടെ ഇന്ത്യയിൽ ലൈവായിട്ട്. അപ്പോൾ ഈ പ്രാവശ്യം അത് നമ്മുടെ ഫുട്ബോൾ ആരാധകർക്ക് വീട്ടിലിരുന്ന് ലൈവായിട്ട് കാണാനുള്ള ചർച്ചകളിലാണ്. ഇപ്പോൾ അതിൻ്റെ എൻഡിലേക്ക് എത്തിയിട്ടില്ല. പക്ഷേ ഏകദേശം നമുക്കൊരു സന്തോഷം കിട്ടുന്ന ഒരു വാർത്തകളിലൂടെയാണ് കടന്നു പോകുന്നത്. ചിലപ്പോൾ ജിയോ ഹോട്ട്സ്റ്റാറിലൂടെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള സ്പെഷ്യൽ മാധ്യമങ്ങളിലൂടെയൊക്കെ ഇത് ലൈവായിട്ട് നമുക്ക് കാണാൻ സാധിക്കും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ വരുന്നത്. അപ്പം അങ്ങനെ തന്നെ ആവട്ടെ അല്ലേ. അപ്പം അതിൻ്റെ ഏറ്റവും മെയിനായിട്ട് പറയുന്നത് ഇത് നമ്മൾ വാങ്ങുന്ന ടൈമിൽ 35 മില്യൺ US ഡോളറിലധികമാണ് ഇത് നമ്മൾ കൊടുത്തിട്ട് ഈ ഒരു എന്താ പ്രക്ഷേപണം നമുക്ക് ഏറ്റു വാങ്ങാൻ സാധിക്കുന്നത്. അപ്പം അതിൻ്റെ ചർച്ചകളിലൂടെ ഇങ്ങനെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഫുട്ബോൾ ആരാധകർ പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ് അതിൻ്റെ ലൈവ് കാണാൻ സാധിക്കുമോ എന്നുള്ളത് അല്ലേ.
0: അതെ അതെ. അപ്പം ഈ കളി കാണുക എന്ന് പറയുന്നത് നമുക്കൊരു വലിയ ആവേശമാണ് അല്ലേ. അപ്പം പ്രത്യേകിച്ച് എനിക്ക് തോന്നുന്നത് ഇതിനോട് വളരെയധികം ഇഷ്ടമുള്ള ഒരുപാട് പേര് ഒന്നിച്ചിരുന്നത് കാണുന്ന ഒരു രസം എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഒരു ആഘോഷം തന്നെയാണ് അല്ലേ. അപ്പോൾ ഞാനങ്ങനെ വലിയൊരു ഫുട്ബോൾ പ്രേമിയൊന്നും അല്ല. അപ്പോൾ എനിക്ക് തോന്നുന്നു അതിനെക്കാട്ടിയും കുറച്ചും കൂടെ ഞാൻ എൻജോയ് ചെയ്തിരുന്നത് ക്രിക്കറ്റാണ്. നമ്മൾ ചെറുപ്പത്തിലെയൊക്കെ പിന്നെ ഈ ക്രിക്കറ്റ് കളിക്കാരും അതിലെ എനിക്ക് തോന്നുന്നു ഇപ്പോഴാണ് എനിക്ക് തോന്നുന്നു ഫുട്ബോളിൻ്റെ പ്ലെയേഴ്സ് ഇത്രയും ഫേമസ് ആയതും ആൾക്കാർ അവരെ പറ്റി കൂടുതൽ ചർച്ച ചെയ്യുന്നതൊക്കെ. അതിന് മുമ്പേ തന്നെ ക്രിക്കറ്റിൻ്റെ പ്ലെയേഴ്സിനെ നമുക്ക് എല്ലാവർക്കും വളരെ ഫെമിലിയർ ആയിട്ടുള്ള ഒരുപാട് പേരും അവരോട് വലിയൊരു ആരാധനയും ഒക്കെ തോന്നി. പിന്നെ പിന്നീടാണ് എനിക്ക് തോന്നുന്നു ഫുട്ബോളിന് ഇത്രയും വലിയൊരു പ്രാധാന്യം നമ്മൾ കൊടുത്തു തുടങ്ങിയത്. അപ്പം എന്തായാലും നമ്മൾ ഒന്നിച്ചിരുന്നിട്ടുള്ള ആ ഒരു ഫുട്ബോളിൻ്റെ അതായത് മത്സരങ്ങൾ ആവേശകരമായിട്ടുള്ള മത്സരങ്ങളൊക്കെ കാണുക, അതുപോലെ തന്നെ നമ്മളുടെ പ്രിയപ്പെട്ട പ്ലെയേഴ്സിൻ്റെ കളി കാണുക അല്ലേ, അവർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രാർത്ഥിക്കുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര ആവേശമുള്ള കാര്യം തന്നെയാണ്. അപ്പം എന്തായാലും ഇന്ന് നമുക്ക് അടിപൊളിയായിട്ട് ലോക ഫുട്ബോൾ ദിനം അങ്ങോട്ട് ആഘോഷിക്കാം.
1: അപ്പം അതിൻ്റെ ഇതിപ്പോൾ ഒരു സ്റ്റാർട്ട് എന്ന രീതിയിൽ ജൂൺ ആ ഒരു ദിവസത്തിലേക്ക് കൂടി നമ്മൾ കാത്തിരിക്കുകയാണല്ലേ. ഫിഫ വേൾഡ് കപ്പിൽ 23rd ഫിഫ വേൾഡ് കപ്പാണ് 2026 അരങ്ങേറാൻ പോകുന്നത്. അപ്പൊ അതിന്റെ ഒരു ഒരു ഫസ്റ്റ് ഒരു ചുവടുവയ്പ് എന്ന രീതിയിൽ ഇന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ് അല്ലേ.
0: അതെ അതെ. അപ്പൊ എല്ലാവരും ഇന്ന് ആഘോഷിക്കട്ടെ അല്ലേ. അതുപോലെ ഇന്ന് നമുക്ക് ഒരു കാര്യവും കൂടി നമ്മുടെ ശ്രോതാക്കളെ ഒന്ന് റിമൈൻഡ് ചെയ്യാനുണ്ട്. 10th standard കഴിഞ്ഞിട്ട് +1 അപ്ലൈ ചെയ്യുന്ന കുട്ടികൾ വീട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇന്ന് +1 പ്രവേശനം ആരംഭിക്കുന്ന ദിവസമാണ് May 25. അപ്പം എനിക്ക് തോന്നുന്നു നമ്മുടെ ഈ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഒക്കെ പുതിയ മന്ത്രിസഭയൊക്കെ വന്നതുകൊണ്ട് അതിൻ്റെതായിട്ടുള്ള അറേഞ്ച്മെന്റ്സ് ഒക്കെ നടത്തിയിട്ടില്ല എന്നൊക്കെ ഉള്ള ചെറിയ പരാതികളൊക്കെ ഉണ്ട്. എന്തായാലും കുട്ടികളെ ശ്രദ്ധിക്കാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മൾ ഈ അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഞാൻ കഴിഞ്ഞ ലൈവിലിരുന്നപ്പോഴും ഇത് പറഞ്ഞതാണ്. നമുക്കിഷ്ടമുള്ള സ്കൂളും നമുക്കിഷ്ടമുള്ള സബ്ജക്ട് കോമ്പിനേഷൻസും ഒക്കെ ചൂസ് ചെയ്യുമ്പം നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. ആരെങ്കിലുമൊക്കെ പറയുന്ന എന്തെങ്കിലുമൊക്കെ കേട്ടുപോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ

0: നമ്മൾ പോയി ചാടാൻ പാടില്ല. അപ്പം പ്രത്യേകിച്ച് നമ്മൾ ഹ്യൂമാനിറ്റീസ് ഒക്കെ എടുക്കുന്നവർക്ക് ഒരുപാട് സബ്ജക്ട് കോമ്പിനേഷൻസ് ഉണ്ട്. അപ്പം നമ്മുടെ സ്കൂളിൽ അത് അവൈലബിൾ ആണോ എന്ന് നോക്കുക, അതിൻ്റെ കോഡ് നമ്പറുകളൊക്കെ വെച്ചിട്ടാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പം ആ കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് അപ്ലൈ ചെയ്യുന്നതിന് മുമ്പ് തന്നെ അത് നന്നായിട്ടൊന്ന് അതൊക്കെ നമുക്കിപ്പോൾ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പോൾ അതെല്ലാം ഒന്ന് നോക്കി കൃത്യമാക്കി കോഡ് നമ്പറുകൾ തെറ്റിക്കാതെ കൃത്യമായിട്ട് അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ആവശ്യമുള്ള സർട്ടിഫിക്കറ്റ്സ് ഒക്കെ കരുതി വയ്ക്കുക. അപ്പോൾ ഈ പറഞ്ഞതുപോലെ കുട്ടികൾക്ക് അച്ഛനും അമ്മയ്ക്കും പഠിക്കാൻ പറ്റാതെ പോയ ഒരു കോഴ്സ് എടുത്ത് കുട്ടിക്ക് കൊടുക്കരുത്. കുട്ടിയുടെ ഒരു ചോയ്സ്, കുട്ടിയുടെ ഒരു ഇഷ്ടം, അവൻ്റെ ഒരു കംഫർട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. അവൻ ആഘോഷിച്ച് പഠിക്കട്ടെ, സന്തോഷത്തോടെ പഠിക്കട്ടെ. ഇപ്പോൾ 10-ാം ക്ലാസ്സിൽ ഇഷ്ടമില്ലായിരുന്ന സബ്ജക്ട്സ് ഒക്കെ ഉണ്ടായിരുന്നു, അപ്പോൾ അത് വേണ്ടാന്ന് വെച്ചിട്ട് പുതിയ ഒരു സബ്ജക്ട് കോമ്പിനേഷൻ മതി എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അങ്ങനെ ചെയ്യാം. അതുമാത്രമല്ല, ഒരു സബ്ജക്ട് കോമ്പിനേഷൻ എടുക്കുമ്പോൾ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം. ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് കോഴ്സാണ് ഇനി അടുത്തതായിട്ട് ചെയ്യാൻ പോകുന്നത്, അതിന് ഹെൽപ്ഫുൾ ആയിട്ടുള്ളൊരു കോഴ്സ് ആയിരിക്കണം നമ്മൾ ചൂസ് ചെയ്യാനുള്ള. കംഫർട്ട് മാത്രം നോക്കിയാൽ പോരാ. അപ്പം അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ശ്രദ്ധിക്കാനുണ്ട്. പ്രത്യേകിച്ച് ഇപ്പം പേരൻസ് അത്ര എഡ്യൂക്കേറ്റഡ് അല്ലാത്തവരാണ് എങ്കിൽ പലപ്പോഴും നമ്മൾ ആരുടെയെങ്കിലുമൊക്കെ അഡ്വൈസ് ഇങ്ങനെ ചോദിക്കും, അപ്പോൾ അവരെന്തെങ്കിലുമൊക്കെ പറഞ്ഞു തരും. അപ്പോൾ അത് പലപ്പോഴും പിന്നീടാണ്, നമ്മൾ കുട്ടി പഠിച്ചു തുടങ്ങി കഴിയുമ്പോഴാണ് അല്ലെങ്കിൽ കോഴ്സൊക്കെ എടുത്തു കഴിഞ്ഞ് സ്കൂളിൽ ക്ലാസ് തുടങ്ങി കഴിയുമ്പോഴായിരിക്കും അതിന് ബുദ്ധിമുട്ട് മനസ്സിലാക്കുന്നത്. അപ്പോൾ അങ്ങനെ പോവാതെ നമ്മൾ വ്യക്തമായിട്ട് നമ്മളെ സഹായിക്കുന്ന അല്ലെ, നമുക്ക് നല്ലൊരു അഡ്വൈസൊക്കെ തരുന്നവരെ നമ്മൾ സമീപിക്കുക, എന്നിട്ട് നല്ല കോഴ്സൊക്കെ ചൂസ് ചെയ്ത് പഠിക്കുക അല്ലേ. അപ്പം നമ്മളെ കുട്ടികൾ സന്തോഷമായിട്ട് പഠിക്കട്ടെ. നമുക്ക് പഠനം എന്ന് പറയുന്നത് നമുക്കൊരു ശരിക്കും പറഞ്ഞാൽ ഒരു സെലിബ്രേഷനാണ് അല്ലേ. അപ്പോൾ നമുക്ക് ഇഷ്ടമില്ലാത്ത സബ്ജക്റ്റും ഇഷ്ടമില്ലാത്ത സ്കൂളും ഒക്കെ ചൂസ് ചെയ്ത് കൊടുത്ത് അല്ലെങ്കിൽ പിന്നെ ഇന്ന ഇതേ പഠിച്ചാലേ നമുക്ക് ജോലി കിട്ടൂ എന്നൊക്കെ പറഞ്ഞ് പേരൻസൊക്കെ പലപ്പോഴും കുട്ടികളെ നിർബന്ധിക്കുന്ന നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പം അങ്ങനെ ചെയ്യാൻ പാടില്ല. ഏത് കോഴ്സ് പഠിച്ചാലും ആ ഒരു കോഴ്സിൽ നമ്മൾ നല്ല സ്കിൽഡ് ആണ് എങ്കിൽ നമുക്കൊരു ജോലി ഉറപ്പാണ് അല്ലേ. അപ്പോൾ അതുകൊണ്ട് ഇന്നത് തന്നെ പഠിക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഏതെടുത്താലും അത് എത്രയും നന്നായിട്ട് കൊണ്ടുപോവുക എന്നുള്ളതിലാണ് കാര്യം എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ അങ്ങനെ ആവട്ടെ. അപ്പോൾ എല്ലാവരും പ്ലസ് വണ്ണിന് അപ്ലൈ ചെയ്യുന്നവരെല്ലാം ഇന്നിപ്പോൾ അതിനുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ പോകട്ടെ അല്ലേ.
1: അതെ. അപ്പോൾ അങ്ങനെ നമ്മളിങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ശ്രോതാക്കൾക്ക് മെസ്സേജ് അയക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും കുസൃതി ചോദ്യം ചോദിക്കായിരുന്നു കഴിഞ്ഞാൽ അവർ അയക്കില്ല.
0: അതെ
1: അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആദ്യം തന്നെ നമുക്ക് നമ്മുടെ ചോദ്യം അങ്ങോട്ട് ചോദിക്കാം അല്ലേ.
0: അപ്പോൾ നമ്മുടെ സ്ഥിരം ശ്രോതാക്കളെല്ലാം ഉണ്ട് നമ്മുടെ കുസൃതി ചോദ്യത്തിന് വേണ്ടി ഇങ്ങനെ കാത്തിരിക്കുന്നത്. അതിലെ എനിക്കിപ്പോൾ ഒരു വലിയൊരു ഒരു വലിയൊരു എഫേർട്ടാണ് ഓരോ ദിവസവും ഒരു ക്വസ്റ്റ്യൻ കൊണ്ടുവരിക എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ഒരു കുസൃതി ചോദ്യം കണ്ടുപിടിക്കുക എന്ന് പറയുന്നത് ഈ ആൾക്കാർ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല. ഇപ്പോൾ ടഫ് ടാസ്ക് ആയിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്.
1: അതായത് നമുക്കിപ്പോൾ അപ്ഡേഷൻ ആണെങ്കിലും ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റി ആണെങ്കിലും എല്ലാം പെട്ടെന്ന് കിട്ടും.
0: അതെ.
1: പക്ഷേ കുസൃതി ചോദ്യം കണ്ടുപിടിക്കുന്ന ഒരു ടാസ്ക് തന്നെയാണ്.
0: അതെ അതെ. അപ്പം ഇന്ന് നമ്മളൊരു കുസൃതി ചോദ്യം കൊണ്ടുവന്നിരിക്കുന്നത് വളരെ വലിയൊരു കുസൃതി നിറഞ്ഞ ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ അതിലെ ഈ ഭൂത പ്രേത പിശാചുക്കളെ പറ്റിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ അല്ലേ. അപ്പോൾ മനുഷ്യന്മാരാണ് പിന്നീട് മരിച്ചു കഴിയുമ്പോൾ പ്രേതമായിട്ടൊക്കെ മാറുന്നത്. പക്ഷേ നമ്മൾ ഇതുവരെയും കേട്ടിട്ടില്ല, അതായത് മൃഗങ്ങളും പക്ഷികളും ഒക്കെ മരിച്ചു കഴിയുമ്പോൾ അല്ലെങ്കിൽ അവരുടെ ഒരു പ്രേതം വന്നതായിട്ട് നമ്മൾ കേട്ടിട്ടില്ല അല്ലേ. അല്ലെങ്കിൽ അവരൊരു രക്ഷയായിട്ട് വന്നതായിട്ടൊന്നും നമ്മൾ ഇതുവരെ കേട്ടിട്ടില്ല. അപ്പോൾ അതെന്തുകൊണ്ടാണെന്നാണ് ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം. അപ്പോൾ അത് എത്രയും പെട്ടെന്ന് കണ്ടുപിടിച്ച് നമുക്ക്
1: കുസൃതി ചോദ്യമാണ് ആധികാരികമായിട്ടൊക്കെ നിങ്ങൾ പറയണ്ടല്ലോ. അങ്ങനെയില്ല, പ്രേതം ഇല്ലാന്ന് തന്നെ നമുക്ക് വേണമെങ്കിൽ ചർച്ചകളിൽ വരാൻ സാധ്യതയുണ്ട്. പക്ഷെ അങ്ങനെയല്ല, ഇത് കുസൃതി ചോദ്യമാണ്
0: അല്ല. ഒരു രക്ഷി എന്നൊക്കെ പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് വരുന്നൊരു പിക്ചർ ഇല്ലേ, അതൊക്കെ ഒന്ന് ആലോചിച്ചതിനെ പെട്ടെന്ന് ഉത്തരം കിട്ടും.
1: ഇതിപ്പോ നമ്മൾ ക്ലൂ കൊടുത്തിരിക്കുകയാണ്,
0: നല്ലൊരു ക്ലൂ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്ക് അതിന്റെ ഒരു ആൻസർ ഒക്കെ കണ്ടുപിടിച്ച് ട്രൈ ചെയ്തോളൂ. ആദ്യം ഒന്ന് രണ്ടെണ്ണമൊക്കെ അയക്കാം, പിന്നീട് അഥവാ തെറ്റിപ്പോയാലും വീണ്ടും ട്രൈ ചെയ്യാം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ കുസൃതി ചോദ്യം ഇതാണ്. അപ്പോൾ 8848585 എന്ന നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് എത്രയും പെട്ടെന്ന് ആൻസേഴ്സ് ഒക്കെ അയച്ചോളൂ. അപ്പോൾ അതിന് നമുക്ക് ഇന്ന് നമ്മുടെ ലോക ഫുട്ബോൾ ദിനമായതുകൊണ്ട് നമുക്കൊരു അടിപൊളി പാട്ട് കേട്ടാൽ.
1: അതെ അതെ. എന്തായാലും 2010 റിലീസായിട്ടുള്ള ഫുട്ബോൾ ഫിഫ വേൾഡ് കപ്പിലെ സോങ് ആണ് വക്ക വക്ക. പക്ഷേ ഫുട്ബോൾ എന്ന് കേൾക്കുമ്പോഴോ അല്ലെങ്കിൽ ഫിഫ എന്ന് കേൾക്കുമ്പോഴോ നമ്മുടെ മനസ്സിൽ കുറേ നാളുകളായിട്ടും കുറേ വർഷങ്ങളായിട്ടും ഈ ഒരു പാട്ട് തന്നെയാണ് ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ ആ മനോഹരമായ ഗാനം തന്നെ ആകട്ടെ, ആദ്യമായിട്ട് കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു ഞാൻ ആതിര, പ്രീതി ടീച്ചർ. നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നത് ആദർശ് അജയാണ്. യെസ്, അപ്പോൾ നല്ലൊരു പാട്ടല്ലേ. ഷക്കീറയുടെ വോയിസ് ഇങ്ങനെ ഭയങ്കര ഷാർപ്പായിട്ട് നിൽക്കുകയാണ് ആ ഒരു പാട്ടിൽ. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നമ്മൾ എന്തായാലും 2026 ഫിഫ വേൾഡ് കപ്പിന് വേണ്ടിയിട്ട് ഇങ്ങനെ തയ്യാറാവുകയാണ് അല്ലേ.
2: യെസ്.
1: അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കാം. അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. നമ്മുടെ സമയം 10:21 ആയിരിക്കുന്നു.
2: അപ്പോൾ ആതിര, നമ്മുടെ ഈ കൊല്ലം എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ സാധാരണ ഈ കേരളത്തിലെവിടെയും അല്ലെങ്കിൽ ഇപ്പോൾ പുറത്തൊക്കെ പോയാലും നമ്മുടെ കൊല്ലത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് തന്നെ കാഷ്യൂനട്ട്സ് ആണ്.
1: അതെ,
2: അതുപോലെ തന്നെ കശുവണ്ടി വ്യവസായം എന്ന് പറയുന്നതും നമ്മുടെ കൊല്ലത്തിൻ്റെ ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു വ്യവസായം തന്നെയായിരുന്നു. അപ്പം നമ്മുടെ ഈ കേരളത്തിൻ്റെ വ്യവസായ ചരിത്രത്തിൽ തന്നെ നമ്മൾ വളരെ അഭിമാനത്തോടുകൂടി പറയപ്പെടുന്ന ഒരു പേരാണ് ശരിക്കും കൊല്ലം എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ് അല്ലേ. അപ്പം ഒരു കാലത്ത് ഇന്ത്യയിലെ കശുവണ്ടി വ്യവസായത്തിൻ്റെ പ്രധാന കേന്ദ്രമായിട്ടാണ് കൊല്ലം അറിയപ്പെട്ടിരുന്നത്. അപ്പം ഒരുപാട് കശുവണ്ടി സംസ്കരണ കേന്ദ്രങ്ങൾ കൂടുതലായിട്ടും കൊല്ലത്താണ് പ്രവർത്തിച്ചിരുന്നത്. അതുപോലെ തന്നെ ആയിരക്കണക്കിന് തൊഴിലാളികൾ, പ്രത്യേകിച്ച് സ്ത്രീകൾക്ക് തൊഴിൽ നൽകിയൊരു മേഖലയുമായിരുന്നു. അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് നമ്മൾ കശുവണ്ടി കയറ്റുമതി ചെയ്തതിലൂടെ കൊല്ലത്തിനെ നമ്മൾ കാഷ്യു ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് വരെ അറിയപ്പെട്ടിരുന്നു. അപ്പം ശരിക്കും പറഞ്ഞാൽ ഈ കൊല്ലം പോർട്ട് വഴി കശുവണ്ടി കയറ്റുമതി നടന്നത് വ്യാപാര വളർച്ചയ്ക്കൊക്കെ വളരെ സഹായകരമായിരുന്നു ഒരു കാലത്ത്. കശുവണ്ടി വ്യവസായം കൊല്ലത്തിൻ്റെ സാമ്പത്തിക, അതുപോലെ തന്നെ സാമൂഹിക സാംസ്കാരിക ജീവിതത്തെയും ഏറെ സ്വാധീനിച്ചിരുന്നു. പക്ഷേ ഇന്ന് നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മുടെ കൊല്ലത്ത് കശുവണ്ടി വ്യവസായം എന്ന് പറയുന്നത് അത്ര നല്ല രീതിയിലല്ല പോകുന്നത്. അപ്പോൾ അതിന് ഒരുപാട് പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. തൊഴിലാളികളുടെ ഒരു ക്ഷാമമായാലും അല്ലെങ്കിൽ വിദേശത്ത് നിന്നുള്ള മത്സരങ്ങൾ, അതുപോലെ അസംസ്കൃത കശുവണ്ടിയുടെ ലഭ്യതയുടെ കുറവ് തുടങ്ങിയ കാരണങ്ങൾ കൊണ്ട് ഈ മേഖലയിൽ വലിയ ഇടിവ് സംഭവിക്കുകയും ആ വ്യവസായം കംപ്ലീറ്റ്ലി തകർന്നു പോയി എന്നൊക്കെ വേണമെങ്കിൽ തന്നെ നമുക്ക് പറയാവുന്ന ഒരു രീതിയിലാണ് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ അറിയാം, നമ്മുടെ കൊല്ലത്ത് കഴിഞ്ഞ വർഷം നമ്മുടെ കുണ്ടറ MLA ആയിരുന്ന PC വിഷ്ണുനാഥ് പലതവണയും ഈ കശുവണ്ടി വ്യവസായത്തിനെ പറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഇനിയും തിരിച്ചു കൊണ്ടുവരണം നമ്മുടെ ആ ഒരു വ്യവസായം നമുക്ക്

0: തിരിച്ചു കൊണ്ടുവരണം എന്നാവശ്യപ്പെട്ട് നിയമസഭയിൽ പലതവണ സബ്മിഷൻസ് ഒക്കെ അവതരിപ്പിക്കുകയും അപ്പോൾ അതിനൊരു ഒരു തിരിച്ചു വരവിൻ്റെ ഒരു തുടക്കം നമുക്ക് വരുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കും. അപ്പോൾ അതുപോലെ തന്നെ ഈ വർഷവും ഇപ്പം നമുക്ക് പുതിയതായിട്ട് നമ്മുടെ കൊല്ലത്ത് കിട്ടിയിരിക്കുന്ന മന്ത്രി ഷിബു ബേബി ജോൺ, അദ്ദേഹം കശുവണ്ടി വികസന കോർപ്പറേഷൻ്റെ ഒക്കെ മന്ത്രിയാണ്. അപ്പോൾ അദ്ദേഹം തീർച്ചയായിട്ടും ആ ഒരു മാറ്റം കൊണ്ടുവരുന്നതിന് വേണ്ടി ശ്രമിക്കും എന്ന് നമുക്ക് വിശ്വസിക്കാം, അല്ലേ? അപ്പം ആ കശുവണ്ടി വ്യവസായത്തിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തി, അപ്പോൾ അദ്ദേഹത്തിനും ഇതുപോലെ നല്ലൊരു വ്യവസായിയായിരുന്നു. അപ്പോൾ ഇതിൻ്റെ ഒരു ലക്ഷ്യത്തെപ്പറ്റി അല്ലെങ്കിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെപ്പറ്റിയൊക്കെ വലിയ പ്രതീക്ഷയുള്ള ഒരു വ്യക്തിയാണ് നമ്മുടെ, അതുപോലെ നമ്മുടെ ശ്രോതാവുമാണ് സജീവ് ആലാട്ടുകാവ്. അപ്പോൾ അദ്ദേഹം നമുക്കൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട് ഇന്ന് ഈ ഒരു വ്യവസായത്തിനെ പറ്റി, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം തന്നെയാണ് കൊല്ലം നിവാസികളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു വോയിസ് നമുക്കൊന്ന് കേൾക്കാം.
1: ഞാൻ കെ ബി സജീവ്, കൊല്ലത്ത് ആലാട്ടുകാവിൽ നിന്നും. കൊല്ലം ജില്ലയിലെ കശുവണ്ടി മേഖല, സ്തംഭിച്ചു കിടന്ന മേഖല പൂർവാധികം ശക്തിയോടെ തിരിച്ചു വരാനുള്ള എല്ലാ സാധ്യതകളും കാണുന്നുണ്ട്. കഴിഞ്ഞ കാലങ്ങളിൽ കൊല്ലത്തെ കുണ്ട്രയിലെ എം എൽ എ ആയ ശ്രീ പി സി വിശ്വനാഥ് പല സബ്മിഷനുകളും നിയമസഭയിൽ ഉന്നയിച്ചിട്ടുണ്ട്. പുതിയ ഭരണസമിതി തീർച്ചയായിട്ടും ഈ വ്യവസായത്തെ കൊല്ലത്ത് തിരിച്ചു കൊടുക്കും എന്നുള്ള വാഗ്ദാനം കൊല്ലത്ത് നിന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് എല്ലാവർക്കും ഒരു ശുഭപ്രതീക്ഷയാണ്. ഏകദേശം 200,000 പരം സ്ത്രീ തൊഴിലാളികളുടെ തൊഴിൽ മേഖലയാണ് വീണ്ടും പുനർജീവിക്കുന്നത് ഇതിലൂടെ. അതിലുപരി പ്രത്യക്ഷത്തിലും പരോക്ഷത്തിലുമായി 600,000 തൊഴിലാളികൾക്ക് തൊഴിൽ തീർച്ചയായിട്ടും കിട്ടുമെന്നുള്ള പ്രതീക്ഷയും ഒരു ശുഭവാർത്തയുമാണ് കൊല്ലത്തെ പുതിയ കശുവണ്ടി മന്ത്രി കൂടിയായ ശ്രീ ഷിബു ബേബി ജോൺ സാറ് പറഞ്ഞിരിക്കുന്നത്. ഒരു നല്ല പ്രതീക്ഷയും ഉണർവും ഈ കാഷു വ്യവസായത്തിൻ്റെ ഭാഗമായിട്ട് കൊല്ലത്തെ വികസനങ്ങളും സാമ്പത്തിക സ്രോതസ്സിൻ്റെ മൂല്യവും കൂടട്ടെ എന്ന് പ്രത്യാശിക്കുന്നു കാഷു വ്യവസായം.
0: അപ്പോൾ താങ്ക് യു സജീവ് ആലാട്ടുകാവ്, അല്ലേ? നമുക്ക് നല്ലൊരു മെസ്സേജ് തന്നെ. തീർച്ചയായിട്ടും നമ്മുടെ ഇപ്പോഴത്തെ ഈ ഒരു അവസരം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും നമ്മളുടെ ഈ വ്യവസായത്തിനെ നമുക്ക് തിരിച്ചു കൊണ്ടുവരാവുന്നതാണ്. അത് മാത്രവുമല്ല, നമുക്ക് അതിന് വേണ്ടിയിട്ട് ശക്തമായി സംസാരിക്കാനായിട്ട് നമുക്ക് കൊല്ലത്ത് നിന്ന് ഒന്നും രണ്ടും അല്ല 3 മന്ത്രിമാരെയാണ് കിട്ടിയിരിക്കുന്നത്, അല്ലേ? അപ്പോൾ തീർച്ചയായിട്ടും അവരിതിനു വേണ്ടി പ്രവർത്തിക്കും. തകർച്ചയുടെ ഒരു വക്കില് അല്ലെങ്കിൽ ഓൾമോസ്റ്റ് തകർന്നു എന്നൊക്കെ നമുക്ക് വേണമെങ്കിൽ പറയാവുന്ന ഒരു വ്യവസായത്തെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് തീർച്ചയായിട്ടും നമുക്ക് സാധിക്കും. അപ്പോൾ കൊല്ലത്തിന് ആ പഴയ പ്രൗഢി എത്രയും പെട്ടെന്ന്, അല്ലേ, കശുവണ്ടി വ്യവസായത്തിൻ്റെ ആ ഒരു പ്രൗഢി തിരിച്ചു കിട്ടട്ടെ എന്ന് തന്നെ നമുക്ക് ആഗ്രഹിക്കാം.
2: അതെ. അപ്പോൾ എന്തായാലും അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്, 8848558785. അത് നമുക്ക് മെസ്സേജിലേക്ക് പോവാം, അല്ലേ?
0: അതെ.
2: അപ്പോൾ നമ്മുടെ വയനാടുകാരൻ നമ്മുടെ രാജൻ ചേട്ടൻ മെസ്സേജ് അയച്ചിരിക്കുന്നു, ഗുഡ് മോർണിംഗ് ടീച്ചറെ എന്ന്. അപ്പോൾ ഞാനിവിടെ ഉണ്ട്. അപ്പോൾ ഒരു ഷീക്കാൻ്റെയൊക്കെ തന്ന് ഒരു പൂക്കളൊക്കെ തന്നിട്ടുണ്ട്.
0: യെസ്.
2: അപ്പോൾ നമ്മൾ ഒരാൾക്ക് അയച്ചെങ്കിലും ഞാനും കൂടെ അക്സെപ്റ്റ് ചെയ്യാണ്. അപ്പോൾ ഒരു പാട്ടൊക്കെ
0: ഒന്നിച്ചാണ്.
2: അതെ. അപ്പൊ എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്. എല്ലാരും അടിപൊളിയായിട്ടിരിക്കുകയാണ്, അല്ലേ?
0: അടിപൊളിയാണ്.
2: അപ്പൊ രാജൻ ചേട്ടൻ ഹാപ്പി ആയിട്ടിരിക്കുന്നു എന്ന് തന്നെ വിശ്വസിക്കുന്നു.
0: അതെ അതെ. നമുക്കിനിപ്പം അടിമാലി വഴി വയനാട് ഒക്കെ ഒന്ന് കറങ്ങി വരേണ്ടിയിരിക്കുന്നു, അല്ലേ?
2: അപ്പോ നല്ലൊരു ശുഭദിനം കൂടി നേരാണ്. അതുപോലെ നമ്മുടെ രാജ മുഖത്തല ചോദിച്ചിരിക്കുന്നു, ചോദ്യം മനസ്സിലായില്ല എന്നുള്ളത്. എനിക്ക് തോന്നുന്നു രാജൻ ചേച്ചി, എനിക്ക് തോന്നുന്നു സ്കൂളിലും ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ സംശയമുള്ളൊരു ആളാണ്.
0: ചോദ്യം ചോദിക്കുന്ന കുട്ടിയാണ്, അല്ലേ?
2: അപ്പൊ എനിക്ക് തോന്നുന്നു ടീച്ചേഴ്സിനൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ ഒരിക്കൽ കൂടി നമുക്ക് ആ കുസൃതി ചോദ്യം ഒന്ന്
0: പറയാം. അപ്പൊ നമ്മുടെ കുസൃതി രാജൻ മുഖത്തല ഇത് സൂക്ഷിച്ച് ശ്രദ്ധിച്ച് കേൾക്കണം കേട്ടോ. അപ്പൊ നമ്മുടെ ക്വസ്റ്റ്യൻ ഇതാണ്, സാധാരണയായിട്ട് നമ്മള് മനുഷ്യന്മാരാണ് പ്രേതങ്ങളും ഭൂതങ്ങളും ഒക്കെ ആയിട്ട് മാറുന്നത്, അല്ലെ? അപ്പൊ മരിച്ചു കഴിയുമ്പോൾ ഇവര് യക്ഷിയായിട്ട് തിരിച്ചു വരും, അല്ലെങ്കിൽ യക്ഷികളാവുന്നതൊക്കെ മനുഷ്യരാണെന്നാണ് നമ്മൾ സാധാരണ, നമ്മൾ ആരും യക്ഷികളെയൊന്നും ഇതുവരെ കണ്ടിട്ടില്ല എങ്കിൽ പോലും കഥകളിലൊക്കെ ചിത്രീകരിച്ചിരിക്കുന്നത്. പക്ഷേ ഈ മൃഗങ്ങളും പക്ഷികളും ഒക്കെ മരിച്ചു കഴിയുമ്പോൾ അവർ യക്ഷികളായിട്ട് തിരിച്ചു വരുന്നതായിട്ട് നമ്മൾ എവിടെയും കാണാറില്ല. അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മുടെ അവരും ജീവനുള്ളവരായിരുന്നല്ലോ. അപ്പോൾ അവരൊരു ദിവസം ഇല്ലാതായി കഴിയുമ്പോൾ അവരൊരിക്കലും യക്ഷിയായിട്ട് വന്ന് നമ്മളെ പേടിപ്പിക്കാറില്ല. അതെന്തുകൊണ്ടാണ് രാജമുഖത്തിൽ ആ മുഖത്തലയിൽ ഇരുന്ന് പെട്ടെന്ന് ആലോചിച്ചുള്ളൂ കണ്ടുപിടിച്ചാൽ നമുക്ക് പെട്ടെന്ന്.
2: ഞാനൊക്കെ ചെറുതായിരുന്ന ടൈമിൽ ഈ നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും വേസ്റ്റോ അല്ലെങ്കിൽ ഈ ഇലകളൊക്കെ

0: കത്തിക്കുന്ന ടൈമിൽ ഫ്രണ്ടിൽ എന്തെങ്കിലും ഒരു സാധനമൊക്കെ ഇങ്ങനെ കൊടുത്ത്, അപ്പൊ അവിടെ ഒരു ക്ലൂ ഉണ്ട്. പക്ഷേ അങ്ങനെ നമ്മളിങ്ങനെ
1: പുതുമഴ
0: പാട്ടൊക്കെ പാടി ഇങ്ങനെ ഫ്രണ്ടിലൊക്കെ നിന്ന്, നല്ല രസമാണ് ആ പുകയിൽ ഇങ്ങനെ നമ്മളിങ്ങനെ നിന്ന് പാട്ടൊക്കെ പാടി. അപ്പൊ എന്തായാലും അതിൽ ഒരു ക്ലൂ കിടപ്പുണ്ട്. അതാണ് ഞാൻ പ്രിയപ്പെട്ടവർക്ക് വേണ്ടി അത് പറഞ്ഞു തന്നത്. എന്തായാലും എല്ലാരും പെട്ടെന്ന് അയച്ചോളൂ ചോദ്യം മനസ്സിലാവാത്ത രാജൻ ചേച്ചിക്ക് വേണ്ടി. നല്ല രീതിയിൽ നമ്മുടെ ഒരു ചോദ്യം ദൈവം ഇവിടെ എത്തിയിരിക്കുന്നു. നമ്മുടെ ജോബി ചേട്ടൻ ജർമ്മനിയിൽ നിന്നൊരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. ഒരു ശുഭദിനം എന്ന രീതിയിലൊരു കോട്ടാണ് അയച്ചിരിക്കുന്നത്. ആവശ്യമില്ലാത്ത ഭാഗങ്ങൾ ക്രോപ്പ് ചെയ്യാനും മോശം അനുഭവങ്ങളുടെ ബ്രൈറ്റ്നെസ് കുറയ്ക്കാനും പഠിക്കണം. കാരണം ജീവിതത്തിൽ എല്ലാം സൂക്ഷിക്കേണ്ടതില്ല, ചിലത് മായ്ച്ചാൽ മാത്രമേ ഹാപ്പി ആകാൻ സാധിക്കൂ എന്നുള്ളൊരു ഒരു കോട്ടാണ് അദ്ദേഹം അയച്ചിരിക്കുന്നത്. വളരെ കറക്റ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അല്ലെ. നെഗറ്റീവ് ഷെയ്ഡുകൾ
1: വളരെ ഇഷ്ടപ്പെട്ടു. അത് നമുക്ക് ചില ആളുകളെ ആയാലും അല്ലെ, ചില അതുപോലെ തന്നെ ചില ഇൻസിഡൻസ് ഒക്കെ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ നിന്ന് നമ്മൾ കംപ്ലീറ്റ്ലി ഇറേസ് ചെയ്ത് കളയേണ്ടിയിരിക്കുന്നു. കാരണം അത് നമ്മളെ പലപ്പോഴും ഇങ്ങനെ വീണ്ടും വീണ്ടും ഹോണ്ട് ചെയ്തുകൊണ്ടിരിക്കും അല്ലെ. ഒരാളുടെ ഒരു പെരുമാറ്റമായിരിക്കാം അല്ലെങ്കിൽ ഒരു സംഭവമായിരിക്കാം. അപ്പൊ അത് നമ്മൾ കുറച്ച് ദിവസം എടുക്കും. അതിന് പെട്ടെന്ന് നമുക്ക് മായ്ക്കുക എന്ന് പറഞ്ഞാൽ അത്ര ഈസി അല്ല. നമ്മൾ മനുഷ്യരാണ്, എപ്പോഴും അതിങ്ങനെ നമ്മളെ തിരിച്ച് വന്നോണ്ടേയിരിക്കും. പക്ഷെ എത്രയും പെട്ടെന്ന് നമ്മൾ അത് നമ്മുടെ മനസ്സിൽ നിന്ന് കളയുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ആ ഒരു പീസ് ഓഫ് മൈൻഡ് പെട്ടെന്ന് തിരിച്ചെടുക്കാനായിട്ട് സാധിക്കും.
0: പലപ്പോഴും നമ്മളെല്ലാവരും ഫേസ് ചെയ്യുന്ന ഒരു മെയിൻ പ്രശ്നമാണ് പലയിടത്തും ഒരു നോ പറയാനുള്ളൊരു മടിയല്ല. അവരെന്ത് വിചാരിക്കും, ഇവരെന്ത് വിചാരിക്കും എന്നുള്ളൊരു ചിന്താഗതി നമുക്കുണ്ട്. ഇപ്പോൾ ഇതിലെ തന്നെ നമുക്കൊരു ഇതിനൊരു കോമഡി എന്ന രീതിയിൽ പറയുകയാണെങ്കിലും കുറച്ച് ഈ മടി കാരണം ഇപ്പോൾ ഒരു ബസ് സ്റ്റോപ്പ് എത്തിക്കഴിഞ്ഞാൽ ആ ബസ് സ്റ്റോപ്പിൽ നിന്ന് ഇറങ്ങുക അങ്ങനെയുള്ള ആൾക്കാർ വരുണ്ട്. ബസ്സിലിരിക്കുന്ന ടൈമിൽ ഒന്ന് ബെല്ലടിക്കുമെന്ന് പറയാൻ തന്നെ മടി കാരണം അടുത്ത സ്റ്റോപ്പിൽ ആരെങ്കിലും ഇറങ്ങുവാണെങ്കിൽ അവരുടെ കൂടെ ഇറങ്ങുന്ന ആൾക്കാർ
1: വരുണ്ട്.
0: അപ്പൊ അങ്ങനെ ആവാതിരിക്കുക അല്ലെ. നോ പറയേണ്ട അവസരങ്ങളിൽ നോ പറയുക തന്നെ ചെയ്യണം. മെയിൻലി സൈക്കോളജിസ്റ്റ് ഒക്കെ പറയുന്നത് കുഞ്ഞുങ്ങളെ ആദ്യം പഠിപ്പിക്കേണ്ടത് നോ പറയാനാണ് എന്നുള്ളതാണ്. അപ്പൊ അത് നല്ലൊരു കോട്ടായിരുന്നു. അപ്പോ നമ്മുടെ ജർമ്മനിയിൽ നിന്നാണ് അയച്ചിരിക്കുന്നത് ജോബി ചേട്ടൻ.
1: അപ്പൊ ജോബിയുടെ വൈഫും നമുക്ക് എപ്പോഴും മെസ്സേജ് അയക്കാറുണ്ട്. അപ്പൊ പുള്ളിക്കാരിയെയും വിളിച്ചുണർത്തു, കിടന്ന് ഉറങ്ങുകയാണെങ്കിൽ അല്ലെ നമുക്ക് മെസ്സേജ് അയക്കാൻ പറയൂ. നമ്മള് പുള്ളിക്കാരിയെ തിരക്കി എന്ന് പറയണം. പേര് ഞാൻ മറന്നു,
0: ആശ.
1: ആശ. അപ്പൊ ആശയ്ക്കും ഗുഡ് മോർണിംഗ്, ജോബിക്കും ഗുഡ് മോർണിംഗ്. അപ്പൊ നമുക്ക് നല്ലൊരു കോട്ടൊക്കെ അയച്ചു തന്ന് നമ്മളുടെ കൂടെ ഇങ്ങനെ സെറ്റായിട്ട് നിൽക്കുന്നതിൽ ഒരുപാട് സന്തോഷം. ജർമ്മനിയിലൊക്കെ നമ്മളെ ആൾക്കാർ
0: കേട്ടുകൊണ്ടിരിക്കുന്നത്, ലോകത്തുള്ള എല്ലായിടത്തു നിന്നും നമുക്ക് മെസ്സേജ് വരാറുണ്ട്. അപ്പൊ അത് തന്നെയാണ് നമ്മുടെ ഏറ്റവും വലിയൊരു സന്തോഷം എന്ന് പറയുന്നത്. അപ്പൊ എല്ലാരും മെസ്സേജ് അയക്കുക. അതിന്റെ ഇടയിൽ മെസ്സേജ് അയക്കാത്തവരുണ്ടെങ്കിൽ നമ്മുടെ
1: ജോബി നമ്മുടെ റേഡിയോ ഡൗൺലോഡ് ചെയ്യാനായിട്ട് നമ്മുടെ മലയാളികളായിട്ടുള്ളവരൊക്കെ ഉണ്ടല്ലോ അവിടെ. അപ്പൊ ഫ്രണ്ട്സിനൊക്കെ നമ്മുടെ റേഡിയോ ഡൗൺലോഡ് ചെയ്ത് രാവിലെ കേൾക്കാൻ പറയണേ, എന്നിട്ട് അവരുടെ അടുത്തൊക്കെ പറയൂ നമുക്ക് മെസ്സേജ് അയക്കാനായിട്ട് അല്ലെ. അപ്പം തീർച്ചയായിട്ടും നമുക്ക് ഈ ജർമ്മനിയിലോ അല്ലെങ്കിൽ അതുപോലെയുള്ള വിദേശ രാജ്യങ്ങളിലോ ഒക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലുള്ളവരെയൊക്കെ കാണുകയും അല്ലെ അവരെ അവരോട് സംസാരിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ, ഞാനിങ്ങനെ ആരോ ഒരാൾ ഒരിക്കലും എന്നോട് പറഞ്ഞത് ഞാൻ ഓർക്കുന്നു, USA ജോലി ചെയ്യുന്ന ആളാണ്. അപ്പം അദ്ദേഹം അവിടെ ജോലി ചെയ്യുന്ന സമയത്ത് ഒരിക്കലും ഒരു ഷോപ്പിൽ കയറി ചെന്നപ്പോൾ അവിടെ ഈ ന്യൂസ് പേപ്പേഴ്സ് മാഗസീൻസ് ഒക്കെ വെച്ചിരിക്കുന്ന ആ ഒരു അവിടെ ഒരു മലയാളം പത്രം കണ്ടപ്പോൾ അയാൾക്കുണ്ടായ ഒരു സന്തോഷത്തിനെ പറ്റി ഇങ്ങനെ ഒരിടത്ത് എഴുതിയിരിക്കുന്നത് ഞാൻ ഒരിക്കൽ വായിച്ചു. അപ്പം ബാക്കി വേറെ എന്ത് കണ്ടാലും നമുക്ക് കിട്ടാത്തൊരു സന്തോഷമാണ് അവിടെ ചെല്ലുമ്പോൾ ഒരു മലയാളിയെ കാണുക, അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള മലയാള പ്രസിദ്ധീകരണങ്ങൾ കാണുക, അല്ലെങ്കിൽ നമ്മളുടെ മലയാളികളുടെ സ്പെഷ്യലായിട്ടുള്ള ഫുഡൊക്കെ കിട്ടുന്ന ഹോട്ടലിൽ റെസ്റ്റോറൻറ്റിലും ഒക്കെ പോവുക എന്നൊക്കെ ഉള്ളത് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ് അല്ലെ. അവർ വളരെ നൊസ്റ്റാൾജിക് ഫീലിങ്സ് ഒക്കെ കൊണ്ടുവരുന്ന കാര്യമാണ്. എന്ന് പറഞ്ഞതുപോലെ ജോബി നമ്മുടെ റേഡിയോ ഫ്രണ്ട്സിനെ കൊണ്ടെല്ലാം ഡൗൺലോഡ് ചെയ്യിപ്പിച്ച് എല്ലാവരും റേഡിയോ കേൾക്കാൻ പറയുക. തീർച്ചയായിട്ടും നമുക്ക് ഒന്നിച്ചിരുന്ന രാവിലെ ഇങ്ങനെ ആസ്വദിക്കുക അല്ലേ.
0: അതെ അതെ അതെ. അപ്പൊ ഈ പ്രത്യേകിച്ച് നമ്മൾ സാധാരണ നമ്മുടെ ലൈവ് ഇങ്ങനെ കടന്നു പോകുന്ന സമയത്ത് ഒരുപാട് പാട്ടുകൾ കേൾക്കാറുണ്ട് അല്ലെ. കേൾക്കുന്ന പാട്ടുകളിൽ കൂടുതലും നമ്മുടെ ദാസേട്ടൻ പാടിയിട്ടുള്ള പാട്ടുകൾ, MG ശ്രീകുമാർ പാടിയിട്ടുള്ളത്, ചിത്ര ചേച്ചി, സുജാത, അങ്ങനെ പോകുന്നു ആ നിരകളിൽ. അപ്പൊ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടിട്ടുള്ള പാട്ടുകൾ എന്തായാലും ദാസേട്ടൻ്റെ MG ശ്രീകുമാറിൻ്റെ ആണ്. അപ്പൊ ഞാൻ പറഞ്ഞു തന്നെ ഇതാണ്, നമ്മുടെ ഒരുപാട് പാട്ടുകളിലൂടെ നമ്മൾ ഇങ്ങനെ ജീവിക്കുന്ന MG ശ്രീകുമാറിന്റെ ബർത്ത് ഡേ ദിവസമാണ് ഇന്ന്. പാട്ടുകൾ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാ രീതിയിലും എല്ലാ വേർഷൻസിലും അദ്ദേഹം പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ചും മോഹൻലാൽ സാർ നിന്ന് പാടുമ്പോൾ അത് MG ശ്രീകുമാറിന്റെ സൗണ്ട് ആണോ ഇത് ലാലേട്ടന്റെ സൗണ്ട് ആണ് എന്നൊന്ന് തോന്നുന്ന തരത്തിലാണ് അദ്ദേഹം പാട്ടുകൾ നമുക്ക് വേണ്ടി അവതരിപ്പിച്ചിട്ടുള്ളത്.
1: ശ്രീകുമാറിന്റെ മനോഹരമായ ഒരുപാട് പാട്ടുകളുണ്ട് അല്ലെ. എത്ര പാട്ടുകളാണ് അദ്ദേഹം നമുക്ക് വേണ്ടി പാടി തന്നത്. പ്രത്യേകിച്ച് ചില അടിപൊളി പാട്ടുകളൊക്കെ അല്ലെ വളരെ ഇഷ്ടമാണ്. അതുപോലെ തന്നെ നമുക്ക് വളരെയധികം റൊമാൻറ്റിക് ഫീലിംഗ് ഒക്കെ തരുന്ന നല്ല മനോഹരമായ പാട്ടുകൾ. അപ്പം ഈ ഗായകരുടെയൊക്കെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അല്ലെ, അവര് എത്ര വർഷം കഴിഞ്ഞാലും അവർ നമ്മളുടെ എല്ലാ മനസ്സിൽ ഇങ്ങനെ ജീവിക്കും. അവരുടെ പാട്ടുകളിലൂടെ നമ്മൾ അവരെ ഇങ്ങനെ ഓർക്കും. അവര് നമുക്ക് തന്ന ആ ഒരു ഫീൽ എന്ന് പറയുന്നത് അല്ലെ വളരെ വളരെ ഡിഫറെന്റ് ആയിട്ടുള്ള ഒന്നാണ്. അപ്പൊ തീർച്ചയായിട്ടും MG ശ്രീകുമാർ നമുക്കെല്ലാം പ്രിയപ്പെട്ട ഒരു ഗായകനാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണെന്ന്. അപ്പൊ അദ്ദേഹത്തിന് ഒരുപാട് ആശംസകൾ നേരുന്നു. റേഡിയോ സാന്ത്വനം ടീമിന്റെ ആശംസകൾ അറിയിക്കുന്നു. അദ്ദേഹം ഇനിയും ഒരുപാട് വർഷം നല്ല നല്ല പാട്ടുകളുമായിട്ട് നമ്മളോടൊപ്പം
0: ജീവിക്കും.
1: അതുപോലെ എം ജി ശ്രീകുമാറിന്റെ കാര്യം പറയുമ്പോ അദ്ദേഹം ഭയങ്കര സ്റ്റൈൽ ആയിട്ടുള്ള ഒരു മനുഷ്യനും കൂടിയാണ് അല്ലേ. അദ്ദേഹത്തിന്റെ
0: ഡ്രസ്സിംഗ് സ്റ്റൈലും ആ ഒരു ലുക്കും ഇപ്പോൾ ടെലിവിഷനിലൊക്കെ റിയാലിറ്റി ഷോസിലെല്ലാം ജഡ്ജ് ആയിട്ടിരിക്കുന്ന ടൈമില് എം ജി ശ്രീകുമാറിന്റെ ആ ഒരു ഡ്രസ്സിംഗ് സ്റ്റൈലും ആ ഒരു ലുക്കും ഒക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നമ്മൾ കാത്തിരിക്കാറുണ്ട്. പിന്നെ അദ്ദേഹം കുറച്ച് ഫണ്ണായിട്ടും വളരെ ഹാപ്പി ആയിട്ടും നമുക്ക് കാണുമ്പോൾ തോന്നാറുള്ള ഒരു വ്യക്തി കൂടിയാണ് എം ജി ശ്രീകുമാർ. അപ്പം 40 വർഷത്തിലേറെ ആയിട്ട് സജീവമായിട്ട് തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു സംഗീത കലാകാരനാണ്. പാട്ടുകൾ പാടുക മാത്രമല്ല ഒരുപാട് ചിത്രങ്ങൾക്ക് വേണ്ടി സംഗീത സംവിധാനവും നിർവഹിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പ്രത്യേകിച്ചും ഈ കർണാട്ടിക് മ്യൂസിക്കിൽ, അതായത് ഏറ്റവും കൂടുതൽ ഈ സെമി ക്ലാസിക്കൽ വേർഷൻസ് കൂടുതൽ മലയാളത്തിൽ കേട്ടിട്ടുള്ള ദാസേട്ടന്റെ ഭാഗത്ത് നിന്നാണെങ്കിലും നിരവധി ഗാനങ്ങൾ എം ജി ശ്രീകുമാറും പാടിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ എല്ലാ രീതിയിലും പാട്ടുകൾ പാടി നമ്മുടെ മനസ്സിൽ നിലനിൽക്കുന്ന എം ജി ശ്രീകുമാറിന് ഒരു നല്ലൊരു ബർത്ത്ഡേ നമ്മൾ എല്ലാവരും ചേർന്നിട്ട് വിഷ് ചെയ്യുന്നു. അപ്പൊ അദ്ദേഹത്തിന്റെ നല്ലൊരു പാട്ട് കേട്ടാലോ.
1: അപ്പോൾ പാട്ട് കേൾക്കുന്നതിന് മുമ്പായിട്ട് എം ജി ശ്രീകുമാറിന്റെ കാര്യം പറയുമ്പോൾ വേറെ ചില ആൾക്കാരെയും കൂടി നമ്മൾ ഓർക്കേണ്ടിയിരിക്കുന്നു. അദ്ദേഹത്തിന്റെ സഹോദരൻ എം ജി രാധാകൃഷ്ണൻ, അതുപോലെ തന്നെ അദ്ദേഹത്തിന്റെ സഹോദരിയായിട്ടുള്ള ഓമനക്കുട്ടി ടീച്ചർ, പിന്നീട് വന്ന തലമുറയിലെ ഹരിശങ്കർ. അപ്പൊ എന്തായാലും അങ്ങനത്തെ ഒരു സംഗീത കുടുംബം തന്നെയാണ് അല്ലെ. അതും ഒരു വലിയൊരു ബ്ലെസ്സിങ് തന്നെയാണ് അങ്ങനെ ഒരു കുടുംബത്തിൽ വന്ന് ജനിക്കുക, അവരോടൊപ്പം ഈ ഒരു സംഗീതത്തിൽ കൂടുതൽ കൂടുതൽ പഠിക്കാനും അതുപോലെ തന്നെ നമ്മളെ മലയാളികളുടെ വേണ്ടി മനോഹരമായ പാട്ടുകളൊക്കെ പാടാനും സാധിച്ചു. അപ്പൊ എം ജി ശ്രീകുമാറിന്റെ ഒരു ജന്മം എന്ന് പറയുന്നതന്നെ ശരിക്കും ഒരു ബ്ലെസ്ഡ് ആയിട്ടുള്ള ഒരു ലൈഫ് തന്നെയാണ്. അതായത് ഇനിയും ഒരുപാട് വർഷം നല്ല നല്ല പാട്ടുകളുമായിട്ട് നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കാൻ സാധിക്കട്ടെ. അപ്പൊ അദ്ദേഹത്തിന് നല്ലൊരു പാട്ട് കേട്ടു.
0: അപ്പൊ അതിന് മുൻപ് ഒരു കാര്യം പറയട്ടെ, നമ്മുടെ കലച്ചേച്ചി ചോദിച്ചിരിക്കുന്നു ആ കുസൃതി ചോദ്യം ഒരിക്കൽ കൂടി പറയുമോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഒരിക്കൽ കൂടി നമ്മൾ ആ കുസൃതി ചോദ്യം പറയാണ്.
1: അപ്പൊ നമ്മുടെ കുസൃതി ചോദ്യം ഇതാണ്. അപ്പൊ രാജമുഖത്തല ഇപ്പൊ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ കലയ്ക്ക് വേണ്ടിയിട്ട് വീണ്ടും ഒന്നും കൂടി പറയാം. ഇതാണ് നമ്മൾ സാധാരണ മനുഷ്യർ മരിച്ചു കഴിയുമ്പോഴാണ് യക്ഷികളാവുന്നത് എന്ന് പറയുന്നത്. പക്ഷെ നമ്മളുടെ ഈ മൃഗങ്ങളും പക്ഷികളും യക്ഷികളായിട്ട് വന്നതായിട്ടൊന്നും നമ്മൾ ഇതുവരെയും കേട്ടിട്ടേ ഇല്ല. അപ്പൊ അതെന്തുകൊണ്ടാണ് അവർ യക്ഷികളാവാത്തത് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോ ചോദ്യം മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പൊ എന്തായാലും പെട്ടെന്ന് മെസ്സേജ് അയച്ചോളൂ.
0: യെസ്. അപ്പൊ നമുക്ക് എം ജി ശ്രീകുമാറിന്റെ പിറന്നാൾ ദിവസം നമ്മൾ അടിപൊളിയായിട്ട് സെലിബ്രേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. നല്ലൊരു പാട്ട് നമുക്ക് കേൾക്കാം അല്ലെ. ഒരു ബ്യൂട്ടിഫുൾ സോങ് കേട്ട് നമുക്ക് തിരികെ എത്താം. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
1: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
0: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാ.
1: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.
2: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോയിൽ പ്രിയപ്പെട്ടവരോടൊപ്പം വിശേഷങ്ങൾ പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീത ടീച്ചറാണ്, നമ്മളോടൊപ്പം ആദർശ്, അജയ്. യെസ്, അപ്പോൾ നമ്മുടെ എം ജി ശ്രീകുമാറിൻ്റെ പിറന്നാൾ ദിനം അടിപൊളിയായിട്ട് അദ്ദേഹത്തിനെ പറ്റി ഓർക്കുമ്പോൾ തന്നെ ഈ ഒരു പാട്ടാണ് എല്ലാവരും ഓർക്കുന്നതെന്ന് നമുക്ക് നമ്മുടെ ആദർശ് പറയുണ്ടായി. അപ്പം എനിക്കത് ഒരുപാട് പാട്ടുകൾ ഇഷ്ടമാണെങ്കിൽ ഈ ഒരു പാട്ട് വളരെ അദ്ദേഹത്തിൻ്റെ ഒരു ഫേവററ്റ് ലിസ്റ്റിൽ നിലനിൽക്കുന്നത് കൂടിയാണ് എന്നാണ് അറിയുന്നത്. എന്തായാലും അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ളൊരു ഡെഡിക്കേഷൻ ആയിരുന്നു എല്ലാ പ്രിയപ്പെട്ടവരും കേട്ട് ആസ്വദിച്ചു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നിങ്ങൾ അയച്ചോളൂ അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785. അപ്പൊ നമ്മുടെ സനോജിന്റെ മെസ്സേജ് വന്നിട്ടുണ്ട്, കുറച്ച് പറയാം. ഞാൻ വായിക്കാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ടീച്ചറെ എന്ന രീതിയിൽ ഒരു മെസ്സേജ് ഇങ്ങനെ നീട്ടി നമ്മള് വിളിച്ചിട്ട്
3: സനോജ് എന്റെ സ്റ്റുഡന്റ് ആണ്.
2: അപ്പൊ എന്നിട്ട് വളരെ നല്ല രീതിയിലുള്ള ഒരു സ്മൈലി, അതായത് ഒരു ഹാർട്ട് ഒക്കെ ഉള്ള, ഇങ്ങനെ നമുക്കൊരു ഹാപ്പി ഫേസ് ഉള്ള ഒരു സ്മൈലി ഉണ്ടായിരുന്നു.
3: നല്ല കുട്ടികളൊക്കെ അങ്ങനെയാണ്. ഞാൻ രാവിലെ ക്ലാസ്സിൽ ചെല്ലുമ്പോ അവര് എഴുന്നേറ്റ് നിന്ന് എല്ലാരും ഗുഡ് മോർണിംഗ് പറഞ്ഞു കഴിയുമ്പോ ഇവര് എല്ലാം എന്നിട്ട് പെട്ടെന്ന് ഇരിക്കുമല്ലോ. അപ്പൊ അങ്ങനെ നമ്മളോട് കുറച്ച് ഇഷ്ടം കൂടുതലുള്ളവർ ഇരിക്കത്തില്ല. എന്നുവെച്ചാൽ അവര് ഒരു സ്പെഷ്യൽ ആയിട്ട് നമ്മളൊന്ന് നോക്കണമല്ലോ. അപ്പൊ അതിന് വേണ്ടിയിട്ട് അവര് നിക്കും. അപ്പൊ നമ്മൾ ചോദിക്കും എന്താ നിക്കുന്നത്, ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് ഇരിക്കും.
2: അപ്പൊ എന്തായാലും സനോജ് ഇവിടെ പ്രസന്റ് പറഞ്ഞിട്ടുണ്ടെന്ന രീതിയിൽ അങ്ങനെ കാണിച്ചിട്ടുണ്ട്. പിന്നെ 3 ഫ്ലവേഴ്സും ഒരു ഹാർട്ടും ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതൊക്കെ പ്രീത ടീച്ചറിനായിരിക്കും.
3: ഫ്ലവേഴ്സ് വന്നിട്ടില്ലേ, അപ്പൊ അത് നമുക്ക് 3 പേർക്കും ആയിട്ടുള്ളതാണ്. ഹാർട്ട് എനിക്ക് മാത്രം.
2: അതെ, ഓക്കെ ഓക്കെ. അപ്പൊ കുഴപ്പമില്ല. ഞാൻ എന്നിട്ട് പിന്നെ ഒരു ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട്. ചോദ്യം എനിക്ക് തോന്നുന്നു ആ പുള്ളിക്കാരന് മനസ്സിലായില്ലെന്ന് തോന്നുന്നു. അതെ, ഞാൻ എന്തായാലും ഞാൻ മെസ്സേജ് ഞാൻ വായിച്ചിട്ടുണ്ട്.
3: അതിലെ ചെറിയ പിണക്കത്തിലാണ് സനോജിന്റെ അടുത്ത്. അപ്പൊ കുഴപ്പമില്ല, നമുക്ക് മാറ്റിയെടുക്കാം. അപ്പോ ക്വസ്റ്റ്യൻ ഇതാണ് നമ്മുടെ, അല്ലേ, നമ്മുടെ സാധാരണ യക്ഷികളും പ്രേതങ്ങളും എന്നൊക്കെ നമ്മൾ സാധാരണ പറയുന്ന മനുഷ്യരെ പറ്റിയാണ്. മനുഷ്യർ മരിച്ചു കഴിയുമ്പോഴാണ് നമ്മൾ യക്ഷികളായിട്ടും പ്രേതങ്ങളായിട്ടും ഒക്കെ വരും എന്ന് പറയുന്നത്. പക്ഷെ മൃഗങ്ങളും പക്ഷികളും ഒക്കെ മരിച്ചു കഴിയുമ്പോൾ ഇവർ പ്രേതങ്ങളായിട്ട് വരാറില്ല, അല്ലെങ്കിൽ യക്ഷിയായിട്ട് വരാറില്ല, എന്തുകൊണ്ടാണെന്നാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ ഓൾറെഡി നമുക്ക് ആൻസറൊക്കെ വന്നു കഴിഞ്ഞു, അത് നമ്മൾ വായിക്കുന്നതായിരിക്കും പിന്നീട്. അപ്പോൾ എല്ലാവരും ഒന്ന് ആലോചിച്ചോളൂ, എന്നിട്ട് നമുക്ക് നല്ല കുസൃതി നിറഞ്ഞ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ അയക്കും. നമുക്ക് അതൊക്കെ ഇങ്ങനെ വായിക്കാം.
2: ചോദ്യത്തിന്റെ ആൻസർ നമ്മുടെ രാജൻ ചേച്ചി അയച്ചിരിക്കുകയാണ്. അവര് മനുഷ്യരല്ലല്ലോ, അതാണോ ആൻസർ എന്ന് ചോദിച്ചിട്ടുണ്ട്.
3: ആൻസറിലേക്ക് വന്നു, പക്ഷെ ഇച്ചിരി കാര്യങ്ങളും കൂടെ പറഞ്ഞാൽ മതി. ആ യക്ഷിയൊക്കെ ഒന്ന് മനസ്സിലോട്ടൊന്ന് കൊണ്ടുവന്നിട്ട് ഒരു ഉത്തരവ് അങ്ങ് പറഞ്ഞോളൂ, അപ്പൊ ശരിയാവും.
2: അതെ, അപ്പൊ നമ്മുടെ ശ്രീജി ചേച്ചി അയച്ചിരിക്കുന്നു. ഹായ്, ഞാൻ ശ്രീജി. എല്ലാവർക്കും ഗുഡ് മോർണിംഗ് നേരാണ്. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ എം ജി ശ്രീകുമാറിന്റെ ഒരു പാട്ട് വെച്ച് തരണം എന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മളിതാ ഇതിനു മുമ്പ് കേട്ടത് എം ജി ശ്രീകുമാറിന്റെ ഒരു പാട്ടാണ്. അപ്പോ നമ്മുടെ ശ്രീജി ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരുന്നു. അതുപോലെ നമ്മുടെ സനോജ് ആൻസർ പെട്ടെന്ന് തന്നെ അയക്കുക, നല്ലൊരു ദിവസം തന്നെ നേരാണ്. ഞാനിങ്ങനെ പറയുന്നൊക്കെ ചുമ്മാതാണ്, എനിക്ക് ഇഷ്ടമാണ് ആരെങ്കിലും ഒരാളെങ്കിലും നമ്മൾ സ്നേഹിക്കുന്ന ഒരു ഹാപ്പിയാണ് അല്ലേ. പ്രത്യേകിച്ച് നമ്മുടെ ടീച്ചർ എന്ന് പറയുമ്പോൾ നമുക്കൊരു ബഹുമാനമാണ്. സോ നമ്മളത് ഹാപ്പി ആയിട്ടാണ് ആ ഒരു മെസ്സേജ് ഞാൻ എപ്പോഴും വായിക്കുന്നത്. അതുപോലെ നമ്മുടെ കല ചേച്ചി അയച്ചിരിക്കുന്നു, മനുഷ്യരല്ലാത്തത് കൊണ്ട് തന്നെ എന്ന് തന്നെ അയച്ചിട്ടുണ്ട് കല ചേച്ചി. പക്ഷെ അതിൽ ഒരു കുസൃതി ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നുണ്ട്, അതിന് ആൻസറിന് വേണ്ടി ഞാൻ ഇങ്ങനെ കാത്തിരിക്കുന്നു. അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് നമ്മുടെ ലീലാമണി ചേച്ചിയാണ്. ഹായ് ആതിരക്കുട്ടി, പ്രീത ടീച്ചർ, ആദർശ്, 3 പേർക്കും നല്ലൊരു ദിവസം നേരുന്നു. 3 പേർക്കും സുഖമാണെന്ന് വിശ്വസിക്കുകയാണ്. യെസ്, നമ്മൾ അടിപൊളിയായിട്ടിരിക്കുകയാണ്. അവിടെ മഴയുണ്ടോ? ഇവിടെ നല്ല മഴയാണ്. അപ്പൊ ഇവിടെ ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു, പക്ഷെ അത് മാറിയിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മുടെ അടിമാലി ഫ്രണ്ട്സിന് ഒരു ഹായ് പറയണേ. എം ജി ശ്രീകുമാറിന് നല്ലൊരു ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു. അദ്ദേഹത്തിന് വേണ്ടി ഒരു പാട്ടൊക്കെ വെച്ച് തരണം എന്ന രീതിയിൽ കൂടി പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അതെല്ലാം പ്ലേ ചെയ്യുന്നതായിരിക്കും. അടിമാലിക്കാർക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമ്മുടെ ലീലാമണി ചേച്ചി പറഞ്ഞിട്ടുണ്ട്, ഹായ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ ജോബി ചേട്ടൻ പറഞ്ഞിരിക്കുന്നു, അദ്ദേഹത്തിൻ്റെ വൈഫിന് ഒരു ഹോളിഡേ ഒക്കെയാണ്, അപ്പോൾ ഉറക്കത്തിലൊക്കെയാണ്, ഡ്യൂട്ടിയിലാണെന്നൊക്കെ രീതിയിൽ ഞാൻ എല്ലാവരോടും പറയാറുണ്ട്. അതായത് നമ്മുടെ FM പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യണം എന്നുള്ളത് പറയാറുണ്ടെന്നാണ് ജോബി ചേട്ടൻ പറയുന്നത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളിലേക്ക് പറയാണ്, ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും റേഡിയോ സാന്ത്വനം 90.4 FM എന്ന് ടൈപ്പ് ടാപ്പ് ചെയ്ത് നമ്മുടെ ആപ്ലിക്കേഷൻ ഉണ്ട്, അത് ഡൗൺലോഡ് ചെയ്യുക എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അത് ഒരു സാധാരണ ഒരു എൻ്റർടൈൻമെൻറ്റ് എഫ് എം നമ്മൾ ഡൗൺലോഡ് ചെയ്യുക എന്നതിലുപരി ഒരു ക്യാൻസർ പേഷ്യൻറ്റിന് അവർക്ക് കൈത്താങ്ങാകുന്ന ഒരു പ്രക്രിയ കൂടിയാണ്, അതിലൂടെയാണ് നിങ്ങൾ കടന്നു പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും മാക്സിമം ഷെയർ ചെയ്യാൻ ശ്രമിക്കുക അല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ ജോബ് ചേട്ടൻ താങ്ക് യു സോ മച്ച് അങ്ങനെ പറഞ്ഞതിൽ അല്ലേ. എല്ലാവരോടും പറയാനുള്ള ഒരു മനസ്സ് കാണിക്കുന്നല്ലോ എല്ലാവരും. യെസ്, അപ്പോൾ അതുപോലെ അരവിന്ദാക്ഷൻ സാറ് പ്രിയ ഗായകൻ എം ജി ശ്രീകുമാറിന് ജന്മദിനാശംസകൾ നേരുന്നു എന്ന രീതിയിലൊരു പാട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ തീർച്ചയായും പ്ലേ ചെയ്യുന്നത് തന്നെയായിരിക്കും. നമ്മുടെ ഷിജി ടി ടി അയച്ചിരിക്കുന്നു, ഹായ് ഗുഡ് മോർണിംഗ്. കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്, അത് നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യുന്നതായിരിക്കും. പ്രീതി ടീച്ചർ, ആതിര, ആദർശ്, എല്ലാവർക്കും സുഖമല്ലേ. ഇന്നലെ ചേച്ചിയുടെ വീടിൻ്റെ ഹൗസ് വോമിംഗ് ആയിരുന്നു, അത് നല്ല രീതിയിൽ കഴിഞ്ഞു, നല്ല കാലാവസ്ഥയായിരുന്നു എന്ന് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. എല്ലാത്തിനും ദൈവം അനുഗ്രഹിച്ചു എന്ന രീതിയിൽ ഒരു നല്ലൊരു പോസിറ്റീവ് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. റേഡിയോ സാന്ത്വനത്തിൽ എല്ലാവരെയും തിരക്കിയതായിട്ട് പറയണം എന്ന രീതിയിൽ കൂടി നമ്മുടെ ഷിജി ചേച്ചി മെസ്സേജ് അയച്ചിട്ടുണ്ട്. താങ്ക് യു സോ മച്ച് ഷിജി ചേച്ചി. അപ്പോൾ ഇന്നലെ നമുക്കൊരു മെസ്സേജ് വന്നിട്ടുണ്ടായിരുന്നു, ശിവഗാമിയാണ് അയച്ചിരിക്കുന്നത്. ഇന്ന് എൻ്റെ പ്രിയ അനുജത്തിയും ഫ്രണ്ടും എല്ലാമായ കവിത കുട്ടിയുടെ ബർത്ത്ഡേ ആണ്. സന്തോഷവും സമാധാനവും ഐശ്വര്യവും ദീർഘായുസ്സും നിറഞ്ഞ ദിനങ്ങളും വർഷങ്ങളും ആകട്ടെ എന്ന് ആശംസിക്കുന്നു എന്ന രീതിയിൽ ആ ഒരു കവിത എന്ന ഫ്രണ്ടിന് വേണ്ടിയിട്ട് വിഷുക്കണി എന്ന ചിത്രത്തിലെ മലർക്കൊടി പോലെ എന്ന ഒരു ബ്യൂട്ടിഫുൾ സോങ് വെച്ച് തരുമോ, സ്പെഷ്യൽ ഡെഡിക്കേഷൻ ആണെന്ന രീതിയിൽ ഇന്നലെ അയച്ച മെസ്സേജ് ആണ്. അപ്പൊ തീർച്ചയായും നമ്മുടെ കവിത ചേച്ചിക്ക് ഒരു ബിലേറ്റഡ് ഹാപ്പി ബർത്ത്ഡേ നമ്മൾ വിഷയാണ്. എന്നിട്ട് നമ്മൾ ആ പാട്ട് തീർച്ചയായും അടുത്ത ഇതായിട്ട് നമ്മൾ പ്ലേ ചെയ്യുന്നതായിരിക്കും എന്ന് കൂടി പറയുന്നു. യെസ്,
3: അപ്പോൾ നമ്മൾ ഒരുപാട് മെസ്സേജസ് ഒക്കെയാണ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ശ്രോതാക്കളുടെ മെസ്സേജസ് തന്നെയാണ് നമ്മളുടെ ഒരു സ്ട്രെങ്ത് അല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും മെസ്സേജ് അയച്ചോളൂ. അതുപോലെ തന്നെ നമ്മുടെ റേഡിയോ ചില സ്ഥലങ്ങളിൽ ചിലപ്പോൾ കേൾക്കാനൊക്കെ കുറച്ച് ബുദ്ധിമുട്ട് വന്നാൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ

0: നിന്നോ നമ്മളുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് നിങ്ങൾക്ക് കേൾക്കാം. അപ്പോൾ അതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്കൊരു മെസ്സേജ് അയച്ചു തന്നാൽ മതി, നമുക്കൊരു ഡയറക്റ്റ് ലിങ്ക് നമുക്ക് അയച്ചു കൊടുക്കാം അല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. അതുപോലെ ആതിര, ഇന്ന് നമുക്ക് വേറൊരു വളരെ സ്പെഷ്യൽ ഡേ കൂടിയാണ്, അതായത് May 25th എന്ന് പറയുന്നത് എല്ലാ വർഷവും ലോക തൈറോയിഡ് ദിനമായിട്ട് ആചരിക്കുന്നു. അപ്പോൾ തൈറോയിഡ് എന്ന് പറയുന്നത് ഒരു രോഗത്തിനെ പറ്റി നമ്മളെല്ലാവരും കേട്ടിട്ടുണ്ട്, പക്ഷേ പലർക്കും അറിഞ്ഞുകൂടാ ഇതെന്താണ് ഈ രോഗം എന്നുള്ളത്. അപ്പോൾ തൈറോയിഡ് രോഗങ്ങളെ പറ്റിയുള്ള ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ നേരത്തെ രോഗനിർണയത്തിൻ്റെയും ചികിത്സയുടെയും പ്രാധാന്യം ജനങ്ങളിലേക്ക് എത്തിക്കുക എന്നൊക്കെയുള്ളതാണ് ഈ ഒരു ദിനത്തിൻ്റെ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ തൊണ്ടയുടെ മുൻവശത്ത് നമുക്ക് കാണപ്പെടുന്ന ചെറിയ ഗ്രന്ഥിയായിട്ടുള്ള തൈറോയിഡ് നമ്മുടെ ശരീരത്തിൻ്റെ മൊത്തത്തിലുള്ള ഒരു മെറ്റബോളിസം നിയന്ത്രിക്കുന്ന ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കുന്നുണ്ട്. അപ്പോൾ അത് ശരീരഭാരം, അതുപോലെ തന്നെ നമ്മുടെ ഹൃദയമിടിപ്പ്, ഊർജം, നമ്മുടെ മനോഭാവം തുടങ്ങിയ പല കാര്യങ്ങളെയും ഇത് സ്വാധീനിക്കുന്നുണ്ട്. അപ്പം സാധാരണയായിട്ട് നമ്മൾ കാണുന്ന തൈറോയിഡ് പ്രശ്നങ്ങളെന്ന് പറയുന്നത് ഒന്ന് ഹൈപ്പോ തൈറോയിഡിസമാണ്, അതായത് തൈറോയിഡ് പ്രവർത്തനം കുറയുന്നത്. പിന്നെ ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്നത് പ്രവർത്തനം, തൈറോയിഡ് പ്രവർത്തനം കൂടുന്ന ഒരു അവസ്ഥയാണ്. പിന്നെ അതുപോലെ തന്നെ ഗോയിറ്റർ, തൈറോയിഡ് നോഡ്യൂൾ തുടങ്ങിയ അവസ്ഥകളും ഒക്കെ ഇതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് ഉണ്ടാകാറുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് സാധാരണയായിട്ട് ചിലർക്ക് ഈ ഒരു രോഗം വരുമ്പോൾ അവർ തിരിച്ചറിയുന്നില്ല നമുക്ക് എന്തുകൊണ്ടാണ് ഇങ്ങനത്തെ ചില ശാരീരിക ബുദ്ധിമുട്ടുകൾ. അപ്പോൾ അതിൻ്റെ ഒരു ലക്ഷണങ്ങളെന്ന് പറയുന്നത് നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക, പ്രത്യേകിച്ച് നമ്മൾ ഭക്ഷണമൊക്കെ കഴിക്കുന്നുണ്ട് പക്ഷേ എന്നാലും നമുക്ക് ഭയങ്കര ക്ഷീണം അനുഭവപ്പെടുക, നമ്മുടെ ഭാരം പെട്ടെന്ന് കൂടുക, അതുപോലെ തന്നെ മുടി ഒഴിച്ചിൽ, അമിതമായിട്ടുള്ള തണുപ്പ് അല്ലെങ്കിൽ ചൂട് നമുക്ക് ശരീരത്തിൽ അനുഭവപ്പെടുക, അതുപോലെ തന്നെ മാനസിക സമ്മർദ്ദം, ഉത്കണ്ഠ ഒക്കെ ഉണ്ടാവുക. അപ്പോൾ ഇതൊക്കെ നമുക്ക് വരികയാണെങ്കിൽ ഈ തൈറോയിഡിൻ്റെ പ്രശ്നമാണോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം, ഒരു ബ്ലഡ് ടെസ്റ്റിലൂടെ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പോൾ ശരീരത്തിൻ്റെ ഒരു താളം നിയന്ത്രിക്കുന്ന ഒരു ചെറിയ ഗ്രന്ഥിയാണിത്, പക്ഷേ ആരോഗ്യത്തെ വലിയ രീതിയിൽ സ്വാധീനിക്കുന്ന ശക്തി അതിനുണ്ട്. അപ്പം തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ചുള്ള ബോധവൽക്കരണം നൽകാനായിട്ട് വേണ്ടിയിട്ടാണ് May 25th നമ്മൾ ലോക തൈറോയിഡ് ദിനമായിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ ലക്ഷണങ്ങളൊക്കെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ അവഗണിക്കാൻ പാടില്ല.
1: സാധാരണയായിട്ട് ജീവിതശൈലി രോഗങ്ങൾ എന്ന രീതിയിൽ കാണുന്ന ചില ലക്ഷണങ്ങൾ കാണുമ്പോൾ നമുക്ക് അങ്ങനെ തോന്നും.
0: അതെ അതെ,
1: ആ രീതിയിൽ ഇതിനെ മാറ്റി നിർത്തിക്കഴിഞ്ഞാൽ വലിയ രീതിയിലാണ് ഇത് പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു മൈന്യൂട്ടായിട്ടുള്ള, ഇപ്പോൾ ഇതുപോലെ നേരത്തെ ടീച്ചർ പറഞ്ഞ പോലെ ഉത്കണ്ഠ, ഒരു ഡിപ്രഷൻ, അല്ലെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ട് തൊണ്ടയിലൊരു ബുദ്ധിമുട്ടൊക്കെ ഫീൽ ചെയ്യും, അപ്പോൾ അങ്ങനെയുള്ള ടൈമിൽ ഇപ്പോൾ ഈ വണ്ണം കൂടുന്നു, അപ്പോൾ അത് നമ്മൾ ഫുഡ് കഴിച്ചിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ എക്സസൈസ് ചെയ്യാത്തതുകൊണ്ടാണെന്നൊക്കെ ചിന്തിക്കാതെ ഉടൻ തന്നെ നമ്മളൊരു ഹോസ്പിറ്റലിൽ ചെന്ന് കറക്റ്റായിട്ടുള്ള പ്രോപ്പർ ട്രീറ്റ്മെൻറ്റിലേക്ക് കടക്കുക അല്ലെങ്കിൽ ടെസ്റ്റ് ചെയ്യുക അല്ലേ, അതാണ് നമ്മൾ ഏറ്റവും വേണ്ടത്. അപ്പോൾ ഒരു നമ്മുടെ ഈ കഴുത്തിൻ്റെ ഭാഗത്തൊരു ചിത്രശലഭം പോലെ ഇരിക്കുന്ന ഒരു ഗ്രന്ഥിയാണ്, പക്ഷേ അളത്ര നിസ്സാരക്കാരനല്ല, നമ്മുടെ ഫുൾ എനർജി ആണെങ്കിലും ഫുൾ പ്രവർത്തനങ്ങളെ ആണെങ്കിലും ഒക്കെ കൺട്രോൾ ചെയ്യാനുള്ളൊരു രീതി ഈ ഗ്രന്ഥിക്കുണ്ട് എന്നുള്ളത് തന്നെയാണ് അല്ലേ.
0: അപ്പം അങ്ങനെയുള്ള ഇതുപോലുള്ള ലക്ഷണങ്ങൾ എന്തെങ്കിലും തോന്നുന്നെങ്കിൽ നമുക്ക് ഒരു ഡോക്ടറിൻ്റെ ഒരു അഡ്വൈസോടുകൂടി ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ നടത്തി നമുക്ക് കണ്ടുപിടിക്കാവുന്നതേ ഉള്ളൂ. അത് തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെൻ്റ് ഒക്കെ കൊടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് കൺട്രോൾ ചെയ്യാനും സാധിക്കും. അപ്പോൾ പലപ്പോഴും നമ്മളുടെ പ്രശ്നം എന്ന് പറയുന്നത് നമ്മൾ എല്ലാം അങ്ങ് വഷളാവുന്ന ഒരു സ്റ്റേജ് വരെ ഇരുന്നിട്ടായിരിക്കും ചിലപ്പോൾ ഡോക്ടറിൻ്റെ അടുത്തേക്കൊക്കെ പോകുന്നത്. പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു നമ്മൾ സ്ത്രീകളാണ് അങ്ങനെ ചെയ്യുന്നത് അല്ലേ. പോകാൻ സമയമില്ല, എനിക്ക് ഒന്ന് ഇറങ്ങാനായിട്ട് സമയമില്ല എന്നൊക്കെ പറയും. പിന്നെ ചിലപ്പോൾ നമ്മളൊരു ഡോക്ടറിൻ്റെ അടുത്ത് ചെല്ലുമ്പോൾ കുറച്ച് നേരം അവിടെ ഇരിക്കേണ്ടി വരും. ഇപ്പോൾ പിന്നെ എനിക്കൊന്ന് മൊബൈൽ ഫോൺ ഉള്ളതുകൊണ്ട് ആൾക്കാർക്ക് വലിയ കുഴപ്പമില്ല. നമ്മളിപ്പോൾ ഡോക്ടേഴ്സിൻ്റെ അടുത്തൊക്കെ ചെല്ലുമ്പോഴേ അവർ വെയിറ്റ് ചെയ്തിരിക്കുന്നവരെല്ലാവരും കുനിഞ്ഞിരുന്ന് മൊബൈൽ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് അവർ സമയം
1: ഈ ടെസ്റ്റിനാണെങ്കിലും ടെസ്റ്റ് കഴിഞ്ഞിട്ട് പിന്നൊരു ദിവസം നമ്മൾ ഒരു ഡോക്ടറിനെ കാണണം, അങ്ങനെയുള്ള പ്രോസസ്സൊക്കെ ഉള്ളതുകൊണ്ട് ഇത്രയും ദിവസങ്ങൾ പോലെ ഇത്രയും മണിക്കൂറുകൾ നമ്മുടെ പോകുന്ന രീതിയിൽ പലരും പല ടെസ്റ്റുകൾ നടത്താൻ തന്നെ മടിക്കാറുണ്ട്. പക്ഷെ അതൊക്കെ വലിയ രീതിയിലാണ് നമ്മുടെ ഒരു ലൈഫിനെ ആണെങ്കിലും നമ്മുടെ ഹെൽത്തിനെ ആണെങ്കിലും ബാധിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ പ്രോപ്പറായിട്ട് ചെയ്യുക, നമുക്ക് വേണ്ടിയിട്ട് നല്ല രീതിയിലുള്ളൊരു ജീവിതം തുടർന്ന് പോകണമെങ്കിൽ ഇതുപോലെ ടെസ്റ്റും കാര്യങ്ങളും നമ്മുടെ നമ്മുടെ ബോഡി അല്ലെങ്കിൽ നമ്മുടെ അവയവങ്ങളെല്ലാം ഹെൽത്തി ആയിട്ട് ഇരിക്കുകയാണോ എന്നുള്ളൊരു ഇടയ്ക്കൊരു ചെക്കപ്പ് ഒക്കെ ചെയ്യുന്നത് നല്ലതായിരിക്കുമെന്ന് തന്നെയാണ് ഈ ഒരു ദിവസം ഓർമ്മപ്പെടുത്തുന്നത് അല്ലേ.
0: അതെ അതെ, അപ്പോൾ മടിയൊക്കെ മാറ്റി വെച്ചിട്ട് ഇതുപോലെയുള്ള എന്തെങ്കിലും ലക്ഷണങ്ങളൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ടെസ്റ്റിനൊക്കെ വേണ്ടി എല്ലാവരും തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പോൾ അതുപോലെ തന്നെ നമ്മൾ ഈ രോഗത്തിൻ്റെ കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ പുതിയതായിട്ട് നമ്മൾ കേൾക്കുന്ന ഒരു രോഗത്തിൻ്റെ പേരാണ് എബോള. എബോള വൈറസ് ഡിസീസ് അഥവാ എബോള അത് എന്ന് പറയുന്നത് ഒരു വളരെ ഗുരുതരവും അതുപോലെ തന്നെ പലപ്പോഴും നമ്മുടെ ജീവന ഭീഷണിയുമാകുന്ന ഒരു വൈറസ് രോഗമാണ്. അപ്പോൾ അതിപ്പോൾ ഒരുപാട് പേർക്ക് ബാധിച്ചിട്ടുള്ള ചില കംപ്ലയിൻസും അതിൻ്റെ ചില പ്രശ്നങ്ങളും ഒക്കെ നമ്മളിപ്പോൾ പത്രങ്ങളിലൊക്കെ വായിക്കുന്നുണ്ട്. അപ്പം ഇതിനിങ്ങനെ ഒരു പേര് വരാനൊരു കാരണമുണ്ട്. ആദ്യമായിട്ട് 1976 ആഫ്രിക്കയിലെ കോൺഗോ പ്രദേശത്തിന് സമീപമുള്ള എബോളോ നദിക്കരയിൽ ഈ രോഗം കണ്ടെത്തിയത്. അപ്പോൾ അതുകൊണ്ടാണ് ഇതിന് ഈ ഒരു

0: പേരിട്ടിരിക്കുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് ഒരു പകരുന്ന രോഗമാണ്. അപ്പം രോഗബാധിതരായിട്ടുള്ള മനുഷ്യരുടെയോ മൃഗങ്ങളുടെയോ രക്തം അതുപോലെ തന്നെ ശരീരദ്രവങ്ങൾ എന്നിവയുമായിട്ട് സമ്പർക്കം വരുമ്പോൾ രോഗബാധിതരുടെ വസ്ത്രങ്ങൾ, ഉപകരണങ്ങൾ തുടങ്ങിയവ വഴി, അതുപോലെ തന്നെ പ്രധാനമായും വവ്വാലുകൾ പോലെയുള്ള വന്യജീവികളിൽ നിന്നാണ് വൈറസ് മനുഷ്യരിലേക്ക് എത്തിയെന്നാണ് കരുതുന്നത്. അപ്പം അതിൻ്റെയും ലക്ഷണങ്ങളെന്ന് പറയുന്നത് പനി. ഇപ്പം തന്നെ നമുക്കൊരു പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമ്മളൊരു പാരസെറ്റമോളോ അല്ലെങ്കിൽ ഡോളോ ഒക്കെ കഴിച്ചിട്ട് അങ്ങ് വീട്ടിൽ കിടക്കാം എന്ന് വിചാരിക്കും. അപ്പം അങ്ങനെയല്ല, മാറുന്നില്ല, പനി മാറുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഹോസ്പിറ്റലിൽ പോയി ടെസ്റ്റ് ചെയ്യണം. കടുത്ത ക്ഷീണം, തലവേദന, അതുപോലെ തന്നെ ഛർദി, വയറിളക്കം, ചില കേസുകളിൽ രക്തസ്രാവം മുതലായ കാര്യങ്ങളൊക്കെ വരും. അതുപോലെ തന്നെ ഇതിനെ പ്രതിരോധിക്കാനായിട്ട് പ്രത്യേകിച്ച് മഴയൊക്കെ വരുന്ന സമയത്ത് നമുക്ക് ഈ വെള്ളക്കെട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പം നമ്മൾ ശുചിത്വം പാലിക്കുക, രോഗബാധിതരുമായിട്ടുള്ള നേരിട്ടുള്ള സമ്പർക്കമൊക്കെ ഒഴിവാക്കുക, ആരോഗ്യ പ്രവർത്തകരുടെ നിർദ്ദേശങ്ങൾ കൃത്യമായി പാലിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വന്നു കഴിഞ്ഞാൽ ഇത് മാറ്റിയെടുക്കാനായിട്ട് നമുക്ക് ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഈ ഒരു വൈറസ് ഇപ്പോൾ ഒന്ന് സ്പ്രെഡ് ചെയ്യുന്നൊരു സമയമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് കരുതിയിരിക്കുക.
1: ഫലപ്രദമായിട്ടുള്ള വാക്സിനുകൾ ഉണ്ടെങ്കിൽ തന്നെയും ഇത് രോഗം പടരാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെ എല്ലാവരും ശ്രദ്ധിക്കുക അല്ലേ. ചെറിയ രീതിയിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ചെറിയ പനിയാണ് അല്ലെ, പേശി വേദന, തലവേദന ഒക്കെ ഉണ്ടാകുമ്പോൾ നോർമൽ ആണ് എന്ന് ചിന്തിക്കാതെ ഉടൻ തന്നെ ഒരു ചികിത്സയിലേക്ക് അല്ലെങ്കിൽ ഡോക്ടറെ ഒക്കെ സമീപിക്കുക അല്ലേ.
0: അതപ്പോൾ അത് മാത്രമല്ല, ഈ ലോകാരോഗ്യ രംഗത്തെ ഏറ്റവും ഗുരുതരമായിട്ടുള്ള ഒരു വൈറസ് രോഗങ്ങളിൽ ഒന്നായിട്ടാണ് ഇതിനെ കണക്കാക്കപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് വന്നു കഴിഞ്ഞാൽ നമുക്കത് കുറച്ച് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ ആരോഗ്യത്തെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് നല്ലൊരു ബോധവൽക്കരണവും ജാഗ്രതയും ഒക്കെ നമുക്ക് വളരെ ആവശ്യമായിട്ടുള്ള ഒരു രോഗം തന്നെയാണ്. അപ്പം നമ്മൾ ഇതിനെ പ്രതിരോധിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും വലിയ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ആ കാര്യം എല്ലാവരും ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക. പ്രത്യേകിച്ചും ഈ മഴക്കാലം വരുമ്പോഴാണ് ഇത് സ്പ്രെഡ് ചെയ്യുന്നത്. അപ്പം ആ ഒരു രോഗത്തിനെ പറ്റിയും നമ്മളൊന്ന് കരുതലോടെ ജാഗ്രതയോടെ ഇരിക്കുക അല്ലേ.
1: അപ്പോൾ നമുക്ക് ചെറിയൊരു ബ്രേക്കിലേക്ക് പോവാം അല്ലേ. ശിവകാമി ചേച്ചിയുടെ ഫ്രണ്ടായിട്ടുള്ളതും അനുജിത്തി ആയിട്ടുള്ളതുമായ കവിത ചേച്ചിയുടെ ബർത്ത്ഡേ ആയിരുന്നു ഇന്നലെ. അപ്പോൾ ഒരു ബിലേറ്റഡ് വിഷ് നമ്മൾ ചെയ്തുകൊണ്ട് തന്നെ ആ മനോഹരമായ ഗാനം കവിത ചേച്ചിക്ക് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്ക് ഒരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലൊസപ്പൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424.
1: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 വർഷത്തെ ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേ ഉള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി ലാബും. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ സീറോ ഡൗൺ പേയ്മെന്റും. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീശത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീശം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
3: വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ലൈവ് പ്രോഗ്രാം ഇത്തിരി നേരം ഒത്തിരി കാര്യം. നിങ്ങളോടൊപ്പം ഞാൻ പ്രീത, എന്നോടൊപ്പം ആതിര, ഞങ്ങളുടെ ടെക്നിക്കൽ സപ്പോർട്ടായിട്ട് ആദർശ്, അജയ്. അപ്പോൾ ഇന്ന് നമ്മൾ ഒരുപാട് ഡേയ്സിൻ്റെ സ്പെഷ്യാലിറ്റീസ് ഒക്കെ പറഞ്ഞപ്പോൾ നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരു ഡേയും കൂടിയാണ് ആതിര ഇന്ന്. അതായത് നമ്മൾ മിസ്സിംഗ് ചിൽഡ്രൻസ് ഡേ ആണിന്ന്, May 25. ലോകമെമ്പാടും അന്താരാഷ്ട്ര കാണാതായ കുട്ടികളുടെ ദിനം ആയിട്ട് ആചരിക്കുന്നു. അപ്പോൾ കുട്ടികളുടെ സുരക്ഷയെക്കുറിച്ചുള്ള ഒരു ബോധവൽക്കരണം വർദ്ധിപ്പിക്കുക, അതുപോലെ തന്നെ കാണാതാകുന്ന കുട്ടികളെ കണ്ടെത്താനുള്ള ശ്രമങ്ങൾക്ക് പിന്തുണ നൽകുക എന്നൊക്കെയുള്ളതാണ് ഈ ഒരു ദിവസത്തിൻ്റെ ഒരു പ്രത്യേകത, അല്ലെങ്കിൽ ഒരു ലക്ഷ്യം എന്ന് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം, ഒരു കുട്ടി എന്ന് പറയുന്ന ഒരു കുടുംബത്തിൻ്റെ പ്രതീക്ഷയും അതുപോലെ തന്നെ

0: സമൂഹത്തിന്റെ ഭാവിയൊക്കെയാണ് അല്ലെ. അപ്പൊ കാണാതാകുന്ന ഓരോ കുഞ്ഞിനെയും തിരികെ ജീവിതത്തിലേക്ക് എത്തിക്കാനുള്ള കൂട്ടായ ഉത്തരവാദിത്തം ഓർമ്മപ്പെടുത്തിയാണ് ഇന്ന് അന്താരാഷ്ട്ര കാണാതായ കുട്ടികളുടെ ദിനം എന്ന് പറയുന്നത് ആചരിക്കുന്നത്. നമ്മൾ പലപ്പോഴും ചില കുട്ടികളെ കാണാതാകുന്നു, കുറെ ദിവസം കഴിയുമ്പോൾ നമ്മൾ അതൊക്കെ മറന്നു പോകുന്നു, പിന്നെ അവരുടെ വീട്ടിലുള്ളവർ മാത്രമാണ് അതിനെപ്പറ്റി ആലോചിക്കുന്നത് അല്ലെ. അപ്പൊ അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ നമ്മുടെ നാട്ടിൽ നടക്കുന്നുണ്ട്. അതൊന്നും അത്രയും വലിയ വാർത്താ പ്രാധാന്യം പലപ്പോഴും നേടാറില്ല. അതുകൊണ്ട് നമ്മൾ അതിന് വലിയൊരു ഡിസ്കഷൻസിലേക്കൊന്നും പലപ്പോഴും പോകുന്നില്ല. ചിലപ്പോൾ മാത്രമാണ് ഒരു കുട്ടിയെ ചിലപ്പോൾ അല്ലെ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ കാണാതാകുമ്പോൾ മാത്രമാണ് നമ്മൾ അതിനെപ്പറ്റി ചർച്ച ചെയ്യുന്നത്. അപ്പം നമുക്ക് ഇതിനെ ശ്രദ്ധിക്കാനുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതൊക്കെ ഒഴിവാക്കാനായിട്ടല്ലേ. പ്രധാനം എന്ന് പറയുന്നത് നമ്മൾ കുട്ടികൾക്ക് തന്നെ സുരക്ഷാ ബോധവൽക്കരണം സ്കൂളുകളിലൊക്കെ കൊടുക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ അടിയന്തര സാഹചര്യങ്ങളിൽ നമ്മൾ ബന്ധപ്പെടാനുള്ള വിവരങ്ങളെയൊക്കെ കുട്ടികളെ പഠിപ്പിക്കുക. അപ്പം ആരെയാണ് നിങ്ങൾ വിളിക്കാനുള്ളത്, അല്ലെങ്കിൽ ആരോട് നിങ്ങൾക്ക് വളരെ എന്താണ് സത്യസന്ധമായിട്ട് നിങ്ങളുടെ കാര്യങ്ങൾ തുറന്നു പറയാമെന്നുള്ളതിനെ പറ്റി ഒരു ബോധവൽക്കരണം കൊടുക്കുക. അതുപോലെ തന്നെ ഓൺലൈൻ സുരക്ഷയെക്കുറിച്ച് കുട്ടികളെ ബോധവൽക്കരിക്കുക. അതുപോലെ തന്നെ കുട്ടികളുടെ ചലനങ്ങളെക്കുറിച്ച് രക്ഷിതാക്കൾ ജാഗ്രത പുലർത്തുക, അതും വളരെ പ്രധാനമാണ് അല്ലേ. കുട്ടി ഇപ്പം സ്കൂളിൽ നിന്ന് വന്നു കഴിയുമ്പോൾ അവൻ്റെ ബാഗ് അവൻ അറിയാതെ ഒന്ന് നോക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അവൻ എന്തൊക്കെയാണ് അവൻ്റെ ബാഗിൽ കൊണ്ടു നടക്കുന്നതെന്ന് നമുക്ക് അറിയാൻ സാധിക്കും. അവൻ ആരോടൊക്കെ കൂട്ടുകൂടുന്നു, അവനൊരു ഫ്രീ ടൈം കിട്ടുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യുന്നു. അപ്പോൾ കുട്ടിയുടെ പുറകെ നടന്ന് അവനെ ഇങ്ങനെ ശല്യം ചെയ്ത് ഇത് അന്വേഷിക്കാതെ അവൻ അറിയാതെ തന്നെ ഇതൊക്കെ മനസ്സിലാക്കാനും കുട്ടികളോട് കൂടുതൽ നേരം നമ്മൾ സംസാരിക്കാനും ഒക്കെ പേരൻസ് സമയം കണ്ടെത്തുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള. ഇപ്പോഴും നമുക്കറിയാം ഒരു വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയാം നാല് പേരുള്ള വീടാണെങ്കിൽ നാല് പേരും നാല് മൊബൈൽ ഫോണുമായിട്ട് നാല് സ്ഥലങ്ങളിൽ ഇരിക്കുന്നത് കാണാം. അപ്പോൾ അങ്ങനെയല്ലാതെ ഈ മൊബൈൽ ഫോണൊക്കെ ഒരു സ്ഥലത്ത് കൊണ്ടുവന്ന് വെച്ചിട്ട് വീട്ടിൽ ഒരു 7 മണി തൊട്ടൊരു 9 മണി വരെ ആരും മൊബൈൽ ഫോൺ എടുക്കുന്നില്ല എന്നുള്ളൊരു സിസ്റ്റത്തിലേക്കൊക്കെ നമ്മൾ പോവുകയാണെങ്കിൽ ഞാൻ എപ്പോഴും അത് പറയാറുണ്ട്. അപ്പോൾ അത് പ്രാക്ടിക്കലായിട്ട് വേണമെങ്കിൽ നമുക്ക് ചെയ്യാവുന്ന ഒരു കാര്യമാണ്. അത്യാവശ്യം ഒരു കോള് വന്നാൽ നമുക്ക് എടുക്കാം എന്നുള്ളതല്ലാതെ നമ്മളല്ലാതെ മറ്റുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ഫോൺ എടുക്കരുത് എന്നുള്ളൊരു നിബന്ധന വയ്ക്കുക. എല്ലാവരും ഒന്നിച്ചിരുന്ന് ഭക്ഷണം കഴിക്കുക. കുട്ടികൾ അവരുടെ പ്രശ്നങ്ങൾ പേരൻസിനോട് പറയുക. പേരൻസ് അത് വളരെ സ്വസ്ഥമായിട്ടും സമാധാനമായിട്ടും കേൾക്കുക. അവർക്ക് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്യുക. അപ്പോൾ ഇതൊക്കെ പലപ്പോഴും ഇല്ലാത്തത് കൊണ്ടാണ് കുട്ടികൾ മോശമായ കൂട്ടുകെട്ടുകളിലേക്കൊക്കെ പോകുന്നത് കൊണ്ടാണ് പലപ്പോഴും ഈ കുട്ടികളെ നമുക്ക് നഷ്ടപ്പെടുന്നത് അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് രക്ഷിതാക്കൾ പ്രത്യേകിച്ചും ജാഗ്രത പുലർത്തണം എന്ന് തന്നെയാണ് ഇന്നത്തെ ഈ ഒരു ദിവസം ഈ ഒരു ദിനത്തിൽ നമുക്ക് നമ്മുടെ ശ്രോതാക്കളുമായിട്ട് ഷെയർ ചെയ്യാനുള്ളത് അല്ലേ. അപ്പോൾ ആ കുട്ടികളുടെ സുരക്ഷ എന്ന് പറയുന്നത് നമ്മുടെ ഓരോരുത്തരുടെയും ഉത്തരവാദിത്വമാണ് അല്ലേ. അപ്പം നമ്മൾ കുറച്ചും കൂടി റെസ്പോൺസിബിൾ ആകണം എന്നുള്ളത് തന്നെയാണ്.
1: അതെ. അപ്പം ഇതിൽ ഈ ഒരു ദിവസത്തിൻ്റെ മെയിനായിട്ട് പറയുന്നതും പേരൻസിനും ഒരു പ്രതീക്ഷ കൊടുക്കുക. ഇങ്ങനെ മിസ്സായിട്ടുള്ള കുട്ടികളെ പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം അത് ചർച്ചയൊക്കെ ഇല്ലാതാവുന്നു, അല്ലെങ്കിൽ പിന്നെ കേസ് ഇന്ന രീതിയിലൊക്കെ പോവുകയൊക്കെ ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കേസുകളിൽ പേരൻസിനൊരു പ്രതീക്ഷ കൊടുക്കുക എന്നുകൂടിയാണ് ഈ ഒരു ദിവസം ഓർമ്മപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ ഈ ദിനത്തിൻ്റെ ഔദ്യോഗികമായിട്ടുള്ള ചിഹ്നം ഫോർഗെറ്റ് മീ നോട്ട് എന്ന നീല പുഷ്പമാണ്. അപ്പോൾ അതായത് ആ കാണാതായ കുഞ്ഞുങ്ങളെ നമ്മൾ മറക്കുന്നില്ല എന്നുള്ളൊരു ഓർമ്മപ്പെടുത്തൽ എന്ന രീതിയിലാണ് ഈ ഒരു പുഷ്പമാണ് ഇതിൻ്റെ ഔദ്യോഗിക ചിഹ്നമായിട്ട് കണ്ടുവരുന്നത്
0: അല്ലേ. അപ്പോൾ അതുപോലെ ഈ കുട്ടികൾക്ക് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ നമ്മൾ പറഞ്ഞു കൊടുക്കാനുണ്ട്. ഇപ്പം നമ്മൾ സ്കൂളിലേക്കൊക്കെ ചെന്ന് കഴിഞ്ഞാലും പലപ്പോഴും നമുക്ക് കാണാം അവരുടെ പുതിയ പുസ്തകങ്ങളൊക്കെ വന്നു അതങ്ങ് പഠിപ്പിക്കാൻ തുടങ്ങലാണ് അല്ലേ. അപ്പം ഓരോ പ്രത്യേകിച്ചും ചെറിയ ക്ലാസ്സിലുള്ള കുട്ടികളെ നമ്മൾ ആ ഒരു മര്യാദകൾ പഠിപ്പിക്കുക, അതുപോലെ തന്നെ നമുക്ക് സൊസൈറ്റിയിൽ എങ്ങനെ ബിഹേവ് ചെയ്യണം എന്നുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുക. അത് എല്ലാം കൂടി ഒരു ദിവസം ഇരുന്ന് ഒരു സെമിനാറിൽ പഠിപ്പിച്ചു കൊടുക്കാതെ ഓരോ ദിവസം ഓരോ കാര്യങ്ങൾ ചെയ്യുക അല്ലേ. അപ്പം അതുപോലെ തന്നെ കുട്ടികളിൽ നിന്ന് നമ്മൾ നല്ലൊരു ഫീഡ്ബാക്ക് എടുക്കണം. അപ്പം നിങ്ങൾക്ക് ഉണ്ടായ നല്ലൊരു അനുഭവം, അല്ലെങ്കിൽ നിങ്ങൾ ഒരാളിനോട് നല്ലോണം ബിഹേവ് ചെയ്തു, അപ്പം നിങ്ങൾക്ക് അവിടെ കിട്ടിയ ഒരു പ്രത്യേകത എന്താണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല ഒരാളിനെ കണ്ടപ്പോൾ നിങ്ങൾ അത്ര ബഹുമാനത്തോടുകൂടി അദ്ദേഹത്തിനോട് സംസാരിച്ചപ്പോൾ അദ്ദേഹം എങ്ങനെയാണ് നിങ്ങളോട് തിരിച്ച് ബിഹേവ് ചെയ്തത്, അതൊക്കെ ക്ലാസ്സിൽ കുട്ടികളെ കൊണ്ട് പറയിപ്പിക്കുക. അപ്പം അതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഈ പറഞ്ഞതുപോലെ കുട്ടികളെ നല്ല സിറ്റിസൺസ് ആയിട്ട് വളർത്തിക്കൊണ്ടുവരാനായിട്ട് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാം. ഞാനിങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്. ഈ ക്ലാസ് റൂമിൽ ഈ നാല് ചുവരുകൾക്കുള്ളിൽ കുട്ടികളെ ഇരുത്തി ഇങ്ങനെ കുറേ സിലബസിൽ വരുന്നത് മാത്രം അവരുടെ തലയിലേക്ക് അടിച്ചേൽപ്പിക്കാതെ നമുക്ക് എങ്ങനെ നല്ലൊരു മനുഷ്യനായിട്ട് ജീവിക്കാം എന്നുള്ളത് അവരെ പഠിപ്പിക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അതിന് കുട്ടികളെ പുറത്തേക്കൊക്കെ കൊണ്ടുപോകണം അല്ലേ. ഇതുപോലെ നമ്മളെ ലോകമൊക്കെ അവരെ കാണിച്ചു കൊടുക്കണം. നമ്മൾ ക്ലാസ്സിലുള്ള കുട്ടികളൊക്കെ ആയിട്ട് പല അതുപോലെയുള്ള ചില അങ്ങനത്തെ ചില അസൈൻമെൻറ്റ്സ് ഒക്കെ കുട്ടികൾക്ക് കൊടുത്താൽ തീർച്ചയായിട്ടും നമ്മുടെ കുഞ്ഞുങ്ങളെയൊക്കെ നമുക്ക് നല്ല എന്താണ് നല്ല മിടുക്കുകളായിട്ട് നമുക്ക് വളർത്തിക്കൊണ്ടുവരാനായിട്ട് സാധിക്കും.
1: അപ്പം അങ്ങനെ നമ്മൾ ഇന്നത്തെ ദിവസത്തിൻ്റെ സ്പെഷ്യാലിറ്റിയിലൂടെ കടന്നു പോവുകയാണ്. അപ്പം സമയം 11:08 ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് മെസ്സേജസ് ഒക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ കലചേച്ചി മെസ്സേജ് അയച്ചിരിക്കുന്നു, യക്ഷിക്ക് വാലില്ല എന്ന

0: ഉള്ള രീതിയിൽ. അപ്പോൾ മൃഗങ്ങൾക്ക് വാലുള്ളത് കൊണ്ട് എന്ന രീതിയിലൊക്കെ നല്ല ഫണ്ണി ആയിട്ടുള്ള കുറേ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സനോജ് ഒരു എന്താ പറയുക നീണ്ട ലിസ്റ്റുകളാണ് അയച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ ആൻസറിലേക്ക്. അവ ജീവൻ പോയാൽ നേരെ സ്വർഗത്തിലേക്ക് പോകും, ഭൂമിയിൽ കറങ്ങി നടക്കില്ല എന്നൊക്കെ ഉള്ള രീതിയിൽ.
1: അതെ,
0: പിന്നെ പറഞ്ഞിരിക്കുകയാണ് ഇവരെല്ലാവരും മരിച്ചു കഴിഞ്ഞാൽ പിന്നെ അവർക്ക് വരുന്ന പേരുകൾ മട്ടൻ ചാപ്സെന്നും മട്ടൻ പെരട്ടെന്നും ചിക്കൻ തല്ലി പൊട്ടിച്ചതെന്നും അങ്ങനെ കുറേ ചിക്കൻ്റെ കുറേ വെറൈറ്റീസ് ഒക്കെയാണ്. അത് എങ്ങനെയായിരിക്കും അവ പിന്നീട് അറിയപ്പെടുന്നത് എന്ന രീതിയിൽ അത് അയച്ചിരിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മുടെ ചോദ്യത്തിന് വേറൊരു സെൻസിൽ ഇങ്ങനെ ആൻസേഴ്സ് വന്നുകൊണ്ടിരിക്കുകയാണ്.
1: പക്ഷെ നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത് വളരെ സിമ്പിളാണ്. നമ്മൾ ആ ഒരു പാട്ടൊക്കെ ഇല്ലേ, നമ്മളെ യക്ഷിയുടെ ഒരു പാട്ടൊക്കെ ഇല്ലേ, അതൊക്കെ കേൾക്കുമ്പോൾ നമ്മൾ ആ യക്ഷിയെ കാണാറില്ലേ, ആ ഒരു കാഴ്ചയിൽ നിന്നൊക്കെ അങ്ങോട്ട് നമുക്ക് ഉത്തരം പെട്ടെന്ന് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും അല്ലേ. അത് നമ്മൾ സാധാരണ മനുഷ്യരെ മാത്രമാണല്ലോ അതിലൊക്കെ കാണുന്നത്. അപ്പോൾ അതൊക്കെ ചേർന്നതാണ് നമ്മുടെ ഉത്തരം എന്ന് പറയുന്നത്. അപ്പോൾ സനോജ് പെട്ടെന്ന് കണ്ടുപിടിച്ചോളൂ. അപ്പോൾ സനോജിൻ്റെ ആൻസറിന് വേണ്ടി നമ്മളിങ്ങനെ കട്ടിരിക്കുകയാണ്.
0: നമ്മുടെ കവിത ചേച്ചി കടപ്പാക്കടയെന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നു, മൂന്ന് പേർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ശ്രീകുട്ടിയോട് സ്നേഹാന്വേഷണം അറിയിക്കണേ, നമ്മുടെ ശ്രീലക്ഷ്മിയെ പറ്റിയാണ്. യെസ്, അപ്പൊ കേൾക്കുന്നുണ്ടായിരിക്കും. കുട്ടികളുടെ സുരക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും ധർമ്മമാണ്. ടീച്ചറും ആദരിയും ഒരുപാട് കാര്യങ്ങൾ, അതും വിലപ്പെട്ട നിർദ്ദേശങ്ങൾ പറഞ്ഞു തരുന്നു. രണ്ടുപേരും സൂപ്പറാണ് എന്നൊരു നല്ലൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. താങ്ക് യു സോ മച്ച്. നിങ്ങളുടെ ഒരു സപ്പോർട്ട് നമുക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യമാണ്. നമ്മുടെ കവിത ചേച്ചിക്ക് നല്ലൊരു ദിവസം നേരാണ്. അതുപോലെ ബാബുരാജൻ സാറ് തൈറോയിഡ് ഗ്രന്ഥി അല്ലെങ്കിൽ അതിനെപ്പറ്റിയുള്ള വിശദാംശങ്ങളിലേക്കും ചികിത്സ നടത്തേണ്ട രീതികളെ പറ്റിയൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന കുറേ കാര്യങ്ങളിലൂടെ അദ്ദേഹം ഇങ്ങനെ ഒരു നമുക്ക് വേണ്ടി ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. തീർച്ചയായും നമ്മൾ അതെല്ലാം മനസ്സിലാക്കുന്നു അല്ലേ. യെസ്, അപ്പോൾ നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസേഴ്സ് എല്ലാവരും ഇങ്ങനെ തകൃതിയായിട്ട് അയച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ നമ്മൾ ലാസ്റ്റ് വായിക്കുന്നതായിരിക്കും. അത് ആ ഒരു ചോദ്യം ഒരു ഫണ്ട് ഒരു രീതിയിലേക്ക് പൊക്കോണ്ടിരിക്കുകയാണ്. യെസ്, അപ്പോൾ നമ്മുടെ രമാവതി ചേച്ചി അയച്ചിരിക്കുന്നു, ഹായ് ഗുഡ് മോർണിംഗ്, എൻ്റെ കൊച്ചുമകൻ ആദിത്യൻ്റെ ബർത്ത്ഡേ ആണ് ഇന്ന്. മോന് വിഷ് ചെയ്ത് നല്ലൊരു പാട്ട് വെച്ച് തരണമെന്ന് പറഞ്ഞിട്ടുണ്ട്. തീർച്ചയായും ആദിത്യന് നല്ലൊരു പിറന്നാൾ ആശംസ നമ്മുടെ റേഡിയോ സാന്ത്വനത്തിന്റെ ടീമിന്റെ വകയായിട്ട് നൽകുകയാണ്. അതുപോലെ തന്നെ ആദിത്യന് വേണ്ടിയിട്ട് ഒരു നല്ലൊരു പാട്ട് കേൾക്കാം അല്ലേ. ഒരു ബ്യൂട്ടിഫുൾ സോങ് ആദിത്യന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യം.

0: സ്വർണ്ണാഭരണങ്ങൾക്ക് ഒരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും, ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പൊതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
1: വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു റേഡിയോ സാന്ത്വനം 90.4 FM. ഇത്തിരി നേരം ഒത്തിരി കാര്യത്തിൽ ഒരുപാട് വിശേഷങ്ങൾ ഇങ്ങനെ നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ചുകൊണ്ടിരിക്കുന്നു. ഞാൻ ആതിര, എന്നോടൊപ്പം പ്രീതി ടീച്ചറാണ്, നമ്മളോടൊപ്പം ടെക്കായിട്ടിരിക്കുന്നു ആദർശ് അജയ്. അപ്പം നല്ലൊരു പാട്ട്, പ്രത്യേകിച്ച് നമ്മുടെ ആദ്യത്തിന് വേണ്ടിയിട്ടാണ് അല്ലേ? ഒരു രാവിലെ കേൾക്കുമ്പോൾ നല്ല രസമുള്ളൊരു പാട്ടാണ്. അപ്പോൾ അതൊരു സ്പെഷ്യൽ ഡെഡിക്കേഷൻ നമ്മൾ കൊടുത്തതാണ്. അപ്പോൾ കേട്ടു എന്ന് തന്നെ വിശ്വസിക്കുന്നു. നമ്മൾക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കളും മെസ്സേജ് അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. നമ്മുടെ ഒരു കുസൃതി ചോദ്യം നല്ല രീതിയിൽ ഇങ്ങനെ ഫണ്ണായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് ലാസ്റ്റ് നമ്മൾ റിവീൽ ചെയ്യുന്നു. നിങ്ങൾക്ക് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ 8848558785.
2: അതെ, അപ്പം നമുക്ക് നമ്മുടെ കുസൃതി ചോദ്യത്തിൻ്റെ ആൻസർ നമ്മളിങ്ങനെ എക്സ്പെക്ട് ചെയ്തിരിക്കുകയാണ്. കുറച്ചുപേരൊക്കെ ആൻസേഴ്സ് ഓൾറെഡി അയച്ചിട്ടുണ്ട്. അപ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്നും കൂടി ഒന്ന് ആലോചിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കിട്ടും.
1: അപ്പോൾ അവർ
2: ഒരിക്കൽ കൂടി പറയാം. അപ്പം നമ്മൾ മനുഷ്യർ മാത്രമാണ് മരിച്ചു കഴിയുമ്പോൾ യക്ഷികളായിട്ട് മാറുന്നത്. പക്ഷേ മൃഗങ്ങളും പക്ഷികളും ഒന്നും അങ്ങനെ ആയിട്ട് മാറുന്നില്ല. അതെന്തുകൊണ്ടാണ് എന്നാണ് നമ്മൾ അങ്ങനെ സാധാരണ കേൾക്കാറില്ല. അപ്പോൾ യക്ഷികൾ എന്ന് പറയുന്ന ഒരു സങ്കല്പത്തിനോട് തന്നെ നമുക്ക് വലിയ ഒരു യോജിപ്പില്ലാത്തവരാണ്. പക്ഷേ എന്നാലും അത് നമ്മളുടെ എവിടെയോ ഒരു സാങ്കല്പിക ലോകത്തിലുണ്ട് അല്ലെ, അതവിടെ നിന്നോട്ടെ. അപ്പൊ അതുണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് പിന്നീട്.
1: സത്യം പറഞ്ഞാൽ ഇപ്പൊ ഒരു രക്ഷയൊക്കെ ഡെലൂനെ പോലെ ഒരു രക്ഷ ഉണ്ടായിരുന്നെങ്കിൽ എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുന്നവരാണ്.
2: അപ്പോൾ എന്തുകൊണ്ടാണ് പക്ഷികൾക്കും മൃഗങ്ങൾക്കും ഇതുപോലെ യക്ഷികളാവാൻ പറ്റാത്തത് എന്നുള്ളതായിരുന്നു നമ്മളുടെ ചോദ്യം. അപ്പോൾ അതിന് രസകരമായ ഉത്തരങ്ങളൊക്കെ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇനിയും പോരട്ടെ, ഇനി കുറച്ച് സമയം കൂടിയേ ഉള്ളൂ. അപ്പോൾ ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങൾക്ക് പെട്ടെന്ന്

മെസ്സേജ് അയക്കുക. അപ്പം നിങ്ങളുടെ ബർത്ത്ഡേയ്സ്, അതുപോലെ തന്നെ വെഡിങ് ആനിവേഴ്സറീസ്, അതുപോലെ തന്നെ ഹൗസ് വാർമിംഗ് സെറമണി, അല്ലെങ്കിൽ നിങ്ങളുടെ വീട്ടിലെ എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഒക്കേഷൻ ഒക്കെ ആണെങ്കിൽ തീർച്ചയായിട്ടും ആ ഒരു സന്തോഷം നമുക്ക് ലോകത്തുള്ള എല്ലാവരുമായിട്ടും ഷെയർ ചെയ്യാം. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അതും കൂടി ഞങ്ങൾക്ക് മെസ്സേജായിട്ട് അയച്ചോളൂ. അപ്പോൾ അതൊക്കെ നമുക്ക് ഇങ്ങനെ വായിക്കാം അല്ലേ. അപ്പോൾ ആതിര, എനിക്ക് ഇന്നലെ ഞാൻ ടെലിവിഷനിലൊക്കെ കണ്ട അല്ലെങ്കിൽ കുറേ ആളുകൾ അഭിപ്രായം പറഞ്ഞ ഒരു കാര്യത്തിനെ പറ്റി

0: ചാനലുകളിലൊക്കെ നിന്ന് പറയുന്ന കേട്ടു. അപ്പം അതിൻ്റെ കാരണം എന്ന് പറയുന്നത് ഗുരുവായൂർ അമ്പലം നമുക്കറിയാം എല്ലാ സമയത്തും തിരക്കുള്ളൊരു ക്ഷേത്രമാണ്. അപ്പം അവിടേക്ക് ഇങ്ങനെ കൂട്ടമായിട്ട് വി ഐ പികൾ ചെന്ന് കഴിയുമ്പോൾ പിന്നെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞാൽ അവിടെ നിൽക്കുന്ന സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർക്ക് ഒരു തരത്തിലും അകത്തേക്ക് പോകാനുള്ള ഒരു സൗകര്യം ചെയ്തു കൊടുക്കാറില്ല. അപ്പോൾ ഇവരെ എല്ലാവരെയും മൊത്തത്തിൽ ബ്ലോക്ക് ചെയ്യും. അപ്പോൾ ഇപ്പം തന്നെ നമുക്കറിയാം നമ്മുടെ ഇപ്പോഴും മന്ത്രിയായിരിക്കുന്ന വ്യക്തികളെല്ലാവരും ഈ ഒരു രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഈ കേരളം മൊത്തം ഓടി നടന്നവരാണ് അല്ലേ. അപ്പോൾ അവർക്ക് പ്രത്യേകിച്ചൊരു സെക്യൂരിറ്റിയോ അല്ലെങ്കിൽ അവർക്കൊരു ഭീഷണിയോ ഒന്നും ഉള്ളവരായിരുന്നില്ല. അപ്പം നമ്മുടെ ഈ നാട്ടിൻ്റെ ഒരു സിസ്റ്റമാണ് ഒരു കസേരയിലേക്ക് എത്തിക്കഴിയുമ്പോൾ മന്ത്രി എന്നുള്ളൊരു കസേരയിലേക്ക് എത്തിക്കഴിയുമ്പോൾ അവർക്ക് നമ്മൾ കൊടുക്കുന്ന അമിതമായിട്ടുള്ള ഒരു സുരക്ഷാ സംവിധാനങ്ങൾ പലപ്പോഴും സാധാരണക്കാരായിട്ടുള്ള ജനങ്ങളെ വളരെയധികം ബുദ്ധിമുട്ടിക്കാറുണ്ട്. അപ്പം നമ്മൾ അത് കഴിഞ്ഞ മന്ത്രിസഭയിലൊക്കെ നമ്മൾ അതെല്ലാം കണ്ടതാണ്, നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും വീണ്ടും അതൊക്കെ ചെറിയ രീതിയിലൊക്കെ ആരംഭിച്ചിട്ടുണ്ട്. അപ്പോൾ ഇന്നലെ കൂട്ടമായിട്ട് മന്ത്രി ഒരു മന്ത്രിയുടെ മകൻ്റെ മകൻ്റെ മകളുടെ കല്യാണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് പോയപ്പോഴാണ് ഇത്രയും ആൾക്കാർ ചെന്നപ്പോഴുണ്ടായ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ജനങ്ങൾ ഇത്രയും ബുദ്ധിമുട്ടിയത്. അപ്പോൾ ഈ ദൈവത്തിൻ്റെ അടുത്തേക്ക് നമ്മൾ ചെന്ന് കഴിയുമ്പോൾ നമ്മളെല്ലാവരും തുല്യരല്ലേ അല്ലേ. അപ്പം വി ഐ പികൾ വന്നാൽ അവർക്ക് പെട്ടെന്ന് കടന്നു പോകാം. വി ഐ പികളെന്ന് പറയുന്നത് എൻ്റെ കൂട്ടത്തിൽ നമുക്ക് സെലിബ്രിറ്റീസിനെ ഒക്കെ ഉൾപ്പെടുത്തേണ്ടിയിരിക്കും. ഇപ്പോൾ ഒരു സിനിമാ നടനോ സിനിമാ നടിയോ ഗായകരോ അങ്ങനെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ആൾക്കാർ വന്നാൽ അവർക്കൊന്നും ഒരു ക്യൂവിലും നിൽക്കേണ്ട, അവർ സുഖമായിട്ട് കയറി തൊഴുത് അവർക്ക് ഇഷ്ടം പോലെ അവിടെ നിന്ന് നമുക്കൊരു ദർശനത്തിനുള്ള അവസരമൊക്കെ കൊടുക്കാറുണ്ട്. അപ്പോൾ അതൊക്കെ പലപ്പോഴും ഒരു അനീതിയായിട്ട് നമുക്ക് തോന്നാറുണ്ട്. അപ്പം നമുക്ക് ചിലപ്പം നമ്മൾ ഒരു സെലിബ്രിറ്റി അല്ലാത്തൊരു അസൂയ കൊണ്ട് പറയുന്നതാണോ എന്ന് ചിലപ്പോൾ ആൾക്കാർ തെറ്റിദ്ധരിക്കാം. അങ്ങനെയല്ല, നമ്മളവിടെ ചെന്ന് നിന്നത് ആ ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോഴാണ് നമ്മളത് മനസ്സിലാക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മുടെ മുഖ്യമന്ത്രി എന്നെ തന്നെ നമുക്കറിയാം രണ്ടാഴ്ചയ്ക്ക് മുമ്പ് ഇവിടെ എല്ലാം ഓടി നടന്ന് എല്ലാ കാര്യങ്ങളും അദ്ദേഹം ഒറ്റയ്ക്ക് ചെയ്യുകയും ഒറ്റയ്ക്ക് വാഹനത്തിൽ സഞ്ചരിക്കുകയും ചെയ്തുകൊണ്ടിരുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ ഒരു പ്രോട്ടോക്കോളിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹത്തിന് ഒരു സുരക്ഷയൊക്കെ ഒരുക്കാം. പക്ഷേ ഇതുപോലെയുള്ള ഇത്രയും ജനങ്ങൾ വരുന്നൊരു സ്ഥലത്ത് വി ഐ പികൾക്ക് വേണ്ടിയിട്ട് ഈ മനുഷ്യർ, നമ്മൾ സാധാരണക്കാരായിട്ടുള്ള മനുഷ്യർ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നു എന്ന് പറയുന്നത് വളരെ കഷ്ടം ഉള്ള ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതിനൊക്കെ നമ്മുടെ നാട്ടിൽ മാറ്റം വരുന്നത് അല്ലേ. ഇപ്പം മന്ത്രിയാവുക എന്ന് പറയുന്നത് അത് ഒരു ജോലിയാണത് അല്ലേ. അവർക്കൊരു പോസ്റ്റ് കൊടുക്കുന്നു, നമ്മൾ അവരുടെ പോസ്റ്റിൽ ഇരുന്ന് അവരുടെ ജോലികൾ ചെയ്യുന്നു. അപ്പം അതുപോലെ എത്ര ഉന്നതമായ പദവികളിൽ ഇരിക്കുന്ന ആളുകൾ നമ്മുടെ നാട്ടിൽ വേറെയും ഉണ്ട് അല്ലേ. ഇവരെക്കാട്ടിലും വിദ്യാഭ്യാസ യോഗ്യതയും അതുപോലെ തന്നെ കഴിവും ഒക്കെ ഉള്ളവർ എത്ര എത്ര പോസ്റ്റുകളിൽ ഇരിക്കുന്നു. അവരാരും എവിടെയും പോകുമ്പോൾ ഇതുപോലെയുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാവാറില്ല. അപ്പം ഒരു മന്ത്രിക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു അമിത പ്രാധാന്യം, അതുപോലെ തന്നെ ചില സെലിബ്രിറ്റീസിന് നമ്മൾ കൊടുക്കുന്ന അമിത പ്രാധാന്യം ഒക്കെ അനാവശ്യമാണ് എന്ന് നമുക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അത് സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർ ഒരുപാട് ബുദ്ധിമുട്ടിക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ ജനങ്ങൾ അതിനെപ്പറ്റി ചിന്തിക്കട്ടെ അല്ലേ. നമ്മൾ പ്രത്യേകിച്ച് നമ്മുടെ ശ്രോതാക്കളൊക്കെ അത് അതിനെപ്പറ്റി ആലോചിക്കട്ടെ. അപ്പോൾ അവരുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കട്ടെ എന്താണെന്ന് നമുക്ക് വായിക്കാം അല്ലേ.
1: തീർച്ചയായും നമ്മുടെ സമയം 11:22 അപ്പോൾ ഇന്നത്തെ ദിവസത്തിൻ്റെ ഒരു സ്പെഷ്യാലിറ്റി കൂടി നമ്മൾ പറഞ്ഞിട്ട് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യാനായിട്ട് തയ്യാറെടുക്കുകയാണ്. ഇന്ന് സെലിബ്രേഷൻ ഡേ ആണ്. അപ്പോൾ എല്ലാവർക്കും ഈ സെലിബ്രേഷൻ ആഘോഷം എന്നൊക്കെ പറയുമ്പോൾ തന്നെ സന്തോഷമാണ് അല്ലേ. അത് ആ ഒരു പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഫ്രണ്ട്സിൻ്റെ കൂടെ ഇങ്ങനെ കുറച്ചേരം സംസാരിക്കാം, എല്ലാവരുടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാം, അല്ലെങ്കിൽ ഒന്ന് പുറത്തു പോകാം, അങ്ങനെയുള്ള കുറേ തോട്ട് പ്രോസസ്സ് നമുക്കുണ്ടല്ലോ. അപ്പോൾ ഒരു ആഘോഷം എന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒരു സന്തോഷമാണ് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് എന്തെങ്കിലും വിഷമമോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതൊക്കെ ഒന്ന് ലോക്ക് ചെയ്ത് വെച്ചിട്ട് നിങ്ങൾ ആഘോഷിക്കൂ എന്ന് തന്നെ പറയുകയാണ്. ഇന്ന് സെലിബ്രേഷൻ ഡേ ആണ്. അപ്പോൾ ചെറിയ രീതിയിൽ ഇപ്പം നമ്മുടെ ഇന്ത്യയിൽ സജീവമായിട്ട് ഈ ഒരു ഡേ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല എങ്കിൽ കൂടിയും നമുക്ക് ഈ ദിവസം ഒന്ന് കളറാക്കാം അല്ലേ. നമ്മൾ സാധാരണ നമ്മുടെ കൂടെ ഇരിക്കുന്ന അല്ലെങ്കിൽ നമ്മുടെ മകളാകാം അല്ലെങ്കിൽ ഹസ്ബൻഡ് ആവാം അല്ലെങ്കിൽ ഫ്രണ്ട്സ് ആവാം, ഇവരുടെ കൂടെ ചെറിയൊരു ഫംഗ്ഷൻ അല്ലെങ്കിൽ ചെറിയൊരു ചാറ്റ് ആണെങ്കിലോ അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരാളെ ഒന്ന് വിളിക്കാനാണെങ്കിലും അതൊക്കെ ഒരു സെലിബ്രേഷൻ്റെ ഭാഗമാണ്. അപ്പോൾ അങ്ങനെ ഇങ്ങനെ മൂഡ് ഓഫ് ആയൊക്കെ ഇരിക്കുന്നവരാണെങ്കിൽ ഒന്ന് നിങ്ങൾക്ക് ഹാപ്പി തോന്നുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിലേക്ക് ഇൻവോൾവ് ആവൂ എന്ന് കൂടി ഞാൻ പറയുകയാണ് അല്ലേ.
0: അതെ അതെ, അത് നമ്മുടെ ജീവിതത്തിൽ വളരെ ആവശ്യമുള്ള കാര്യമാണ് അല്ലേ. നമുക്ക് ഈ പറഞ്ഞതുപോലെ നമ്മളെല്ലാവരും കുറേ സ്ട്രെസ്സും അതുപോലെ തന്നെ നമ്മൾ പല കാര്യങ്ങളിലും ഒക്കെ നമ്മളിങ്ങനെ തലവേദനകളുമായിട്ട് നടക്കുന്നവരാണ് രാവിലെ മുതൽ. ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലി ചെയ്യുന്നവരാണെങ്കിലും അല്ലെങ്കിൽ പ്രത്യേകിച്ച് ജോലിക്കൊന്നും പോകാതെ വീട്ടിലിരിക്കുന്ന വീട്ടമ്മമാരാണെങ്കിലും ഒക്കെ പല സ്ട്രെസ്സുകളിലൂടെയും കടന്നു പോകുന്നത്. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒരു സെലിബ്രേഷൻ എന്ന് പറയുന്നത് നമുക്ക് ശരിക്കും നമ്മുടെ ജീവിതത്തിൽ ഒന്ന് പോസിറ്റീവാക്കാൻ കളറാക്കാനൊക്കെ ആവശ്യമാണ്. അപ്പോൾ വലിയ പണം ചിലവാക്കിയുള്ള സെലിബ്രേഷൻസ് ഒന്നും ചെയ്യണം എന്നില്ല അല്ലേ. വൈകിട്ട് എല്ലാവരും കൂടി വീട്ടിലൊരു സ്പെഷ്യലായിട്ട് എന്തെങ്കിലും ഒരു ഫുഡൊക്കെ ഉണ്ടാക്കി കഴിച്ച് അല്ലേ, അല്ലെങ്കിൽ എല്ലാവരും കൂടി ഒന്നിച്ച് ഒരു സിനിമ കാണാനൊക്കെ പോയി, ദൃശ്യം 3 ഒക്കെ കാണാൻ പോകാം, അല്ലെങ്കിൽ അതുപോലെ ഇഷ്ടമുള്ള സിനിമയൊക്കെ കാണാൻ പോകാം. അല്ലെങ്കിൽ എല്ലാവരും കൂടി വെറുതെ ഒന്ന് ബീച്ചിൽ പോയിരുന്ന് കുറച്ച് കപ്പലണ്ടിയൊക്കെ തിന്ന് അവിടെ ഇരുന്നിട്ടൊന്ന് തിരിച്ച് വന്നാലും മതി. അപ്പോൾ അതൊക്കെ തന്നെയാണ് നമ്മളുടെ ആ ഒരു കൂട്ടായ്മ. നമ്മൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും നമ്മളെല്ലാവരും ഉണ്ട് എന്ന് നമുക്ക് തോന്നുന്ന ചില നിമിഷങ്ങൾ അല്ലേ.
1: അപ്പോൾ കേസിൽ പുറത്തു പോകാൻ സാധ്യത

0: കഴിച്ചില്ലെങ്കിൽ വീട്ടിലെല്ലാരും കൂടി ഇരുന്ന് ഒന്ന് വർത്താനമൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ഒരു സ്പെഷ്യൽ ഫുഡൊക്കെ ഉണ്ടാക്കിയാലും മതി, അതൊരു ആഘോഷം തന്നെയാണ്.
1: പിന്നെ നമ്മളെ ഫ്രണ്ട്സിന്റെ കൂടെ ആണെങ്കിൽ പിന്നെ പറയണ്ടല്ലേ, നമ്മള് അടിച്ചുപൊളിക്കും. അപ്പൊ നമുക്ക് ആ ഒരു ഒരു പ്രത്യേക ഒരു വൈബാണ് നമ്മള് ഫ്രണ്ട്സിന്റെ കൂടെ പോകുമ്പോൾ ഉള്ള ഒരു വൈബ് എന്ന് പറയുന്നത് കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ളത് തന്നെയാണ്. അത് എല്ലാവർക്കും എല്ലാവരും ആസ്വദിച്ചിട്ടുള്ള കാര്യം തന്നെയാണ്. അതിപ്പം ഗേൾസിന്റെ ഗ്രൂപ്പ് ആയാലും ശരി, ബോയ്സിന്റെ ഗ്രൂപ്പ് ആയാലും ശരി, ആരുടെ ഗ്രൂപ്പ് ആയാലും ശരി, അല്ലെ, ആ ഒരു ഒരു ഫ്രീഡം, ഒരു പ്രത്യേക ഫ്രീഡം നമ്മളിങ്ങനെ ആസ്വദിക്കാറുണ്ട്. അപ്പൊ അതുകൊണ്ടാണ് ഇപ്പം നമുക്ക് ഈ ട്രിപ്പിന് പോകുന്നവരുടെയൊക്കെ എണ്ണം ഇങ്ങനെ കൂടിക്കൂടി വന്നുകൊണ്ടിരിക്കുന്നത് അല്ലേ. ആ ഒരു സെലിബ്രേഷനും ആ ഒരു രണ്ട് മൂന്ന് ദിവസം നമ്മളുടെ ആ ഒരു എല്ലാം മറന്നുള്ള ആ ഒരു
0: കൂടുതലും ഈ ട്രിപ്പിന്റെ കാര്യത്തിൽ പ്രിഫർ ചെയ്യുന്നത് അപരിചിതരായിട്ടുള്ള വ്യക്തികളായിട്ടുള്ള ഒരു ഗ്യാങ്ങിൽ പോവുക, അതാണ് കൂടുതൽ എല്ലാവർക്കും ഇഷ്ടം. അപ്പൊ ആ ഒരു അവരുടെ കൾച്ചർ ആണെങ്കിലും അവരുടെ രീതികളും പഠിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ശ്രമം കൂടിയാണ്. അപ്പൊ അത് എനിക്കും അത് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ്. കാര്യം നമ്മൾ പഠിക്കുകയാണ് ചെയ്യുന്നത് ഒരു യാത്രയെന്ന് പറയുമ്പോഴും മനുഷ്യന്മാരെന്ന് പറയുമ്പോഴെല്ലാം നമ്മൾക്കൊരു പഠനമാണ്. പുതിയ പുതിയ ആൾക്കാരുമായിട്ട് നിന്ന് ഇടപെടുക, അല്ലെങ്കിൽ അവരുടെ രീതികൾ കണ്ടുപഠിക്കുക, അവരുടെ സംസാര രീതികൾ, അവരുടെ ആ ഒരു തോട്ട് പ്രോസസ്സ് എങ്ങനെയാണ് എന്നൊക്കെയുള്ളത് ഒരു പഠനം തന്നെയാണ്.
1: അതെ അതെ, നമ്മൾ ഓരോ വ്യക്തികളെ നമ്മൾ പരിചയപ്പെടുമ്പോഴും, പ്രത്യേകിച്ചും ഇപ്പൊ സ്ട്രേഞ്ചർ എന്ന് പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ ഒരു ട്രിപ്പിന് ചെല്ലുമ്പോഴായിരിക്കും അവർ ആദ്യമായിട്ട് കാണുന്നത്. അപ്പൊ പരിചയപ്പെടുക, അവരുടെ ജോലി, അവരുടെ ജീവിത സാഹചര്യങ്ങൾ, അവർ കടന്നു വന്ന വഴികൾ, ഇതൊക്കെ നമുക്ക് സംസാരിക്കാനുള്ള അവസരങ്ങളൊക്കെ കിട്ടും. അപ്പൊ ശരിക്കും പറഞ്ഞാൽ അതിൽ നിന്നൊക്കെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാനുണ്ട് അല്ലെ. എങ്ങനെയും ആളുകൾ നമ്മുടെ ലോകത്ത് ജീവിക്കുന്നു എന്നൊക്കെ ഉള്ളത് അറിയുമ്പോൾ പലപ്പോഴും നമുക്ക്, നമ്മൾ ചിലപ്പോൾ പല കാര്യങ്ങളിലും നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ നമ്മൾ പഴി പറയാറുണ്ട് അല്ലെ, എനിക്കതില്ല ഇതില്ല എന്നൊക്കെ. അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയൊരു വീട്ടിലാണ് താമസിക്കുന്നതെങ്കിൽ നമ്മൾ പലപ്പോഴും ആഗ്രഹിക്കും കുറച്ചുകൂടെ വലിയ സൗകര്യങ്ങളുള്ള ഒരു വീട് കിട്ടിയിരുന്നെങ്കിൽ. പക്ഷെ നമ്മൾ ഈ താമസിക്കുന്ന ചെറിയ വീടെന്ന് പറയുന്നത് വീടില്ലാത്ത ഒരാളിന്റെ സ്വപ്നമാണ് അല്ലെ. അപ്പൊ അത് നമ്മൾ പലപ്പോഴും മനസ്സിലാക്കുന്നില്ല. അപ്പൊ അതുകൊണ്ട് നമുക്കുള്ള കാര്യങ്ങളിലൊക്കെ സന്തോഷം കണ്ടെത്തി, നമുക്കിപ്പോൾ ഒരു ചെറിയ വീടാണെങ്കിൽ പോലും ആ വീട് ഭംഗിയാക്കി നമുക്ക് സൂക്ഷിക്കാം, നമുക്ക് ആ വീട്ടിനകത്ത് നമുക്ക് സന്തോഷം കണ്ടെത്താം. അപ്പോൾ വലിയ വീട് വെച്ച് വലിയൊരു ലോണൊക്കെ എടുത്ത് വലിയൊരു വീട് വെച്ചിട്ട് നമ്മൾ ഉറക്കമില്ലാത്ത രാത്രികളിലൂടെ കടന്നു പോകുന്നതിനെക്കാട്ടിലും നല്ലത് നമ്മുടെ ചെറിയ വീട്ടിൽ സുഖമായിട്ട് കിടന്നുറങ്ങുന്നതല്ലേ എന്നൊന്ന് ചിന്തിച്ചാൽ, എനിക്കിത് മതി, ദൈവം എനിക്കിതൊക്കെ തന്നിട്ടുള്ളൂ, അപ്പോൾ ഐ എം ഹാപ്പി വിത്ത് വാട്ട് ഐ ഹാവ് എന്നൊന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് സുഖമായിട്ട് ജീവിക്കാൻ പറ്റും എന്ന് തന്നെയാണ് ആതിര ഞാൻ വിശ്വസിക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളോട് യോജിക്കുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരു താമസപ്പെട്ടുള്ളൂ അല്ലേ.
0: നമ്മുടെ സമയം 11:26 ആയിരിക്കുന്നു. അപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ടൈം കഴിഞ്ഞിരിക്കുകയാണ്. രമേഷ് കെ ജി സാർ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, നമ്മൾ മിസ്സിംഗ് ചിൽഡ്രൻസ് അതിനെപ്പറ്റി റിലേറ്റ് ചെയ്ത് പറഞ്ഞപ്പോൾ അദ്ദേഹം പറയുകയാണ്, തേവള്ളിയിൽ കയർ ഫെഡിനോട് അടുത്ത് എൻ്റെ ഒരു സുഹൃത്തുണ്ടായിരുന്നു അജി. ഏകദേശം 12 വയസ്സിൽ വീട് വിട്ടു പോയി, ആരും ഓർക്കുന്നുണ്ടായിരിക്കില്ല. ഏകദേശം 45 വർഷം കഴിയുമ്പോൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ എന്നുള്ള രീതിയിൽ അദ്ദേഹം പറയുകയാണ്. അമ്മയോടൊരു പ്രാവശ്യം മാത്രം ഞാൻ ചോദിച്ചപ്പോൾ സങ്കടമായി എന്ന രീതിയിലാണ് അദ്ദേഹം പറയുന്നത്. അങ്ങനെ ഒരുപാട് കേസുകൾ അല്ലേ നമ്മൾ മറന്നു പോവുകയാണ്. പലപ്പോഴും നമ്മുടെ ഒരു ലൈഫിൽ ഇപ്പോൾ ഒരു മരണമാണെങ്കിൽ, ഏറ്റവും അടുത്തൊരു വ്യക്തിയാണെങ്കിൽ കൂടിയും മരണപ്പെട്ട് കഴിഞ്ഞാൽ ഒരാഴ്ച അല്ലെങ്കിൽ 2 ആഴ്ച കഴിഞ്ഞാൽ നമ്മളത് സ്വാഭാവികമായിട്ടും മറന്നു പോകുക എന്നുള്ളതാണ് അല്ലേ. പക്ഷേ ഇങ്ങനെയുള്ള മിസ്സിംഗ് കേസുകൾ മറന്നു പോകാതെ നല്ല രീതിയിലുള്ള തുടർ എന്ന രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാവട്ടെ അല്ലെ, അങ്ങനെ ഉണ്ടാവട്ടെ എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു. അപ്പൊ രമേഷ് സാർ അങ്ങനെ ഒരു വിഷമത്തോടു കൂടി ഒരു മെസ്സേജ് നമ്മളിലേക്ക്.
1: അങ്ങനെയുള്ള ഒരുപാട് കേസുകൾ നമ്മുടെ നാട്ടിലുണ്ട്. ഈ പറഞ്ഞതുപോലെ കുറച്ച് ദിവസം കഴിയുമ്പോൾ ഏത് കാര്യമാണെങ്കിലും നമ്മൾ കുറച്ച് ദിവസം കഴിയുമ്പോൾ നമ്മൾ ആ ഒരു സിറ്റുവേഷനുമായിട്ട് നമ്മൾ യൂസ്ഡ് ആകും എന്ന് പറയുന്നത് പോലെ ഇത് ഗ്രാജുവലി നമ്മൾ മറന്ന് അങ്ങനെ പോകും. അപ്പൊ അങ്ങനെ ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മളുടെ ഒരു എന്താണ്, നമ്മൾ വളരെയധികം ശ്രദ്ധ ചെലുത്തേണ്ട ഒരു മേഖല തന്നെയാണിത്. പ്രത്യേകിച്ചും കുട്ടികൾക്കും നമ്മൾ അതിനെപ്പറ്റിയുള്ളൊരു ബോധവൽക്കരണം കൊടുക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്.
0: കലചീച്ചി പറയാണ്, എല്ലാവർക്കും സുഖമല്ലേ എന്ന് ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഹാപ്പി ആയിട്ടിരിക്കുകയാണ്. എൻ്റെ കൊച്ചുമകൻ ഈതന്റെ ബർത്ത്ഡേ ആണ്, ഇന്ത്യയിൽ ഇന്നും അയർലൻഡിൽ നാളെയും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എനിക്ക് തോന്നുന്നു കുട്ടി അയർലൻഡിലാണ്. അപ്പോൾ മോന് വേണ്ടി ഒരു പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, തീർച്ചയായും നമ്മൾ ലൈവിനിടയ്ക്കും അതിനുശേഷം പ്ലേ ചെയ്ത് തരുന്നതായിരിക്കും. അപ്പോൾ ഈതനൊരു ഹാപ്പി ബർത്ത്ഡേ നേരാണ്. അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്, ഞങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ട് മോനെ. അപ്പോൾ നല്ലൊരു ബർത്ത് ഡേ നമ്മൾ വിഷയമാണ്. അതുപോലെ നമ്മുടെ മെസ്സേജസ്, നമ്മുടെ കുസൃതി ചോദ്യം ഇവിടെ കിടക്കുകയാണ്. അപ്പൊ അതിന്റെ ആൻസറിലേക്ക് നമ്മൾ പോകുന്നു. നമുക്ക് എന്തായാലും ആ ക്വസ്റ്റ്യൻ ഒന്നുകൂടെ പറയാം അല്ലേ.
1: അപ്പൊ നമ്മൾ ചോദിച്ച ക്വസ്റ്റ്യൻ ഇതായിരുന്നു, എന്തുകൊണ്ടാണ് മനുഷ്യര് മരിച്ചു കഴിയുമ്പോൾ യക്ഷികളായിട്ടൊക്കെ വരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നു, യക്ഷികളുണ്ട് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ കാണുന്നു, യക്ഷികളെ പറ്റിയുള്ള ഒരു പിക്ചർ തന്നെ നമ്മളുടെ മനസ്സിലുണ്ട്. പക്ഷേ മൃഗങ്ങളും അതുപോലെ തന്നെ പക്ഷികളും മരിച്ചു കഴിയുമ്പോൾ അവർക്ക് യക്ഷി ആയിട്ട് മാറാനായിട്ട് സാധിക്കുന്നില്ല, എന്തുകൊണ്ടാണ് എന്നാണ് നമ്മുടെ ചോദ്യം. അപ്പൊ അതിന് നമുക്ക് ആൻസേഴ്സ് അയച്ചിരിക്കുന്നത് എനിക്ക് ഷിജി
0: അയച്ചിട്ടുണ്ട്. ആദ്യം അയച്ചത് പക്ഷികളും മൃഗങ്ങളും വെള്ളവസ്ത്രം ധരിക്കാറില്ല,
1: അതാണ് നമ്മുടെ കറക്റ്റ് ആയിട്ടുള്ള
0: ഉത്തരം. ചേച്ചിയാണ് ആദ്യം കറക്റ്റ് ആൻസർ അയച്ചത്, അതിനുശേഷം നമ്മുടെ ഒരുപാട് ശ്രോതാക്കൾ കറക്റ്റ് ആൻസറിലേക്ക് പോയിട്ടുണ്ടായിരുന്നു.

0: അപ്പോൾ അതായത് നമ്മുടെ സനോജ് അയച്ചിരിക്കുന്നത് ഉടുത്ത് ഒരുങ്ങി വരാൻ സാരി ഇല്ലാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് അയച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ജോബി ചേട്ടൻ അയക്കുന്നു, മൃഗങ്ങൾക്ക് സാരി ഉടുക്കാൻ അറിയില്ലല്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. കലചേച്ചി അയച്ചിരിക്കുന്നത് മൃഗങ്ങൾക്ക് വാലുള്ളത് കൊണ്ട് സംസാരിക്കാൻ അറിയാത്തത് കൊണ്ട് എന്നൊക്കെയാണ്. അപ്പോൾ അത് ആ ചോദ്യത്തിന് ഫണ്ണി ആയിട്ടുള്ള ഒരുപാട് ആൻസേഴ്സ് നമുക്ക് നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കളെല്ലാം അയച്ചിട്ടുണ്ടായിരുന്നു. രാജൻ വയനാട് നിന്ന് അദ്ദേഹം ആദ്യം പറഞ്ഞിരുന്നത് മനുഷ്യർക്ക് പേടിയുണ്ട്, മൃഗങ്ങൾക്ക് പേടിയില്ല എന്നുള്ള രീതിയിൽ, മൃഗങ്ങൾ സാരി ഉടുക്കാറില്ല എന്ന കറക്റ്റ് ആൻസറിലേക്ക് അദ്ദേഹം പോയിട്ടുണ്ടായിരുന്നു. പിന്നെ നമ്മുടെ രാജൻ ചേച്ചി ഒരുപാട് കറക്റ്റ് ആണോ എന്ന രീതിയിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നു, പക്ഷെ അത് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അപ്പൊ ഇതാണ് നമ്മുടെ ആൻസർ. മൃഗങ്ങൾ,
1: അതായത് നമുക്ക് യക്ഷി എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് വരുന്ന ഒരു പിക്ചർ എന്ന് പറയുന്ന ഒരു വെള്ള സാരി ഉടുത്ത ഒരു രൂപമാണ്. അപ്പം മൃഗങ്ങളും പക്ഷികളും ഒന്നും വസ്ത്രം ധരിക്കുന്നവരല്ലാത്തത് കൊണ്ട് അവർക്ക് വെള്ള സാരി ഉടുക്കാൻ പറ്റാത്തത് കൊണ്ടാണ് അവർ യക്ഷിയാവാത്തത് എന്നാണ് നമ്മുടെ ഈ ഒരു ഫണ്ണി ക്വസ്റ്റ്യന്റെ ആൻസർ. എല്ലാവരും അത് ഫണ്ണിയായിട്ട് എടുക്കുക അല്ലേ. അപ്പൊ ചിലപ്പം കേൾക്കുന്നവർ വിചാരിക്കും ഇതൊക്കെ എന്ത് ക്വസ്റ്റ്യൻ ആണെന്നാണ്. നമ്മൾ ചുമ്മാ ഒരു ഓരോ ദിവസവും നമുക്കൊന്ന് കളറാക്കാൻ വേണ്ടി, നമുക്ക് വർത്താനം പറയുമ്പോൾ ഒന്ന് ചിരിക്കാൻ വേണ്ടി, ഒന്ന് രസിക്കാൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ ഫണ്ണി ക്വസ്റ്റ്യൻസ് തരുന്നത്.
0: ബാബുരാജൻ സാറ് എം ജി ശ്രീകുമാറിന് ജന്മദിനം നേർന്നുകൊണ്ട് ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, തീർച്ചയായും നമ്മളത് വായിച്ചിട്ടുണ്ട്. അടുത്തത് ബിനീഷ് അടിമാല അയച്ചിരിക്കുന്നു, ലീലാമണി ചേച്ചിക്ക് ശുഭദിനം നേരുന്നു, അതുപോലെ ആദ്യത്തിന് ഞങ്ങൾ അടിമാലിക്കാർ ജന്മദിനാശംസകൾ നേരുന്നു എന്ന രീതിയിൽ ഒരു മെസ്സേജ് അയച്ചിട്ടുണ്ട്. അപ്പോൾ അത്യാവശ്യം എല്ലാ മെസ്സേജസും ഞാൻ വായിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഒരുപാട് മെസ്സേജസ് ഇന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും നല്ലൊരു ദിവസം എല്ലാവർക്കും വേണ്ടി ഒരു സ്പെഷ്യൽ ഒരു ദിവസം തന്നെ നമ്മൾ എല്ലാവരും നേരുകയാണ്.
1: നമ്മുടെ അടിമാലിക്കാർക്ക് എല്ലാവർക്കും ഒരു ബിഗ് ഹായ് അല്ലേ. അപ്പം അവർ എല്ലാ ദിവസവും നമുക്ക് എല്ലാ കാര്യങ്ങളും ഇങ്ങനെ നമുക്ക് അപ്ഡേറ്റുകളൊക്കെ തരികയും അതുപോലെ മെസ്സേജ് അയക്കുകയും ചെയ്യുന്നവരാണ്. അപ്പോൾ നമുക്ക് മെസ്സേജ് അയക്കുന്ന എല്ലാ അടിമാലിക്കാർക്കും ഒരു ബിഗ് ബിഗ് ഹായ് കൊടുക്കുകയാണ് അല്ലേ. ബിനീഷ് അടിമാലി നമ്മളോട് റെസ്പോണ്ട് ചെയ്തിട്ടുണ്ട് അല്ലേ. ബിനീഷ് അടിമാലി എനിക്ക് തോന്നുന്നു ബർത്ത്ഡേക്കാരെ എല്ലാം കണ്ടുപിടിച്ച് കൃത്യമായിട്ട് വിഷ് ചെയ്യാറുണ്ട്. അപ്പോൾ താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരുപാട് നന്ദി, ഒരുപാട് സന്തോഷം. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു കട്ട സപ്പോർട്ടും അല്ലേ നമ്മളോടൊപ്പം ചേർന്ന് നിൽക്കുന്ന ഒരു രീതിയും ഒക്കെ തന്നെയാണ് നമ്മളുടെ ഈ റേഡിയോ സാന്ത്വനം 90.4 FM നമ്മളുടെ ഈ ലൈവ് പ്രോഗ്രാം എല്ലാ ദിവസവും രാവിലെ 10 മണി മുതൽ 11:30 വരെ ഇങ്ങനെ കളറാക്കുന്നത് അല്ലേ.
0: അപ്പോൾ ഒരു മെസ്സേജ് വന്നിട്ടുണ്ട്, നമ്മുടെ സനോജ് അയച്ചിരിക്കുകയാണ്. പ്രീത ടീച്ചറും ആതിരയും നൽകുന്ന ആ ഒരു കോംബോ ശരിക്കും കേൾക്കാൻ നല്ല ഭംഗിയാണ് എന്നയച്ചിട്ടുണ്ട്. വളരെ ഗൗരവമുള്ള അറിവുകൾ പോലും ഒട്ടും ബോറടിക്കാതെ ലളിതമായി കുറച്ച് നർമ്മമൊക്കെ ചേർത്ത് പറഞ്ഞു തരുമ്പോൾ അത് കേട്ടിരിക്കാൻ പ്രത്യേക രസമാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഞാൻ ആ ഒരു മെസ്സേജ് വായിച്ച് എന്തായാലും എനിക്ക് വേണ്ടി ഒന്നും പറഞ്ഞില്ലെന്ന് വെച്ച് ഞാൻ ചെറിയൊരു വിഷമത്തിലായിരുന്നു. യെസ്, അപ്പോ നമുക്ക് അങ്ങനല്ല, എല്ലാ ശ്രോതാക്കളും നമുക്ക് വേണ്ടി ഒരുപാട് നല്ല മെസ്സേജസ് അയക്കാറുണ്ട്. അതുപോലെ തന്നെയാണ് നമ്മളെ ക്രിട്ടിസൈസ് ചെയ്ത് മെസ്സേജ് ഒക്കെ അയക്കാറുണ്ട്. അപ്പൊ അതെല്ലാം നമ്മുടെ ഈ ഒരു റൂട്ടിനെ നല്ല രീതിയിലാക്കുക എന്നുള്ള, മനോഹരമാക്കുക എന്നുള്ളതാണ് നമ്മുടെ ഈ ഒരു ടീമിന്റെ ഏറ്റവും വലിയൊരു സ്പെഷ്യാലിറ്റി എന്ന് തോന്നിയിട്ടുള്ളത്. അപ്പൊ എല്ലാവരും നമ്മളെ സപ്പോർട്ട് ചെയ്ത് മൂവ് ചെയ്യുക. അപ്പൊ ഇന്ന് മെസ്സേജ് അയച്ച എല്ലാവർക്കും ഒരു നല്ലൊരു ശുഭദിനം നേർന്നുകൊണ്ട്, ഇന്ന് സെലിബ്രേഷൻ ഡേ അല്ലേ, അപ്പൊ ഒരു സെലിബ്രേഷൻ സോങ്ങോട് കൂടി ഇന്നത്തെ ലൈവ് ഇവിടെ അവസാനിപ്പിക്കുകയാണ്. തുടർന്നും കേട്ടുകൊണ്ടേ ഇരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേ ഇരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
2: Natural night. Do you feel all right? Want a natural night?

0: ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് 1 മുതൽ 31 വരെ ആർത്രൈറ്റിസ് അവയർനെസ് മന്ത് ആയി ആചരിക്കുന്നു. സാധാരണയായി എല്ലാ വർഷവും മെയ് മാസമാണ് ആർത്രൈറ്റിസ് ബോധവൽക്കരണ മാസമായി ആചരിക്കുന്നത്. സന്ധിവാതത്തെക്കുറിച്ച് അവബോധം വളർത്താനും 60 ദശലക്ഷത്തിലധികം ആളുകളെ ബാധിക്കുന്ന ഈ വേദനയേറിയ അവസ്ഥയെക്കുറിച്ച് ശ്രദ്ധ ക്ഷണിക്കാനും ഇത് സഹായിക്കുന്നു. സന്ധിവാതം അഥവാ ആർത്രൈറ്റിസ് സന്ധികളിലെ വീക്കം, വേദന, സ്റ്റിഫ്നെസ് എന്നിവയ്ക്ക് കാരണമാകുന്ന ഒരു അവസ്ഥയാണിത്. സന്ധികളിലെ വേദന, നീര്, ചലനശേഷി കുറയുക എന്നിവയാണ് ലക്ഷണങ്ങൾ. തുടക്കത്തിലെ രോഗനിർണയം നടത്തേണ്ടതിന്റെയും നേരത്തെയുള്ള ചികിത്സയുടെയും പ്രാധാന്യം ഈ മാസത്തിൽ ഊന്നിപ്പറയുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: Your favorite programs and music on your favorite radio. Radio Santhwanam 90.4 FM. An initiative of Pain and Palliative Care Trust, Kollam.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജ

ഡിജിറ്റൽ ലോകം നിങ്ങളിലേക്ക് കേൾക്കാം. എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം ശനിയാഴ്ചകളിൽ 3 മണിക്കും. ടെക് ബൈറ്റ്സ്, അറിവിന്റെ പുതിയ അപ്ഡേറ്റ് ഇവിടെ തുടങ്ങുന്നു. ഏകോപനം അവതരണം അഖിൽ രാജ്, റിസർച്ച് മഹേന്ദ്ര ആർ പിള്ളൈ, അനൂപ് രാജീവ്.

വെക്കേഷൻ ക്ലാസുകൾക്കായി കാത്തു നിൽക്കുകയാണോ? എങ്കിൽ നിങ്ങൾക്കായി ഇതാ കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക് അവസരമൊരുക്കുന്നു. ശാസ്ത്രീയ സംഗീതം, ലളിതഗാനം, ഭജൻസ്, വയലിൻ, മൃദംഗം, ഗഞ്ചിറ തുടങ്ങിയവയിൽ പരിചയസമ്പന്നരായ അധ്യാപകരുടെ സേവനം ലഭ്യമാണ്. പ്രായഭേദമന്യേ ആർക്കും ഓൺലൈനായും ഓഫ്ലൈനായും ക്ലാസുകളിൽ പങ്കെടുക്കാം. നിങ്ങളുടെ കുട്ടികളുടെ കഴിവുകൾ മെച്ചപ്പെടുത്താൻ ഇന്ന് തന്നെ അഡ്മിഷൻ ഉറപ്പാക്കൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8089409359 എന്ന നമ്പരുമായോ 9447246987 എന്ന നമ്പരുമായോ ബന്ധപ്പെടാം. കലാക്ഷേത്രം സ്കൂൾ ഓഫ് ആർട്സ് ആൻഡ് മ്യൂസിക്, ശ്രീ മുളങ്കാടകം ദേവീക്ഷേത്രത്തിന് സമീപം, കൊല്ലം.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. 2026 മെയ് മാസം 1 മുതൽ 31 വരെ ബ്ലാഡർ ക്യാൻസർ അവയർനെസ് മന്തായി ആചരിക്കുന്നു. അതായത് മൂത്രാശയ ക്യാൻസർ അവബോധ മാസമാണ് മെയ്. ലോകമെമ്പാടുമുള്ള 600,000+ ആളുകളെ ബാധിക്കുന്ന ഈ രോഗത്തെക്കുറിച്ചുള്ള ആഗോള അവബോധം വളർത്തുന്നതിനായി സമർപ്പിച്ചിരിക്കുന്നു. ലക്ഷണങ്ങൾ എടുത്തു കാണിക്കുക, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുക, ഗവേഷണത്തെ പിന്തുണയ്ക്കുക എന്നിവയാണ് ഈ ക്യാമ്പയിന്റെ പ്രധാന പ്രവർത്തനങ്ങൾ. Don't go red, go to a doctor campaign. 2026 BCAM ടൂൾ കിറ്റ്, ഫണ്ടുകളും അവബോധവും ശേഖരിക്കുന്നതിനുള്ള വിവിധ കമ്മ്യൂണിറ്റി നടത്തങ്ങൾ എന്നിവ പ്രധാന ശ്രമങ്ങളിൽ ഉൾപ്പെടുന്നു. 2026 പ്രധാന ബോധവൽക്കരണ സംരംഭങ്ങൾ: പ്രവർത്തനക്ഷമമായ അവബോധം. രോഗനിർണയ സമയത്ത് മാത്രമേ പകുതിയോളം രോഗികൾ രോഗത്തെക്കുറിച്ച് അറിയുന്നുള്ളൂ എന്ന വസ്തുതയെ ചെറുക്കുന്നതിനായി വേൾഡ് ബ്ലാഡർ ക്യാൻസർ പേഷ്യൻ കൊളിഷൻ, അതായത് WBCPC, നേരത്തെയുള്ള രോഗനിർണയം പ്രോത്സാഹിപ്പിക്കുന്നു. 2026-2028 ഗ്രാന്റുകൾ: പ്രാദേശിക ദീർഘകാല അവബോധ ശ്രമങ്ങളെ പിന്തുണയ്ക്കുന്നതിനായി WBCPC ഒരു പുതിയ ഗ്രാന്റ് പ്രോഗ്രാം ആരംഭിച്ചു. BCAN ക്യാമ്പയിനുകൾ: ആക്ടിവിസ്റ്റുകൾക്കും സംഘാടകർക്കും വേണ്ടിയുള്ള 2026 ടൂൾ കിറ്റ് ഉൾപ്പെടെയുള്ള വിഭവങ്ങൾ ബ്ലാഡർ ക്യാൻസർ അഡ്വക്കസി നെറ്റ്വർക്ക്, അതായത് BCAN നൽകുന്നു. കമ്മ്യൂണിറ്റി പിന്തുണ: വോക്ക് ടു എൻഡ് ബ്ലാഡർ ക്യാൻസർ പോലുള്ള പരിപാടികൾ ഫണ്ട് സ്വരൂപിക്കുന്നതിനായി ഷെഡ്യൂൾ ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന് 2026 മെയ് 16 റിച്ച്മണ്ടിൽ. പ്രധാന വസ്തുതകളും അവബോധ ശ്രദ്ധയും. ലക്ഷണങ്ങൾ: പ്രധാന സൂചകങ്ങളിൽ മൂത്രത്തിൽ രക്തം ഉൾപ്പെടുന്നു. അത്തരം ലക്ഷണങ്ങളിൽ ഉടനടി നടപടിയെടുക്കുന്നതിൽ അവബോധം കേന്ദ്രീകരിക്കുന്നു. അപകട സാധ്യത ഘടകങ്ങൾ: പുകവലി അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നു. പുകവലിക്കാർക്ക് രോഗം പിടിപെടാനുള്ള സാധ്യത ഇരട്ടി കൂടുതലാണ്. ആവർത്തനം: മൂത്രാശയ ക്യാൻസറിന് 50-80% വരെ ഉയർന്ന ആവർത്തന നിരക്ക് ഉണ്ട്. ഇത് തുടർച്ചയായ അവബോധത്തിന്റെ ആവശ്യകതയെ അടിവരയിടുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: പുത്തൻ പരിപാടികൾ, പുതുപുത്തൻ ആശയങ്ങൾ ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

0: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാറും പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
2: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: ഗോപുര പുരുഷോത്തമൻ പാടിയ ലളിതഗാനങ്ങൾ. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.
1: ആകാശവാണി. നമസ്കാരം. പുരസ്കാരങ്ങൾ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. 2 പത്മവിഭൂഷൺ ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും കെ ടി തോമസ്, പി നാരായണൻ, വി എസ് അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചയ്ക്കിടെ ഇത് 4ാം തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് നിർദ്ദേശം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കും. ഡോക്ടർമാർക്ക് കുറവുള്ള സ്ഥലങ്ങളിൽ നിയമനം നടത്തുമെന്നും എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു.
2: ഞങ്ങൾക്ക് ഒറ്റ ലക്ഷ്യമുള്ളൂ, എയിംസ് വരണം. കാരണം എയിംസ് വരാൻ വേണ്ടി ഏത് സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നത് ആ സ്ഥലം വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അങ്ങനെ വാശിയൊന്നുമില്ല.
0: അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ ആൾക്കൂട്ട കൊല ചെയ്ത കേസിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. എന്നാൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റ് പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി. 16 പ്രതികളിൽ 13 പേരുടെ ശിക്ഷ ശരിവച്ചു. മധുവിനെ ഉപദ്രവിച്ചിട്ടില്ല എന്നും സ്ഥലത്തുണ്ടായിരുന്നതിനാൽ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടത് എന്നുമായിരുന്നു ഹുസൈന്റെ വാദം. 2018 ഫെബ്രുവരി 22 മധുവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്നത്തേക്ക് കൂടി നീട്ടി. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയാണ് അറഫ സംഗമം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട ഇന്ന് വൈകിട്ട് തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
4: തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. കാറ്റിൽ മരം വീണ ചേർത്തലയിൽ രണ്ടും, മാന്നാറിൽ ഒരു വീടിനും നാശമുണ്ടായി. തുറവൂരിൽ റോഡിന് കുറുകെ മരം വീണ ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളിലെ വെള്ളക്കെട്ടാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പല റോഡുകളും ഇപ്പോൾ തോട് പോലെ കിടക്കുകയാണ്.
0: നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവയിൽ നിന്ന് കോടതി പ്രതികരണം തേടി. ആവർത്തിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ച 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ബാധിച്ചെന്ന ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന മെയ് 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോട് അനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ദിനാചരണം. വനിതാ സാഫ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫതോർദ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ മാൽദീവ്സിനെ നേരിടും. തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബദൽപാതകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
5: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ, എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കും.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗളം ഗോപിനാഥിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് മഞ്ചേരി വെട്ടേക്കോട് നടക്കും. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ 88-ാം വയസ്സിലായിരുന്നു വിയോഗം. AICC, KPCC അംഗമായിരുന്ന അദ്ദേഹം അല്ലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 866 പോയിന്റ് ഉയർന്ന് 76,281, നിഫ്റ്റി 243 പോയിന്റ് നേട്ടത്തിൽ 23,962 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയാണ് ഇന്നത്തെ വില. 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ 939 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എറണാകുളം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനം. ഇന്നലെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ജലനിരപ്പ് കുറയ്ക്കുന്നതിനായി ഇടയ്ക്കിടെ തുറക്കുന്നുണ്ട്. പ്രാദേശികവാസികൾ ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCPSPയുടെ നേതൃത്വത്തിൽ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. രണ്ടായിരത്തി 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്തെ ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ 1-ാം പ്രതി മേച്ചേരിൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും.
1: പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി

ഇരിക്കൂ, ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസിദ്ധിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

തുടങ്ങി. ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ NTA CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്.
1: 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് സമ്മാനിക്കും. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും VS അച്യുതാനന്ദൻ, KT തോമസ്, P നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ AE മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്ര അവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിലേർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് US പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 നീട്ടുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിലെ സ്ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെ ഉണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. CBSE 12 ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി 1 കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്ന് കൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം നടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവെച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബ്ബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 175,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250-ാമത് സ്വാതന്ത്ര്യ ദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയും ഇല്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്നും ഇന്ത്യ യുഎസ് ഭീകരവിരുദ്ധ സഹകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
3: India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism, and that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
0: ഡൽഹി, ഹരിയാന, ചണ്ഡീഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് 2-ാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന മെയ് 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും PAB അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന് പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ MyGOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും കൂടി. 2 ആഴ്ചയ്ക്കിടെ 4-ാമത്തെ വില വർധനവാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 864 പോയിന്റ് ഉയർന്ന് 76,279, നിഫ്റ്റി 245 പോയിന്റ് ഉയർന്ന് 23,964, വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കൂടി, പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. June 1 പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് UG ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
4: ആകാശവാണി.

സ്വരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും

ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558875.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: പെണ്ണിന്റെ ചെറുക്കന്റെ കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
2: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചനെ കഴിഞ്ഞേ മറ്റാരുള്ളൂ.
1: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
2: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മോച്ചൻ, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോണ്ടാക്ട് 2763204.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM സമാഗമത്തിലേക്ക് എല്ലാ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കും സ്വാഗതം. സമാഗമത്തിൽ കല, സാംസ്കാരിക, സാഹിത്യ രംഗങ്ങളിലെ പ്രതിഭകളെയാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുന്നിൽ അണിനിരത്തുന്നത്. നിരവധിയായ മേഖലകളിൽ പ്രാഗൽഭ്യം തെളിയിച്ച വിവിധ പ്രതിഭകളെ ഞങ്ങൾ സമാഗമത്തിലൂടെ നിങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഇന്ന് സമാഗമത്തിൽ നമ്മോടൊപ്പം അതിഥിയായിരിക്കുന്നത് നടക്കൽ ഹരിലാലാണ്. കൊറിയോഗ്രാഫർ, പെർഫോമർ ഒക്കെയാണ് അദ്ദേഹം. 30 വർഷമായി നൃത്ത അധ്യാപന രംഗത്ത് നിലയുറപ്പിച്ച അദ്ദേഹത്തിന് റേഡിയോ സാന്ത്വനം 90.4 FM ഒത്തിരി സന്തോഷത്തോടെ സ്വാഗതം ചെയ്യുന്നു. നമസ്കാരം സർ.
1: നമസ്കാരം.
0: സുഖമാണോ?
1: സുഖം.
0: ഒത്തിരി സന്തോഷം ഇന്ന് ഇവിടേക്ക് എത്തിയതിന്.
1: സന്തോഷം.
0: നാട്?
1: എന്റെ നാട് കല്ലുവാതുക്കലിന് അടുത്തുള്ള നടക്കൽ.
0: 30 വർഷമായി ഇങ്ങനെ.
1: 30 വർഷമായി.
0: നമുക്ക് ആദ്യമായിട്ട് കുറേ കാര്യങ്ങളിലേക്ക് നമ്മള് വരുന്നുണ്ട്. അതിനു മുന്നേ നമ്മുടെ ബാല്യം, അച്ഛൻ, അമ്മ, ഒരു ഗുരുത്വം ആണല്ലോ നമുക്ക് പ്രധാനം കലയിൽ എല്ലായിടത്തും.
1: അതെ, ബാല്യം, കൗമാരം എന്നൊക്കെ പറയുമ്പോൾ എല്ലാ ഒരു പെർഫോമിംഗ് ആർട്ടിസ്റ്റുകളെയും പോലെ തന്നെ പ്രത്യേകതകളൊന്നും ഇല്ലാത്ത ഒരു ബാല്യമായിരുന്നു എൻ്റേത്. വളരെ ബാല്യത്തിൽ തന്നെ നൃത്തത്തോട് വല്ലാത്തൊരു ആഭിമുഖ്യം അല്ലെങ്കിൽ ഒരു അഭിനിവേശം ഉണ്ടായിരുന്നു. അത് വീട്ടുകാർക്കും എല്ലാവർക്കും അത് ഇഷ്ടമായിരുന്നു. കുറേച്ചെ പഠിച്ചു വന്നു എങ്കിലും വലിയ വേദികൾ പെർഫോം ചെയ്യാനോ ഒരു ഇന്നത്തെ പോലെ ഒരു മത്സരങ്ങൾക്ക് പങ്കെടുക്കാനോ ഉള്ള അവസരങ്ങളൊന്നും അന്ന് ഉണ്ടായിരുന്നില്ല. 10-40 വർഷത്തിന് മുമ്പുള്ള കഥയല്ലേ. അപ്പോൾ ഇന്നത്തെ അത്രയും ഒരു എന്താ പറയുക, സ്വീകാര്യത അന്നുണ്ടായിരുന്നില്ല. പ്രത്യേകിച്ച് ആൺകുട്ടികൾ നൃത്തം ചെയ്യുന്നത് ആ കാലത്ത് അത്ര സാധാരണമായിരുന്നില്ല. പിന്നീട് സിനിമ, പ്രശസ്ത സിനിമാ താരമായ വിനീതിൻ്റെ വരവോടുകൂടിയാണ് പുരുഷന്മാരുടെ നൃത്തത്തെ, കമലഹാസൻ്റെയൊക്കെ ഒരു വരവോടുകൂടിയാണ് പുരുഷന്മാരുടെ നൃത്തം ഇന്നത്തെ നിലയിലേക്ക് സ്വീകരിക്കപ്പെട്ടത് എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ആ കാലങ്ങളിൽ ആൺകുട്ടികൾ നൃത്തം ചെയ്യുമ്പോൾ അയ്യേ അത് വേണോ എന്ന് ചോദിക്കുന്ന ഒരു അവസ്ഥയുണ്ടായിരുന്നു. ആ ഒരു കാലഘട്ടത്തിലാണ് ഞാൻ ഇതിനോട് വലിയ താല്പര്യം കാണിച്ചു
0: നൃത്തരംഗത്തേക്ക്
1: വന്നത്.
0: ശാസ്ത്രീയമായി നൃത്തം അഭ്യസിച്ചിട്ടുണ്ട്?
1: ആദ്യകാലങ്ങളിൽ ശാസ്ത്രീയമായ ഒരു പരിശീലനം ഒന്നും ലഭിച്ചിരുന്നില്ല. അടുത്തുള്ള ചെറിയ ചെറിയ ഗുരുക്കന്മാരൊക്കെ എടുത്ത് കുറേശ്ശെ പഠിച്ചിരുന്നു. എങ്കിലും ശാസ്ത്രീയമായ ഒരു പരിശീലനം എനിക്ക് ലഭിച്ചത് ഒരു 15 വയസ്സിനൊക്കെ ശേഷം.
0: ആരായിരുന്നു ഗുരു?
1: ശരിക്കും എൻ്റെ ആദ്യ ഗുരു എന്നെ വേദിയിലേക്ക് കൈപിടിച്ച് കയറ്റിയത് വേളമാനൂർ രാജൻ എന്നറിയപ്പെടുന്ന ഒരു നൃത്ത അധ്യാപൻ. അന്ന് അദ്ദേഹം ഇന്നും നൃത്തരംഗത്ത് സജീവമാണ്. അദ്ദേഹമാണ് വേദികളിൽ എന്നെ നൃത്തം ശാസ്ത്രീയമായ, അതായത് ഭരതനാട്യം എന്ന കലാരൂപം ശാസ്ത്രീയമായി പഠിപ്പിക്കുകയും എനിക്ക് എൻ്റെ കാല് ചെലങ്ക കെട്ടി വേദിയിൽ കയറ്റുകയും ചെയ്തത്.
0: നന്ദി
1: എന്നല്ല, അദ്ദേഹത്തിന്
0: ഗുരുത്വത്തോടെ
1: ഞാൻ സ്മരിക്കുന്നു. അദ്ദേഹത്തെ ഓർക്കാതെ ഒരു ദിവസവും.
0: പിന്നീട് ഇങ്ങോട്ട് നിരവധി കലാരംഗത്തേക്കുള്ള ഒരു ചുവടുവയ്പില് ഒരുപാട് മുഖങ്ങളിലെ ഒരുപാട് കലാപ്രതിഭകളെ വാർത്തെടുത്ത ഒരുപാട് ചിത്രങ്ങളിൽ നമ്മുടെ പ്രിയങ്കരനായ ഹരാൽ സാർ ഇങ്ങനെ ഓർക്കുകയാണ് അല്ലേ? എവിടെ തുടങ്ങണം എന്ന് ചിന്തിക്കുമായിരിക്കും.
1: തീർച്ചയായിട്ടും 10-50 വർഷമായല്ലോ. അപ്പം 50 വർഷത്തെ എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ, ബാല്യകാലം തൊട്ടുള്ള എക്സ്പീരിയൻസ് എന്ന് പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. എങ്കിലും എൻ്റെ ഒരു പഠനകാലത്ത്, അതായത് ഞാൻ കൊല്ലം എസ് എൻ കോളേജ് ഡിഗ്രി
0: വർഷം പറയുമ്പം സാറിന്റെ പഠനവും അധ്യാപനത്തിന് 30 വർഷവും.
1: അതെ അതെ, 30 വർഷമായി ഞാൻ പഴയ കലാരംഗത്ത് സജീവമായി. ഞാൻ എൻ്റെ പ്രായം ഉദ്ദേശിച്ചാണ് അത് പറഞ്ഞത്. വളരെ ചെറുപ്പത്തിലേ ഞാൻ പഠിച്ചു തുടങ്ങിയതാണ്. അപ്പം കൊല്ലം എസ് എൻ കോളേജിൽ ഡിഗ്രിക്ക് പഠിക്കുന്ന സമയത്താണ് ഞാൻ ശാസ്ത്രീയമായി ഇതിനെ പഠിക്കാനും സീരിയസ് ആയി, ഇത് ഭരതനാട്യം എന്ന് പറയുന്നത് ഒരു ചെറിയ കാര്യമല്ല, അതൊരു വലിയ സംഭവമാണ് എന്ന് മനസ്സിലാക്കുന്നതും അത് സീരിയസ് ആയി പഠിക്കാൻ ശ്രമിക്കുന്നതും അപ്പോഴാണ്. സീരിയസ് ആയി പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ എനിക്ക് എല്ലാവർക്കും കിട്ടാത്തൊരു ഭാഗ്യം, അത് പകർന്നു കൊടുക്കാനുള്ള ഭാഗ്യവും കിട്ടി. അതെൻ്റെ ഗുരു തന്നെ എന്നോട് അദ്ദേഹത്തിൻ്റെ കുഞ്ഞുകുട്ടികളെയൊക്കെ പഠിപ്പിക്കാൻ എന്നെ ഏൽപ്പിക്കുമായിരുന്നു. ആൺകുട്ടികളൊക്കെ പഠിക്കാൻ വരുമ്പോൾ എന്നെ ഏൽപ്പിച്ച് പഠിപ്പിച്ചു കൊടുക്കുക എന്ന് പറയും. അതൊരു ചെറിയ എക്സ്പീരിയൻസ് ആയി തുടങ്ങി. വളരെ വേഗം തന്നെ ഞാൻ ഒരു നൃത്ത അധ്യാപകനായി അറിയപ്പെട്ടു. ഒരു 25 വയസ്സിനുള്ളിൽ തന്നെ ഞാൻ ആദ്യം പഠിപ്പിച്ച കുട്ടികളൊക്കെ തന്നെ പെട്ടെന്ന് കലോത്സവങ്ങളിൽ സമ്മാനങ്ങൾ നേടി തുടങ്ങിയപ്പോൾ ഒരു ഭാഗ്യം ഉള്ള ഒരു അധ്യാപകൻ എന്നുള്ളൊരു ലേബൽ എനിക്ക് കിട്ടി. പിന്നീട് എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല. ഇക്കാലം അത്രയും കലോത്സവത്തിൽ സജീവമായി നൃത്തം പരിശീലിപ്പിക്കുന്ന പ്രൈസ് കിട്ടുന്ന ഒരു അധ്യാപകൻ എന്നൊരു ലേബൽ കിട്ടി, അതൊരു ഭാഗ്യമായി കാണുന്നു.
0: ഒരു ചോദ്യം മനസ്സിൽ, നമ്മള് ഏതൊരു വ്യക്തിക്കും പഠനമായാലും കലയായാലും ഏതൊരു മേഖലയിലായാലും നമുക്ക് എടുത്തു പറയേണ്ട ഒരു വ്യക്തി ഉണ്ടാകും. നമ്മളെ ഈ ഒരു നമ്മുടെ ജീവിതത്തിന്റെ യാത്രകളിലെ ചില വഴിത്തിരിവുകൾ എല്ലാ വ്യക്തികൾക്കും, ആ ഒരു വഴിത്തിരിവ് നമുക്ക് കാണിച്ചു തന്ന, നമ്മെ വിജയത്തിലേക്ക് കൈപിടിച്ച് നടത്തിയ ഒരു ഗുരു നമ്മുടെ മുന്നിലുണ്ടാകും. അങ്ങനെ ഓർക്കുന്ന ആ വ്യക്തി ആരെയാണ്?
1: അങ്ങനെ ഓർക്കാൻ ഒരേ ഒരു വ്യക്തിയേ ഉള്ളൂ, അത് കലാക്ഷേത്രയിലെ നൃത്ത വിഭാഗം അധ്യാപികയായിരുന്ന കലാക്ഷേത്രം ഗംഗാത്തമ്പി. കുറച്ചുകൂടി മനസ്സിലാവുന്ന രീതിയിൽ പറഞ്ഞാൽ പത്മശ്രീ ഒക്കെ നേടിയ മടവൂർ വാസുദേവ മാസ്റ്റർ, കഥകളി ആചാര്യൻ, അദ്ദേഹത്തിന്റെ മകളാണ്. ഞാനൊരു 2006 ആണ് ടീച്ചറിനെ പരിചയപ്പെടുന്നത്. അവിടം തൊട്ടാണ് എൻ്റെ ലൈഫിന്റെ ഒരു ടേണിംഗ് പോയിന്റ്. ശാസ്ത്രീയമായി പഠിക്കുക എന്നതിനൊപ്പം ഒരു അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആവേണ്ട ആവശ്യകത എന്നെ ബോധ്യപ്പെടുത്തുകയും തിരുച്ചിറപ്പള്ളി ആസ്ഥാനമായിട്ടുള്ള കലൈക്കാവിരി കോളേജ് ഓഫ് ഫൈൻ ആർട്സ്, ഭാരതദാസൻ യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള കലൈക്കാവിരി കോളേജ് ഓഫ് ഫൈൻ ആർട്സിൽ നിന്ന് ഭരതനാട്യത്തിൽ ഡിഗ്രിയും പോസ്റ്റ് ഗ്രാജുവേഷനും എന്നെ ചെയ്യിപ്പിച്ചത്. നിർബന്ധപൂർവ്വം നീ അത് ചെയ്തിരിക്കണം, എങ്കിൽ മാത്രമേ ഒരു അക്കാഡമിക്കലി ക്വാളിഫൈഡ് ആയാൽ മാത്രമേ ഒരു നൃത്താധ്യാപകന് വിലയുണ്ടാകൂ എന്നെ ബോധ്യപ്പെടുത്തി തന്നത് ഗംഗാത്തമ്പി മാഡമാണ്.
0: നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകും, നമ്മളിങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മേഖലകളിൽ ചിലപ്പം ചിലയിടങ്ങളിലൊക്കെ നമ്മളെ മാറ്റി നിർത്തുകയോ തഴയപ്പെട്ടുകയോ ഒക്കെ ചെയ്താൽ, പക്ഷെ അവിടെയൊക്കെ നമ്മളെ അക്കാഡമിക്കലി നമ്മൾ സ്ട്രോങ് ആണ് എന്ന് നമുക്ക് നിവർന്ന് നിന്ന് പറയാൻ പാകത്തിന് നമ്മളെ പരുവപ്പെടുത്തി എടുക്കുന്ന ചില വ്യക്തിത്വങ്ങൾ ഉണ്ടാകും.
1: തീർച്ചയായും അതാണ് ഞാൻ ഗംഗാത്തമ്പി ടീച്ചറിന്റെ പേര് തന്നെ പറയാൻ കാരണം. അപ്പം അതിനുശേഷമുള്ള എൻ്റെ ലൈഫും അതിനു മുമ്പുള്ള ലൈഫും രണ്ടും രണ്ടായിരുന്നു. അക്കാഡമിക്കലി ഞാൻ ക്വാളിഫൈഡ് ആണ്, ഒരു മാസ്റ്റർ ഡിഗ്രി ഉള്ള വ്യക്തിയാണ് എന്ന് എല്ലാവരും മനസ്സിലാക്കിയതിന് ശേഷമാണ് വലിയ വലിയ വേദികളിൽ ജഡ്ജിങ് പാനലിലേക്ക് എത്തപ്പെടാനുള്ള സാഹചര്യം, കേരള യൂണിവേഴ്സിറ്റി പോലുള്ള കലോത്സവങ്ങളിൽ ജഡ്ജായി വന്നിരിക്കാനുള്ള ഒരു യോഗ്യത അല്ലെങ്കിൽ അതിനുള്ള ഒരു മാനദണ്ഡം എന്ന നിലയ്ക്ക് എനിക്കത് വലിയ ഉപകാരമായിട്ടുണ്ട്.
0: ഒരു കാര്യം ഒന്ന് ചോദിച്ചോട്ടെ, നമ്മൾ ഈ 30 വർഷമായി അധ്യാപന രംഗത്ത് കൊല്ലം ജില്ലയിൽ ഏറ്റവും കൂടുതൽ നിൽക്കുന്നു എന്നുള്ളത് എടുത്തു പറയുമ്പോൾ, ഈ നമ്മുടെ രാഗവും താളവും ലയവും ഒക്കെ ഇങ്ങനെ അലിഞ്ഞു ചേർന്നുള്ള ഈ ഒരു ജീവിതത്തിൽ അങ്ങനെ ജീവിതത്തെ നോക്കി കാണുന്ന ഒരു വ്യക്തിയാണല്ലോ സാർ. അപ്പം വർഷങ്ങളായി കലോത്സവ വേദികളിൽ സജീവമായി കുട്ടികളെ പങ്കെടുപ്പിക്കാറുണ്ട്, അതിലൊക്കെ നിരവധി വെല്ലുവിളികളും നിരവധി സ്വാധീന ശക്തികളും നമ്മളൊക്കെ കേൾക്കുന്ന നിരവധി വിഷയങ്ങളുണ്ട്. അപ്പം അങ്ങനെ ഇങ്ങനെയുള്ള ആ ഒരു വേദികളിൽ നിന്നൊക്കെ നിരവധിയായ അനുഭവങ്ങൾ ഹർലാൽ സാറിന് പറയാനുണ്ടാകും, ഒരുപാട് 30 വർഷമില്ലേ. അപ്പം അതുപോലെ തന്നെ ഞാനിങ്ങനെ കേട്ടിട്ടുണ്ട്, എല്ലാ വേദികളിൽ നിന്നും, അതായത് ഫസ്റ്റ് പ്രൈസോടുകൂടി പുറത്തു വരുന്ന കുട്ടി എപ്പോഴും ഹർലാൽ സാറിൻ്റെതായിരിക്കും എന്നൊരു അറിവ്.
1: അതൊരു ഭാഗ്യമായി കാണുന്നു.
0: അതിനെ കുറിച്ചൊക്കെ ഒന്ന്.
1: അതെ, ഞാൻ പഠിപ്പിച്ചു തുടങ്ങുന്ന കാലത്തുള്ള കലോത്സവമല്ലെന്ന്, കലോത്സവം വളരെയധികം മാറിപ്പോയി. അന്നൊക്കെ ഞങ്ങളൊക്കെ പഠിപ്പിക്കുന്ന കാലത്ത് പക്കവാദ്യത്തോടുകൂടിയാണ് കുട്ടികളെ, ലൈവ് ഓർക്കസ്ട്രയോടുകൂടിയാണ് ശാസ്ത്രീയ നൃത്തങ്ങൾ അവതരിപ്പിച്ചിരുന്നത്. ഇന്ന് അവസ്ഥ മാറി, ഇന്ന് ഒരു ഓഡിയോ CD ഉണ്ടെങ്കിൽ ആർക്കും പഠിപ്പിക്കാം പഠിക്കാം എന്നൊരു അവസ്ഥയിലേക്ക് എത്തി. അന്ന് പക്കവാദ്യത്തിനൊപ്പം നൃത്തം ഒരു കുട്ടി അവതരിപ്പിക്കണം, നട്ടുവാങ്കം എന്ന ആ ഒരു കൃത്യം ഗുരു തന്നെയാണ് വേദിയിൽ ചെയ്യേണ്ടിയിരുന്നത്, ജതികൾ വേദിയിൽ തന്നെ പറയുക. അപ്പം ആ ഒരു ഗ്രൂപ്പിനെ അല്ലെങ്കിൽ ആ ഒരു വോക്കൽ അതുപോലുള്ള മൃദംഗം ഇവയൊക്കെ കൊണ്ടുവന്ന് അത് കോർഡിനേറ്റ് ചെയ്ത് രംഗത്ത് അവതരിപ്പിക്കുക എന്നത് നിസ്സാര കാര്യമല്ല, നല്ല പ്രാഗൽഭ്യം നേടിയ അധ്യാപകർക്ക് മാത്രമേ അന്ന് സാധിച്ചിരുന്നുള്ളൂ. പക്ഷേ ഇന്നത്തെ അവസ്ഥ അതല്ല, വളരെ മാറിപ്പോയി. അതുകൊണ്ട് തന്നെ കലോത്സവം അന്നത്തെ അവസ്ഥയല്ല. അന്ന് അർഹതപ്പെട്ട കുട്ടികൾ മാത്രമേ 1, 2, 3 സ്ഥാനങ്ങളിലേക്ക് എത്തുമായിരുന്നു.

0: അധികം കോലാഹലങ്ങളോ സ്വാധീനങ്ങളിലൂടെ പ്രൈസ് പോകുന്ന അവസ്ഥയൊന്നും അന്നുണ്ടായിരുന്നില്ല. എനിക്ക് തോന്നുന്നു ശരിക്കും 2006 ഇത് സി ഡിയിലേക്ക് മാറുന്ന ഒരു സി ഡി മാത്രം മതി, ഇനി പിന്നണി പാട്ടുകാരും ആവശ്യമില്ല എന്ന് ഒരു അവസ്ഥ. എനിക്ക് തോന്നുന്നു എറണാകുളത്ത് വെച്ച് നടന്ന കലോത്സവത്തിലാണ് ആദ്യമായി സംസ്ഥാന തലത്തിൽ പരീക്ഷിക്കപ്പെട്ടത്. അതോടുകൂടി ഇതിൻ്റെ സ്വഭാവം മാറി, ഇതിൻ്റെ രൂപം മാറി, ആർക്കും എന്തും ചെയ്യാവുന്നൊരവസ്ഥയിലേക്ക് ഇന്ന് കലോത്സവം മാറിക്കഴിഞ്ഞു. അന്ന് പ്രാഗൽഭ്യം തെളിയിച്ച അധ്യാപകർ മാത്രമാണ് കുട്ടികളെ വേദിയിൽ പങ്കെടുപ്പിച്ചിരുന്നത്. ഇന്ന് കണ്ടു നിന്നവർ ആർക്കും കയറി ഒരു കുട്ടിയെ പഠിപ്പിക്കാം, മത്സരത്തിന് കൊണ്ടുവരാം, അത്യാവശ്യം സ്വാധീനം ഉണ്ടായാൽ മാത്രം മതി എന്നൊരവസ്ഥയിലേക്ക് മാറിയിരിക്കുന്നു. അത് വളരെ ഖേദകരമായ അവസ്ഥയാണ്. അതുകൊണ്ട് തന്നെ മിടുക്കരായിട്ടുള്ള പ്രഗത്ഭരായ പല അധ്യാപകരും കലോത്സവ രംഗം വിട്ട് അവർ അവരുടേതായ പ്രോഗ്രാമുകളും കുട്ടികളെ പഠിപ്പിക്കലും മാത്രമേ ഒതുങ്ങിപ്പോയി. കലോത്സവങ്ങളിൽ പലരും, സത്യഭാമ ടീച്ചർ, റിഗാട്ട് അഗ്രിയ ചന്ദ്രൻ, ഡോക്ടർ നീന പ്രസാദ് ടീച്ചർ, ഇവരാരും ഇപ്പൊ കലോത്സവങ്ങളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കുന്നതായിട്ട് ഞാൻ അറിയുന്നില്ല.
1: ഞങ്ങളുടെ ഇമ്പാക്റ്റ് വളരെ വലുതാണ്. കുട്ടിയെ മാനസികമായി തകർക്കുന്നു, രക്ഷിതാക്കളെ വേദിയിൽ കരയുന്നു, കുട്ടികൾ കരയുന്നു, ഇങ്ങനെ മിക്ക മത്സര വേദികളിലും ഈ ഒരു സ്വാധീനം ആണ് നമ്മൾ കാണുന്നത്.
0: സ്വാധീനത്തിന്റെ ഒരു കാരണം കുട്ടികളിൽ അമിതമായ ആത്മവിശ്വാസം വളർത്തിക്കൊണ്ടുവരുന്ന ഒരു പ്രവണത. ആ കുട്ടിയുടെ കഴിവ് എന്നതിലുപരി നീ ഒന്നാം സ്ഥാനത്തിന് വേണ്ടിയാണ് ജീവിക്കുന്നത്, അല്ലെങ്കിൽ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് നൃത്തം പഠിക്കുന്നത് എന്ന ഒരു പ്രവണതയിലേക്ക് രക്ഷകർത്താവും ഈ ഗുരുക്കന്മാരും. ഗുരുക്കന്മാരെ സംബന്ധിച്ചിടത്തോളം ഒന്നാം സ്ഥാനം കിട്ടുന്ന കുട്ടിയുടെ ഗുരു എന്നറിയപ്പെട്ടാൽ സമൂഹത്തിൽ വലിയ വില കിട്ടും. സമൂഹത്തിൽ ഇപ്പം ഇന്ന് വരെ ഒരു എന്താ മാസം 1000 രൂപയ്ക്ക് ഒരു കുട്ടിയെ ട്യൂഷൻ പഠിപ്പിച്ചിരുന്ന അധ്യാപകൻ ഒരു ഒന്നാം സ്ഥാനം സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ ജില്ലാതലത്തിൽ കിട്ടിയെന്ന് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ അധ്യാപകൻ്റെ നിലവാരം അല്ലെങ്കിൽ ഗ്രേഡിംഗ് കൂടിക്കഴിഞ്ഞു. അദ്ദേഹം പിന്നെ പറയുന്ന ഫീസ് കൊടുക്കാൻ തയ്യാറുള്ള ആൾക്കാരാണ്. കാര്യം സമ്മാനം കിട്ടുന്ന അധ്യാപകരുടെ പിന്നാലെ പോകുന്ന ഒരു പ്രവണത. അതുകൊണ്ട് തന്നെ കുട്ടികൾ മാനസികമായി വളരെ സമ്മർദ്ദത്തിലാണ്. കാര്യം നീ ഒന്നാം സ്ഥാനത്തിന് വേണ്ടി മാത്രമാണ് പഠിക്കുന്നത്, ഞാൻ ഇത്രയും പണം ചെലവാക്കി നിനക്ക് ഒന്നാം സ്ഥാനം കിട്ട, ഈ ഒരു ബൂസ്റ്റിങ്ങിലാണ് കുട്ടികൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായും മത്സരങ്ങൾക്ക് വരുമ്പോൾ പിന്നിലേക്ക് കുട്ടി സെക്കൻഡോ തേർഡോ പൊസിഷൻ ആയാലും അത് അംഗീകരിക്കാൻ കുട്ടിയോ അല്ലെങ്കിൽ കുട്ടിയുടെ കൂടെയുള്ളവരോ തയ്യാറല്ല. ഇപ്പം 20 പങ്കെടുത്ത ഒരു മത്സരത്തിൽ ഒരാൾക്ക് മാത്രമേ ഒന്നാം സ്ഥാനം കൊടുക്കാൻ കഴിയൂ. ഇപ്പം രണ്ടാം സ്ഥാനം എന്ന് പറഞ്ഞാൽ അത് ചെറുതായിപ്പോയി, അത് കുറച്ചിലായിപ്പോയി കുട്ടിക്കും നൃത്ത അധ്യാപകനും. അപ്പം തീർച്ചയായും ആ കുട്ടി പൊട്ടിക്കരയുന്നു, പ്രതികരിക്കുന്നു. അപ്പം അത് കണ്ടു നിൽക്കുന്ന ആൾക്കാരുൾപ്പെടെ ജഡ്ജസിന് നേരെ വാളോങ്ങുന്ന അവസ്ഥയുണ്ട്. അത് ഒരിക്കലും പ്രോത്സാഹിപ്പിക്കാൻ പറ്റുന്നൊരു അവസ്ഥയല്ല.
1: താങ്കളൊരു കൊറിയോഗ്രാഫർ കൂടിയാണല്ലോ, അതുപോലെ പെർഫോമൻസ്, പെർഫോമിംഗ് ആർട്ട്, അങ്ങനെ വരുമ്പോൾ നമുക്ക് ഈ ഒരു നല്ലൊരു പെർഫോമർ എന്നുള്ള നിലയിൽ ഏറ്റവും നന്നായി ചെയ്യാൻ പറ്റിയ ഒരു വേദി ഓർമ്മയിൽ വരുന്നുണ്ടോ?
0: നന്നായി ചെയ്യാൻ പറ്റിയ വേദി എന്ന് പറയുന്നത് ചിദംബരം നാട്യാഞ്ജലി ഫെസ്റ്റ്, ലോക പ്രശസ്തമായ ചിദംബരം നാട്യാഞ്ജലി ഫെസ്റ്റ് 2010 ഞങ്ങളൊരു ഗ്രൂപ്പായിട്ടാണ് അന്ന് നൃത്തം ചെയ്തത്. ആ ഗ്രൂപ്പായിട്ട് നൃത്തം ചെയ്ത ഒരു വേദിയിൽ അപ്പം ആ ഒരു എൻ്റെ അത് ആ ഒരു ഗ്രൂപ്പിൽ അതിലൊരു ആ ഗ്രൂപ്പിനിടയിൽ ഒരു സോളോ ഉണ്ടായിരുന്നു. ആ ഒരു സോളോ ഒരു 4 മിനിറ്റോ 5 മിനിറ്റോ നേരം ഒരു അഭിനയപ്രധാനമായൊരു പോർഷനായിരുന്നു ശിവനെ സ്തുതിക്കുന്നത്. ആ അഭിനയപ്രധാനമായൊരു പോർഷൻ ഞാൻ സാധാരണമായി തന്നെ ചെയ്തു. പക്ഷേ അതിൻ്റെ എന്താ പറയുക, അതിന് പ്രോഗ്രാം കഴിയുമ്പോൾ ആ വന്ന നമ്മുടെ ഗ്രൂപ്പിനെ മൊത്തത്തിൽ ആദരിക്കുന്ന ഒരു ചടങ്ങിൽ അന്നത്തെ അണ്ണാമല യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ, പെട്ടെന്ന് അദ്ദേഹത്തിൻ്റെ പേര് ഓർമ്മ വരുന്നത്, അദ്ദേഹം അന്ന് നമ്മളനുമോദിക്കുന്ന ആ ആദരിക്കൽ ചടങ്ങിൽ പറഞ്ഞത് ഇങ്ങനെ മൊത്തത്തിൽ നമ്മളെ ഗ്രൂപ്പിനെ കുറിച്ച് പറഞ്ഞിട്ട് പെട്ടെന്ന് എൻ്റെ മുഖത്തോട്ട് തിരിച്ചു, ഉങ്ക സഞ്ചാരി റൊമ്പ ക്യൂട്ടായിരുന്നു, കീപ് ഇറ്റ് അപ്പ് എന്ന് ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അത് തമിഴ് അത്ര അങ്ങോട്ട് വശമില്ലാതിരുന്ന ഞാൻ എന്താണെന്ന് മനസ്സിലാവുന്നതിന് പടുത്തുന്ന ആൾ പറഞ്ഞു, നിന്റെ അഭിനയം നീ അഭിനയിച്ചത് നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞു ആണ് എന്ന് പറഞ്ഞപ്പോൾ അത് ഭയങ്കര പ്രൗഡ് മൊമെന്റ് ആയി. അതും ചിദംബരം പോലെ ഉള്ള ഭഗവാൻ ഊർധതാണ്ഡവം ആടി എന്ന് വിശ്വസിക്കുന്ന ചിദംബരം കോവിലിൽ വെച്ച് തന്നെ അങ്ങനെ ഒരു പ്രശംസ അല്ലെങ്കിൽ ഒരു നല്ല വാക്ക് കേട്ടത് വലിയൊരു കാര്യമായി. അതിനുശേഷം ധാരാളം അവാർഡുകളൊക്കെ കിട്ടിയെങ്കിലും അതിലും വലിയൊരു അവാർഡ് എവിടെയും കിട്ടിയിട്ടില്ല.
1: ഗ്രേറ്റ്. അപ്പോൾ ഹരി, ഒരു നല്ലൊരു പാട്ട് കേട്ടിട്ട് നമുക്ക് തിരിച്ചു വരാം.
0: തീർച്ചയായും
1: ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണെന്നൊന്ന് പറയാം.
0: ഈ അടുത്ത കാലത്ത് കേട്ടതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട കേരളം അല്ലെങ്കിൽ തമിഴ്നാട്, സൗത്ത് ഇന്ത്യ മുഴുവൻ എല്ലാ ജനങ്ങളും ഒത്തൊരുമയോടെ കേട്ട ഒരു പാട്ടുണ്ട്, മുത്തമഴയെന്ത് കുട്ടിത്തേരാതോ. ചിന്മയുടെ ആ ഗാനം കേൾക്കാൻ ആഗ്രഹമുണ്ട്.
1: ഒരു ഗാനം കേട്ടിട്ട് നമുക്ക്

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: പ്രിയപ്പെട്ട ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സമാഗമമാണ്. സമാഗമത്തിൽ ഇന്ന് അതിഥിയായി എത്തിയിരിക്കുന്നത് നടക്കൽ ഹരിലാലാണ്. ഏകദേശം 30 വർഷത്തോളമായി അധ്യാപന രംഗത്ത് തുടരുന്ന വ്യക്തിയാണ് അദ്ദേഹം. കൊറിയോഗ്രാഫറാണ്, പെർഫോമറാണ്. നൃത്ത അധ്യാപന രംഗത്ത് ഇത്രയും നീണ്ട വർഷങ്ങളിലുള്ള നിരവധി അനുഭവങ്ങളും വിദ്യാർത്ഥികളെക്കുറിച്ചുള്ള കാര്യങ്ങളും ഒരുപാട് കാര്യങ്ങളാണ്, ഒരുപാട് അറിവുകളും ഒക്കെയാണ് അദ്ദേഹം നമ്മോടൊപ്പം പങ്കുവെച്ചു കൊണ്ടിരിക്കുന്നത്. സർ, ഇനി ചോദിക്കുകയാണെങ്കിൽ, ഒരു സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നല്ലോ?
2: അതെ അതെ, തീർച്ചയായും.
1: എസ് എൻ കോളേജ്, കൊല്ലം.
2: അതെ, കൊല്ലം എസ് എൻ കോളേജ്.
1: അതെ, സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നപ്പോൾ സാഹിത്യത്തിൽ നന്നായിട്ട് അറിവുണ്ട്. അപ്പോഴ് കൊറിയോഗ്രാഫർ കൂടിയാണ്. അങ്ങനെ മനസ്സിൽ സാഹിത്യത്തിൻ്റെ എന്തെങ്കിലും ഒരു ശകലം എടുത്ത് നമ്മുടെ ഏതെങ്കിലും ഒരു സാഹിത്യ കൃതികളെ ആസ്പദമാക്കി ഭാവിയിൽ എന്തെങ്കിലും ചെയ്യണം, അങ്ങനെ എന്തെങ്കിലും ഒരു മോഹം?
2: തീർച്ചയായിട്ടും അത്ര ആഗ്രഹങ്ങൾ തീർച്ചയായും ഉണ്ട്. സാഹിത്യ കൃതികളെ നൃത്തമാക്കുന്നതിന് ഒരുപാട് സാങ്കേതിക തടസ്സങ്ങളുണ്ട്. കാരണം അതിന് ഇപ്പം നമ്മളൊരു ഭാഷാൻ്റെ ആയാലും ഏതെങ്കിലും ഒരു കൃതി എടുത്ത് ഒരു ഒരു കവിതാ സമാഹാരമോ എടുത്ത് നമ്മൾ നൃത്തം അവതരിപ്പിക്കുമ്പോൾ അതിനൊരു സംഗീതം ആക്കിയെടുക്കുക, അതിൻ്റെ ഒരു സംഗീത സംവിധാനം ഉണ്ടാകണം, അതിന് ഒരു നൃത്തത്തിന് യോജിച്ച ക്ലാസിക്കൽ ആർട്ട് ഫോം എന്നല്ല, അതായത് ക്ലാസിക്കൽ ഒരു ചട്ടക്കൂടിനുള്ളിലേക്ക് ഇതിനെ കൊണ്ടുവരിക എന്നത് വളരെ ശ്രമകരമായ കാര്യമാണ്. എന്നാൽ വളരെ അപൂർവമായി അതൊക്കെ നടക്കുന്നുണ്ട്. അത് അത്തരം കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്.
1: ഒരു ചേഞ്ച് ആരാണ് ആഗ്രഹിക്കാത്തത്?
2: അതെ, തീർച്ചയായും തീർച്ചയായും.
1: അതുപോലെ തന്നെയാണ് ഈ ക്ലാസിക് ആർട്ട് ഫോമിൽ നൃത്തത്തിൽ ദൈവങ്ങളെ കുറിച്ചുള്ള അങ്ങനെയുള്ളൊരു സങ്കല്പത്തെ അധിഷ്ഠിതമാക്കിയിട്ടുള്ള കുറേയധികം നൃത്താവിഷ്കാരം കണ്ടിട്ടുണ്ട്. സാറിന് ഇഷ്ടമുള്ള, ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ഏത് ദൈവത്തെ, ആ ഒരു തരത്തിലേക്ക് വരുമ്പോൾ ഏത് ദൈവത്തോടാണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം?
2: എല്ലാ ശാസ്ത്രീയ നൃത്തരൂപങ്ങളും ഭഗവാനും ഭക്തനും തമ്മിലുള്ള ഒരു സംവാദം എന്ന നിലയിലാണ് എല്ലാം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ഇപ്പം ഭരതനാട്യമായാലും കൂച്ചുപുടിയായാലും എല്ലാം ഭഗവാനിലേക്കുള്ള ഒരു പ്രയാണം. അങ്ങനെയാണ് ഇതിൽ അതിലൊരു മാർഗം എന്ന് തന്നെ പറയുന്നുണ്ട്. ഭരതനാട്യത്തിലൊരു മാർഗം

0: അതായത് അലാരിപ്പ് മുതൽ തില്ലാനം വരെയുള്ള ഇനങ്ങൾ ഒരു മാലയിൽ കോർത്ത പോലെ വേദിയിൽ കുട്ടി അവതരിപ്പിക്കുന്ന രീതിക്ക് മാർഗം എന്നാണ് പറയുന്നത്. പക്ഷെ മാർഗം എന്ന വാക്കിന് മറ്റൊരർത്ഥം അർത്ഥതലം കൂടെ ഉണ്ട്. ഭഗവാനിലേക്ക് എത്താനുള്ള ഒരു മാർഗമായി ഭരതനാട്യം അല്ലെങ്കിൽ ശാസ്ത്രീയ നൃത്തരൂപങ്ങളെ അതിലൊരു മീഡിയയായി നമ്മൾ കാണുന്നു. അതാണ് അപ്പോൾ അത് എല്ലാ നൃത്തരൂപങ്ങൾക്കും ഒരു ദേവീദേവൻ സമ്പ്രദായത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അങ്ങനെ വരുമ്പോൾ ഞാനും ഇതെല്ലാ ദേവീദേവന്മാരെ പറ്റിയിട്ടുള്ള കൃതികളും പഠിപ്പിക്കുന്നു. എങ്കിലും കൃഷ്ണനോടാണ് കൂടുതൽ അറ്റാച്ച്മെൻറ്റ്. കൃഷ്ണൻ എന്ന് പറയുമ്പോൾ എനിക്ക് ഒരു ദേവീദേവൻ എന്നൊരു സങ്കല്പത്തിനപ്പുറം ആസ് എ ഫ്രണ്ട് എന്ന രീതിയിലാണ് ഞാൻ കൃഷ്ണനുമായി സംവദിക്കുന്നത്. എപ്പോഴും ഒരു എന്താ പറയുക, ഭഗവാന്റെ ഒരു പ്രസൻസ് എല്ലാ പ്രവൃത്തിയിലും കൂടെ ഉണ്ട് എന്ന് ഫീൽ ചെയ്യാറുണ്ട്. അതൊരു പക്ഷേ ഈ നൃത്തത്തിൽ കൂടുതലായി കൃഷ്ണന്റെ കൃതികളെടുത്ത് അവതരിപ്പിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു ഇതായിരിക്കാം.
1: അത് നമുക്ക് തോന്നുന്നത് അത്രയും കൃഷ്ണ ഭക്തർക്ക് അതൊരു സിംബോളിക്കായിട്ട് വരും, കാണിച്ചു കൊടുക്കും എന്നാണ് പറയുന്നത്. ഒന്നുകിൽ ഒരു മഞ്ചാടിയായിട്ട് അല്ലെങ്കിൽ ഒരു തുളസിയിലയായിട്ട് അല്ലെങ്കിൽ ഭഗവാൻ.
0: യെസ് യെസ്, എനിക്ക് അത്ര അനുഭവങ്ങളുണ്ട്. കുറച്ച് കാലമായിട്ടൊരു അത് ഞാനൊരു ആചാര്യനോട് ചോദിച്ചപ്പോൾ അതൊന്നും അങ്ങനെ ആരോടും പറയരുത് എന്നാണ് പറഞ്ഞെങ്കിലും നമുക്ക് ഭഗവാനോടുള്ള പ്രിയം കൊണ്ട് പറയുകയാണ്, ഒരു കൃഷ്ണപരിന്തിൻ്റെ ഒരു സാന്നിധ്യം, ഏതൊരു നല്ല കർമ്മം നടക്കുന്നതിനും ഒരു മണിക്കൂർ മുമ്പ് ഒരു കൃഷ്ണപരിന്തിൻ്റെ ചുവന്ന കഴുത്തിൽ വെള്ളയുള്ള ഒരു പരിന്തിൻ്റെ ഒരു പ്രസൻസ് കാണും. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ച എൻ്റെ കൺവെട്ടത്ത്, ഞാൻ ഒരു പക്ഷേ മുകളിലേക്ക് നോക്കില്ല, അതിൻ്റെ ഒരു വിസിലടി ശബ്ദം കേട്ട് പെട്ടെന്ന് മുകളിലേക്ക് നോക്കുമ്പോൾ അതിൻ്റെ ഒരു പ്രസൻസ് കാണിക്കുകയും ഒരു ഒന്ന് രണ്ട് മണിക്കൂറിനുള്ളിൽ തന്നെ ഒരു സന്തോഷ വാർത്ത അല്ലെങ്കിൽ പ്രതീക്ഷിച്ചിരുന്ന ഒരു കാര്യം പോസിറ്റീവായി അല്ലെ സക്സസ് ആയി എന്നുള്ളൊരു ന്യൂസ് കേൾക്കുന്ന ഒരവസ്ഥ കുറച്ച് കാലമായിട്ടുണ്ട്. അപ്പോൾ അത് ഒരു പക്ഷേ കൃഷ്ണൻ്റെ ആ ഒരു സാന്നിധ്യം അറിയിക്കുന്നതായിരിക്കാം, നമ്മൾക്കുള്ള ഭഗവാനോടുള്ള ഒരു പ്രതിബദ്ധതയുടെ ഭാഗമായി ഭഗവാൻ തന്നെ തരുന്നതാണ് എന്ന് ചിന്തിക്കാറുണ്ട്.
1: കലാകാരന്മാരെന്ന് പറഞ്ഞാൽ ദൈവം തൊട്ടറിഞ്ഞവരെന്നാണ് അതിൻ്റെ അർത്ഥം.
0: അതെ അതെ,
1: അതായത് ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവരെന്നാണ്.
0: ഈ
1: കല മനസ്സിലുള്ളവര് ഭയങ്കര സോഫ്റ്റ് മൈൻഡഡ് ആയിട്ടുള്ള ആൾക്കാർ, നമുക്ക് നമ്മളെ എല്ലാവരും ഇങ്ങനെ വേദനിപ്പിച്ച് പോകും, പക്ഷെ നമുക്ക് ഒരിക്കലും മറ്റൊരാളെ ഭയങ്കര ഹാർഡായി.
0: കാരണം ഒരുപാട് വേദനിക്കപ്പെടുന്നവരാണ് കലാകാരന്മാർ, അവഗണിക്കപ്പെടുക, പല സ്ഥലങ്ങളിലും അവഗണിക്കപ്പെടുകയും മാറ്റി നിർത്തപ്പെടുകയൊക്കെ ചെയ്യുമ്പോൾ അന്ന് നമ്മൾ അനുഭവിച്ച അവസ്ഥ മറ്റൊരാൾക്ക് നമ്മളിൽ ഉണ്ടാകരുത് എന്ന് നമ്മൾ ആഗ്രഹിക്കും. അത് തെറ്റല്ല, കാരണം ആ സമയങ്ങളിൽ നമ്മൾ അനുഭവിച്ച വേദന നമുക്കറിയാം. അതുകൊണ്ട് വേദനയുടെ ആഴം അളക്കാൻ കലാകാരനോളം മറ്റൊരാൾക്ക് കഴിയില്ല. അതുകൊണ്ട് തന്നെ ഒരു കലാകാരന് മറ്റൊരാളെ വേദനിപ്പിക്കാൻ കഴിയില്ല എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.
1: അതുപോലെ തന്നെയാണ്, ഒരു സാഹിത്യ വിദ്യാർത്ഥിയായിരുന്നു കൊല്ലം എസ് എൻ കോളേജിലെ ആ ഒരു കാലഘട്ടത്തേക്ക് ഇപ്പോൾ ഓർക്കുന്നു അല്ലേ?
0: തീർച്ചയായും ഓർക്കുന്നു. കാര്യം കെ പി അപ്പൻ എന്ന് പറയുന്ന KP ഞങ്ങളുടെ സാറ്, ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റ് കേട്ട് അദ്ദേഹത്തിനെ പോലെ ഒരു മഹാവ്യക്തിത്വത്തിൻ്റെ ശിഷ്യനായി അവിടെ ആ കോളേജിൽ പഠിക്കാൻ പറ്റിയെന്നത് എൻ്റെ ഏറ്റവും വലിയ പുണ്യമായി ഞാൻ കരുതുന്നു. ആ കാലഘട്ടത്തിൽ തന്നെയായിരുന്നു കിളിമാനൂർ രമാകാന്തൻ സാറ്, പൊന്നറ സരസ്വതി സാറ്, കല്ലട രാമേന്ദ്രൻ സാറ് തുടങ്ങിയ ഒരു പ്രഗത്ഭ നിരയായിരുന്നു ഞങ്ങളുടെ മലയാളം ബാച്ചിൻ്റെ അധ്യാപകർ. അതൊരു വലിയ അനുഗ്രഹമായിട്ട് ഇന്നും കാണുന്നു.
1: നമുക്കടുത്തതായിട്ട് ഈ അടുത്ത കാലത്തായിട്ട് ഒരു വിവാദമായ കാര്യമുണ്ട്, പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യുന്നതിൽ, അങ്ങനെ കുറെ പ്രസ്താവനകൾ വന്നു. അതിനെ തുടർന്ന് വളരെയധികം അത് സാമൂഹികമായി ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയം തന്നെയാണ്. ആ വിഷയത്തിലുള്ള സാറിൻ്റെ ഒരു അഭിപ്രായം?
0: എൻ്റെ വ്യക്തിപരമായ അഭിപ്രായം, മോഹിനി ആട്ടം എന്ന് പറയുമ്പോൾ ആടേണ്ടത് മോഹിനി തന്നെയാണ്, അല്ലെങ്കിൽ മോഹിനി ആയിട്ട്. അപ്പം ഈ അടുത്ത കാലത്ത് വിവാദമായ സത്യഭാമ ടീച്ചർ എന്ന് പറഞ്ഞ് മോഹനൻ അല്ല ആടേണ്ടത്, മോഹിനി തന്നെയാണ് വേദിയിൽ. മോഹനൻ ആയിക്കോട്ടെ, പക്ഷേ വേദിയിൽ വരുമ്പം മോഹനൻ മോഹിനി ആയിട്ട് തന്നെ ആടണം. കാരണം മോഹിനി എന്ന വാക്ക് എവിടുന്നാണ് ഉണ്ടായത്? മോഹിപ്പിക്കുന്നവൾ, ത്രസിപ്പിക്കുന്നവൾ, ആകർഷിക്കുന്നവൾ അല്ലേ? അപ്പം മോഹിപ്പിക്കുന്നവൾ എന്നത് മോഹിനി പാലാഴിമദനത്തിന് ശേഷം അമൃത് പങ്കുവയ്ക്കുന്ന ആ ഇടത്തിലാണ് മഹാവിഷ്ണു മോഹിനി വേഷത്തിൽ വരികയും നമ്മുടെ അസുരന്മാരെ ഭ്രമിപ്പിച്ചു, അസുരന്മാരെ ഭ്രമിപ്പിക്കുകയാണ് ഉണ്ടായത്, ഭ്രമിപ്പിച്ച് ആ അമൃത കുംഭമായി കടന്നു കളഞ്ഞു അല്ലേ? അപ്പൊ അസുരനെ പോലും ഭ്രമിപ്പിച്ച മോഹിനി എന്ന ആ വാക്ക് അതൊരു ആർട്ട് ഫോമിന് ഇട്ടത് വള്ളത്തോൾ നാരായണമേൻ അദ്ദേഹമാണ്, മഹാകവി വള്ളത്തോളാണ്. അപ്പം അതുവരെ ഇത് ഒരുപക്ഷെ ദാസിയാട്ടമെന്നോ ചിഹ്നമേളോ അങ്ങനെയൊക്കെ ഒരു പല പേരിൽ അറിയപ്പെട്ടിരിക്കും. മോഹിനിയാട്ടത്തെ കുറിച്ച് ആധികാരികമായി എനിക്ക് ഇല്ല, ഞാൻ ഭരതനാട്യം മാഷാണെങ്കിൽ പോലും വള്ളത്തോളാണ് മുകുന്ദരാജയും ചേർന്നാണ് മോഹിനിയാട്ടം.

0: മോഹിനിയാട്ടം എന്ന പേര് നിഷ്കർഷിച്ചതെന്ന് പറഞ്ഞു കേട്ടോ. അതിനു മുമ്പ് മോഹിനിയാട്ടം ഉണ്ടായിരുന്നു. എന്നാൽ പുരുഷന്മാർ മോഹിനിയാട്ടം ചെയ്യുമ്പോൾ മോഹിനിയായി തന്നെ സ്ത്രീ വേഷത്തിൽ തന്നെ ചെയ്യണം. കാര്യം മുഴുനീള ലാസ്യമാണ് മോഹിനിയാട്ടം. പുരുഷന് താണ്ഡവ നൃത്തവും സ്ത്രീക്ക് ലാസ്യ നൃത്തവും എന്നാണ് നാട്യശാസ്ത്രത്തിൽ പറയുന്നത്. അതിൽ നിന്നും വ്യത്യസ്തമായി മോഹിനിയാട്ടത്തിൽ താണ്ഡവം എന്നൊരു ഇനം തന്നെ അല്ലെങ്കിൽ താണ്ഡവ പ്രധാനമായ ചുവടുകളോ ഇല്ല, മുഴുനീള ലാസ്യമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് പുരുഷന്റെ ശരീരഘടനയ്ക്ക് ചേർന്നതല്ല എന്നത് ഉറച്ചു വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. മോഹിനിയാട്ടം ചെയ്യാൻ ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ ഒരു പുരുഷൻ ചെയ്യുന്നുവെങ്കിൽ പൂർണ്ണമായും മോഹിനിയുടെ വേഷത്തിൽ തന്നെ ചെയ്യണം. ഇന്ന് പല നൃത്ത മോഹിനിയാട്ടം ചെയ്യുന്നവർ അരയ്ക്ക് താഴെ പാവാടയും അരയ്ക്ക് മുകളിലോട്ട് പ്രത്യേകിച്ച് വേഷങ്ങളൊന്നും ഇല്ലാതെ ഭരതനാട്യം പോലെയുള്ള കോസ്റ്റ്യൂമുകൾ ചെയ്യുന്നത് കാണുമ്പോൾ വളരെ അരോചകത്വം ഉണ്ടാകുന്നുണ്ട്. അത് ഒട്ടും തന്നെ ആസ്വദിക്കാൻ എനിക്ക് തോന്നാറില്ല. ഇതെന്റെ വ്യക്തിപരമായ അഭിപ്രായമാണ്. മറ്റുള്ളവർ ഇതിനെങ്ങനെ എടുക്കുമെന്ന് എനിക്കറിയില്ല. മോഹിനി വേഷത്തിൽ ചെയ്താൽ മോഹിനിയാട്ടം സ്വീകാര്യമാണ്.
1: പുരുഷന്മാർക്കും മോഹിനിയാട്ടത്തിൽ പങ്കെടുക്കാം എന്നുള്ളതാണോ അതോ?
0: മോഹിനിയാട്ടം പുരുഷൻ പഠിക്കുന്നത് കൊണ്ട് അല്ലെങ്കിൽ വേദി പെർഫോം ചെയ്യുന്നതിന് യാതൊരു ദോഷവുമില്ല. ആ മുഴുനീള ലാസ്യം പൂർണ്ണമായും മോഹിനി വേഷത്തിൽ ആയിരിക്കണം എന്നാണ് ഞാൻ പറഞ്ഞത്. അല്ലാതെ ഭരതനാട്യം പോലെ അരയ്ക്ക് മുകളിലേക്ക് ഭരതനാട്യം പോലെ വസ്ത്രം ധരിക്കാതെയും അല്ലെങ്കിൽ അംഗവസ്ത്രം ഇടാതെയും തലയൊരുക്കങ്ങളില്ലാതെയും അടിക്ക് അരയ്ക്ക് താഴേക്ക് സ്ത്രീ വേഷത്തിലുള്ള പാവാടം ഞുറി ഓടിച്ചുള്ള വേഷം കെട്ടി കളിക്കുന്നത് കാണുമ്പോൾ വളരെ അരോചകത്വം തോന്നും. പൂർണ്ണമായും മോഹിനി വേഷത്തിൽ പുരുഷൻ സ്ത്രീ വേഷം കെട്ടി തന്നെ ചെയ്യണം എന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം.
1: മേക്കപ്പിന്റെ സ്വാധീനം കലാരൂപത്തില് വളരെ വലുതാണല്ലോ.
0: തീർച്ചയായും.
1: അതിനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം.
0: ഏതൊരു കലാരൂപത്തിനും ചമയം എന്ന് പറയുന്നത് ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഘടകമാണ്. ഇപ്പൊ കഥകളിയിലാണ് ചുട്ടി എന്നൊരു പ്രത്യേക വിഭാഗം തന്നെ കലാമണ്ഡലത്തെ പഠിപ്പിക്കുന്നുണ്ട്. ചമയങ്ങളില്ലാതെ നൃത്തം ചെയ്താൽ അത് ആസ്വദിക്കാൻ പറ്റില്ല. കാര്യം വലിയ പ്രകാശത്തിലാണ്, ഒരു പ്രകാശവിന്യാസത്തിലാണ് നൃത്തം പോലെയുള്ള രംഗകലകൾ അവതരിപ്പിക്കുന്നത്. വളരെ പിന്നിരിക്കുന്ന, ഏറ്റവും പിന്നിരിക്കുന്ന ആസ്വാദകന് വരെ താൻ അവതരിപ്പിക്കുന്ന തൻ്റെ മുഖഭാവങ്ങൾ, താൻ അവതരിപ്പിക്കുന്ന കാര്യങ്ങൾ മനസ്സിലാക്കണമെങ്കിൽ മുഖമെഴുത്ത്, ചമയം ആവശ്യം തന്നെയാണ്. എന്നാൽ ഇന്നത് വളരെയധികം പണച്ചെലവോടുകൂടി ചമയങ്ങൾ ഒരുക്കി സിനിമയിലേതുപോലെ മേക്കപ്പ് ചെയ്യുന്ന രീതിയുണ്ട്. തെറ്റാണെന്ന് പറയുന്നില്ല. കാലാനുസൃതമായ മാറ്റങ്ങൾ കലാരംഗത്ത് ആവശ്യമാണ് എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. തീർച്ചയായും അത് നല്ലത് തന്നെയാണ്. എല്ലാം നല്ലതിന് വേണ്ടിയിട്ട് എന്ന് ചിന്തിക്കുമ്പോൾ ചമയങ്ങളും ആവശ്യമാണ്. അതുകൊണ്ട് ഒരു കൂട്ടം കലാകാരന്മാർ ജീവിക്കുന്നുണ്ട്. ചമയ കലാകാരന്മാർ എന്നൊരു വിഭാഗം തന്നെ സമൂഹത്തിൽ, ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ അതിന് വലിയൊരു സാധ്യതകൾ ഇല്ലാതിരുന്നൊരു കാലഘട്ടത്തിൽ ചമയ കലാകാരന്മാരുടെ വരുമാനവും അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരു ജീവിതമാർഗം ആകുമായിരുന്നില്ലാത്തൊരു കാലത്ത് നിന്ന് മാറി ഇന്ന് ചമയ കലാകാരൻ എന്ന് പറഞ്ഞാൽ വലിയ സ്വീകാര്യതയുള്ള സമൂഹത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അവർക്ക് വലിയ സാമ്പത്തിക വരുമാനവും അതിലൂടെ ലഭിക്കുന്നു. അവർക്ക് നല്ല ജീവിത നിലവാരവും കിട്ടുന്നു. ഒപ്പം കലയ്ക്കത് ഏറ്റവും നല്ല ഒരു കാര്യമായിട്ട് തന്നെയാണ് ഞാൻ കാണുന്നത്. ചമയം നല്ലത് തന്നെയാണ്.
1: ചമയം എന്ന് പറയുമ്പോൾ നമ്മൾ ഇന്ന് ഏറ്റവും കൂടുതൽ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ഈ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റുകളുടെ കാലഘട്ടത്തിലൂടെയാണ് നാം.
0: തീർച്ചയായും
1: ഹരിലാൽ സർ പറഞ്ഞത് കറക്റ്റ് ആണ്. കാര്യം മുൻകാലങ്ങളിൽ അത്രയേറെ അതിനൊരു പ്രാമുഖ്യം കൊടുത്തിരുന്നോ എന്ന് നമുക്ക് ഒന്ന് ചിന്തിച്ചു പോകാം. പക്ഷെ ഈ അടുത്തായിട്ടാണ് ഒരുപാട് ഡാൻസിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റുകളൊക്കെ തന്നെ ഈ ഒരു മേക്കപ്പ് എന്നൊരു കലാരൂപത്തില് പുതിയൊരു ട്രെൻഡിങ് രീതിയിലേക്ക്.
0: തീർച്ചയായും പുതിയ ട്രെൻഡിങ് രീതിയിലേക്ക് തന്നെ നൃത്തത്തിലൂടെ വന്ന ചമയ കലാകാരന്മാർ ഇന്ന് ഒരു ട്രെൻഡ്. അതിന് ഉത്തമ ഉദാഹരണമാണ് നമ്മുടെ സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ് രഞ്ജു രഞ്ജിമർ. ഒരു 10-12 എനിക്ക് തോന്നുന്നു 2008 കാലഘട്ടത്തിൽ എൻ്റെ കുട്ടികളെ നൃത്തത്തിന് ചമയൊരുക്കിയിരുന്നത്, മേക്കപ്പ് ചെയ്തിരുന്നത് രഞ്ജു രഞ്ജിമർ എന്ന ഇന്നത്തെ സെലിബ്രിറ്റി. ഇന്ന് അവർ ട്രാൻസ് ആണ്, സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റ്. നമ്മളെ സിനിമയിൽ അവരെ അത്രയും പ്രശസ്തയായി, നമ്മളെ കൊല്ലക്കാരിയാണ്. അപ്പം അന്ന് രഞ്ജു ആയിരുന്ന സമയത്ത് എൻ്റെ കുട്ടികളെ ഒരുക്കിയിരുന്നു. അന്ന് രഞ്ജുവിനെ കൊണ്ട് ഒരുക്കാൻ അന്നും കലാകാരന്മാരെല്ലാവരും മത്സരിക്കുമായിരുന്നു. അത് അവരുടെ കരവിരുതിൻ്റെ ഗുണമാണ്. ആ കരവിരുതിൻ്റെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി രഞ്ജു രഞ്ജിമർ ഇന്ന് സിനിമയിലെ വലിയ മേഖലയിലേക്ക് പോയി വലിയ വലിയ സിനിമാ താരങ്ങളെ ഒക്കെ മേക്കപ്പ് ചെയ്യുന്ന വലിയ സ്റ്റാറായി പേരെടുക്കുന്ന, യൂട്യൂബിൽ മുഴുവൻ വലിയ
1: പബ്ലിസിറ്റി
0: തരംഗമായി മാറിയ ഒരു സെലിബ്രിറ്റി ആർട്ടിസ്റ്റ് ഉണ്ട്. അതും അവരും നൃത്തരംഗത്ത് നിന്നാണ് ആദ്യമായി ചമയൊരുക്കി തുടങ്ങിയത് എന്നതാണ് വസ്തുത.
1: ഒത്തിരി സന്തോഷം ഇതൊക്കെ കേൾക്കുമ്പോൾ. ഈ ഒരു ഹരിലാൽ സാറിൻ്റെ ഈ ഒരു വഴികളിലൂടെയുള്ള യാത്രയിൽ ഒരുപാട് വ്യക്തിത്വങ്ങൾ, അനുഭവങ്ങൾ, അറിവുകൾ ഇതൊക്കെ ഇന്നിവിടെ വന്ന് പങ്കുവയ്ക്കാൻ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇത് കേൾക്കാനും ഒക്കെ ഒത്തിരി ഒരു ഭാഗ്യമുണ്ടാകണം. നമുക്ക് സമാഗമത്തിൽ

0: బై బై కేల్కు రేడియో శాంతనం 90.4 FM.
1: സമാഗമത്തിലേക്ക് തിരികെ വരാം. ഇന്ന് സമാഗമത്തിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് കൊല്ലത്തിന്റെ ഒരു പ്രതിഭയാണ്. അദ്ദേഹം 30 വർഷമായി നൃത്താധ്യാപന രംഗത്ത് തിളങ്ങി നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അത് മറ്റാരുമല്ല നടക്കൽ ഹരിലാൽ സാറാണ്. അദ്ദേഹം കൊറിയോഗ്രാഫറാണ്, പെർഫോമറാണ്. റേഡിയോ സാന്ത്വനം 90.4 FM ഒരുപാട് അറിവുകളാണ് നമുക്കായി അദ്ദേഹം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത്. സർ, മേക്കപ്പിന്റെ സ്വാധീനം കലാരൂപങ്ങളിലുള്ളതിനെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെയാണ് നമ്മുടെ കേരളത്തിൻ്റെ അല്ലെങ്കിൽ ഭാരതത്തിൻ്റെ പൈതൃക സ്വത്തായി നമ്മളിന്നും മനസ്സിൽ കാത്തു സൂക്ഷിക്കുന്ന കേരള കലാമണ്ഡലം.
2: അതെ,
1: കേരള കലാമണ്ഡലത്തെക്കുറിച്ചും അതിൻ്റെ കുറേയധികം പ്രതിഭകളെ വാർത്തെടുക്കുന്ന നമ്മുടെ ഒരു ഒരു സാംസ്കാരിക കേന്ദ്രം എന്ന് വേണമെങ്കിൽ പറയാം.
2: തീർച്ചയായും
1: അതിനെ കുറിച്ചൊക്കെ ഒന്ന്.
2: ഞാൻ കേരള കലാമണ്ഡലത്തിൽ എനിക്ക് അവിടെ ഞാൻ അവിടെ പഠിക്കുകയോ ഒന്നും ഉണ്ടായിട്ടില്ല. കേരള കലാമണ്ഡലത്തിൽ ഞാൻ പോയിട്ടുണ്ട്, ഒരു പ്രോഗ്രാമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിട്ടുണ്ട്. അപ്പോൾ അവിടെ കയറി കാണാനൊക്കെ ഭാഗ്യമുണ്ടായി. അതായത് 1936 മുമ്പ് രംഗകലകൾ, അതായത് മോഹിനിയാട്ടം, ഭരതനാട്യം തുടങ്ങിയ ശാസ്ത്രീയ കലാരൂപങ്ങളൊക്കെ ആഞ്ചി നാച്ച് ആക്ട് എന്നൊരു ആക്ട് കൊണ്ടുവന്ന് ബ്രിട്ടീഷ് സർക്കാർ നിരോധിച്ചിരുന്നു. അതായത് ദാസി ആട്ടം, അത് അന്നത്തെ മോശം വാക്കായി കൂത്തച്ചി ആട്ടം എന്ന ലെവലിലേക്ക് അത് അധപ്പതിച്ചു പോയൊരു കാലഘട്ടത്തിൽ അത്തരം നൃത്തരൂപങ്ങൾ രംഗത്ത് അവതരിപ്പിക്കുന്നതിന് ബ്രിട്ടീഷ് സർക്കാർ നിയന്ത്രണം കൊണ്ടുവന്നിരുന്നു. അതോടുകൂടി ഒരുവിധം രംഗകലകളെല്ലാം, ദാസിയാട്ടങ്ങളെല്ലാം തന്നെ അവസാനിപ്പിച്ചിരുന്നു, അത് രംഗത്ത് അവതരിപ്പിച്ചിരുന്നില്ല. അപ്പോൾ ഇതിൻ്റെ രണ്ടാമൊരു ഒരു എന്താ പറയുക, ഒരു ഒരു പുനരുദ്ധാരണം പോലെ തമിഴ്നാട്ടിൽ രുക്മിണി ദേവി അരുണ്ടിൽ അവർ ഉന്നത കുലജാത, അവർ ഭരതനാട്യം പഠിക്കുകയും പിന്നീട് അവർ കലാക്ഷേത്രം സ്ഥാപിച്ചതുപോലെ ആ സമയത്ത് കേരളത്തിലും അതിൻ്റെയൊക്കെ ഒരു പുനർജനി എന്ന പോലെ കേരളത്തിൽ മുകുന്ദരാജായും വള്ളത്തോളും ഒക്കെ ചേർന്ന്

0: ഒക്കെ വള്ളത്തോളൊക്കെ ചേർന്നുകൊണ്ട് ഈ കലകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കാനും പരിപോഷിപ്പിക്കാനും കലാകാരന്മാർക്ക് നല്ല സ്ഥാനമാനങ്ങൾ നൽകി അവരെ നല്ല ശാസ്ത്രീയമായ പരിശീലനം നൽകണമെന്ന ലക്ഷ്യത്തോടുകൂടിയാണ് കേരള കലാമണ്ഡലം എന്ന ആശയം കൊണ്ടുവരികയും ഇന്നത് കേരള കലാമണ്ഡലം വിശ്വത്തോളം ലോകത്തിന് അറിയാത്ത ആരും ഉണ്ടാവില്ല. അന്യനാട്ടിൽ മറ്റ് രാജ്യങ്ങളിൽ നിന്ന് പോലും കലാമണ്ഡലത്തിലേക്ക് കഥകളിയായാലും മോഹിനിയാട്ടായാലും ഓട്ടംതുള്ളലായാലും പഠിക്കാൻ നിരവധിയായ കലാപ്രേമികൾ എത്തിക്കൊണ്ടിരിക്കുന്നു. അത് തന്നെയാണ് കേരളത്തിന്റെ ഏറ്റവും വലിയ ഒരു സാംസ്കാരിക പൈതൃക കേന്ദ്രവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു.
1: വിദേശത്തു നിന്നൊക്കെ ഒരുപാട് പേര് ഇങ്ങനെ കലാമണ്ഡലത്തിൽ,
0: തീർച്ചയായിട്ടും
1: ഒരുപാട് വിദ്യാർത്ഥികളുണ്ട് അന്താരാഷ്ട്ര തലത്തിലൊക്കെ, നിരവധിയായ പ്രതിഭകളെ വാർത്തെടുക്കുന്ന നമുക്ക് അഭിമാനിക്കാവുന്ന ഒരു കാര്യം തന്നെയാണ് നമ്മുടെ ഭാരതത്തിന്റെ പ്രൗഢിയുടെ തലയുയർത്തി നിൽക്കുന്ന കേരള കലാമണ്ഡലം. അവിടെ നിന്ന് എത്താനും ആ മണ്ണിൽ പഠിക്കാനും അല്ലെങ്കിൽ അവിടെ
0: എത്താനും ആ മണ്ണിൽ നിന്ന് കാല് ചവിട്ടാനും ഒരു കലാകാരന് സാധിച്ചു എങ്കിൽ അത് ജന്മപുണ്യമായി കരുതണമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു.
1: ഞാൻ എപ്പോഴും ഇങ്ങനെ ചിന്തിച്ചിട്ടുണ്ട്, ഇത് പ്രത്യേകിച്ചും പേഴ്സണൽ ആയിട്ടുള്ള എനിക്ക് വേണ്ടിയുള്ള ഒരു ക്വസ്റ്റ്യനാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പൊ നമ്മൾ എപ്പോഴെങ്കിലും ഈ കലയിൽ തോന്നിയ ഒരു കാര്യം, കാരണം ഗുരുത്വം എന്നുള്ള ഒരു സംഭവം, അത് ഇല്ലാതെ ഒരു കലാകാരന് മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നാണ് എന്റെ വിശ്വാസം. അത്തരം എന്തെങ്കിലും വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ,
0: ധാരാളം വേദനിപ്പിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടെങ്കിലും പിന്നീട് ചിന്തിക്കുമ്പോൾ അതൊക്കെ സംഭവിച്ചതൊക്കെ നല്ലതിനായിരുന്നു. നമ്മളുടെ ലൈഫിൽ എന്ത് സംഭവിച്ചാലും അതിന്റെ പിന്നിൽ വ്യക്തമായൊരു ഉദ്ദേശം ഈശ്വരനുണ്ടായിരിക്കും. അങ്ങനെ ഒരു വ്യക്തമായ ഉദ്ദേശത്തിന്റെ ഉദ്ദേശമില്ലാതെ നമ്മുടെ ലൈഫിൽ ഒന്നും സംഭവിക്കില്ല. ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, മണ്ണിൽ ഒരു ഇല പൊഴിയണമെങ്കിൽ പോലും ഞാൻ അറിയും എന്ന്. അപ്പോൾ നമുക്ക് ഗുരുത്വദോഷം ചെയ്തു, അല്ലെങ്കിൽ ഒരു കുട്ടി നമ്മളോട് അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്ന് ഇപ്പോൾ തോന്നുന്ന ഒരു കാര്യം ചിലപ്പോൾ 5 വർഷം കഴിയുമ്പോൾ നമ്മൾ ചിന്തിക്കും, ആ കുട്ടി അന്ന് ചെയ്തത് അങ്ങനെ ചെയ്തതുകൊണ്ട് ആ കുട്ടിക്കും നന്മയുണ്ടായി, അതുകൊണ്ട് എനിക്കും നന്മയുണ്ടായി, രണ്ടുപേർക്കും ദോഷം ഉണ്ടായില്ലല്ലോ എന്ന് ചിന്തിക്കുമ്പോൾ അത് ശരിയായിരുന്നു തോന്നുന്നു. പക്ഷേ എങ്കിൽ പോലും ഗുരുക്കന്മാരെ അപമാനിക്കുക, നിന്ദിക്കുക, അതുകൊണ്ട് ഒരിക്കലും ഒരു ഗുരുത്വമില്ലായ്മ അത് ഒരു കലാകാരന്റെ വളർച്ചയ്ക്ക് ദോഷം ചെയ്യും. കാര്യം ഇതൊരു ദൈവീകമായ ഒരു കലാരൂപമാണ്. ഏത് നൃത്തം, ഭരതനാട്യമായാലും കൂച്ചുപ്പുടി ആയാലും മോഹിനിയാട്ടമായാലും കഥകളി, ഏതൊരു ആർട്ട് ഫോം ആയാലും അതെല്ലാം ദൈവീകമായി കിട്ടുന്ന ഒരു സാധന, ഒരു സിദ്ധിയാണ്. അത് എല്ലാവർക്കും കിട്ടുന്നില്ലല്ലോ. 1000 പേരിൽ എത്ര പേർക്കാണത് പഠിക്കാനും പരിശീലിക്കാനും അരങ്ങത്ത് അവതരിപ്പിക്കാനും ഭാഗ്യം കിട്ടുന്നത്? അപ്പോൾ തീർച്ചയായും അത് പരിശീലിപ്പിച്ചിരിക്കുന്ന ഗുരുവിനോട് ഉള്ള കമ്മിറ്റ്മെൻറ്റ് മരണം വരെ ഉണ്ടായിരിക്കണം. ഒരു ചുവടായാലും പറഞ്ഞു തന്നത് ഗുരുവാണ്. ആ ഗുരുത്വമില്ലാതെ മുന്നോട്ട് പോയാൽ കലയിൽ എവിടെയും എത്തില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. പുതിയ തലമുറയോടും അത് തന്നെയാണ് പറയാനുള്ളത്.
1: അതുപോലെ തന്നെയാണ് ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർട്സ്, ഇപ്പം പറഞ്ഞില്ലേ മോഹിനിയാട്ടം, ഭരതനാട്യം, കൂച്ചുപ്പുടി, കഥക്, അങ്ങനെ കുറേയധികം ഡിഫറെന്റ് ടൈപ്പ് ഓഫ് ആർട്സ് ഉണ്ട്. അപ്പം അതിലേറ്റവും ഇഷ്ടം ഏതിനോടാണ്?
0: ഭരതനാട്യം. എൻ്റെ ശരീരഭാഷയ്ക്ക് ചേർന്നത് ഭരതനാട്യമാണെന്ന് വളരെ ചെറുപ്പത്തിൽ തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു. അതുകൊണ്ട് തന്നെ ഞാൻ മോഹിനിയാട്ടം പഠിച്ചിട്ടുണ്ട്. കൂച്ചുപ്പുടി ഏറ്റവും വിദഗ്ധ നർത്തകിയായ അനുപമ മോഹൻ ടീച്ചറിൻ്റെ അടുത്ത് നിന്നാണ് ഞാൻ പഠിച്ചത്. നെല്ലൂർ സ്വദേശിയാണ്, ഇപ്പോൾ എറണാകുളം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. ഇന്ന് കേരളത്തിലെ കലോത്സവ വേദിയിലെ മിന്നും പ്രതിഭകളെയൊക്കെ വാർത്തെടുക്കുന്ന ഒരു ഗുരുവാണ് ശ്രീമതി അനുപമ മോഹൻ, എൻ്റെ ഗുരുവാണ്. അതുപോലെ തന്നെ അനിൽ വെട്ടിക്കാട്ടിരി അനുപമ മോഹൻ്റെ തന്നെ പ്രിയ ശിഷ്യനാണ്. ഈ രണ്ട് വ്യക്തികളിൽ നിന്നാണ് ഞാൻ കൂച്ചുപ്പുടി അടിസ്ഥാനപരമായി പഠിച്ചിട്ടുള്ളത്. അപ്പം എങ്കിലും വേദിയിൽ ചെയ്യാൻ എനിക്കിഷ്ടം ഭരതനാട്യമാണ്. ഞാൻ മറ്റ് കലാരൂപങ്ങളെല്ലാം പഠിപ്പിക്കുന്നുണ്ടെങ്കിലും വേദിയിൽ പെർഫോം ചെയ്യാൻ ഭരതനാട്യം
1: ഇഷ്ടമാണ്. പിന്നെ ഈ 30 വർഷമായിട്ട് അധ്യാപന രംഗത്തുള്ളതിൽ മനസ്സിൽ തങ്ങി നിൽക്കുന്ന സ്റ്റുഡൻസ്, അതായത് ഓർക്കാൻ ഇന്നും അത്രയും പ്രിയപ്പെട്ടൊരു ശിഷ്യാണ്.
0: ഇത്രയും വർഷത്തിൽ പഠിപ്പിച്ച എല്ലാ കുട്ടികളെയും ഞാൻ ഓർക്കാറുണ്ട്. അവരെന്നെ ഓർക്കുന്നുണ്ടോ എന്നത് ഞാൻ ശ്രദ്ധിക്കാറില്ല. എല്ലാ കുട്ടികളും, ആരും എനിക്ക് വിഷമങ്ങളോ സങ്കടങ്ങളോ തന്നവരായിട്ട് ആരുമില്ല. എല്ലാവരും നല്ലത് തന്നെ ചെയ്തിട്ടുണ്ട്, ഞാൻ അവർക്കും നല്ലതേ ചെയ്തിട്ടുള്ളൂ. പല കുട്ടികളും പല സ്ഥലങ്ങളിൽ നൃത്തം പരിശീലന കേന്ദ്രങ്ങളിട്ട് നല്ല വിദഗ്ധമായി തന്നെ അവർ പഠിപ്പിക്കുന്നുണ്ട്. അതൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷമുണ്ട്. ഏത് വേദി വെച്ച് കണ്ടാലും അവർ ഓടി വരികയും പിന്നെ അനുഗ്രഹം വാങ്ങിക്കുക, അല്ലെങ്കിൽ വന്ന് സ്നേഹ സംഭാഷണങ്ങൾ നടത്താറുണ്ട്. അത് വലിയൊരു ഗുരുത്വമായി, എൻ്റെയും ഗുരുത്വമായി തന്നെ ഞാൻ കാണുന്നുള്ളൂ. അങ്ങനെ ഒരു ശിഷ്യഗണങ്ങളിൽ നിന്ന് അങ്ങനെ ഒരു മോശം അനുഭവങ്ങൾ ഇതുവരെയും ദൈവകൃത്യ ഉണ്ടായിട്ടില്ല. എല്ലാ കുട്ടികൾക്കും ഞാൻ നല്ലത് ചെയ്തുകൊണ്ടായിരിക്കാം, അവരിൽ നിന്ന് എനിക്ക് നല്ലത് മാത്രമേ കിട്ടാറുള്ളൂ.
1: വിദേശത്തു നിന്നുള്ള കുട്ടികളൊക്കെ
0: തീർച്ചയായിട്ടും ഇപ്പോൾ അതാണല്ലോ ട്രെൻഡ്. വിദേശത്ത് എവിടെ ഇരുന്നാലും നമുക്ക് ഒരു കുട്ടിയെ വീട്ടിലിരുന്ന് ഓൺലൈൻ വഴി ക്ലാസ് എടുക്കാം എന്നൊരു ഒരു അവസ്ഥയുണ്ട്. അത് ഞാൻ മാത്രമല്ല, ഒരുവിധം ശാസ്ത്രീയ നൃത്ത രൂപങ്ങൾ പഠിപ്പിക്കുന്ന

0: നമുക്ക് എല്ലാ കലാരൂപങ്ങളും കോവിഡിന് മുമ്പും കോവിഡിന് ശേഷവും എന്ന ഒരു തരംതിരിക്കലിലേക്ക് എത്തപ്പെടും. ഒരു 10-20 വർഷം കഴിയുമ്പോൾ അങ്ങനെ ആളുകൾ സംസാരിച്ചു തുടങ്ങുന്ന ഒരവസ്ഥയുണ്ട്. ശരിക്കും കോവിഡ് വന്നതോടുകൂടിയാണ് അത് ആൾക്കാർക്ക് മനസ്സിലായത്. നമ്മുടെ വീട്ടിലിരുന്നാൽ തന്നെ നമ്മുടെ വിഷ്വൽ മീഡിയ അല്ലെങ്കിൽ നമ്മുടെ ഇന്നത്തെ ഇന്റർനെറ്റ് ഇതിൻ്റെയൊക്കെ അനന്ത സാധ്യതകൾ ആൾക്കാർ മനസ്സിലാക്കിയത് ഈ കോവിഡിന്റെ കാലത്താണ്. അപ്പോൾ തീർച്ചയായിട്ടും ആ സമയത്താണ് എനിക്ക് ഓൺലൈൻ ക്ലാസ് എന്ന ആശയം എനിക്കും തോന്നി. ആദ്യമൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നെങ്കിലും ഇന്നത് ശീലമായി. ഇന്ന് ആ രീതിയിൽ നിറയെ ദുബായിലും മറ്റും ധാരാളം കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. അതിലൊരു കുട്ടി ഈ അടുത്ത കാലത്ത് വന്ന് ഗുരുവായൂർ വന്ന് ഭരതനാട്യ കച്ചേരി 1 മണിക്കൂർ നീളുന്ന കച്ചേരിയായി തന്നെ അവതരിപ്പിച്ചു. അതും വലിയൊരു ഭാഗ്യമായി കാണുന്നു.
1: ഇന്ന് ഇവിടെ എത്തി കുറേയധികം കാര്യങ്ങളും അറിവുകളും ഒക്കെ നമ്മോട് പങ്കുവച്ച്, അതുപോലെ തന്നെ ഈ ചുരുങ്ങിയ സമയം കൊണ്ട് കുറച്ച് കാര്യങ്ങളൊക്കെ പറയാൻ പറ്റിയുള്ളൂ. എന്നാലും അതൊരു വലിയ അറിവ് തന്നെയാണ്. ഇനി നമുക്ക് പേഴ്സണലായിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ, കുടുംബം, അതിനെ കുറിച്ച്.
0: കുടുംബം എന്ന് പറയുമ്പോൾ ഞാനും എന്റെ അമ്മയും മാത്രമാണ് അടങ്ങുന്ന കൊച്ചു കുടുംബമാണ്. വിവാഹം കഴിച്ചിട്ടില്ല. കല്ലുവാതുക്കൽ എന്റെ സ്വദേശത്ത് തന്നെ വീട്, അവിടെ തന്നെയാണ് ഡാൻസ് ക്ലാസ്. എങ്കിലും മറ്റ് പല സ്ഥലങ്ങളിലും നൃത്ത പരിശീലന സ്ഥാപനങ്ങൾ, ശ്രീ ശ്രീ നാട്യമന്ദിർ എന്ന പേരിൽ നൃത്ത പരിശീലന സ്ഥാപനങ്ങൾ നടത്തി വരുന്നു. അത് തന്നെ ആ കുട്ടികൾ തന്നെയാണ് എന്റെ കുടുംബം.
1: സന്തോഷം സാർ,
0: സന്തോഷം.
1: അതുപോലെ റേഡിയോ സാന്ത്വനം 90.4 FM പാലിയേറ്റീവ് കെയറിനാണ് അതിലൂടെയാണ് നമ്മൾ റേഡിയോയിലോട്ട് എത്തിയത്.
0: അപ്പം
1: ഒരുപാട് നിരവധിയായ ആയിരക്കണക്കിന് പേഷ്യൻസ് നമുക്കുണ്ട്, ഒരുപാട് ക്ലിനിക്സ് ഉണ്ട്. അവർക്കൊക്കെ നല്ല കെയറും ഒരുപാട് ചികിത്സാ സഹായങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്റ്റേഷൻ ഡയറക്ടറാണ് മോഹനമ്പിള്ള സാറ്. അപ്പം അങ്ങനെ കുറേ കാര്യങ്ങളുമായിട്ടാണ് നമ്മൾ ഒരുപാട് മനസ്സ് സുമനസ്സുകളുടെ ഒരു കയ്യൊപ്പ് പതിഞ്ഞ സ്ഥലം എന്ന് വേണമെങ്കിൽ നമുക്ക് ഈ റേഡിയോ സ്റ്റേഷനെ പറയാം. അപ്പം ഇവിടേക്ക് ഇന്ന് എത്തി ഇത്രയും അധികം അറിവ് പങ്കുവയ്ക്കാനും നമ്മുടെ പ്രിയപ്പെട്ട ശ്രോതാക്കൾക്കൊക്കെ അതൊരു വലിയ നല്ല അറിവായി തന്നെ എന്നും നിലനിൽക്കട്ടെ എന്നും, അതുപോലെ സാറിൻ്റെ ഭാവി അതിനെക്കുറിച്ചൊക്കെ ഇവിടെ എത്തിയതിനെ കുറിച്ചൊക്കെ ഉള്ളൊരു ഒരു സന്തോഷം എന്താണ്?
0: തീർച്ചയായിട്ടും ഇവിടെ എത്താൻ ഉള്ള കാരണക്കാരി ഇതിൻ്റെ അവതാരകയായ രജനി ഗിരീഷാണ്. രജനി ഗിരീഷ് എൻ്റെ, ഞാൻ കൊല്ലം എസ് എൻ കോളേജിൽ ഡിഗ്രി ബാച്ചിൽ മലയാളം ബാച്ചിൽ ബി എ മലയാളത്തിൽ ഞങ്ങൾ ഒരുമിച്ച് പഠിച്ചതാണ്. അപ്പം യാദൃച്ഛ്യ കണ്ടെത്തിയതാണ് കാണുകയും പിന്നീട് രജനിയുടെ തന്നെ മകളുടെ ഗുരുവാവാനും ഭാഗ്യം എനിക്കുണ്ടായി. അങ്ങനെയാണ് രജനി റേഡിയോ സാന്ത്വനം പ്രോഗ്രാമിലേക്ക് അതിഥിയായി വരണമെന്ന് ക്ഷണിക്കുകയും അങ്ങനെ ഞാൻ ഇന്ന് ഇവിടെ വരാൻ ഇടയായത്. ഈ ഒരു പ്രോഗ്രാമിൽ പങ്കെടുക്കാൻ കഴിഞ്ഞത് വലിയൊരു ഭാഗ്യമായും പുണ്യമായും ഞാൻ കരുതുന്നു. അതിന് രജനിയോടാണ് എനിക്ക് കടപ്പാട്. ഒപ്പം റേഡിയോ സാന്ത്വനം FM-നോടും എന്റെ നന്ദി അറിയിക്കുന്നു.
1: സമാഗമത്തിൽ ഇത്രയും നേരം നമ്മോടൊപ്പം അതിഥിയായി കുറേ അറിവുകൾ പങ്കുവെച്ചു കൊണ്ടിരുന്നത് ശ്രീ നടക്കൽ ഹരിലാലാണ്. 30 വർഷമായി നൃത്ത അധ്യാപന രംഗത്ത് തുടരുകയാണ് അദ്ദേഹം. അദ്ദേഹം കൊറിയോഗ്രാഫറാണ്, പെർഫോമറാണ്. കുറേ അറിവുകളാണ് നമുക്കായി അദ്ദേഹം പങ്കുവച്ചത്. ഇന്ന് സമാഗമം ഇവിടെ പൂർണ്ണമാകുകയാണ്. ഇത്രയും നേരം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ രജനി ഗിരീഷാണ്. തുടർന്ന് വരുന്ന സമാഗമത്തിൽ സാംസ്കാരിക സാഹിത്യ സിനിമാ മേഖലയിലേക്ക് കുറേ പ്രതിഭകളുമായി നമുക്ക് ഒത്തുചേരാം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സമാഗമം. ആശയം ആവിഷ്കാരം അഭിലാഷ് കെ ആശ്രാമം, രജനി ഗിരീഷ്. സാങ്കേതിക സഹായം ആദർശ് അജയ്.
3: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
4: ആകാശവാണി തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ. ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഇന്നാദ്യം കണ്ണോട് കണ്ണായിടാം എന്ന ഗാനം. സംഗീതം ജോബ് കുര്യൻ. വരികൾ ഏങ്ങണ്ടിയൂർ ചന്ദ്രശേഖരൻ. പാടിയത് മൃദുല വാര്യർ, ജോബ് കുര്യൻ.

ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവയ്ക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.

0: ചെറു ചിരി ചിരിയുടെ കുളിരുളി നീ മുറ്റത്തെ.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ

0: கோல்ட் கவரிங் ஜுவல்லரி கடப்பாக்கட சீமாஸில் இப்போ ஸ்திரீ சௌந்தர்யத்தின் மாற்றி கூட்டுந்த சீமாஸ் லேடிஸ் கலெக்ஷனுகளும் லேடிஸ் பேகுகள் கோஸ்மெட்டிக்ஸ் ஃபேன்சி ஆபரணங்கள் தங்கத்தில் புதிஞ்ச கேரண்டியுள்ள வெள்ளி ஆபரணங்கள் டோய்ஸுகள் முதலாயவ யதேஷ்டம் தெரிஞ்செடுக்குவான் சந்தர்சிக்கு சீமாஸ் கோல்ட் கவரிங் ஜுவல்லரி சீமாஸ் சென்டர் கடப்பாக்கட ஆப்போசிட் KSRTC ஜங்ஷன் ஹைஸ்கூல் ஜங்ஷன் கொல்லம்.
1: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM ൽ ഇനി കേൾക്കാം നാടകവും നാടകവിശേഷങ്ങളുമായി തിരശീല, ആശയം ആവിഷ്കാരം കാവ്യ, സാങ്കേതിക സഹായം റയൻ ടൈറ്റസ്.
3: റേഡിയോ സാന്ത്വനം 90.4 FM തിരശീലയിലേക്ക് എല്ലാവർക്കും ഒരുപാട് സ്നേഹത്തോടെ സ്വാഗതം. നിങ്ങളോടൊപ്പം ഞാൻ കാവ്യ. നാടകവും നാടകവിശേഷങ്ങളും ഒക്കെയാണ് തിരശീലയിലൂടെ എപ്പോഴും നിങ്ങളുമായിട്ട് പങ്കുവെക്കാറുള്ളത്. ഇന്ന് ലോക നാടക ദിനത്തെക്കുറിച്ചുള്ള വിശേഷങ്ങളാണ് പറയാനുള്ളത്. രംഗകലയെപ്പറ്റിയുള്ള സമഗ്രമായ അറിവുകൾ സമാഹരിക്കാൻ പറ്റിയ വേദിയാണ് ലോക നാടക ദിനം. സൃഷ്ടിപരമായ ദർശനങ്ങളുടെ പങ്കുവയ്ക്കൽ ഈ നാടക ദിനാഘോഷങ്ങളുടെ പ്രധാന ലക്ഷ്യമാണ്. സത്യത്തിൽ നടന സൗകുമാര്യങ്ങളുടെ പുതിയ വഴികളും കാഴ്ചപ്പാടുകളും ഒക്കെയാണ് എന്നും ലോക നാടക ദിനത്തെ സജീവമാക്കുന്നത്. 1961 ജൂണിൽ ആദ്യം ഹെൽസിങ്കിയിലും പിന്നീട് വിയന്നയിലുമായി ലോക നാടകവേദിയുടെ 9th കൺവെൻഷൻ നടക്കുന്നു. അന്ന് നാടകവേദിയുടെ പ്രസിഡന്റായ RV കിവിമയുടെ നിർദ്ദേശമാണ് ലോക നാടക ദിനം എന്ന ആശയമായി മാറിയത്. അങ്ങനെ എല്ലാ വർഷവും March 27 ലോക നാടക ദിനമായി ആചരിച്ചു വരുന്നു. ഇക്കഴിഞ്ഞ ലോക നാടക ദിനത്തിൽ നാടക പ്രസ്ഥാനങ്ങൾക്ക് കരുത്തേകുന്ന കൊല്ലം കലാഗ്രാമം അച്ചാണി രവി സ്മാരക അമേച്ചൂർ നാടക മത്സരം എന്ന പേരിൽ നാടക മത്സരം നടത്തിയിരുന്നു. നാടകത്തിനും നാടക കലാകാരന്മാർക്കുമായി ലോകോത്തര നിലവാരത്തിൽ അച്ചാണി രവി എന്നറിയപ്പെടുന്ന ശ്രീ രവീന്ദ്രനാഥൻ നായർ കേരളത്തിന് പ്രത്യേകിച്ച് കൊല്ലത്തിന് നൽകിയ സോപാനത്തിൽ വെച്ചാണ് മത്സരം നടന്നത്. വവ്വാക്കായ് യവന ഡ്രാമാ വിഷന്റെ പൊട്ടൻ എന്ന നാടകം, കുട്ടനാട് മാനസ വുമൺ തിയേറ്ററിന്റെ സഖറിയായുടെ മരണം, പാമ്പുവ തിരുവരങ്ങിന്റെ മേവാനി, കിഴക്കനേല കേളിയുടെ ചിരത ചിലതൊക്കെ മറന്നുപോയി തുടങ്ങിയ നാടകങ്ങളാണ് മത്സരിക്കാനായി എത്തിയത്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന നാടകോത്സവങ്ങളാണ് കലാഗ്രാമം ഒരുക്കാറുള്ളത്. നാടക ചർച്ചകൾ, സിംബോസിയങ്ങൾ, സംവാദങ്ങൾ, മുതിർന്ന കലാകാരന്മാരെയും കലാപ്രതിഭകളെയും ആദരിക്കൽ, അവശത അനുഭവിക്കുന്ന കലാകാരന്മാർക്ക് സാമ്പത്തിക സഹായ വിതരണം, മെഡിക്കൽ ക്യാമ്പ്, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ തുടങ്ങി നിരവധി പ്രവർത്തനങ്ങളാണ് കലാഗ്രാമം നടത്താറുള്ളത്. കലാഗ്രാമം പ്രസിഡന്റായ ശ്രീ രവിവർമ്മ, വർക്കിംഗ് പ്രസിഡന്റ് ശ്രീ ബ്രഷ്നേവ്, മറ്റ് നാടക പ്രവർത്തകരെല്ലാം നാടകത്തെക്കുറിച്ചും കലാഗ്രാമത്തെക്കുറിച്ചും ഒക്കെയുള്ള വിശേഷങ്ങൾ റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി പങ്കുവെക്കുന്നു. സർ, ഒന്ന് പരിചയപ്പെടുത്താമോ?
4: പേര് PK രവി, സ്ഥലം മൈനാവപ്പള്ളി. ദീർഘകാലം പ്രൊഫഷണൽ നാടകരംഗത്തും ഇപ്പോ അമേച്ചറെന്നോ സമാന്തരമെന്നോ ഒക്കെ പറയാവുന്ന നാടകരംഗം പ്രവർത്തിക്കുന്ന ഒരാള്. വേറെ മറ്റു വിശേഷങ്ങളൊന്നുമില്ല.
3: ലോക നാടക ദിനത്തോടനുബന്ധിച്ച് എന്താണ് പറയാനുള്ളത്? നാടകം എന്ന വലിയ കലയെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
4: നാടകം ഏത് കലാരൂപവും മോചനത്തിന് വേണ്ടി, മനുഷ്യ മോചനത്തിന് വേണ്ടിയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. നാടകത്തിന് ഒരുപാട് ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പോൾ കേരളത്തിൻ്റെ മാത്രം ഒരു പ്രത്യേകതയാണ് ഈ പ്രൊഫഷണൽ നാടക സമിതി എന്നൊരു സങ്കല്പം. യഥാർത്ഥത്തിൽ നാടകം ഒന്നേ ഉള്ളൂ, നല്ല നാടകം അല്ലെങ്കിൽ ചീത്ത നാടകം എന്ന് പറയാം. ഇവിടെ ആണ് ഈ വേർതിരിവ് ഇങ്ങനെ കള്ളികളുണ്ടാക്കി അതിനകത്ത് നാടകങ്ങളെ, കലാരൂപങ്ങളെ പ്രതിഷ്ഠിക്കുന്ന ഒരു രീതിയുണ്ട്. അതിനോട് എനിക്ക് യോജിപ്പില്ല. നാടകം എന്ന കലാരൂപം ലോകോത്തര കലയാണ്. എല്ലാ ഒരു എൻസംബിൾ ആർട്ട് എന്ന് വേണമെങ്കിൽ പറയാം നാടകത്തിന്. എല്ലാ കലാരൂപങ്ങളും ഏതാണ്ട് ഒരുപോലെ സമഞ്ജസമായി ഇണങ്ങിച്ചേർന്ന ഒരു കലാരൂപം. അത് ഏത് കാലത്തും എല്ലാ കാലത്തും മനുഷ്യനെ ആകർഷിക്കുന്ന ഉദാത്തമായൊരു കലാരൂപം എന്നാണ് നാടകം എന്ന നിലയിൽ ഞാൻ നാടകത്തെ കാണുന്നത്.
3: പഴയ നാടകങ്ങളിൽ നിന്ന് ഇന്നത്തെ നാടകത്തിലേക്ക് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് മാറ്റങ്ങളുണ്ട്. സാറിന് എന്താണ് അതിനെക്കുറിച്ച് തോന്നുന്നത്?
4: ഇപ്പോൾ ഏത് ഒരു കാലത്തിൻ്റെ ഒരു ആവശ്യമാണല്ലോ, കാലത്തിനനുസരിച്ചാണ് ഒരു കലാരൂപം ഉണ്ടാകുന്നത്. പഴയ കാലത്ത് സാങ്കേതികമായിട്ട് നമ്മളവരെ പുറകിലായിരുന്ന കാലത്ത് നാടകങ്ങൾക്ക് വ്യത്യാസമുണ്ടായിരുന്നു, അവതരണ രംഗ ഭാഷയ്ക്ക് വ്യത്യാസം ഉണ്ടായിരുന്നു. ഇന്നിപ്പോൾ അതല്ല.

0: സാങ്കേതികമായിട്ട് വളരെ മുമ്പിലെത്തിയിട്ടുണ്ട്. അതിനനുസരിച്ച് മാറ്റങ്ങൾ എല്ലാവിടെ ഉണ്ടാവും, ഉത്തരവേ ഉള്ളൂ. യഥാർത്ഥ നാടകം എന്ന കലാരൂപം അത് വിശ്വസനീയമായി അവതരിപ്പിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഏത് സങ്കേതത്തിൽ അവതരിപ്പിച്ചാലും കൺവിൻസിങ് ആവണം, ജനത്തിന് വിശ്വസിക്കാൻ കഴിയണം. കെട്ടുകാഴ്ചകൾ ഒഴിവാക്കിക്കൊണ്ട് പറയാനുള്ള കാര്യങ്ങൾ കൃത്യമായി പറഞ്ഞ് ജനത്തെ ബോധ്യപ്പെടുത്താൻ കഴിയുമെങ്കിൽ അതായിരിക്കും ഏറ്റവും നല്ലത്.
1: ഇപ്പോഴും ആളുകൾക്ക് പ്രൊഫഷണൽ നാടകം അതുപോലെ അമേച്ചൂർ നാടകം അതിൻ്റെ ഒരു വ്യത്യാസം അറിയില്ല. നമ്മൾ ഇപ്പോൾ സാധാരണക്കാരനെ സംബന്ധിച്ച് നാടകം നാടകമാണ്, അതിൻ്റെ ആ ഒരു വ്യത്യാസം അറിയില്ല. അപ്പം എന്താണ് ആ ഒരു വ്യത്യാസം എന്ന് പറയുന്നത്?
0: യഥാർത്ഥത്തിൽ പ്രൊഫഷണൽ നാടകം എന്ന് പറഞ്ഞാൽ തൊഴിലായിട്ട് കൊണ്ട് നടക്കുന്നു എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ പ്രൊഫഷണലിസം എന്ന് പറയുമ്പോൾ അത് പെർഫെക്റ്റ് ആയിരിക്കണം. നമ്മളിപ്പോൾ പ്രൊഫഷണൽ എന്ന് സങ്കല്പിക്കുന്നത് പലപ്പോഴും അത് പെർഫെക്റ്റ് ആവണമെന്നില്ല. അതൊരു ഉപജീവനമാർഗം എന്ന നിലയിൽ പരമാവധി വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് കൊണ്ടുപോകുന്നു. അത് നല്ല കലാരൂപങ്ങൾ നല്ല നാടകങ്ങൾ ഉണ്ടാകാറുണ്ട്. ഒപ്പം തന്നെ ഈ കെട്ടുകാഴ്ചകൾ കുറേ അധികം വന്ന് ഈ രംഗത്ത് അവജയവും ഉണ്ടാക്കിയിട്ടുണ്ട്. അതൊന്നും ജീവിത പ്രശ്നങ്ങളാവുമ്പോൾ അതിൻ്റേതായ ബുദ്ധിമുട്ടുകളുണ്ടാവും. നമുക്ക് ഒരുപാട് പരിമിതികൾ ആ രംഗത്തുണ്ട്. ഇന്നിപ്പോൾ ക്ഷേത്രങ്ങളിൽ ഒരു പഴയകാലത്ത് അവതരിപ്പിച്ച നാടകങ്ങൾ അതേ രീതിയിൽ അവതരിപ്പിക്കാൻ കഴിയാറില്ല. അതിൻ്റെ കാരണം ഈ ക്ഷേത്രങ്ങൾക്ക് ഉള്ള ഇപ്പോഴത്തെ ഒരു വന്നുഭവിച്ചിരിക്കുന്ന ഒരു പ്രത്യേക അവസ്ഥ. എല്ലാ കലാരൂപങ്ങളും നമുക്ക് ധൈര്യപൂർവ്വം പല വേദികളിലും അവതരിപ്പിക്കാൻ കഴിയാറില്ല. പണ്ട് അങ്ങനെ അല്ലായിരുന്നു. പഴയകാലത്തെ ചില നാടകരൂപങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് ഭഗവാൻ കാലുമാറുന്നു KPC അവതരിപ്പിച്ചു. പിന്നെ അതുപോലെ പല നാടകങ്ങളും പല വേദികളിലും ഇന്ന് അവതരിപ്പിക്കാൻ കഴിയാറില്ല. നിർമാല്യം ഒരു നാടകരൂപത്തിൽ ഞങ്ങൾ അവതരിപ്പിച്ചൊരു കാലമുണ്ടായിരുന്നു. ഇന്നിപ്പോൾ നിർമാല്യം നാടകരൂപത്തിൽ അവതരിപ്പിച്ചാൽ ക്ഷേത്രങ്ങളിൽ എങ്ങനെ സ്വീകരിക്കുമെന്ന് പറയാൻ പറ്റില്ല. പഴയകാലത്ത് അവതരിപ്പിച്ച ആ നാടകങ്ങൾ അതേ അർത്ഥത്തിൽ ഇന്നിപ്പോൾ അവതരിപ്പിക്കണമെങ്കിൽ ക്ഷേത്രങ്ങൾ ചിലപ്പോൾ കലാപം ഉണ്ടായെന്ന് വരാം. അതിന് കാരണം നമ്മുടെ പ്രത്യേക അവസ്ഥയും നമ്മൾ ചെന്ന് വിട്ടിരിക്കുന്നത് അതാ ഒരു കാരണം. കല യഥാർത്ഥത്തിൽ നാടകം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ മോചനത്തിന് വേണ്ടിയാണ്. എല്ലാ കലാരൂപങ്ങളും മോചനത്തിന് വേണ്ടിയാകുമ്പോൾ ചിലപ്പോൾ അവിടെ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന രീതിയിലായിരിക്കത്തില്ല അത് അവതരിപ്പിക്കുന്നത്. നമുക്ക് ആവിഷ്കരിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ള അത് ആവിഷ്കരിക്കാനുള്ള ആവിഷ്കാര സ്വാതന്ത്ര്യം ഉള്ള കാലത്തോളം ഈ പ്രസ്ഥാനം നിലനിൽക്കും.
1: സാറിന് ഏറ്റവും ഇഷ്ടപ്പെട്ട അല്ലെങ്കിൽ മനസ്സിൽ ഇപ്പോൾ ഒരുപാട് നാടകങ്ങൾ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെങ്കിൽ അവതരിപ്പിച്ചിട്ടുണ്ടാവും, അപ്പോൾ അതിൽ ഏറ്റവും മനസ്സിൽ തങ്ങി നിൽക്കുന്ന ഒരു കഥാപാത്രം അല്ലെങ്കിൽ ഒരു കഥ അതിനെ കുറിച്ച് പറയാമോ?
0: ഞാൻ അവതരിപ്പിച്ച നാടകങ്ങൾ മനസ്സിലുണ്ട്. ഞാൻ ആദ്യമായിട്ട് പ്രൊഫഷണൽ നാടകം അവതരിപ്പിച്ചത് എന്നമ്പിള്ള സാറിൻ്റെ സുപ്രീം കോർട്ടാണ്. സുപ്രീം കോർട്ടിൻ്റെ മനസ്സിൽ ഇപ്പോൾ നിൽക്കുന്നുണ്ട്. അതുപോലെ പിന്നെ കൊല്ലം മരീനയുടെ ചില നാടകങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഉണ്ട്. കൊല്ലം യവനെ അവതരിപ്പിച്ച നാടകങ്ങൾ മനസ്സിലുണ്ട്. യവനയുടെ തന്നെ മർദ്ധാന്തരം, അനന്തരാവകാശി, സത്യാന്വേഷി, മഹാരഥൻ തുടങ്ങിയ നാടകങ്ങൾ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. ഈ നാടകങ്ങളിലെല്ലാം എൻ്റെ മനസ്സിലുണ്ട്. അരിയനയുടെ തന്നെ നാടകങ്ങൾ, കുടുംബവീട്, നിർമാല്യം, അങ്ങനെ ഒരു നാലഞ്ച് നാടകങ്ങളുണ്ട്. അമരാവതി സബ് ട്രഷറി, പിന്നെ അമ്പലപ്രാവ്. അമ്പലപ്രാവ് സംഗീത അക്കാഡമിയുടെ മത്സരത്തിൽ, പ്രൊഫഷണൽ നാടക മത്സരത്തിൽ നല്ല സംവിധാനത്തിനും നല്ല നടനുമുള്ള അവാർഡ് കിട്ടിയതാണ്. യവനയുടെ തന്നെ അനന്തരാവകാശി നല്ല രണ്ടാമത്തെ അവതരണത്തിന് അവാർഡ് കിട്ടിയതാണ്. ഇപ്പോൾ ഞങ്ങൾ അവതരിപ്പിച്ച ഇടം ശാസ്താംകോട്ടയുടെ ആർട്ടിക്ക് ഇൻ്റർനാഷണൽ നാടക ഫെസ്റ്റിവലിന് തൃശ്ശൂർ നടന്ന കഴിഞ്ഞ വർഷത്തെ നാടക ഫെസ്റ്റിവലിൽ സെലക്ഷൻ കിട്ടിയ നാടകമാണ്. അവിടെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കപ്പെട്ട മലയാള നാടകങ്ങളിലൊന്ന് അതായിരുന്നു. ഇന്ത്യയിലെ വിവിധ ഭാഷകളിൽ നിന്നും വിദേശങ്ങളിൽ നിന്നും വന്നുള്ള നാടകങ്ങളിൽ അവതരിപ്പിച്ചതിൽ വളരെ ശ്രദ്ധേയമായ അവതരണമായിട്ടാണ് അന്ന് അത് വിശേഷിപ്പിക്കപ്പെട്ടത്. മീഡിയ എല്ലാം റിപ്പോർട്ട് ചെയ്തിരുന്നു. ആ നാടകം ഇപ്പോഴും കളിച്ചുകൊണ്ടിരിക്കുകയാണ്.
1: ജീവിതത്തോട് ഒരുപാട് അടുത്ത് നിൽക്കുന്നതാണെന്ന് തോന്നിയിട്ടുള്ള ഏതെങ്കിലും കഥാപാത്രം?
0: ജീവിതത്തോട് അടുത്ത് നിൽക്കുന്ന കഥാപാത്രം ഞാൻ അവതരിപ്പിച്ച നാടകങ്ങളിൽ എനിക്ക് തോന്നുന്നത് അമ്പലപ്രാവിലെ ശങ്കരമാരാർ എന്ന കഥാപാത്രം അടുത്ത് നിൽക്കുകയാണ്. ഒരു ക്ഷേത്രകല കൊണ്ട് ഉപജീവനം കഴിക്കുന്ന ഒരു മനുഷ്യൻ്റെ പതനമാണ് ആ നാടകത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. പിന്നെ പറയാൻ കഴിയുന്ന നാടകം ഈ ഇപ്പോഴത്തെ കാലത്ത് എടുത്ത് ശ്രദ്ധിക്കപ്പെട്ട ഒരു അവതരണമായിട്ട് എനിക്ക് തോന്നിയത് ഞങ്ങളുടെ തന്നെ ഇപ്പോൾ അവതരിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ആർട്ടിക്കിലെ വിജയ് ഉണ്ണികൃഷ്ണൻ അവതരിപ്പിക്കുന്ന ഒരു കഥാപാത്രമുണ്ട്. പൂകുരുത്തം നഷ്ടപ്പെട്ട എന്ന് തോന്നുന്ന ഒരു കഥാപാത്രത്തിൻ്റെ മാനസിക വിഭ്രാന്തിയാണ് അത് പലതും. അതൊരു പ്രത്യേകതയുള്ള സൃഷ്ടിയായിട്ടാണ് എനിക്ക് തോന്നുന്നുള്ളത്. യുവജനോത്സവത്തിൽ കണ്ട ചില നാടകങ്ങൾ ശ്രദ്ധിക്കപ്പെട്ട അവതരണങ്ങളായിരുന്നു. പിന്നെ ജീവിതത്തിൽ എല്ലാ കാലത്തും എൻ്റെ ഓർമ്മ നിൽക്കുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് ക്രോസ് ബെൽറ്റിലെ പട്ടാളം ഭവാനി, ഓമനശേഷി അവതരിപ്പിച്ച പട്ടാളം ഭവാനി മനസ്സ് നിൽക്കുന്ന ഒരു കഥാപാത്രമാണ്. അതുപോലെ എന്നമ്പിള്ള സാറോ അവതരിപ്പിച്ച നമ്പ്യാർ, അത് ആ നാടകത്തിൻ്റെ ഉള്ളതാണ് നമ്പ്യാർ. ഈ രണ്ട് കഥാപാത്രങ്ങളും മലയാള നാടകവേദിയിൽ എല്ലാ കാലത്തും ഓർമ്മിക്കപ്പെടുന്ന നാടകങ്ങളാണ്, അല്ല കഥാപാത്രങ്ങളായിരിക്കും. അതുപോലെ KPC ചില നാടകങ്ങളിൽ ചില കഥാപാത്രങ്ങൾ, പിന്നെ പഴയകാലത്ത് ഗീത അവതരിപ്പിച്ച ചില നാടകങ്ങൾ, ആറ്റിങ്ങൽ ദേശാഭിമാനിയുടെ അഗ്നിമുത്രയിലെ അഗ്നിമുത്രയായിട്ട് ആ കഥാപാത്രം, ഇതൊക്കെ എല്ലാ കാലത്തും എല്ലാവരുടെയും മനസ്സിൽ നിൽക്കുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്.
1: നല്ലൊരു ഗാനം ആസ്വദിച്ച ശേഷം നമുക്ക് തിരികെ എത്താം.

0: മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM. തിരിച്ചു വരാം തിരശീലയിലേക്ക്. കുട്ടികളുടെ നാടകങ്ങൾ ഏതെങ്കിലും ചെയ്തിട്ടുണ്ടോ?
1: കുട്ടികളുടെ നാടകങ്ങൾ ഞാൻ അങ്ങനെ എടുത്തു പറയത്തക്ക രീതിയിലൊന്നും ചെയ്തിട്ടില്ല. കുട്ടികളുടെ നാടകങ്ങൾ താല്പര്യമുള്ളതാണ്, കാണാറുണ്ട്. കുട്ടികളുടെ നാടകങ്ങൾ കൃത്യമായി പ്രോത്സാഹിക്കപ്പെടേണ്ടതാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ചെറിയ ചില വർക്ക്ഷോപ്പുകളിലൊക്കെ സഹകരിച്ചിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. അല്ല, കുട്ടികൾക്ക് വേണ്ടി ഒരു നാടകമൊന്നും അങ്ങനെ എടുത്തു പറയത്തക്ക നാടകമൊന്നും ഞാൻ ചെയ്തിട്ടില്ല. നടനാണ്, നാടക പ്രവർത്തനം എന്നും പറയാം. അല്ല, ഒരു നല്ലൊരു സംവിധായകനോ അല്ലെങ്കിൽ ആ രീതിയിൽ എഴുത്തുകാരനോ ഒന്നും അല്ല, വെറും നടൻ മാത്രം.
0: കുട്ടികളെ, അതായത് പുതിയ ജനറേഷനെ ഈ നാടക രംഗത്തേക്ക് ആകർഷിക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങൾ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റും?
1: നടത്താമോ? യഥാർത്ഥത്തിൽ ഇപ്പം നല്ല വർക്ക്ഷോപ്പുകൾ നടത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ തന്നെ ചില പരിപാടികളിൽ നമ്മൾ സഹകരിച്ചിട്ടുണ്ട്. ഇപ്പം ഞങ്ങൾ തന്നെ എൻ്റെ നാട്ടിൽ ഒരു 4-5 ദിവസം നീണ്ടു നിന്നൊരു വർക്ക്ഷോപ്പ് നടത്തിയിരുന്നു. അതിനൊരു 10-20 കുട്ടികൾ പങ്കെടുത്തു. അവരവതരിപ്പിച്ച നാടകങ്ങൾ അവിടെ നല്ല അഭിപ്രായങ്ങൾ നേടി. അതുപോലെ ഇവിടെ തന്നെ ഈ യുവജനോത്സവത്തിൻ്റെ കുട്ടികൾ അവതരിപ്പിച്ച നാടകങ്ങൾ മിക്കതും വളരെ നല്ല നിലവാരം പുലർത്തുന്നവയായിരുന്നു. നല്ല നടന്മാരെയും നടികളെയും നമ്മളവിടെ കണ്ടു. അതുകൊണ്ട് അവർക്ക് അതിൻ്റെ ഒരു തുടർച്ച ഉണ്ടാവുന്നില്ല. ഇത് കഴിഞ്ഞ് അവർ വേറെ മറ്റു പരിപാടികളിലേക്ക് പോകുന്നു. ഇതിനുള്ള പ്രാധാന്യം, സ്റ്റേജിനോടൊരു താല്പര്യം, ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ കുറച്ചൊക്കെ മാറ്റം വരും. ഈ കുട്ടികളെ രക്ഷകർത്താക്കൾ നേരെ നയിക്കുക എന്നുള്ളതാണ്. അതിന് വേറെ 10-ാം ക്ലാസ് കഴിഞ്ഞാൽ അല്ലെങ്കിൽ +2 കഴിഞ്ഞാൽ ഉടനെ പിന്നെ ഈ ക്രാഷ് കോഴ്സിന് വിടുക, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പരിപാടിക്ക് സാങ്കേതിക വിഭാഗത്തിൽ മാത്രം പോവുക. അവരെ ഡോക്ടറാക്കാനും എഞ്ചിനീയറാകാനും വേണ്ടിയുള്ള വ്യഗ്രത രക്ഷകർത്താക്കൾക്ക് ഉള്ള കാലത്തോളം ഈ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും. കുട്ടികൾക്ക്

0: താല്പര്യമുണ്ടെങ്കിൽ അവരെ അവരുടെ ഒഴുകി വിടുക. ഇപ്പോൾ ഉദാഹരണത്തിന് നിങ്ങൾ തിയേറ്റർ ഫെസ്റ്റിവലിൽ പോയാൽ, തൃശ്ശൂർ നടക്കുന്ന നാടകോത്സവത്തിൽ ഇന്റർനാഷണൽ തിയേറ്റർ ഫെസ്റ്റിവലാണ് കുറേ വർഷങ്ങളായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുത്തെ ബംഗാളിത്വം ഏറ്റവും കൂടുതൽ കുട്ടികളും പിന്നെ ചെറുപ്പക്കാരുമാണ് ആ നാടകങ്ങൾ കാണാൻ എത്തുന്നത്. പക്ഷേ എന്നുവേണ്ട ക്ഷേത്ര ഉത്സവങ്ങളിൽ ഒരുപക്ഷേ നാടകങ്ങൾ കാണാൻ കുട്ടികളും ചെറുപ്പക്കാരും വരുന്നില്ലെങ്കിൽ പോലും ഇതുപോലുള്ള നാടക ഉത്സവങ്ങളിൽ നല്ല പങ്കാളിത്തമാണ്.
1: സാറിന് നമ്മുടെ റേഡിയോ സാന്ത്വനം 90.4 FM ആ ശ്രോതാക്കളോട് എന്ത് സന്ദേശം എന്തെങ്കിലും നൽകാനുണ്ടോ?
0: നിങ്ങൾ എല്ലാ കലാരൂപങ്ങളെയും പ്രോത്സാഹിപ്പിക്കുക, പ്രത്യേകിച്ച് നാടകങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുക. പിന്നെ എല്ലാവർക്കും നന്മ വരട്ടെ. നിങ്ങളും അങ്ങനെ എല്ലാവർക്കും നന്മ വരുത്താൻ നിങ്ങളുടേതായ ശ്രമങ്ങളിൽ ഏർപ്പെടുക എന്ന് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്.
1: താങ്ക് യു സർ.
2: ഒരുപാട് പ്രതിസന്ധികൾക്കിടയിലും നാടകം യഥാർത്ഥ ഉറവയിലേക്ക് തിരികെ വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടമാണിത്. അമേച്വർ പ്രൊഫഷണൽ വ്യത്യാസങ്ങളില്ലാതെ നാടകം പ്രേക്ഷകനോട് സംവദിച്ചുകൊണ്ടിരിക്കുന്നു. പ്രതിഭാധനരായ നാടക രചയിതാക്കളും സംവിധായകരും നടീനടന്മാരും പുത്തൻ സാങ്കേതിക വിദ്യയും സിനിമയെ വെല്ലുന്ന രംഗസജ്ജീകരണങ്ങളും അത്യാധുനിക പ്രകാശ വിന്യാസങ്ങളും നാടകത്തെ പുതിയ തലത്തിലേക്ക് ഉയർത്തിയിരിക്കുന്നു. പ്രേക്ഷകനോട് നേരിട്ട് സംവദിക്കുന്ന കലയെന്ന നിലയിൽ നാടകത്തിന്റെ അലകൾ പ്രേക്ഷക മനസ്സിൽ തിരയടിച്ചുകൊണ്ടിരിക്കുന്നു. നാടക ദിനവുമായി ബന്ധപ്പെട്ട വിശേഷങ്ങൾ തീരുന്നില്ല. നമുക്ക് തിരശീലയുടെ അടുത്ത അധ്യായത്തിൽ തുടർന്നും കേൾക്കാം. സ്റ്റേ ട്യൂൺ ഓൺ റേഡിയോ സാന്ത്വനം 90.4 FM.

ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ട ഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 രൂപ മുതൽ മനോഹരമായ കണ്ണടകൾ, കോണ്ടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 മണി വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട. എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോസ്റ്റാൻഡിന് സമീപം, കൊല്ലം.

കാറ്റിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

സംസ്കാരം, കാലത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം, ഗാനമന്ദാരം, വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാനഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ, ഗാനം.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പങ്ക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

0: സന്തോഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
1: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
0: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
1: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

0: ray ay.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
2: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113881138. ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM നോടൊപ്പം.

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക് ഗെറ്റ് സെറ്റ് ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതേ, പ്രേമികൾക്ക് പാടില്ല. എന്ത്?

ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ WhatsApp number 8848558785.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: നമസ്കാരം. റേഡിയോ സാന്ത്വനം 90.4 FM പ്രാദേശിക വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രാദേശിക വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. മണ്ഡലം ജംഗ്ഷൻ മംഗളോദയം ഗ്രന്ഥശാലയിൽ വായനക്കളരിയോടനുബന്ധിച്ച് ലഹരിവിരുദ്ധ ബോധവൽക്കരണ ക്ലാസ് നടത്തി. ഗ്രന്ഥശാല വിമുക്തി മിഷൻ പ്രസിഡന്റ് പി പുഷ്പരാജ് അധ്യക്ഷനായി. കൊറ്റങ്കര ഗ്രാമപഞ്ചായത്ത് അംഗം എസ് ശോഭന ഉദ്ഘാടനം ചെയ്തു. കഥകളി ക്ലബിന്റെ ആഭിമുഖ്യത്തിൽ കാവുങ്ങൽ കെ എൻ വാസുദേവൻ പിള്ള രചിച്ച മായാമോഹിനി നോവൽ പ്രതാപാർനായ ഡോക്ടർ എസ് ആർ രാജഗോപാലിന് നൽകി പ്രകാശനം നിർവഹിച്ചു. പ്രാക്കുളം NSS HSSൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ സ്റ്റാറ്റിസ്റ്റിക്സ്, സീനിയർ ആൻഡ് ജൂനിയർ, പൊളിറ്റിക്കൽ സയൻസ്, മാത്സ് എന്നീ വിഷയങ്ങളിൽ താൽക്കാലിക അധ്യാപക ഒഴിവ്. താൽക്കാലിക നിയമനത്തിന് യോഗ്യതയുള്ളവർ June 9 രാവിലെ 10:30 അസൽ സർട്ടിഫിക്കറ്റുമായി സ്കൂളിൽ ഹാജരാകണം. വെള്ളമണൻ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST ഹിസ്റ്ററി ജോഗ്രഫി വിഷയങ്ങളിൽ അധ്യാപക ഒഴിവ്. യോഗ്യരായ ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി June 2 രാവിലെ 10 അഭിമുഖത്തിൽ പങ്കെടുക്കാം. കല്ലുവാതിക്കൽ ഗവൺമെന്റ് LP സ്കൂളിൽ താൽക്കാലിക LPST ഒഴിവിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ അഭിമുഖം. താൽപര്യമുള്ള ഉദ്യോഗാർത്ഥികൾ May 29 രാവിലെ 11 അസൽ സർട്ടിഫിക്കറ്റുകളുമായി സ്കൂളിൽ എത്തിച്ചേരണം. വിദ്യാർത്ഥികൾക്കായി KMML സർഗവസന്തം ശില്പശാല May 29-30 നടത്തും. KMML ടൈറ്റാനിയം എംപ്ലോയീസ് റീക്രിയേഷൻ ക്ലബിന്റെ നേതൃത്വത്തിലാണ് ശില്പശാല സംഘടിപ്പിക്കുന്നത്. പന്മന ചവറ പഞ്ചായത്തുകളിലെ 5 മുതൽ +2 വരെയുള്ള കുട്ടികൾക്കും KMML ജീവനക്കാരുടെ മക്കൾക്കുമാണ് പ്രവേശനം. കഥ

0: കഥാ രചന, കവിതാ രചന, ചിത്രരചന, മാജിക്, വ്യക്തിത്വ വികസനം, ടിവി അവതരണം, അഭിനയം എന്നീ മേഖലകളിൽ വിദഗ്ധർ ക്ലാസ് എടുക്കും. ശില്പശാലയിൽ പങ്കെടുക്കാൻ ആഗ്രഹിക്കുന്നവർ 27 മുൻപ് പേര് രജിസ്റ്റർ ചെയ്യണം. വിശദവിവരങ്ങൾക്ക് 9633264063 മറ്റൊരു നമ്പർ 8848517515 നമ്പർ ഒരിക്കൽ കൂടി 9633264063 മറ്റൊരു നമ്പർ 8848517515 സവിത വിനോദ് രചിച്ച ബാലസാഹിത്യ കൃതി ഒറ്റമൈനയും മണിക്കുട്ടിയും കാമ്പിശ്ശേരി കരുണാകരൻ ലൈബ്രറി ഇന്ന് വൈകിട്ട് 4 ലൈബ്രറി ഹാളിൽ സംഘടിപ്പിച്ച ചടങ്ങിൽ പ്രകാശനം ചെയ്തു. ലൈബ്രറി സെക്രട്ടറി PS സുരേഷ് അധ്യക്ഷത വഹിച്ചു. തങ്കശ്ശേരി ഗാന്ധി സേവാ സംഘം ലൈബ്രറിയിൽ ബാലവേദി കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു. തൃശൂർ കിലയുടെ ഡയറക്ടറായി ചുമതലയേൽക്കുന്ന കൊല്ലം കളക്ടർ N. ദേവിദാസിന് കേരള മനുഷ്യാവകാശ സംരക്ഷണ സമിതിയുടെ സ്നേഹാദരം. കരിക്കോട് TKM ഹയർ സെക്കൻഡറി സ്കൂളിൽ HSST മാക്സിൽ താൽക്കാലിക അധ്യാപക നിയമനം. June 11 രാവിലെ 10 അഭിമുഖം നടക്കും. ഉദ്യോഗാർത്ഥികൾ അസൽ സർട്ടിഫിക്കറ്റുകളുമായി പ്രിൻസിപ്പലിന് മുൻപാകെ ഹാജരാകണം. ഗാന്ധിജി ആർട്സ് സ്പോർട്സ് ക്ലബ്ബ് ആൻഡ് ലൈബ്രറിയിലെ വേനൽക്കാല കായിക പരിശീലന ക്യാമ്പ് സമാപിച്ചു. സമാപന സമ്മേളനം പഞ്ചായത്ത് അംഗം ജയശ്രീ ഉദ്ഘാടനം ചെയ്തു. കായിക അധ്യാപകൻ G. ബിജുവിനെ അനുമോദിച്ചു. BSS ജില്ലാ സെന്ററിൽ തൊഴിൽ പരിശീലന കോഴ്സുകളിലേക്ക് വനിതകൾക്ക് അപേക്ഷിക്കാം. ഡ്രസ് മേക്കിംഗ് ആൻഡ് ഡിസൈനിംഗ്, ടെയ്ലറിംഗ്, എംബ്രോയിഡറി, ഫാബ്രിക് പെയിന്റിംഗ്, ഫ്ലവർ ടെക്നോളജി ആൻഡ് ഹാൻഡിക്രാഫ്റ്റ് എന്നീ കോഴ്സുകളിലേക്ക് 29 അപേക്ഷിക്കാം. വിശദവിവരങ്ങൾക്ക് 0474279478 മറ്റൊരു നമ്പർ 9497101302090. തപസ്യ കലാസാഹിത്യവേദി സുവർണ ജയന്തിയുടെ ഭാഗമായി ജില്ലാ കലാസാഹിത്യ സംഗമം 28 നടക്കും. മധ്യവേനൽ അവധിക്ക് ശേഷം വിദ്യാലയങ്ങൾ തുറക്കാൻ ഒരാഴ്ച മാത്രം ശേഷിക്കെ ഒരുക്കങ്ങൾ അതിവേഗത്തിലേക്ക്. അഞ്ചിൽ കരിക്കോൺ GHSSലാണ് ജില്ലാതല പ്രവേശനോത്സവം. സംഘാടക സമിതി രൂപവൽക്കരണം 26 നടക്കും. ഇതോടുകൂടി പ്രാദേശിക വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത് വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: റേഡിയോ സാന്ത്വനം 90.4 FM. ഡൗൺലോഡ് ദ ആപ്ലിക്കേഷൻ ഫ്രം ഗൂഗിൾ പ്ലേ സ്റ്റോർ ഓർ ആപ്പ് സ്റ്റോർ ആൻഡ് എൻജോയ് യുവർ ഫേവറിറ്റ് പ്രോഗ്രാംസ് ആൻഡ് മ്യൂസിക്.
0: കൈക്കൂട്ട്, വീട്ടമ്മമാർക്കൊരു കൈക്കൂട്ട്. ചിലവിൽ ഗുണമേന്മയുള്ള മസാലപ്പൊടി, ചമ്മന്തിപ്പൊടി, അവലോസുപൊടി, കൂടാതെ അവിയൽ സാമ്പാർ തുടങ്ങി ഓരോ കറികൾക്കും വേണ്ട പച്ചക്കറികളുടെ കട്ട് പീസുകളും വീട്ടിൽ തന്നെ പൊടിച്ചെടുത്ത കറിപ്പൊടികളും വിവിധ തരം അച്ചാറുകളും സ്വന്തം ഫാമിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന ചിക്കൻ, പാൽ, മറ്റു പാൽ ഉൽപ്പന്നങ്ങളും ഇവിടെ ലഭ്യമാണ്. നിങ്ങളുടെ കറികൾക്ക് നാടൻ രുചിയാണ് ആവശ്യമെങ്കിൽ പിന്നിതിന് മടിക്കണം. ഹോം ഡെലിവറിക്കും മറ്റു വിശദാംശങ്ങൾക്കുമായി സന്ദർശിക്കൂ കറിക്കൂട്ട്, ദേവി പമ്പിന് എതിർവശം, നെല്ലിമുക്ക്, മുളങ്കാടകം, കൊല്ലം. കോൺടാക്ട് 9846512424. ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
2: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീക്ഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
3: ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് സ്കിൻ അലർജി സെന്റർ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം. ശ്വാസകോശ, ത്വക്ക് രോഗ, അലർജി രോഗങ്ങൾക്ക് 45 ചികിത്സാ പ്രാഗൽഭ്യം. അലർജി എന്തുമാകട്ടെ, ബാബൂസ് ക്ലിനിക് ഒന്നേയുള്ളൂ. ലോകോത്തര അലർജി ടെസ്റ്റുകളും ഡയഗ്നോസ്റ്റിക് ആൻഡ് റെസ്പിറേറ്ററി

0: ലാബ്. ഓരോ കൊല്ലംകാരന്റെയും സ്വന്തം ക്ലിനിക്കാണ് ഡോക്ടർ ബാബൂസ് ചെസ്റ്റ് ആൻഡ് അലർജി സെന്റർ. കോൺടാക്ട് 0474279833.
1: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ഇൻ ഇസൈ. ആശയം അവതരണം ഉമാനന്ദിനി, ശിവപ്രകാശം, MK. സാങ്കേതിക സഹായം ശ്യാംദാസ്.

റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ഇന്നിസേ ആശയം അവതരണം ഉമാനന്ദിനി ശിവപ്രകാശം MK സാങ്കേതിക സഹായം ശ്യാംദാസ്.

0: listening to Radio Swandhanam 90.4 FM. Stay tuned.
1: സ്വർണ്ണാഭരണങ്ങൾക്കൊരു വെല്ലുവിളി. സീമാസ്, സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. കടപ്പാക്കട സീമാസിൽ ഇപ്പോൾ സ്ത്രീ സൗന്ദര്യത്തിന് മാറ്റുകൂട്ടുന്ന സീമാസ് ലേഡീസ് കളക്ഷനുകളും ലേഡീസ് ബാഗുകൾ, കോസ്മെറ്റിക്സ്, ഫാൻസി ആഭരണങ്ങൾ, തങ്കത്തിൽ പുതിഞ്ഞ ഗ്യാരണ്ടിയുള്ള വെള്ളി ആഭരണങ്ങൾ, ടോയ്സുകൾ മുതലായവ യഥേഷ്ടം തെരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കുക സീമാസ് ഗോൾഡ് കവറിംഗ് ജ്വല്ലറി. സീമാസ് സെന്റർ, കടപ്പാക്കട, ഓപ്പോസിറ്റ് KSRTC ജംഗ്ഷൻ, ഹൈസ്കൂൾ ജംഗ്ഷൻ, കൊല്ലം.
2: കണ്ണാടി 25 സ്വാഗതം. 25 കൊല്ലമായി കൊല്ലത്ത് ഹൈസ്കൂൾ ജംഗ്ഷനിൽ കാഴ്ച നിറച്ച് കണ്ണടകൾ കൊടുക്കുന്ന എവർഷൈൻ ഒപ്റ്റിക്കൽസ് കാൽ നൂറ്റാണ്ട് പിന്നിടുന്നതിന്റെ സന്തോഷ നിറവിലാണ്. വിലക്കനം വരാതെ ഏത് ബ്രാൻഡ് ലെൻസുകളും ഗ്യാരണ്ടി ഫ്രെയിമുകളുടെയും വലിയ ശേഖരവുമായി തുടങ്ങിയ എവർഷൈൻ ഒപ്റ്റിക്കൽസ് കൊല്ലം നഗരത്തിന്റെ ഭാഗമാണ്. മികച്ച സർവീസ് ഗ്യാരണ്ടി, അരമണിക്കൂറിൽ 85% കണ്ണടകളും ഫിറ്റ് ചെയ്ത് നൽകുന്ന ശൈലി, ഫാമിലി അറ്റാച്ച്ഡ് കണ്ണട വ്യാപാരം, മികച്ച കാഴ്ച പരിശോധന, 2 ഒപ്റ്റോമെട്രിസ്റ്റുകളുടെ സേവനം, 600 മുതൽ മനോഹരമായ കണ്ണടകൾ, കോൺടാക്ട് ലെൻസുകൾ, കണ്ണട സംബന്ധമായ എല്ലാം, സ്പെയർ പാർട്സ് ഉൾപ്പെടെ എവർഷൈൻ ഒപ്റ്റിക്കൽസിൽ കിട്ടും. സമയം രാവിലെ 9:30 മുതൽ വൈകിട്ട് 8 വരെ. ഷോപ്പിന് വലിയ ആഡംബരം പ്രതീക്ഷിക്കേണ്ട, എന്നാൽ ഒരിക്കൽ വരൂ, നിറഞ്ഞ കാഴ്ചയുടെ ഗുണമുണ്ട്, സന്തോഷത്തോടെ മടങ്ങാം. കൂടുതൽ വിവരങ്ങൾക്ക് 9387919144 എന്ന നമ്പരുമായോ 9645796168 എന്ന നമ്പരുമായോ ബന്ധപ്പെടാവുന്നതാണ്. എവർഷൈൻ ഒപ്റ്റിക്കൽസ്, ഹൈസ്കൂൾ ജംഗ്ഷൻ, ഓട്ടോ സ്റ്റാൻഡിന് സമീപം, കൊല്ലം.
3: കാലത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ, നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

മധുരം സംസ്കൃതം, അറിയാം ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

0: ഒരു ഷോപ്പിൽ സൗന്ദര്യവും തിളക്കവും സ്റ്റൈലും ഒരുമിച്ചുണ്ടായാൽ എങ്ങനെയിരിക്കും?
1: അടിപൊളിയല്ലേ?
0: അങ്ങനെയെങ്കിൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു ലക്ഷ്മീക്ഷത്തിലേക്ക്. പ്രീമിയർ കോസ്മെറ്റിക്സ്, ജ്വല്ലറി, ട്രെൻഡി ഹെയർ, സ്റ്റൈൽ ആക്സസറീസ് തുടങ്ങി ട്രഡീഷണൽ മുതൽ ട്രെൻഡി വരെ ബ്യൂട്ടി, സ്റ്റൈൽ, എലഗൻസ് എല്ലാത്തിനും ഒറ്റ പേര് ലക്ഷ്മീഷം. കൊല്ലം KSRTC ബസ് സ്റ്റാൻഡിന് എതിർവശം. കോൺടാക്ട് 8891747673.
2: പെണ്ണിന്റെയും ചെറുക്കന്റെയും കല്യാണമാലയൊക്കെ അടിപൊളിയായിട്ടുണ്ടല്ലോ. പൂക്കളുടെ അലങ്കാരമൊക്കെ ഉഗ്രൻ.
3: ഇതെല്ലാം പ്രദീപ് ഫ്ലവർ മോച്ചിനിൽ നിന്ന്. വിശേഷ അവസരങ്ങളിൽ ഏറ്റവും വിശിഷ്ടമായത് കൊടുക്കാൻ പ്രദീപ് ഫ്ലവർ മോച്ചിനെ കഴിഞ്ഞ് മറ്റാരുള്ളൂ.
2: അളവും നിറവും അടുക്കും ഒക്കെ കൃത്യം, എല്ലാം വെറൈറ്റിയാണ്.
3: നമ്പർ 1 പ്രദീപ് ഫ്ലവർ മെർച്ചന്റ്, വേളാങ്കണ്ണി പള്ളിക്ക് സമീപം, ഹോസ്പിറ്റൽ റോഡ്, കൊല്ലം. കോൺടാക്ട് 2763204.
0: ചരിത്രത്തിൽ ഇന്ന് May 25. ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യ ആശ്രമം അഹമ്മദാബാദിൽ ആരംഭിച്ചതും ഗൾഫ് കോർപ്പറേഷൻ കൗൺസിൽ നിലവിൽ വന്നതും ചിലി ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് ടെന്നീസ് കിരീടം നേടിയതുമൊക്കെ ഒരു May 25. May 25 ചരിത്രത്തിന്റെ ഏടുകളിലേക്ക്. ചരിത്രത്തിൽ ഇന്ന് May 25. അമേരിക്കൻ ശാസ്ത്രജ്ഞർക്ക് ജീവജാലങ്ങളുടെ DNA ആദ്യമായി ലഭിച്ചത് 1995 May 25 ആയിരുന്നു. ഡീകോഡിംഗിൽ വിജയിക്കുകയും ചെയ്തു.

പരീക്ഷണങ്ങൾ കാരണം ഇന്ത്യയെ നിരോധിക്കില്ലെന്ന് 15 യൂറോപ്യൻ യൂണിയൻ അംഗരാജ്യങ്ങൾ സമ്മതിച്ചത് 1998 മെയ് 25-നായിരുന്നു. ചിലി ചരിത്രത്തിൽ ആദ്യമായി ലോകകപ്പ് ടെന്നീസ് നേടിയത് 2003 മെയ് 25-നായിരുന്നു. 2007 മെയ് ഇന്നേ ദിവസമായിരുന്നു തമിഴ് അഭയാർത്ഥികളുടെ പൗരത്വത്തിന് ശ്രീലങ്കൻ സർക്കാർ അനുമതി നൽകിയത്. ജപ്പാനിലെ 80-കാരനായ യുഷിറെ മിയുറ എവറസ്റ്റ് കീഴടക്കുന്ന ലോകത്തിലെ ഏറ്റവും പ്രായം കൂടിയ വ്യക്തിയായി മാറിയത് 2013 മെയ് 25-നായിരുന്നു.

0: ചരിത്രത്തിന്റെ താളുകളിൽ അടയാളപ്പെടുത്തിയ സംഭവങ്ങളാണ് റേഡിയോ സാന്ത്വനം 90.4 FM ചരിത്രത്തിൽ ഇന്ന് എന്ന പ്രോഗ്രാമിലൂടെ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്. തയ്യാറാക്കി അവതരിപ്പിച്ചത് കൃഷ്ണ ബിജു. സാങ്കേതിക സഹായം അജയ് ഷാജി. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.
1: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം വ്യാസപ്രസാദം. അവതരണം സമ്പത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

വാഗീശാദ്യാ സുമനസ സർവാർത്ഥാനാമുപക്രമേ യന്നത്വാ കൃതകൃത്യാ സ്യുഹു തന്നമാമി ഗജാനനം. ദോർഭിർയുക്താ ചതുർഭിസ്ഫടികമണിമയീം അക്ഷമാലാം ദധാനാ ഹസ്തേനൈകേന പത്മം സിതമപി ച ശുകം പുസ്തകം ചാപരേണ ഭാസാ കുന്ദേന്ദു ശംഖസ്ഫടികമണിനിഭാസമാനാ സമാനാ സാമേ വാഗ്ദേവതേയം നിവസതു വദനേ സർവദാ സുപ്രസന്നാ. ബ്രഹ്മാനന്ദം പരമസുഖദം കേവലം ജ്ഞാനമൂർത്തി

0: नमः। हरि ओम।
1: जाग्रत स्वप्न सुषुप्तिषु स्फुटतरा या संवित उज्जृंभते। इट्स अवेलेबल देयर। ജാഗ്രത അവസ്ഥയിലും സ്വപ്നാവസ്ഥയിലും സുഷുപ്തി അവസ്ഥയിലും ഒക്കെ ഒരു പിടിവള്ളിയുണ്ട് എന്ന് പറയുക. മോക്ഷത്തിലേക്കുള്ള പിടിവള്ളി, സ്വാതന്ത്ര്യത്തിലേക്കുള്ള പിടിവള്ളി, കയറിൻ തുമ്പ്, അതെന്താ? ഇതൊക്കെ അറിയുന്ന ആരാണ് അന്വേഷിച്ചാൽ മതി, അയാള് സാക്ഷാൽ ബ്രഹ്മമാകുന്നു. പറയണ മനസ്സിലാവുണ്ടോ? ഇതാണ് ഭഗവത്ഗീതയ്ക്ക് നമ്മളോട് പറഞ്ഞു തരാനുള്ളത്. അതുകൊണ്ട് ദയവ് ചെയ്ത് ഓരോന്ന് ആലോചിച്ച് ഓർമ്മകളുടെ ചുഴിയിൽ പെട്ട് നിങ്ങൾ നിങ്ങളെ ശിക്ഷിക്കാതിരിക്കൂ. പൂജ്യ ഗുരുദേവ് ചിന്മയാൻ സ്വാമിജിയുടെ ഒരു റിക്വസ്റ്റ് ഉണ്ട്, പ്ലീസ് സ്മൈൽ ഫോർ മീ, എനിക്ക് വേണ്ടി പുഞ്ചിരിക്കൂ. കേട്ടില്ലേ? ഇതുപോലെ സ്വാമിക്ക് നിങ്ങളോട് സ്നേഹപൂർവ്വം പറയാനുള്ളത്, ഡോണ്ട് മേക്ക് യു സഫർ. നിങ്ങൾ നിങ്ങളെ ഇങ്ങനെ വേദനിപ്പിക്കരുതേ, നിങ്ങൾ നിങ്ങളെ ദ്രോഹിക്കരുതേ.
2: സ്വാമി, ഞാനല്ല ദ്രോഹിക്കുന്നത്, ഓരോരുത്തർ കാണിക്കണുണ്ട്.
1: അവര് നിങ്ങൾ ഇതിനെ കുറിച്ച് ആലോചിക്കുന്നതുകൊണ്ട് ആ കാണിക്കലൊന്നും മാറ്റാൻ പോകുന്നില്ല. മനസ്സിലായില്ലേ? ശരിക്ക് എനിക്ക് പ്രൊവൈഡ് ചെയ്ത് തന്ന ലോകം എന്നെ നോക്കി കൃത്യമായിട്ട് തന്നതാണ്. എന്റെ റിയലൈസേഷന് അനുഗ്രഹം ചൊരിയാൻ വേണ്ടി സജ്ജമാക്കിയതാണ്. അതുകൊണ്ടൊരു പ്രയോഗമുണ്ട്, യു ആർ നോട്ട് മിസ്പ്ലേസ്ഡ്. കേട്ടില്ലേ? അബദ്ധത്തിൽ എത്തിപ്പെട്ടതൊന്നും അല്ല എന്ന് പറയാം. എവിടെ എത്തിപ്പെട്ടു എന്ന് പറഞ്ഞ അർത്ഥം, ഇവിടെയാണ് എത്തിപ്പെടേണ്ടത്, ഇതാണ് നിങ്ങളുടെ മോക്ഷദ്വാരം എന്നാണ്. കേട്ടില്ലേ? അതുകൊണ്ട് അതിനൊക്കെ നന്ദി പറയൂ എന്ന് പറയാം. സുഗതകുമാരി അമ്മയുടെ ഒരു കവിതയുണ്ട്, നന്ദി. അവിടെ ഓരോന്നിനോടും നന്ദി പറയുന്നത് കവിത നിങ്ങൾ കേട്ട് ആസ്വദിച്ചോളൂ. ഇപ്പൊ യൂട്യൂബിലൊക്കെ അവൈലബിൾ ആണ്, സുഗതകുമാരി അമ്മയുടെ നന്ദി. എല്ലാറ്റിനും നന്ദി പറയുകയാണ്. കാരണം എന്താ? അതൊക്കെ എന്നെ വളർത്താൻ സഹായിക്കുന്നു. എല്ലാം മോക്ഷദ്വാരമാണെന്ന് തിരിച്ചറിയണം എന്നാണ് 7, 8, 9, 10, 11 അധ്യായങ്ങളൊക്കെ നമ്മളോട് പറഞ്ഞിരുന്നത്. പ്ലീസ് റെക്കഗ്നൈസ് ഇറ്റ് ആസ് യുവർ ഡോർ ടു ലിബറേഷൻ. ക്ലിയർ? മോക്ഷദ്വാരം ഇതം. തെറ്റായ താതാത്മ്യങ്ങളും അഭിമാനങ്ങളും ആണ് സങ്കടം, ഭയം, ബന്ധനം.

ഇതിനൊക്കെ കാരണമാവുന്നത്. ഇതിൽ നിന്ന് മുക്തി നേടണമെങ്കിൽ എന്താ വേണ്ടത്? ജീവിതത്തെ യജ്ഞമാക്കി മാറ്റണം. യജ്ഞാർത്ഥാത് കർമ്മണോന്യത്ര ലോകോയം കർമ്മബന്ധനഃ. കർമ്മത്തെ യജ്ഞമായി പരിചയപ്പെടുത്തിക്കൊണ്ട് നിങ്ങളുടെ കർമ്മങ്ങളൊക്കെ യജ്ഞമാക്കൂ എന്ന് നിർദ്ദേശിക്കുകയാണ്. കർമ്മം എന്നുള്ളത് വെറും ചലനം, അത് എപ്പോഴാ യജ്ഞമാവുന്നത്? അതിന്റെ പിറകിൽ കാരുണ്യം ഉണ്ടാകുമ്പോൾ, കൃതജ്ഞത ഉണ്ടാവുമ്പോൾ, സ്നേഹം ഉണ്ടാവുമ്പോൾ അതൊക്കെ യജ്ഞമാവുന്നു. പ്രകൃതിയിൽ അതുണ്ട്, ഓൾറെഡി ഉണ്ട്. കാരണം എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത് സഹയജ്ഞ ഭാവത്തിലാണ്, യജ്ഞസഹിതമായിട്ടാണ് എല്ലാറ്റിനെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് അവിടെയൊക്കെ അതിന്റെ ഒരു ഇണക്കമുണ്ട്, സ്നേഹവും നന്ദിയൊക്കെ അതാത് രീതിയിൽ പ്രകടമാവുന്നുണ്ട്. മനുഷ്യൻ മാത്രം ഈ താതാത്മ്യം കൊണ്ടും അഭിമാനങ്ങൾ കൊണ്ടും ഒക്കെ തെറ്റിദ്ധരിച്ച് സങ്കുചിത താല്പര്യങ്ങൾക്ക് കീഴ്പ്പെട്ടു പോയി ആ ഒരു താളത്തെ ഭഞ്ചിക്കുന്നുണ്ട്. മനസ്സിലായില്ലേ? അതുകൊണ്ട് നമ്മൾ ബോധപൂർവം വളർത്തിയെടുക്കണം. എന്താ ബോധപൂർവം വളർത്തിയെടുക്കേണ്ടത്? അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അവരെന്ന സുഖത്തിനായി വരേണം എന്ന ഒരു ഔചിത്യം. വളരെ ലളിതമാണ്. എന്ത് ചെയ്യുമ്പോഴും എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന ഒരു കാഴ്ചയും കരുതലും പുലർത്തുക. മനസ്സിലാവുണ്ടോ? എന്ത് ചെയ്യുമ്പോഴും എല്ലാവർക്കും ഉപകാരമാവട്ടെ എന്ന കാഴ്ചയും കരുതലും പുലർത്തുക. ആർക്കും നോവ് നൽകാതിരിക്കാൻ ആവോളം ശ്രദ്ധിക്കുക. ഒരു പീഡ എറുമ്പിനും വരുത്തരുതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുകുള്ളിൽ നിൻ തിരുമേ വിട്ടകലാത ചിന്തയും. അനുകമ്പാദേശകത്തിൽ ശ്രീനാരായണ ഗുരുദേവൻ ആഹ്വാനം ചെയ്യും. യജ്ഞം, ഈ യജ്ഞം നമ്മെ രക്ഷിക്കും. അതുകൊണ്ടാണ് ഭഗവാൻ അധിയജ്ഞനെയും അധ്യാത്മനെയും അധിദൈവത്തെയും പരിചയപ്പെടുത്തി തന്നത്. ദേഹത്തിൽ ജീവിത വ്യാപാരം നടത്തുന്ന പുരുഷനാണ് അധിയജ്ഞൻ. കേട്ടില്ലേ? ജാഗ്രത സ്വപ്ന സുഷുപ്തികളേക്ക് അനുഭവിക്കുകയും പ്രതികരിക്കുകയും ഒക്കെ ചെയ്യുന്ന അധിയജ്ഞനാണ്. അത് സമഷ്ടിതലത്തിൽ ആ ദേവതാവിശേഷം അധിദൈവമാകുന്നു. അഗ്നിയിൽ ഇരുന്നു കൊണ്ട് ജ്വലിച്ച് ലോകത്തിന് ഉപകാരം ചെയ്യുന്നത് അധിദൈവം. സൂര്യനിൽ ഇരുന്നു കൊണ്ട് ആദിനാരായണനിലൂടെ വെളിച്ചവും ചൂടുമൊക്കെ മറ്റ് ഒരുപാട് ഊർജ വിഭവങ്ങളെ പ്രദാനം ചെയ്തുകൊണ്ട് സൂര്യനിൽ യജ്ഞം നടക്കുന്നു. ആ യജ്ഞം യജ്ഞദേവത അധിദൈവമാകുന്നു. മനസ്സിലായില്ലേ? ഇപ്പൊ എന്റെ ഉള്ളിൽ ജീവഭാവത്തിൽ അധിയജ്ഞൻ. ഈ അധിയജ്ഞൻ ജോലി ചെയ്യുമ്പോൾ, അല്ലാത്തപ്പോഴോ? അധ്യാത്മൻ. ആ അധ്യാത്മൻ സാക്ഷാൽ ബ്രഹ്മവും ആകുന്നു. ഇതാണ് ഇപ്പൊ തിരിച്ചറിയേണ്ടത്. എല്ലാ വ്യാപാരങ്ങളും യജ്ഞമായിരിക്കട്ടെ. യജ്ഞം എന്ന് പറഞ്ഞാൽ അപരന് നോവ് നൽകാതിരിക്കാനുള്ള ദൂരക്കാഴ്ചയും കരുതലും. ഇങ്ങനെ ഇവിടെ അനുഭവ മണ്ഡലത്തിൽ പ്രസക്തമായ അനവധി കാര്യങ്ങളെ പ്രത്യേക പദങ്ങളിലേക്ക് ആവാഹിച്ച് ഭഗവാൻ പരിചയപ്പെടുത്തി തന്നിരിക്കുന്നു. ഈ പദങ്ങളൊക്കെ മനസ്സിലായോ? ബ്രഹ്മം, ഭൂതം, കർമ്മം, അധിദൈവം, അധിയജ്ഞം, അധ്യാത്മം. ആറ് പദങ്ങൾ. ഇതിന്റെ പ്രസക്തി മനസ്സിലായോ? ഇത് കണക്ട് ചെയ്യും. അപരാപ്രകൃതി എന്നും പരാപ്രകൃതി എന്നും സർവകാരണമെന്നും ഏഴാം അധ്യായത്തിൽ മൂന്ന് ഘടകങ്ങളായിട്ട് കാണിച്ചു തന്നതിന് തന്നെയാണ് ആറായിട്ട് ഈ അധ്യായത്തിൽ വിസ്തരിച്ചത്.

0: കഠോപനിഷത്തിൽ അധ്യാത്മനെ വാമനെന്ന് പരിചയപ്പെടുത്തുന്നുണ്ട്. വാമന ആ പ്രയോഗം ഒന്ന് നമുക്ക് ശ്രദ്ധിക്കാം. ഊർധ്വം പ്രാണമുന്നയതി അപാനം പ്രത്യഗസ്യതി മധ്യേ വാമനമാസീനം വിശ്വേ ദേവ ഉപാസതേ. നമ്മൾ ചുമ്മാ ഇരിക്കുമ്പോ വാമനപ്രഭു ആരാ? അന്തര്യാമി പുരുഷൻ, ജീവൻ, വെറുതെ ഇരിക്കുന്നില്ല. പിന്നെ എന്ത് ചെയ്യുന്നു? പ്രാണാപാനങ്ങളെയൊക്കെ യഥാവിധി നയിക്കുന്നു. ഊർധ്വം പ്രാണമുന്നയതി അപാനം പ്രത്യഗസ്യതി. എന്നിട്ട് എവിടെ ഇരിക്കുന്നു? മധ്യേ വാമനമാസീനം, ഹൃദയകുഹര മധ്യേ. ഓക്കെ, വർദ്ധിക്കും. ഈ ദേവനെ വാമനൻ എന്ന് പറഞ്ഞാൽ ഭജനീയനാണ് എന്നാണ്, ആരാധ്യനാണ്. ആ ദേവനെ എന്ത് ചെയ്യുന്നു? വിശ്വേ ദേവ ഉപാസതേ, സകല ദേവതാവിശേഷങ്ങളും ഇതിനെ ഉപാസിക്കുന്നു. ശങ്കരാചാര്യർ മധ്യേ ഹൃദയ പുണ്ടരീകാകാശേ ആസീനം, ഹൃദയത്താമരയിൽ വർത്തിക്കുന്ന ഈ വാമനനെ, ബുദ്ധോ അഭിവ്യക്ത വിജ്ഞാന പ്രകാശനം വാമനം സംഭജനീയം, ബുദ്ധിക്ക് പോലും സാക്ഷിയായി നിന്നുകൊണ്ട് അറിഞ്ഞുകൊണ്ടിരിക്കുന്ന ജ്ഞാനസ്വരൂപി സംഭജനീയനാണ്. സോ റെസ്പെക്ട്ഫുൾ ആണ് വാമന ശബ്ദം കൊണ്ട് മറ്റൊരർത്ഥം. സംഭജനീയം സർവേ ദേവാഹ, എല്ലാ ദേവതാവിശേഷങ്ങളും, ചക്ഷുരാദയാഹ, കണ്ണ് മുതലായ ദേവന്മാർ, കണ്ണ് എന്ന ദേവൻ, മൂക്ക് എന്ന ദേവൻ, നാക്ക് എന്ന ദേവൻ, എന്ത് ചെയ്യുന്നു? വിഭവങ്ങളെ കൊണ്ടുവന്നിട്ട് ഈ വാമനനെ അർപ്പിക്കുന്നു, വാമനന് അർച്ചിക്കുന്നു. നൈവേദ്യ സമർപ്പണം പോലെ. ഇതാണ് നമ്മുടെ ഒരു അനുഭവം ലോകം എന്ന് പറയുന്നത്. വാട്ട് ഈസ് ഹാപ്പനിങ് എന്ന് ചോദിച്ചാൽ, ഈ സംഭജനീയനായ വാമൻ എല്ലാവരും ഭജിക്കുകയാണ്. അതാലോചിച്ചാൽ സ്വസ്ഥരാവാം. പ്രയോഗം മനസ്സിലായോ? സർവേ ദേവ ചക്ഷുരാദയ രൂപാദി വിജ്ഞാനം ബലി, രൂപം തുടങ്ങിയ വിജ്ഞാനത്തെ, കണ്ണുകൊണ്ട് കൊടുക്കുന്ന വിഭവം രൂപമാകുന്നു, നാക്ക് കൊണ്ട് കൊടുക്കുന്ന വിഭവം രസമാകുന്നു. ആർക്ക്? സംഭജനീയനായ വാമന പ്രഭുവിന്. വിശഹായവ രാജാനം ഉപാസതേ, കച്ചവടക്കാര് പല വിഭവങ്ങളും കൊണ്ടുവന്നിട്ട് രാജാവിന് തിരുമുൽക്കാഴ്ച സമർപ്പിക്കില്ലേ, അതുപോലെ കാലത്ത് ഇത് അങ്ങോട്ട് ആലോചിച്ചിട്ട് പിന്നെ എല്ലാറ്റിനും ഇറങ്ങി തിരിച്ചോളൂ. കാലത്ത് തന്നെ ഉള്ളിൽ ഹൃദയ പുണ്ഡരീക മധ്യത്തിൽ വർദ്ധിക്കുന്നത് വാമനപ്രഭുവാണ്. ദേവന്മാരൊക്കെ, രാജാക്കന്മാർക്ക്, വ്യാപാരികൾ പല കാഴ്ച വിഭവങ്ങളും സമർപ്പിക്കുന്നത് പോലെ ഈ ജീവാത്മ തത്വത്തെ, വാമനപ്രഭുവിനെ, കണ്ണ് മുതലായ ഇന്ദ്രിയങ്ങളൊക്കെ ആരാധന ചെയ്യുകയാണ് എന്ന് ആലോചിക്കാം. എന്നിട്ട് പിന്നെ നിങ്ങൾ പഴയ ആളായിട്ട് വ്യവഹരിച്ചോളൂ. പക്ഷെ ദിവസവും കുറച്ചു നേരം ഇങ്ങനെ ചെയ്താലുണ്ടല്ലോ, പിന്നെ ലോക വ്യാപാരത്തിനിടയ്ക്കും ഇത് സംഗീതത്തിൽ ശ്രുതി എന്ന പോലെ നമ്മളെ അനുഗ്രഹിക്കാൻ തുടങ്ങും. അതാണ് മുക്തി സോപാനം. ഓക്കെ, ഇന്നത്തെ ഭാഷണം ഗുരു പരമ്പരയുടെ പാദങ്ങളിൽ സമർപ്പിക്കുന്നു. ഓം പൂർണമദ പൂർണമിദം പൂർണാത് പൂർണമുദച്യതെ പൂർണസ്യ പൂർണമാദായ പൂർണമേവാവശിഷ്യതെ. ഓം ശാന്തി ശാന്തി ശാന്തി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് വ്യാസപ്രസാദം. അവതരണം സമ്പോത് ഫൗണ്ടേഷൻ കേരളയുടെ മുഖ്യ ആചാര്യൻ സ്വാമി അധ്യാത്മാനന്ദ സരസ്വതി. ഏകോപനം ശ്രീ NM പിള്ളൈ. സാങ്കേതിക സഹായം ശ്യാംദാസ്. ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ. കേൾക്കൂ, ആസ്വദിക്കൂ.

0: ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2000

0: സ്പ്ലിറ്റിൽ മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.
3: ഒരു ഫോൺ എടുക്കണം, പക്ഷെ ബഡ്ജറ്റാണ് പ്രശ്നം. സ്കൈസെല്ലിൽ ക്യാഷ് ഒരു പ്രശ്നമല്ല, പലിശയില്ലാതെയും സ്മാർട്ട് ഫോൺ വാങ്ങാം. മാസം തോറും കുറഞ്ഞ EMI അടച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഫോൺ സ്വന്തമാക്കാം. 24 മാസം വരെ EMI, അതുപോലെ 0% down payment. അപ്പൊ ഇപ്പൊ തന്നെ ആധാരം പാൻ കാർഡുമായി സ്കൈസെല്ലിൽ വന്നോളൂ. കൂടുതൽ വിവരങ്ങൾക്ക് 8113 8113.
0: റേഡിയോ സാന്ത്വനം 90.4 ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: പലിശ ലഭിക്കും. അത് വീണ്ടും നിക്ഷേപിച്ചാൽ പലിശ ലഭിച്ചുകൊണ്ടേയിരിക്കും.
1: ഓ ഐ നോ.
0: RBI പറയുന്നു,
2: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
3: മോനെ, ഞാൻ ഇന്നലെ അനന്തരവന്റെ വീട്ടിൽ പോയി. അവിടെ കണ്ട കാര്യങ്ങൾ എന്നെ അത്ഭുതപ്പെടുത്തി. അവർ പകൽ മുഴുവനും എ സി ഇടും, ദിവസവും വാഷിംഗ് മെഷീൻ ഉപയോഗിക്കും, ഒപ്പം രണ്ട് ഫ്രിഡ്ജും. എന്നിട്ട് അവിടുത്തെ കറണ്ട് ബിൽ എത്രയാണെന്ന് അറിയാമോ? സീറോ. ഞാൻ ചോദിച്ചപ്പോൾ അവൻ പറയുകയാ, അമ്മാവാ, എല്ലാം മുകളിലുള്ളവന്റെ കൃപയാണെന്ന്. അതായത് സോളാർ പാനൽ. അപ്പോൾ തന്നെ ഞാൻ തീരുമാനിച്ചു, നമുക്കും ഈ പാനൽ വെക്കണം. PM സൂര്യാഗർ മുഫ്ത് ബിജ്ലി യോജന, ഇതിൽ ചേരാനായി രജിസ്റ്റർ ചെയ്യൂ. PM സൂര്യാഗർ .gov.in.
4: ആകാശവാണി, നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അഞ്ജു പ്രഭ. പ്രധാന വാർത്തകൾ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി KC വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
5: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല.

0: തീരുമാനം. അതിൽ അവരോട് ഞങ്ങൾ ഒരു പ്രൊപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
1: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്, മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെ കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
2: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 2 ആഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ എസ് പി നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന PSC യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 1 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Roji M. John പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
2: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച 1-ാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
4: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
2: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ 1-ാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ IIT സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
5: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ 1-ാം വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തെരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
2: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് മെയ് 27

0: പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി മെയ് 28-നായതിനാൽ അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27-ലേക്ക് പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് പി എൻ പണിക്കരെന്ന് ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ. പി പി സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് പി എൻ പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ പി ജെ കുര്യൻ തുടങ്ങിയവർ സന്നിഹിതരായിരുന്നു. ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 1074 പോയിന്റ് ഉയർന്ന് 76489, നിഫ്റ്റി 312 പോയിന്റ് ഉയർന്ന് 24032 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി, പവന് 240 രൂപ വർദ്ധിച്ച് 116780 രൂപയാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ പി എസ് സി യോഗ തീരുമാനം. സംസ്ഥാനത്ത് പ്ലസ് ടു വി എച്ച് എസ് ഇ പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.
1: ആകാശവാണി വാർത്താ വീക്ഷണം. ലോക ഫുട്ബോൾ ദിനം തയ്യാറാക്കിയത് സനിൽ പി തോമസ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ. അവതരണം ആമിന നജുമ. ഐക്യരാഷ്ട്രസഭയിൽ അംഗരാജ്യങ്ങൾ 193. രാജ്യാന്തര ഫുട്ബോൾ സംഘടനയായ ഫിഫയിൽ അംഗങ്ങൾ 211. ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയ്ക്കുള്ള അംഗീകാരമായിട്ട് വേണം യു എൻ ലോക ഫുട്ബോൾ.
2: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിയാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.
0: കേരളത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ പ്രക്ഷേപണം അമേരിക്കൻ സമയം വൈകിട്ട് 5:30.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാന്. മെയ് മാസം 1 മുതൽ 31 വരെ സ്കിൻ ക്യാൻസർ അവയർനെസ് മന്തായി നമ്മൾ ആചരിക്കുന്നു. ഏറ്റവും സാധാരണമായ ക്യാൻസറിനെ തടയുന്നതിനും കണ്ടെത്തുന്നതിനും ചികിത്സിക്കുന്നതിനും പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിനുമായി മെയ് മാസം ചർമ്മ ക്യാൻസർ അവബോധ മാസമായി ആചരിക്കുന്നു. ഇത് അൾട്രാവയലറ്റ് രശ്മികൾക്ക് വിധേയമാക്കുന്നതിന്റെ അപകടങ്ങളെ എടുത്തു കാണിക്കുകയും SPF 15+ സൺസ്ക്രീൻ ഉപയോഗിക്കുന്നത്, സംരക്ഷണ വസ്ത്രം ധരിക്കുന്നത്, അപകട സാധ്യതകൾ കുറയ്ക്കുന്നതിന് തണൽ തേടുന്നത് പോലുള്ള സൂര്യ സംരക്ഷണ ശീലങ്ങൾ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു. സ്കിൻ ക്യാൻസർ അവബോധ മാസത്തിലെ പ്രധാന വശങ്ങൾ: മെലനോമ തിങ്കളാഴ്ച, മെയ് മാസത്തിലെ ആദ്യ തിങ്കളാഴ്ച, അതായത് May 4, 2026 ആചരിക്കുന്നു ഈ ദിനം. ഏറ്റവും മാരകമായ ചർമ്മ ക്യാൻസറിനെ കുറിച്ച് പൊതുജനങ്ങളെ ബോധവൽക്കരിക്കുന്നതിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. നമ്മൾ പാലിക്കേണ്ട പ്രതിരോധ ശീലങ്ങൾ: പുറത്തിറങ്ങുന്നതിന് 20 മിനിറ്റ് മുമ്പ് വിശാലമായ സ്പെക്ട്രം സൺസ്ക്രീൻ പുരട്ടാനും ഓരോ 2 മണിക്കൂറിലും വീണ്ടും പുരട്ടാനും സൂര്യപ്രകാശം പരമാവധി ലഭിക്കുന്ന സമയം, അതായത് രാവിലെ 10 മുതൽ വൈകുന്നേരം 4 വരെ ഒഴിവാക്കാനും അൾട്രാവയലറ്റ് റേസ് തടയുന്ന സൺഗ്ലാസുകളും വീതിയേറിയ ബ്രിംഡ് തൊപ്പികളും ധരിക്കാൻ വിദഗ്ധർ ശുപാർശ ചെയ്യുന്നു. നേരത്തെയുള്ള കണ്ടെത്തൽ വളരെ പ്രാധാന്യമർഹിക്കുന്നു. പുതിയതോ മാറിക്കൊണ്ടിരിക്കുന്നതോ ആയ പാടുകൾ തിരിച്ചറിയുന്നതിനായി പതിവായി ചർമ്മ സ്വയം പരിശോധനകൾ നടത്താൻ അമേരിക്കൻ അക്കാദമി ഓഫ് ഡെർമറ്റോളജി AAD എല്ലാവരോടും അഭ്യർത്ഥിക്കുന്നു. കാരണം നേരത്തെയുള്ള കണ്ടെത്തൽ ചികിത്സാഫലങ്ങൾ ഗണ്യമായി മെച്ചപ്പെടുത്തുന്നു. ജീവിതകാലം മുഴുവൻ സൂര്യപ്രകാശം ഏൽക്കുന്നത് പ്രോത്സാഹിപ്പിക്കുകയും മെലനോമയുടെ സാധ്യത കുറയ്ക്കുകയും ചെയ്യുക എന്നതാണ് പ്രാഥമിക ലക്ഷ്യം. ഈ മാസം മുഴുവൻ AAD പോലുള്ള സംഘടനകൾ ചർമ്മ പരിശോധനകൾക്കും അവബോധ പ്രചാരണങ്ങൾക്കും വിഭവങ്ങൾ നൽകുന്നു. ചർമ്മ ക്യാൻസറിനെ പ്രാരംഭഘട്ടത്തിൽ തന്നെ കണ്ടെത്താൻ ആളുകളെ പ്രോത്സാഹിപ്പിക്കുന്നു. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ആസ്വദിക്കൂ ഓരോ നിമിഷവും റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.

ഗ്രാമഭംഗി, ഗ്രാമത്തിന്റെ നന്മയും മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: നമസ്കാരം. പ്രിയ ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. ഞാൻ ഡോക്ടർ ശ്രീജാനൽ. മെയ് മാസം 1 മുതൽ 31 വരെ മെന്റൽ ഹെൽത്ത് അവയർനെസ് മന്തായി ആചരിക്കുന്നു. മാനസികാരോഗ്യ അവബോധ മാസം മലയാളത്തിൽ ആചരിക്കുന്നത് അപമാനം കുറയ്ക്കുന്നതിനും ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനും സമൂഹത്തിൽ വർദ്ധിച്ചുവരുന്ന സമ്മർദ്ദം, ഉത്കണ്ഠ, വിഷാദം എന്നിവ പരിഹരിക്കുന്നതിനുമാണ്. മാനസികാരോഗ്യം ശാരീരിക ആരോഗ്യം പോലെ തന്നെ നിർണായകമാണെന്നും വൈകാരിക ക്ഷേമത്തിൽ ശ്രദ്ധ ആവശ്യപ്പെടുന്നുവെന്നും വിഷാദത്തിനോ സമ്മർദ്ദത്തിനോ പിന്തുണ തേടുന്നുവെന്നതും ഇത് ഊന്നി പറയുന്നു. ഇനി പറയുന്നത് മാനസികാരോഗ്യം മെച്ചപ്പെടുത്താനുള്ള വഴികളാണ്. 1. വ്യായാമം. 2. ശരിയായ ഭക്ഷണക്രമം. 3. സോഷ്യൽ മീഡിയയുടെ അമിതമായ ഉപയോഗം കുറയ്ക്കുക. 4. തുറന്ന് സംസാരിക്കുക, അതായത് സ്പീക്ക് ഓപ്പൺലി. അതുപോലെ തന്നെ മാനസികാരോഗ്യ പ്രശ്നങ്ങൾക്ക് ചികിത്സ തേടുന്നത് ഭയക്കേണ്ടതില്ല. മാനസികാരോഗ്യം ഒരു മനുഷ്യാവകാശമാണ്. ഈ അറിവുകൾ പ്രിയ ശ്രോതാക്കൾക്ക് ഉപകാരപ്രദമായിരുന്നു എന്ന് കരുതുന്നു. ഞാൻ ഡോക്ടർ ശ്രീജാനിൽ സൈനിങ് ഓഫ്.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവയ്ക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

0: ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം.
1: റേഡിയോ സാന്ത്വനം 90.4-ൽ ഇനി കേൾക്കാം ആകാശവാണിയിൽ നിന്നുള്ള വാർത്തകൾ.

0: കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മല സീതാരാമൻ. സിഡ്ബിയുടെ 37ാം വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1,00,000 കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
1: To shield citizens and businesses from the steep rise in global crude prices, central excise duty on petrol and diesel was reduced by 10 rupees per litre. The government is estimated to take a revenue impact of over 1 lakh crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people.
0: രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ച നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മല സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. 2 ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നുമുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം

0: ത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ETA സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്ത് പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തിവരികയാണെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
2: Several key agreements were signed during the visit, which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership, which has given a boost to our defense partnership with UAE.
0: രാജ്യത്തെ LPGയുടെ റിഫൈനറി ഉൽപ്പാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധർമ്മശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും ആണവ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ 2 പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ രോഗബാധിതരുടെ എണ്ണം 7. അയൽ രാജ്യമായ കോംഗോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15 കോംഗോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോംഗോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡ് ഉള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് 2 വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ്

0: ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സിബിഎസ്ഇ 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.
1: മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്. കണ്ണുകളിൽ പകയോ വിദ്വേഷമോ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കവിളിൽ നീളത്തിൽ ഒരു വാളിന് കിട്ടിയ മുറിപ്പാട് കാണാം. ആ കടൽ തീരത്തെ സത്രമായ അഡ്മിറൽ ബെൻബോയിൽ അയാൾ വന്നെത്തിയപ്പോൾ മുതലാണ് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞത്.
2: ലോക പ്രശസ്തമായ
3: ബൈ ബൈ കേൾക്കൂ റേഡിയോ ശാന്തനം 90.4 FM.

ഫോണിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ആസ്വദിക്കാം. റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഒരുപിടി മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച സംഗീത സംവിധായകരിലൂടെയും ഗായകരിലൂടെയും ഗാനരചയിതാക്കളിലൂടെയുമാണ് മേഘമൽഹാർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബോളിവുഡിന്റെ പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളിലൂടെയാണ് മേഘമൽഹാറിന്റെ സഞ്ചാരം.

0: വിനോദത്തിനും വിജ്ഞാനത്തിനുമായി ട്യൂൺ ചെയ്യും റേഡിയോ സാന്ത്വനം 90.4 FM. കേൾക്കൂ, ആസ്വദിക്കൂ.
1: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി ഇന്നത്തെ മേഘമൽഹാർ സമ്മാനിക്കുന്നത്. ശാരദാ കൃഷ്ണമൂർത്തി എന്നതായിരുന്നു ആദ്യകാല നാമം. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിച്ച പെൺകുട്ടി. എന്നാൽ കാലം അവൾക്കായി കാത്തുവച്ചത് സംഗീതമായിരുന്നു. അവളുടെ ഓരോ പാട്ടുകളും ആസ്വാദക ഹൃദയങ്ങളെ കീഴടക്കി.

ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഗായികമാരിൽ ഒരാളായ കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. 1958 ജനുവരി 25 ന്യൂഡൽഹിയിലെ ഒരു തമിഴ് കുടുംബത്തിലാണ് കവിതാ കൃഷ്ണമൂർത്തിയുടെ ജനനം. തന്റെ അമ്മായിയുടെ നിർബന്ധപ്രകാരം സംഗീത പരിശീലനം. ശേഷം പ്രശസ്ത ക്ലാസിക്കൽ ഗായകനായ ശ്രീ ബൽറാംപുരിയുടെ കീഴിൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിൽ ഔപചാരിക പരിശീലനം ആരംഭിച്ചു.

0: കേൾക്കാം ആസ്വദിക്കാം റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡിലെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായികയാണ് കവിതാ കൃഷ്ണമൂർത്തി. 90s സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ഹം ദിൽ ദേ ചുക്കേ സനം, 1942 എ ലവ് സ്റ്റോറി തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെ ജനഹൃദയം ഈ കലാകാരി സ്വന്തമാക്കി.

Music with Radio Sandvanam 90.4 FM. കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഒരുപാട് ഗാനങ്ങളിലൂടെ നമുക്ക് പ്രിയങ്കരയായി തീർന്ന പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത്. തൻ്റെ 8-ാമത്തെ വയസ്സിൽ ഒരു സംഗീത മത്സരത്തിൽ സ്വർണ മെഡൽ നേടി തുടക്കം. 1960കളുടെ മധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ഇന്റർ മിനിസ്ട്രി ക്ലാസിക്കൽ മത്സരത്തിൽ പങ്കെടുത്ത് നിരവധി മെഡലുകൾ നേടി. തൻ്റെ 30 വർഷം നീണ്ടു നിന്ന സംഗീത ജീവിതത്തിൽ 16 ഭാഷകളിലായി 15,000-ലേറെ ഗാനങ്ങൾ ഈ പ്രതിഭ നമുക്കായി സമ്മാനിച്ചിട്ടുണ്ട്.

0: You are now listening to Radio Santanam 90.4 FM. Stay tuned for exciting programs and magical music.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. 1971 ശ്രീമാൻ പൃഥ്വിരാജ് എന്ന ബംഗാളി സിനിമയിൽ ലതാ മങ്കേഷ്കറിനൊപ്പം ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് കവിതാ കൃഷ്ണമൂർത്തി സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. 1995 ബോക്സർ എന്ന സിനിമയിൽ പാടിക്കൊണ്ട് മലയാള സിനിമാ ഗാനരംഗത്ത് തുടക്കം കുറിച്ചു. പിന്നീട് 2004 ഈ സ്നേഹതീരത്ത് എന്ന ചിത്രത്തിൽ രണ്ട് ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു.

0: ஆண்டவள்.
1: ரேடியோ சாந்தனம் 90.4 FM. Stay tuned. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. കൂടെ ഞാൻ ശ്രീലക്ഷ്മി. നിരവധി മനോഹര ഗാനങ്ങൾ കൊണ്ട് നമുക്ക് സുപരിചിതയായ പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ സംഗീത ജീവിതത്തിൽ നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും ഈ കലാപ്രതിഭയെ തേടിയെത്തുകയുണ്ടായി. 1995, 96, 97, 2003 കാലഘട്ടങ്ങളിൽ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഫിലിംഫെയർ അവാർഡുകൾ, 2000 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള മഹാരാഷ്ട്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 2024 അമൃത് രത്തൻ അവാർഡ്, 2025 എസ് ടി വർമ്മൻ ഇന്റർനാഷണൽ അവാർഡ്, സ്മൃതി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ഈ കലാപ്രതിഭയ്ക്ക് ലഭിച്ചു. 2005 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു.

മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

0: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽഹാർ, തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: ഫീൽഡ് മ്യൂസിക് വിത്ത് റേഡിയോ സാന്ത്വനം 90.4 FM.

0: ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848558785.
1: പണ്ട് പണ്ട് പണ്ട് നിന്നെ കണ്ട നാളെ.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

0: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM.
1: ഓർമ്മകളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായി ഒരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

una bellauga.

മണ്ണിന്റെ മധുരവുമായി നിങ്ങളിലേക്ക് എത്തുന്നു ഗ്രാമഭംഗി. ഗ്രാമഭംഗിയുടെ സുഗന്ധം പേറുന്ന വിശേഷങ്ങൾ നിങ്ങൾക്കായി പങ്കുവെക്കുന്നു ആർ ജെ ശ്രീലക്ഷ്മി. മറക്കാതെ കേൾക്കൂ, വ്യാഴാഴ്ചകളിൽ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം ഞായറാഴ്ചകളിൽ രാവിലെ 8 മണിക്കും.

0: മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45, പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.
1: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്തു പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
2: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്.
3: ഹായ് കൊച്ചു കൂട്ടുകാരെ, ഇന്നത്തെ ബെഡ് ടൈം സ്റ്റോറിയിലേക്ക് സ്വാഗതം. ആടു റാഞ്ചി കാക്കയുടെ കഥയാണ് ഇന്ന് നമ്മൾ കേൾക്കാൻ പോകുന്നത്. ഒരിക്കൽ ഒരിടത്ത് ഒരു പരുന്ത് ഇര തേടി പറക്കുകയായിരുന്നു. അപ്പോഴാണ് താഴെ ഒരു പറ്റം ചെമ്മരിയാടുകളെ കണ്ടത്. അവരുടെ കൂട്ടത്തിൽ പ്രസവിച്ച് അധികം ദിവസമാകാത്ത ഒരു ആട്ടിൻകുട്ടിയും ഉണ്ടായിരുന്നു. പരുന്ത് താഴേക്ക് വന്നു. ഉച്ചത്തിലുള്ള ചിറകടി കേട്ട് മറ്റുള്ള ആടുകൾ വിരണ്ടു മാറിയ തക്കത്തിനു പൊടിപടലം ഉയർത്തിക്കൊണ്ട് ഈ പരുന്ത് അപ്പൊ പറന്നു വന്നപ്പം ഈ പരുന്തിൻ്റെ ചിറകടിയില്ലേ, അപ്പൊ ആ ചിറകടിയുടെ ശക്തി ഉണ്ടല്ലോ, ആ ശക്തി കൊണ്ട് അവിടെ എല്ലാം അങ്ങ് പൊടി പറന്നു. അപ്പം മറ്റാടുകൾക്കാണെങ്കിൽ ഒന്നും കാണാൻ പറ്റാതായി. അവരാണെങ്കിലോ പേടിച്ചങ്ങ് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ അങ്ങ് മാറി, ഒഴിഞ്ഞു മാറി. ആ തക്കം നോക്കി ഈ പരുന്ത് എന്ത് ചെയ്ത്, ഈ ആട്ടിൻകുട്ടി റാഞ്ചി കൊണ്ടങ്ങ് പോയി. അപ്പോ അതിന് ഈ പരുന്തിനെ കാണാനേ ഇല്ല, അതിനെയും കൊണ്ടാതെ എവിടേക്കോ അങ്ങ് പോയി. എന്നിട്ട് ഈ ഈ പരുന്ത് ചെയ്യുന്ന ഈ പ്രവൃത്തിയെല്ലാം കണ്ടുകൊണ്ട് അപ്പുറത്ത് മരത്തിൽ ഒരു കാക്ക ഇങ്ങനെ ഇരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ കാക്ക ഇത് കണ്ടുകൊണ്ട് അന്തം വിട്ടു. ഏ, ഇതെന്തായി കാണുന്നത്, പരുന്ത് ഒരു ആടിനെ റാഞ്ചി കൊണ്ടുപോകുന്നു. ആഹാ, അപ്പോൾ പരുന്തിന് അത്രയ്ക്ക് വലിയ ശക്തിയുണ്ടോ? അങ്ങനെയാണെങ്കിൽ പരുന്തിന് ആടിനെ റാഞ്ചാമെങ്കിൽ എനിക്കും എന്തെങ്കിലും ഒക്കെ റാഞ്ചാൻ പറ്റുമല്ലോ, ഞാനും ഒന്ന് നോക്കട്ടെ. അങ്ങനെ എന്ത് ചെയ്തു, ഓ ഞാൻ എന്തിനാ ഇങ്ങനെ അയൽവക്കത്തെ മനുഷ്യരുടെ എച്ചിലും കൊത്തി പെറുക്കി നടക്കണം, അവര് അതോ ആ വീട്ടിലോട്ടൊക്കെ ഒന്ന് ചെല്ലുമ്പോഴത്തേക്കും ചീ പോ കാക്കേ എന്നും പറഞ്ഞുകൊണ്ടല്ലേ അവർ ഓടിച്ചു വിടുന്നത്. അപ്പം ഈ പരുന്തിനെ കണ്ടില്ലേ, പരുന്തിന് എന്തൊരു ഗാംഭീര്യം, എത്ര അന്തസ്സാണ്. ആടിനെ റാഞ്ചിയിട്ടും ആരെങ്കിലും ഒരക്ഷരമെങ്കിലും മിണ്ടുന്നില്ലല്ലോ, തന്നെ കണ്ടാലോ ഓടിക്കുകയും ചെയ്യും. അങ്ങനാണെങ്കില് ഒരു ആടിനെ റാഞ്ചിയിട്ട് തന്നെ കാര്യം. ഓ പരുന്തിന് മാത്രമേ പറ്റത്തുള്ളൂ, എനിക്കും ഒന്ന് നോക്കണമല്ലോ ആടിനെ റാഞ്ചാൻ പറ്റുമോ ഇല്ലയോ എന്നും നിശ്ചയിച്ച് കാക്ക ചെമ്മരിയാടുകൾക്കിടയിലേക്ക് പറന്ന് ഒരു വലിയ ആടിനെ റാഞ്ചാൻ നോക്കി. ഈ അതായത് അതിൻ്റെ കൊക്ക്, ഈ കാക്കയുടെ കൊക്ക് ആടിൻ്റെ രോമത്തിൽ കുടുങ്ങിപ്പോയി. കാക്ക കിടന്ന് ബഹളം വെച്ചു. ഈ ബഹളമൊക്കെ കേട്ടും കൊണ്ട് ആട്ടിടയിന് ഓടി വന്നു. ഈ കാക്കയാണെങ്കിൽ ഇതിൻ്റെ രോമത്തിൽ ഇങ്ങനെ കുടുങ്ങിക്കിടക്കുകയാണ്. കാക്ക പെട്ടുപോയി, അതിന് പറന്നു പോകാൻ പറ്റുന്നതും ഇല്ല, ആടിനെയൊട്ട് പൊക്കിയെടുക്കാനും പറ്റുന്നില്ല. അങ്ങനെ എന്ത് ചെയ്ത് ഈ ആട്ടിടയന് ഈ കാക്കയെ പിടിച്ചു. കാക്കയെ പറന്ന് രക്ഷപ്പെടാൻ പറ്റിയില്ല. അപ്പോ ഈ ആട്ടിടയും വന്ന് എന്ത് ചെയ്തു, ഈ കാക്കയെ പിടിച്ചല്ലോ. അയാൾ എന്ത് ചെയ്ത് വീട്ടിൽ കൊണ്ടുപോയി. വീട്ടിൽ കൊണ്ടുപോയിട്ട് ഇപ്പൊ അതിന് പറക്കാനൊന്നും കഴിയത്തില്ല. കാരണം എന്താണ്, ഈ ആടിന്റെ രോമത്തിലൊക്കെ ഇങ്ങനെ കുടുങ്ങി അതിന്റെ ആ ചിറകൊക്കെ കുറച്ചൊക്കെ കുടുങ്ങിയൊക്കെ പോയി. അപ്പൊ ഇനി യാതൊരു കാരണവശാലും അതിന് പറക്കാൻ പറ്റാത്തതേ.

0: ഇല്ല. അപ്പൊ അയാള് വീട്ടിൽ കൊണ്ടുപോയി. ആട്ടിടയൻ എന്ത് ചെയ്ത്? ആ കാക്കയെ വീട്ടിൽ കൊണ്ടുപോയിട്ട് കുട്ടികൾക്ക് കളിക്കാൻ കൊടുത്തു. അപ്പൊ കുട്ടികൾക്ക് ജീവനുള്ള കാക്കയെ കളിപ്പാട്ടമായിട്ട് കിട്ടി. കുട്ടികൾക്ക് അത് കേട്ടപ്പോ സന്തോഷവുമായി. അങ്ങനെ ഇന്നത്തെ ഈ കുഞ്ഞു കഥ ഇവിടെ അവസാനിക്കുന്നു. നാളെ വേറെ ഒരു കഥയുമായിട്ട് എത്താം. ശുഭരാത്രി.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് ബെഡ് ടൈം സ്റ്റോറീസ്. അവതരണം റീത ജോർജ്. സാങ്കേതിക സഹായം ശ്യാം ദാസ്.
2: യു ആർ നൗ ലിസണിംഗ് ടു റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ് ഫോർ എക്സൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് മാജിക്കൽ മ്യൂസിക്.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM-ൽ എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നേരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

0: നാലു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ് ഷോ.
5: ഓരോ ഹൃദയത്തിന്റെയും ശബ്ദം റേഡിയോ സാന്ത്വനം 90.4 FM. റേഡിയോ സാന്ത്വനം 90.4 FM ഇപ്പോൾ കേൾക്കാം, അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് പ്രീത സുഗതൻ. സാങ്കേതിക സഹായം ശ്യാംദാസ്.

നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, അറിയാം അറിവ് നേടാമിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രീത സുഗതൻ. ലോകം ഒരു നാടകവേദിയാണ്. നാം എല്ലാവരും അതിലെ വെറും അഭിനേതാക്കൾ മാത്രം. ഓരോരുത്തർക്കും പ്രവേശന കവാടങ്ങളും പുറത്തു പോകാനുള്ള വഴികളുമുണ്ട്. ഈ വരികൾ കേൾക്കാത്ത സാഹിത്യ പ്രേമികൾ ഉണ്ടാകുമെന്ന് തോന്നുന്നില്ല. ഇംഗ്ലീഷ് സാഹിത്യ ലോകത്ത് മുഴങ്ങിക്കേട്ട ഈ വാക്കുകൾ ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു. അത് ആരുടേതാണെന്നല്ലേ? നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഇംഗ്ലണ്ടിലെ ഒരു കൊച്ചു ഗ്രാമത്തിൽ ജനിച്ച് ലോകഭാഷയെയും ചിന്താഗതിയെയും മാറ്റിമറിച്ച വിശ്വ മഹാകവിയും നാടകരചയിതാവുമായ വില്യം ഷേക്സ്പിയറിൻ്റെതാണ്. വിശ്വസാഹിത്യം എന്നത് ഒരു പേരിലേക്ക് ചുരുക്കാൻ പറഞ്ഞാൽ അത് വില്യം ഷേക്സ്പിയർ എന്നാവുന്നു. ഇംഗ്ലണ്ടിന്റെ രാഷ്ട്ര കവിയെന്നും ബാർഡെന്നും ഇദ്ദേഹം അറിയപ്പെട്ടിരുന്നു. ജീവിച്ചിരുന്നപ്പോൾ അത്രയൊന്നും പ്രസിദ്ധനായിരുന്നില്ല എങ്കിലും മരണശേഷം ഇദ്ദേഹത്തിന്റെ പ്രശസ്തി വളരെയധികം വർദ്ധിച്ചു. 37 നാടകങ്ങളും 154 സോണറ്റുകളും 2 ദീർഘ കാവ്യങ്ങളുമാണ് അദ്ദേഹത്തിന്റെ സംഭാവന. ഇന്ന് അറിയാം അറിവ് നേടാമിൽ ഷേക്സ്പിയറിനെ പറ്റി കൂടുതൽ അറിയാം. 1564 ഏപ്രിലാണ് കയ്യുറ നിർമ്മാതാവും ഓൾഡമാനുമായിരുന്ന ജോൺ ഷേക്സ്പിയറിന്റെയും മേരി ആർഡന്റെയും മകനായി ഇംഗ്ലണ്ടിലെ സ്ട്രാറ്റ്ഫോർഡ് അപ്പോൺ ഏവൺ എന്ന ഗ്രാമത്തിൽ ഷേക്സ്പിയർ ജനിച്ചത്. അദ്ദേഹത്തിന്റെ ചെറുപ്പകാലത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ അധികം ലഭ്യമല്ലെങ്കിലും അദ്ദേഹം സ്ട്രാറ്റ്ഫോർഡിലെ കിങ് എഡ്വേർഡ് 6-ാമന്റെ സ്കൂളിലാണ് പഠിച്ചതെന്നാണ് മിക്ക ജീവചരിത്രകാരന്മാരും അനുമാനിക്കുന്നത്. അന്ന് ഇംഗ്ലണ്ടിലെ സ്കൂളുകളിലെ പതിവനുസരിച്ച് ലാറ്റിൻ ഭാഷയിലും ക്ലാസിക്കൽ സാഹിത്യത്തിലും തീവ്രമായ പഠനം അദ്ദേഹത്തിന് ലഭിച്ചിരുന്നിട്ടുണ്ടാകാം. ഷേക്സ്പിയർ തന്റെ 18-ാം വയസ്സിൽ 26-കാരിയായ ആൻ ഹാത്തവേ എന്ന യുവതിയെ വിവാഹം കഴിച്ചു. 1585 മുതൽ 1592 വരെയുള്ള ഷേക്സ്പിയറിന്റെ ജീവിതത്തെക്കുറിച്ച് ആധികാരിക രേഖകൾ കുറവാണ്. സാഹിത്യ ചരിത്രകാരന്മാർ ഷേക്സ്പിയറിന്റെ രചനാ കാലയളവിനെ 4 ഘട്ടമായി വിഭജിക്കുന്നു. ആദ്യഘട്ടമായ 1590 മധ്യം വരെ അദ്ദേഹം റോമൻ ഇറ്റാലിയൻ മാതൃകകളിൽ നിന്നും ചരിത്ര നാടകങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് പ്രധാനമായും ശുഭാന്ത നാടകങ്ങൾ അഥവാ കോമഡീസ് ആണ് എഴുതിയിരുന്നത്. രണ്ടാം ഘട്ടമായ 1595 മുതൽ 1599 വരെയുള്ള കാലയളവ് ആരംഭിക്കുന്നതും അവസാനിക്കുന്നതും 2 ദുരന്ത നാടകങ്ങളോടെയാണ്, റോമിയോ ആൻഡ് ജൂലിയറ്റും ജൂലിയസ് സീസറും. അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രശസ്തമെന്ന് കണക്കാക്കപ്പെടുന്ന ശുഭാന്ത ചരിത്ര നാടകങ്ങളും രചിക്കപ്പെട്ടത് ഈ കാലഘട്ടത്തിലാണ്. 1600 മുതൽ 1608 വരെയുള്ള കാലയളവിലാണ് ദുരന്ത നാടകങ്ങൾ രചിച്ചത്. ഈ സമയത്താണ് അദ്ദേഹം ലോകോത്തരങ്ങളായ ട്രാജഡീസ് ആയ ഹാംലറ്റ്, ഒഥെല്ലോ, കിംഗ് ലിയർ, മാക്ബെത്ത്, ആന്റണി ആൻഡ് ക്ലിയോപാട്ര, കോറിയോലാനസ് എന്നിവ എഴുതിയത്. 1608 മുതൽ 1613 വരെയുള്ള അവസാന കാലയളവിലാണ് റൊമാൻസസ് എന്ന് വിളിക്കുന്ന ട്രാജിക് കോമഡികൾ എഴുതിയത്. സിംബലിൻ, വിന്റേഴ്സ് ടെയിൽ, ദ ടെംപെസ്റ്റ് എന്നിവ ഇതിൽ പ്രധാനമാണ്. ഷേക്സ്പിയർ നാടകങ്ങളുടെ കാലഗണനം പ്രയാസമേറിയതാണെങ്കിലും കോമഡി ഓഫ് എറേഴ്സ്, ദ ടേമിംഗ് ഓഫ് ദ ഷ്രൂ, ദ ടു ജെന്റിൽമെൻ ഓഫ് വെറോണ എന്നീ കൃതികൾ ഷേക്സ്പിയറിന്റെ ആദ്യ കൃതികളാണ് എന്ന് പഠനങ്ങൾ തെളിയിക്കുന്നു. ഷേക്സ്പിയർ ചെറുപ്പത്തിൽ പ്രാദേശിക സ്കൂളിലെ വിദ്യാഭ്യാസത്തിന് ശേഷം തന്റെ സ്വപ്നങ്ങൾ തേടി ലണ്ടൻ നഗരത്തിലേക്ക് കുടിയേറി. അവിടെ ഒരു നടനായും നാടകകൃത്തായും കവിയായും അദ്ദേഹം തുടർന്നു. കേവലം ഒരു എഴുത്തുകാരൻ എന്നതിലുപരി മനുഷ്യ മനസ്സിന്റെ സങ്കീർണതകളെ ഇത്രമേൽ ആഴത്തിൽ തൊട്ടെറിഞ്ഞ മറ്റൊരു സാഹിത്യകാരൻ ലോകത്തില്ല എന്ന് തന്നെ പറയാം. ഷേക്സ്പിയറിന്റെ കരിയറിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ് ലണ്ടനിലെ ഗ്ലോബ് തിയേറ്ററുമായുള്ള ബന്ധം. നാടകങ്ങൾ എഴുതി തുടങ്ങിയപ്പോൾ, അദ്ദേഹത്തിന്റെ കഴിവുകൾ ശ്രദ്ധിക്കപ്പെട്ടു തുടങ്ങിയപ്പോൾ തന്നെ അദ്ദേഹം ലണ്ടനിലെ പ്രശസ്ത നാടക സംഘമായ ലോർഡ് ചേംബർലിൻസ് മെന്നിന്റെ പ്രധാന അംഗമായി മാറി. പിന്നീട് ഈ സംഘം കിങ്സ് മെൻ എന്ന പേരിൽ പ്രശസ്തമായി. 1599 ഷേക്സ്പിയറും

0: സംഘവും തെംസ് നദിക്കരയുടെ തീരത്ത് സ്വന്തമായി ഒരു നാടകശാല പണിതു. അതായിരുന്നു പ്രശസ്തമായ ഗ്ലോബ് തിയേറ്റർ. തടികൊണ്ട് നിർമ്മിച്ച അഷ്ടഭുജാകൃതിയിലുള്ള ഈ കെട്ടിടം അന്നത്തെ കാലത്ത് 3000 കാണികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതായിരുന്നു. പണക്കാരും പാവപ്പെട്ടവരും ഒരുപോലെ അവിടെ നാടകം കാണാൻ എത്തിയിരുന്നു. ഹാംലറ്റ്, മാക്ബെത്ത്, ഒതെല്ലോ, കിംഗ് ലിയർ തുടങ്ങിയ ഷേക്സ്പിയറിന്റെ വമ്പൻ വിജയങ്ങൾ ഈ വേദിയിലാണ് അരങ്ങേറിയത്. ലോക നാടക ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്ത വേദികളിലൊന്നായി ഗ്ലോബ് തിയേറ്റർ ഇന്നും ഓർമ്മിക്കപ്പെടുന്നു. ഷേക്സ്പിയർ നാടകങ്ങൾ ആഴത്തിൽ പഠിച്ച് വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് കാണാം, മനുഷ്യന്റെ വികാരങ്ങളുടെ ആഴം അത്രയും സ്വാഭാവികമായി പ്രതിഫലിപ്പിക്കാൻ അദ്ദേഹത്തെ പോലെ ആർക്കും സാധിച്ചിരുന്നില്ല എന്ന്. പ്രണയം, അസൂയ, അധികാരലോഭം, പ്രതികാരം, ദുഃഖം, ആത്മസംഘർഷം, മനുഷ്യജീവിതത്തിലെ എല്ലാ തലങ്ങളും അദ്ദേഹത്തിന്റെ നാടകങ്ങളിൽ നിറഞ്ഞു നിൽക്കുന്നു. ടു ബി ഓർ നോട്ട് ടു ബി, ജീവിക്കണോ മരിക്കണോ എന്ന ചോദ്യത്തിലൂടെ മനുഷ്യന്റെ മനസ്സിലെ സംഘർഷങ്ങളെ അതിമനോഹരമായി അവതരിപ്പിക്കുന്ന ദുരന്ത നാടകമാണ് ഹാംലറ്റ്. പിതാവിന്റെ മരണത്തിന്റെ പ്രതികാരം തേടുന്ന ഒരു രാജകുമാരന്റെ കഥ. അധികാരമോഹം മനുഷ്യനെ എങ്ങനെ നശിപ്പിക്കുന്നു എന്ന് ശക്തമായി കാണിച്ചു തരുന്ന നാടകമാണ് മാക്ബെത്ത്. പ്രവചനങ്ങളുടെയും ആഗ്രഹങ്ങളുടെയും പിടിയിൽപ്പെട്ട് തകർന്നു പോകുന്ന മാക്ബെത്തിന്റെ കഥ. സ്നേഹത്തിനുള്ളിൽ കടന്നുവരുന്ന സംശയവും അസൂയയും എത്ര ഭീകരമായ ഫലങ്ങളിലേക്ക് നയിക്കും എന്ന് കാണിച്ചു തരുന്നു ഒഥെല്ലോ എന്ന ദുരന്ത നാടകം. ഒരു പിതാവിന്റെയും മക്കളുടെയും ബന്ധം, അധികാരവും വഞ്ചനയും ചേർന്ന ശക്തമായ കഥ കിംഗ് ലിയർ എന്ന നാടകത്തിലൂടെ അവതരിപ്പിക്കുന്നു. പ്രണയത്തിന്റെ പ്രതീകമായി മാറിയ റോമിയോ ആൻഡ് ജൂലിയറ്റ് ലോകം കണ്ട ഏറ്റവും പ്രശസ്തമായ പ്രണയകഥകളിൽ ഒന്നാണ്. കുടുംബ വൈരാഗ്യത്തിന്റെ നടുവിൽ വിരിഞ്ഞ് ദുരന്തത്തിൽ അവസാനിക്കുന്ന പ്രണയം. ജൂലിയസ് സീസർ ഷേക്സ്പിയറിന്റെ ശക്തമായ രാഷ്ട്രീയ ദുരന്ത നാടകങ്ങളിലൊന്നാണ്. അധികാരവും വിശ്വാസവും ഗൂഢാലോചനയും തമ്മിലുള്ള സംഘർഷങ്ങളാണ് ഈ നാടകത്തിന്റെ പ്രമേയം. ഏറ്റവും അടുത്ത സുഹൃത്തിൽ നിന്നും അപ്രതീക്ഷിതമായി നേരിട്ട വഞ്ചനയെ അനശ്വരമാക്കിയ യെറ്റ് ടു ബ്രൂട്ടെ, നീയുമോ ബ്രൂട്ടസ് എന്ന സീസറിന്റെ വാക്കുകൾ ലോക സാഹിത്യത്തിലെ ഏറ്റവും പ്രശസ്തമായ സംഭാഷണങ്ങളിൽ ഒന്നായി ഇന്നും നിലനിൽക്കുന്നു. നാടകങ്ങളുടെ ലോകത്ത് അതുല്യ സ്ഥാനം നേടിയ വില്യം ഷേക്സ്പിയർ വാക്കുകളിലൂടെ വികാരങ്ങൾക്ക് അനശ്വരത നൽകിയ മഹാകവിയുമായിരുന്നു. വേദിയിലെ സംഭാഷണങ്ങൾക്കപ്പുറം കവിതയുടെ ലോകത്തും തന്റെ അസാധാരണമായ പ്രതിഭ തെളിയിച്ച അദ്ദേഹം മനുഷ്യഹൃദയത്തിന്റെ സൂക്ഷ്മമായ വികാരങ്ങളെ അതുല്യമായ സൗന്ദര്യത്തോടെ ആവിഷ്കരിച്ചു. ഷേക്സ്പിയറിന്റെ കവിതാ സമ്പത്തിൽ ഏറ്റവും ശ്രദ്ധേയമായത് അദ്ദേഹം രചിച്ച 154 സോണറ്റുകളാണ്. ഇതിൽ 1 മുതൽ 126 വരെയുള്ളവ ഫെയർ യൂത്ത് എന്നറിയപ്പെടുന്ന യുവാവിനായി സമർപ്പിച്ചതായും ബാക്കിയുള്ളവ ഡാർക്ക് ലേഡിയെ ആസ്പദമാക്കിയുള്ളതായും സാഹിത്യ ലോകം വിലയിരുത്തുന്നു. ഇതിനു പുറമെ അദ്ദേഹത്തിന്റെ ദീർഘകാവ്യങ്ങളായ വീനസ് ആൻഡ് അഡനിസ്, ദ റേപ്പ് ഓഫ് ലുക്രീസ് എന്നിവയും അദ്ദേഹത്തിന്റെ കവിതാ പ്രതിഭയുടെ തെളിവുകളാണ്. ഇംഗ്ലീഷ് ഭാഷയെ ഇന്നത്തെ രൂപത്തിലാക്കാൻ ഷേക്സ്പിയർക്ക് വലിയ പങ്കുണ്ട്. 1700 വാക്കുകൾ അദ്ദേഹം ഭാഷയ്ക്ക് സംഭാവന നൽകി. ഹാർട്ട് ഓഫ് ഗോൾഡ്, ബ്രേക്ക് ദ ഐസ്, നേക്കഡ് ട്രൂത്ത് എന്നിങ്ങനെ നമ്മൾ ഇന്ന് സാധാരണയായി ഉപയോഗിക്കുന്ന ശൈലികൾ അദ്ദേഹത്തിന്റെ നാടകങ്ങളിലൂടെ വന്നവയാണ്. ഭാഷയെ ജനകീയമാക്കിയതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ വിജയം. ഷേക്സ്പിയറിനെ കുറിച്ച് നമ്മൾ മലയാളികൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തിന്റെ നാടകങ്ങളെ നമ്മുടെ മനസ്സിലേക്കും സാധാരണ ജനങ്ങളിലേക്കും ഏറ്റവും ജനകീയമായി എത്തിച്ച ഒരാളെ നമുക്ക് മറക്കാനാവില്ല. അത് മറ്റാരുമല്ല, കൊല്ലത്തുകാരുടെ അഭിമാനമായ ശ്രീ വി സാംബശിവനാണ്. കഥാപ്രസംഗത്തിന്റെ അതുല്യ ശൈലിയിലൂടെ ലോക സാഹിത്യത്തിലെ മഹത്തായ കൃതികളെ മലയാളിയുടെ ഹൃദയത്തോട് ചേർത്ത് നിർത്തിയ കലാകാരനായിരുന്നു അദ്ദേഹം. പ്രത്യേകിച്ച് ഷേക്സ്പിയറിന്റെ ഒഥെല്ലോയും റോമിയോ ആൻഡ് ജൂലിയറ്റ് പോലെയുള്ള കൃതികളെ കഥാപ്രസംഗ രൂപത്തിൽ അവതരിപ്പിച്ച് സാഹിത്യത്തിന്റെ ഉയരങ്ങളെ സാധാരണ ജനങ്ങളുടെ അനുഭവ ലോകത്തേക്ക് ഇറക്കിക്കൊണ്ടുവന്നത് സാംബശിവന്റെ സംഭാവനയാണ്. അതുകൊണ്ട് മലയാളിയുടെ മനസ്സിൽ ഷേക്സ്പിയറിലേക്കുള്ള ഒരു വഴിയായി വി സാംബശിവന്റെ പേര് എന്നും ഓർമ്മിക്കപ്പെടും. അങ്ങനെ നാടകങ്ങളിലൂടെയും കവിതകളിലൂടെയും മനുഷ്യജീവിതത്തിന്റെ അനന്തമായ വികാരങ്ങളെ വാക്കുകളിൽ പകർത്തിയ മഹാപ്രതിഭയായ വില്യം ഷേക്സ്പിയർ വെറും ഒരു എഴുത്തുകാരൻ മാത്രമല്ല, ഇംഗ്ലീഷ് ഭാഷയുടെ രൂപഭാവങ്ങളെ തന്നെ സമ്പന്നമാക്കിയ വ്യക്തി കൂടിയാണ്. പുതിയ വാക്കുകളും പ്രയോഗങ്ങളും ഭാഷയ്ക്ക് സമ്മാനിച്ച് മനുഷ്യവികാരങ്ങളുടെ ഏറ്റവും സൂക്ഷ്മമായ തലങ്ങളെ പോലും അതുല്യമായ ഭാഷാശൈലിയിലൂടെ ആവിഷ്കരിച്ച അദ്ദേഹം നാടകം എന്ന സാഹിത്യ രൂപത്തിന് പുതിയ ആഴവും ശക്തിയും നൽകി. അതുകൊണ്ട് തന്നെ ഷേക്സ്പിയറിന്റെ സംഭാവനകൾ ഒരു കാലഘട്ടത്തിൽ ഒതുങ്ങുന്നതല്ല. ഭാഷ ജീവിക്കുന്നിടത്തോളം, സാഹിത്യം നിലനിൽക്കുന്നിടത്തോളം അദ്ദേഹത്തിന്റെ സ്വാധീനവും നിലനിൽക്കും. കാലങ്ങളുടെ അതിരുകൾ കടന്നും തലമുറകളെ ബന്ധിപ്പിച്ചും ഇന്നും വായിക്കപ്പെടുകയും അടുത്ത തലമുറയിലേക്ക് സ്നേഹത്തോടെ കൈമാറ്റപ്പെടുകയും ഓരോ വായനയിലും പുതിയ അർത്ഥങ്ങളും അനുഭവങ്ങളും സമ്മാനിക്കുകയും ചെയ്യുന്ന സൃഷ്ടികളുടെ അനശ്വര ശില്പിയായി വില്യം ഷേക്സ്പിയർ ഇന്നും ലോക സാഹിത്യത്തിൽ ജീവിച്ചിരിക്കുന്നു. അറിയാം അറിവ് നേടാമിന്റെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ പൂർണ്ണമാകുന്നു. അടുത്തയാഴ്ച കൂടുതൽ അറിവുകളുമായി തിരിച്ചെത്താം. സൈനിങ് ഓഫ്, പ്രീത സുഗതൻ. കേട്ടുകൊണ്ടേയിരിക്കൂ, ആസ്വദിച്ചുകൊണ്ടേയിരിക്കൂ നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് അറിയാം അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിച്ചത് പ്രീത സുഗതൻ, സാങ്കേതിക സഹായം ശ്യാംദാസ്.
0: You are now listening to Radio Santhunam 90.4 FM. Stay tuned for exciting programs and magical music.

ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. ഓരോ പാട്ടും ഓരോ ഓർമ്മകളാണ്. ചിലത് സന്തോഷത്തിന്റെ, ചിലത് വിരഹത്തിന്റെ, ചിലത് പ്രണയത്തിന്റെ. നിങ്ങൾ കേൾക്കാൻ ആഗ്രഹിച്ച ഗാനങ്ങൾ നിങ്ങളിലേക്ക് എത്തുന്നു ഞങ്ങളിലൂടെ. മ്യൂസിക്കൽ ലൈവ് പ്രോഗ്രാം ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ. കേൾക്കാം എല്ലാ ബുധനാഴ്ചയും ഉച്ചയ്ക്ക് 3 മണിക്ക്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ 8848558785 എന്ന നമ്പറിലൂടെ ഞങ്ങളെ അറിയിക്കാവുന്നതാണ്. മറക്കാതെ കേൾക്കൂ ഇഷ്ടഗാനങ്ങളിലൂടെ ശ്രോതാക്കൾ ആവശ്യപ്പെട്ട ഗാനങ്ങൾ.

ബൈ ബൈ കേൾക്കൂ. റേഡിയോ ശാന്തനം 90.4 FM.

പ്രിയപ്പെട്ട റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കളെ, നിങ്ങൾ പുസ്തകങ്ങൾ വായിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണോ? ഇംഗ്ലീഷ് ക്ലാസിക്കുകൾ നമുക്ക് ഒരുമിച്ചിരുന്ന് വായിച്ചാലോ? എങ്കിൽ വരൂ റീഡിംഗ് റൂമിലേക്ക്. എല്ലാ ചൊവ്വാഴ്ചയും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചയും വൈകിട്ട് 7 മനോഹരമായ കഥകളിലൂടെയും കവിതകളിലൂടെയും കഥാപാത്രങ്ങളിലൂടെയും നമുക്ക് ഒരുമിച്ച് സഞ്ചരിക്കാം, ഒരുമിച്ച് ആസ്വദിക്കാം. മറക്കാതെ കേൾക്കൂ റീഡിംഗ് റൂം, നിങ്ങളുടെ പ്രിയപ്പെട്ട റേഡിയോ, റേഡിയോ സാന്ത്വനം 90.4 FM.

വെള്ളത്തിന്റെ കുത്തൊഴുക്കിൽ ഗതിമാറി ഒഴുകിയ പുഴ പോലെ ചില നീരുകൾ. നേരിന്റെ അത്തരം മുഴിയായി വ്യത്യസ്തമാർന്ന അറിവുകളുടെ വിവരണവുമായി നിങ്ങളിലേക്ക് എത്തുന്നു കിഞ്ചന വർത്തമാനം. ചൊവ്വ രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം വെള്ളി വൈകിട്ട് 4 മണിക്കും. ആശയം ആവിഷ്കാരം ഡോക്ടർ റിജി ജി നായർ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. എന്നും നിങ്ങളോടൊപ്പം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.

0: പ്രായമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ, സാങ്കേതിക സഹായം ആദർശ് അജയ്.
2: പ്രിയ ശ്രോതാക്കളെ, സുന്ദര സഞ്ചാരത്തിലേക്ക് ഏറെ സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. യാത്രകൾ ജീവിതത്തിൽ സന്തോഷം വിതയ്ക്കുന്ന ഏറ്റവും മനോഹരമായ അനുഭവങ്ങളാണ്. ഓരോ വഴിയും ഓരോ മനുഷ്യരും പ്രകൃതിയും നമ്മെ പുതിയ വിഹായസിലേക്ക് നയിക്കുന്നു. യാത്രയിൽ ചെലവഴിക്കുന്ന ഓരോ നിമിഷവും ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് ഒരു ചെറിയ മോചനമായി മാറി നമ്മെ തന്നെ പുതുക്കുന്നു. അത്തരം യാത്രകൾ സമ്മാനിച്ച ആനന്ദവും നിർവൃതിയുമാണ് സുന്ദര സഞ്ചാരത്തിലൂടെ പ്രിയ ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. പ്രിയങ്കരായ ശ്രോതാക്കളുടെ നിസ്സീമമായ പിന്തുണ കൊണ്ടാണ് സുന്ദര സഞ്ചാരം 100 ആഴ്ചകൾ പിന്നിട്ടത്. ഇന്നോളം നൽകിയ വാനോളം പിന്തുണ തുടർന്നും നൽകണമെന്ന് ആഗ്രഹിക്കുന്നു. ഇന്ത്യ മഹാരാജ്യത്തെ യൂണിയൻ ഭരണപ്രദേശങ്ങളിൽ ഏറ്റവും ചെറുതായ ലക്ഷദ്വീപിൽ നടത്തിയ യാത്രകളുടെ വിവരങ്ങളാണല്ലോ കഴിഞ്ഞ ആഴ്ചയിൽ പങ്കുവച്ചത്. തെങ്ങോലകൾ ചാമരം വീശുന്ന വൃത്തിയുള്ള വീതിയിലൂടെ ഹോം സ്റ്റേയിലേക്ക് പോയതും കത്തുന്ന വേനലിലും തണുപ്പിൻ്റെ വിശരിയുമായെത്തിയ കടൽക്കാറ്റിൻ്റെ സുഖത്തെക്കുറിച്ചും പറഞ്ഞിരുന്നു. വെള്ളമണൽ വരപോലെയുള്ള അഗത്തി എയർപോർട്ടിലേക്ക് വിമാനം താഴുമ്പോൾ കണ്ട കടലിൻ്റെ മനോഹാരിതയും പ്രിയ ശ്രോതാക്കൾ ഓർക്കുമല്ലോ. ഞങ്ങളുടെ ഗൈഡിൽ നിന്ന് കേട്ട ലക്ഷദ്വീപിൻ്റെ ചരിത്രത്തിൻ്റെ തുടക്കത്തിലാണ് കഴിഞ്ഞ ആഴ്ച സുന്ദര സഞ്ചാരം അവസാനിപ്പിച്ചത്. കൂടുതൽ ദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം. ചേരമാൻ പെരുമാളിനെ അന്വേഷിച്ച് മക്കയിലേക്ക് പോയ അറയ്ക്കൽ രാജാക്കന്മാരുടെ സൈനികർ സഞ്ചരിച്ചിരുന്ന കപ്പൽ കൊടുങ്കാറ്റിൽപ്പെട്ട് ദിശ തെറ്റി ബംഗാരം ദ്വീപിനടുത്തെത്തിപ്പെട്ടു. കടൽക്ഷോഭത്തിന് അറുതി വന്നപ്പോൾ കപ്പൽ പതുക്കെ മുന്നോട്ട് നീങ്ങി അഗത്തിയിൽ എത്തിച്ചേർന്നു. അവിടെ ഇറങ്ങിയ അറയ്ക്കൽ

രാജ്യക്കാർ അവിടുത്തെ ജനങ്ങളുമായി ഇടപഴകി കുറച്ചു കാലം ജീവിച്ചു. ജനവാസമുള്ള മറ്റ് ദ്വീപുകളെക്കുറിച്ചും ജനങ്ങളുമായുള്ള സഹവാസത്തിലൂടെ അവർ മനസ്സിലാക്കി. കാറ്റും കോളും അവസാനിച്ച് കാലാവസ്ഥ സാധാരണ നിലയിൽ ആയപ്പോൾ അവർ നാട്ടിലേക്ക് മടങ്ങിപ്പോയി. നാട്ടിലെത്തിയ നാവികർ ഉണ്ടായ സംഭവങ്ങളെല്ലാം ഒന്നൊഴിയാതെ രാജാവിന് ധരിപ്പിച്ചു. കാര്യങ്ങൾ മനസ്സിലാക്കിയ രാജാവ് വൈകാതെ ഒരു സംഘം സൈനികരെ മറ്റൊരു കപ്പലിൽ അഗത്തിയിലേക്കും അമീനിയിലേക്കും പറഞ്ഞയച്ചു. ദ്വീപുകളിലെത്തിയ അറക്കൽ രാജ്യക്കാർ ദ്വീപ് നിവാസികളുമായി സഹകരിച്ച് ജീവിക്കുവാൻ തീരുമാനിച്ചു. ദ്വീപുകാരുമായുള്ള മലയാളി ബന്ധം അങ്ങനെ ഉണ്ടായതാണെന്നാണ് പഴമക്കാർ പറയുന്നതെന്നാണ് ഗൈഡിൻ്റെ അഭിപ്രായം. ദ്വീപുകാരുടെ സംസാര ഭാഷ കണ്ണൂർ കാസർഗോഡ് ഭാഗത്തെ സംസാര ഭാഷയുമായി പ്രകടമായ സാമ്യമുണ്ടെന്ന് 4 ദിവസത്തെ അവിടുത്തെ താമസം കൊണ്ട് മനസ്സിലാക്കുവാൻ ഞങ്ങൾക്ക് കഴിഞ്ഞു. ഗൈഡ് സൂചിപ്പിച്ച അറക്കൽ ബന്ധം അരക്കിട്ടുറപ്പിക്കുവാൻ ഈ ഭാഷാബന്ധം ധാരാളം. അറക്കൽ രാജവംശ ഭരണം നിലനിന്നിരുന്ന കാലത്ത് കണ്ണൂർ ഭാഗത്തു നിന്നും ദ്വീപിലെത്തിയവർ ഇവിടത്തുകാരുമായി വിവാഹ ബന്ധങ്ങളിൽ ഏർപ്പെട്ടതായി ഗൈഡ് ഞങ്ങളോട് സൂചിപ്പിച്ചു. കണ്ണൂർ, തലശ്ശേരി, കോഴിക്കോട് തുടങ്ങിയ പ്രദേശങ്ങളുമായിട്ടാണ് ദ്വീപുകാർക്ക് ബന്ധമുണ്ടായിരുന്നത്. മുഹമ്മദ് നബിയുടെ അനുചരന്മാരിൽ ഒരാളായ ഉബൈദുള്ള കച്ചവടവും മതപ്രബോധനവും ലക്ഷ്യമിട്ട് നടത്തിയ കപ്പൽ യാത്രയിൽ ലക്ഷദ്വീപിലെ വിവിധ ജനവാസ കേന്ദ്രങ്ങളിൽ എത്തിച്ചേർന്നതായാണ് പഴമക്കാരുടെ വിശ്വാസം. അവർ വഴിയാണ് ദ്വീപ് നിവാസികൾ ഇസ്ലാം മതത്തിലേക്ക് പരിവർത്തനം ചെയ്യപ്പെട്ടതെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. അറക്കൽ രാജാവുമായുള്ള ബന്ധം ദ്വീപുകാരെ അറക്കൽ രാജ്യത്തിൻ്റെ ഭാഗമാക്കി. പോർച്ചുഗീസുകാരുടെ വരവോടെ കാര്യങ്ങൾ മാറിമറിഞ്ഞു. അറക്കൽ രാജ്യത്തിൻ്റെ നിയന്ത്രണത്തിലുള്ള ദ്വീപുകൾ പോർച്ചുഗീസുകാർ സ്വന്തമാക്കുകയും ദ്വീപ് നിവാസികളുടെ ചരക്ക് കപ്പലുകൾ പോർച്ചുഗീസുകാർ കൊള്ളയടിക്കുകയും ചെയ്തു. ഇതിന് ദ്വീപ് നിവാസികൾ പകരം വീട്ടിയത് ഒരു പോർച്ചുഗീസ് വ്യാപാര കപ്പൽ ദ്വീപിൽ എത്തിയപ്പോഴായിരുന്നു. കപ്പലിലുണ്ടായിരുന്ന മുഴുവൻ പേരെയും ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി ദ്വീപുകാർ കൊലപ്പെടുത്തി. അതോടെ വീണ്ടും ലക്ഷദ്വീപ് കണ്ണൂർ അറക്കൽ രാജാവിൻ്റെ അധീനതയിലായി. പതിവ് പോലെ ചൂഷണം വർദ്ധിച്ചപ്പോൾ ലക്ഷദ്വീപ് നിവാസികൾ അറക്കൽ ബീവിക്കെതിരെ ടിപ്പു സുൽത്താൻ്റെ സഹായം തേടി. അറക്കൽ ബീവിയുമായി നല്ല ബന്ധത്തിലായിരുന്ന ടിപ്പു ഈ വിവരം അറക്കൽ ബീവിയെ അറിയിച്ചു. പ്രശ്നപരിഹാരത്തിനായി ഇരു കൂട്ടരും ചർച്ചകൾ നടത്തി. ജനവാസമുള്ള ദ്വീപുകൾ ഇരു കൂട്ടർക്കുമായി പങ്കുവെക്കപ്പെട്ടു. ഇനിയൊരു ഇടവേള. ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം ലക്ഷദ്വീപ് വിശേഷങ്ങളിലേക്ക് കടക്കാം.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് റേഡിയോ സാന്ത്വനം 90.4 FM. സ്റ്റേ ട്യൂൺഡ്.
1: സുന്ദര സഞ്ചാരത്തിലേക്ക് പ്രിയ ശ്രോതാക്കളെ ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. സുന്ദരസഞ്ചാരം അവതരിപ്പിക്കുന്നത് ടി സദാശിവൻ. ഏറ്റവും ചെറിയ യൂണിയൻ ടെറിട്ടറി പ്രദേശമായ ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ നമ്മൾ പങ്കുവച്ചു വരുന്നത്. ദ്വീപിൻ്റെ സവിശേഷതയും ദ്വീപിൻ്റെ ചെറിയ ചരിത്രവുമാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. കണ്ണൂരിലെ അറക്കൽ രാജകുടുംബത്തിൻ്റെ അധീനതയിലായിരുന്ന ദ്വീപിനെ പോർച്ചുഗീസ് നാവികർ ആക്രമിച്ച് കീഴടക്കിയതും ദ്വീപ് നിവാസികളുടെ കപ്പലുകൾ കൊള്ള ചെയ്തതും പരാമർശിച്ചിരുന്നു. ഈ ദ്രോഹ നടപടികൾക്കെതിരെ ലക്ഷദ്വീപിലെ ജനങ്ങൾ പകരം വീട്ടിയത് കപ്പലിലുള്ള മുഴുവൻ ജീവനക്കാരെയും ഭക്ഷണത്തിൽ വിഷം കലർത്തി നൽകി കൊല്ലുകയായിരുന്നു. തുടർന്ന് ടിപ്പു സുൽത്താന്റെ സഹായത്തോടെ അറക്കൽ രാജാക്കന്മാരുടെ ഭരണം തുടർന്ന കാര്യം പറഞ്ഞാണല്ലോ നമ്മൾ ഇടവേളയിലേക്ക് പോയത്. ലക്ഷദ്വീപിന്റെ കൂടുതൽ ചരിത്ര സംഭവങ്ങളിലേക്ക് കടക്കാം. ബ്രിട്ടീഷുകാരെത്തി ടിപ്പുവിനെ തോൽപ്പിക്കുന്നതുവരെ ടിപ്പു സുൽത്താന്റെ കൈവശമുണ്ടായിരുന്ന ദ്വീപുകൾ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ നിയന്ത്രണത്തിലായി. വീണ്ടും അടിമത്തം. കൊച്ചി, ബേപ്പൂർ, കണ്ണൂർ തുറമുഖങ്ങളുമായി ലക്ഷദ്വീപുകാർ സ്ഥാപിച്ച ആത്മബന്ധം ഏറെ പ്രസിദ്ധമാണ്. 1957 വരെ മലബാറിലെ കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലത്തിൻ്റെ ഭാഗമായിരുന്നു ലക്ഷദ്വീപ്. 1957 മുതൽ 1967 വരെ 10 വർഷക്കാലം ലക്ഷദ്വീപിൻ്റെ MBA ഇന്ത്യൻ പ്രസിഡൻ്റാണ് നാമനിർദ്ദേശം ചെയ്ത് നിയമിച്ചിരുന്നത്. ലക്ഷദ്വീപിൻ്റെ പ്രഥമ നോമിനേറ്റഡ് MP കോൺഗ്രസ് നേതാവായിരുന്ന നല്ല കോയ തങ്ങളാണ്. 1967 ലക്ഷദ്വീപ് ഒരു പുതിയ പാർലമെൻറ്റ് മണ്ഡലം ആയത്. അന്നു മുതൽ 2004 വരെ തുടർച്ചയായി 8 തവണ ലക്ഷദ്വീപിനെ ലോകസഭയിൽ പ്രതിനിധീകരിച്ചത് കോൺഗ്രസിലെ PM സയ്യിദ് സാഹിബാണ്. 2004 71 വോട്ടുകൾക്ക് പൂക്കുഞ്ഞിനോട് സയ്യിദ് സാഹിബ് തോറ്റു. തോൽവി അദ്ദേഹത്തെ വല്ലാതെ തളർത്തി. കോൺഗ്രസ് അദ്ദേഹത്തെ കൈവിട്ടില്ല. കോൺഗ്രസിൻ്റെ അനിച്ഛേദ നേതാക്കളായിരുന്ന

ഇന്ദിരാഗാന്ധിയുമായും രാജീവ് ഗാന്ധിയുമായും അടുത്ത ബന്ധമുണ്ടായിരുന്ന സയ്യിദിനെ കോൺഗ്രസ് പാർട്ടി ടിക്കറ്റിൽ രാജ്യസഭയിൽ കൊണ്ടുവരികയും 2004 ഒന്നാം UPA സർക്കാരിൽ മന്ത്രിയാക്കുകയും ചെയ്തു. അതിനു മുമ്പും അദ്ദേഹം മന്ത്രിയായിട്ടുണ്ട്. ലക്ഷദ്വീപിൻ്റെ ഇപ്പോഴത്തെ MP ഹംദുല്ല സയ്യിദ് സയ്യിദിൻ്റെ മകനാണ്. 2024 നടന്ന തെരഞ്ഞെടുപ്പിൽ മണ്ഡലം തിരിച്ചുപിടിച്ചത് ഹംദുല്ലായാണ്. ലക്ഷദ്വീപിൻ്റെ ചരിത്രം കേട്ടിരുന്ന് സമയം പോയതറിഞ്ഞില്ല. അന്നത്തെ യാത്ര ആരംഭിക്കാൻ നേരമായെന്ന് അറിയിക്കും വിധം റോഡിൽ എത്തിയ ഡ്രൈവർ ഹോൺ മുഴക്കി ഗൈഡിന് നിർദ്ദേശം നൽകി. ഞങ്ങൾ ആഹ്ലാദത്തിൻ്റെ കൊടുമുടിയിൽ കയറി കാറിലേക്ക്. എല്ലാവരും കയറിക്കഴിഞ്ഞതോടെ വാഹനം നേരെ ലഗൂൺ ബീച്ചിലേക്ക് യാത്ര ആരംഭിച്ചു. പ്രകൃതിയുടെ മനോഹാരിതയാകെ വാരി വിതറിയ ഭൂമിയിലെ സ്വർഗം എന്നൊക്കെ വിശേഷിപ്പിക്കാവുന്ന ഒരിടമാണ് ലഗൂൺ ബീച്ചെന്ന് പറയാം. വെള്ളമണൽ പുറം നിറയെ ആളുകൾ, കടലിൻ്റെ ഭംഗിയും കാറ്റിൻ്റെ കുളിരും നനതനത്ത മണ്ണിൻ്റെ സ്പർശവും ഒന്നിച്ച് അനുഭവിക്കുവാൻ ലഗൂൺ ബീച്ചിലെ സൗകര്യം എടുത്തു പറയേണ്ട ഒന്നാണ്. കടലിൻ്റെ വിശാലത സൂര്യപ്രകാശത്തിൽ തിളങ്ങുന്ന നീല ജലാശയമായി മാറിയിരുന്നു. ഇടയ്ക്കിടെ പറന്നുയരുന്ന പക്ഷികൾ, അതിവേഗം പാഞ്ഞു പോകുന്ന വാട്ടർ സ്കൂട്ടറുകൾ, ജലയാനങ്ങൾ, അന്തി പെൺവട്ടം കാണികൾക്കേകുന്ന അസ്തമയം കാണാനാണ് ഞങ്ങളെത്തിയത്. സ്കേറ്റിംഗ് ബോർഡിൻ്റെ ആകൃതിയിൽ തുണി കൊണ്ട് നിർമ്മിച്ച ചില മോഡലുകൾക്ക് ചാരെ ചാടിക്കളിക്കുന്ന ഡോൾഫിൻ്റെ ചിത്രം ആർച്ചായി വച്ചിരിക്കുന്നത് കണ്ണിനിമ്പം പകരുന്ന കാഴ്ചയായിരുന്നു. തൊട്ടടുത്ത് തന്നെ തുകലും ഫ്ലൈവുഡും കൊണ്ട് വിവിധ ഇനം കടൽ ജീവികളുടെ മാതൃകകൾ നിർമ്മിച്ച് മനോഹരമായി പെയിൻറ് ചെയ്ത് നൽകുന്ന കലാകാരന്മാരുടെ ഒരു വർക്ക്ഷോപ്പ്. ഞങ്ങൾ കുറച്ച് സമയം അവിടെ നിന്ന് കലാകാരന്മാരുടെ നിർമ്മാണ ചാതുരി ആസ്വദിച്ചു. ആരെയും അമ്പരപ്പിക്കും വിധം മനോഹര നിർമ്മാണത്തിൽ കൗതുകം കൊള്ളാത്തവരായി ആരും ഉണ്ടാകില്ല. ഇനിയൊരു ഇടവേള ഒരു ഗാനം ആസ്വദിച്ചതിന് ശേഷം കൂടുതൽ ലഗൂൺ ബീച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം.

0: You are now listening to Radio Santhanam 90.4 FM. Stay tuned for exciting programs and magical music.
1: സുന്ദര സഞ്ചാരം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയ ശ്രോതാക്കളെ സ്നേഹപൂർവ്വം ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുന്നു. ഞാൻ ടി സദാശിവൻ. നാളിതുവരെ നൽകിയ പ്രോത്സാഹനമാണ് സുന്ദര സഞ്ചാരത്തിൻ്റെ യാത്ര സുഗമമാക്കുന്നത്. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും 8848557785 എന്ന മൊബൈൽ നമ്പറിൽ വാട്സാപ്പ് സന്ദേശങ്ങളായി അയച്ചു തരുവാൻ അഭ്യർത്ഥിക്കുന്നു. ലക്ഷദ്വീപ് യാത്രാവിശേഷങ്ങളാണല്ലോ ഇപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞങ്ങളുടെ ഗൈഡിൽ നിന്നറിഞ്ഞ ചരിത്ര മുഹൂർത്തങ്ങളാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി ടിപ്പു സുൽത്താനെ തോൽപ്പിച്ച് ദ്വീപ് പിടിച്ചടക്കിയ ചരിത്രവും പറഞ്ഞിരുന്നു. സ്വാതന്ത്ര്യാനന്തരം ഭരണ നിർവഹണത്തിനായി പ്രസിഡന്റ് നാമനിർദ്ദേശം ചെയ്ത MBയെക്കുറിച്ചും 1967 മുതൽ ഒരു പുതിയ പാർലമെന്റ് മണ്ഡലമായി തീർന്ന ലക്ഷദ്വീപിന്റെ സാരഥിയായി എത്തിയ PM സായിദ് സാഹിബിനെ കുറിച്ചും പരാമർശിച്ചിരുന്നു. അതിലേറെ സന്തോഷം സമ്മാനിച്ച ലഗൂൺ ബീച്ചിലേക്ക് അസ്തമയ കാഴ്ച കാണാൻ പോയ കാര്യം പറഞ്ഞാണല്ലോ ഇടവേളയിലേക്ക് പോയത്. കൂടുതൽ ലഗൂൺ ബീച്ച് വിശേഷങ്ങളിലേക്ക് കടക്കാം. എന്താണ് ലഗൂൺ? അതറിയാൻ പ്രിയ ശ്രോതാക്കൾക്ക് ആഗ്രഹമുണ്ടായിരിക്കുമല്ലോ. ഭൂമിയേക്കാൾ എത്രയോ വലിയ നിഗൂഢ രഹസ്യങ്ങളുടെ കലവറയാണ് കടൽ. ആകാശം കീഴടക്കാനുള്ള ശ്രമങ്ങൾ തുടരെ തുടരെ നടക്കുമ്പോഴും സമുദ്രം അതിൻ്റെ അടിത്തട്ടിൽ ഒളിപ്പിച്ചു വെച്ചതിൻ്റെ ചെറിയൊരു ഭാഗം പോലും മനുഷ്യന് കണ്ടുപിടിക്കാനായിട്ടില്ല എന്നതല്ലേ സത്യം. ലക്ഷദ്വീപ് ദ്വീപ സമൂഹങ്ങളിലെ ഓരോ ദ്വീപിനും പ്രകൃതി നൽകിയ സംരക്ഷണ കവചമാണ് ലഗൂണുകൾ. മണൽത്തിട്ടകളാലും പവിഴപ്പുറ്റുകളാലും ചുറ്റപ്പെട്ട ടർക്കോയിഷ് ബ്ലൂ ജലം നിറഞ്ഞ ആഴം കുറഞ്ഞ പ്രദേശത്തെയാണ് ലഗൂൺ എന്ന് വിളിക്കുന്നത്. ഈ ബീച്ചിൽ നിന്നുള്ള

സാഗര ദർശനം നൽകുന്ന വിസ്മയ കാഴ്ച ഒരു സന്ദർശകനും മറക്കാൻ ഇടയില്ല. ആനന്ദ കാഴ്ച സമ്മാനിച്ച ലഗൂൺ ബീച്ചിനോട് തൽക്കാലം വിട ചൊല്ലി ആന്താൻ ബീച്ചിലേക്ക്. ഇരുപുറവുമുള്ള കടൽ ദർശിച്ചുകൊണ്ടുള്ള യാത്ര അനുഭവം. നിരനിരയായി വളർന്ന് പന്തലിച്ച് നിൽക്കുന്ന തെങ്ങന്തോപ്പുകൾ പിന്നിലേക്ക് ഓടിമറയുന്ന കാഴ്ചയുടെ ഒരു സുഖം അനുഭവിച്ചത് അഗത്തി ദ്വീപിൽ ആയിരുന്നു. താമസിയാതെ ഞങ്ങൾ അന്താൻ ബീച്ചിലെത്തി. നിബിഡമായി തെങ്ങുകൾ വളർന്നു നിൽക്കുന്ന ഈ ബീച്ചിൽ ധാരാളം പരിപാടികൾ നടക്കുന്നുണ്ട്. ഇവിടത്തെ ചെറിയ കടയിൽ നിന്നും ആവശ്യം വേണ്ട ഭക്ഷണപേയങ്ങൾ ലഭിക്കും. ഞങ്ങൾ ഓരോ ചായ കുടിച്ചു നേരെ കടൽ തീരത്തേക്ക്. നനുനനുത്ത വെള്ള മണലിലൂടെയുള്ള നടത്തം സമ്മാനിക്കുന്ന ആനന്ദം അനുഭവിച്ചുകൊണ്ട് തെങ്ങിൽ കെട്ടിയൊരുക്കിയിരിക്കുന്ന ഒരു ഊഞ്ഞാലിൽ കയറിയിരുന്ന് ആടാൻ തുടങ്ങി. കടലിന് അഭിമുഖമായി ഉയർന്ന് ആടുമ്പോൾ ആഹ്ലാദവും ഇളങ്കാറ്റും നമ്മെ വാരിപ്പുണരുന്ന അനുഭവം സമാനതകളില്ലാത്തതായിരുന്നു. ആകാശം സുവർണശോഭയിൽ തിളങ്ങാൻ തുടങ്ങി. പ്രഭാതം മുതൽ പ്രദോഷം വരെ നടത്തിയ ജോലി മതിയാക്കി സൂര്യൻ കടലിൻ്റെ ആഴം പോകാൻ തയ്യാറായി നിൽക്കുന്നു. വിവിധ വർണ്ണങ്ങളുടെ പൊലിമയിൽ ആകാശം തിളങ്ങി നിൽക്കുന്ന കാഴ്ചയുടെ ഫോട്ടോ പകർത്തുന്ന തിരക്കിലായിരുന്നു സന്ദർശകരാകെ. കുട്ടികൾ മണ്ണുവാരി കളിക്കുകയും കടലിൻ്റെ ഭംഗി ആസ്വദിക്കുകയും ചെയ്യുന്നുണ്ടായിരുന്നു. പതിയെ പതിയെ സൂര്യൻ അറബിക്കടലിൻ്റെ ആഴങ്ങളിലേക്ക് താഴാൻ തുടങ്ങി. മേഘരഹിതമായ ആകാശം ചുവപ്പ് കലർന്ന സുവർണശോഭയിൽ തെളിഞ്ഞു നിന്നു. കാറ്റിന് തണുപ്പ് കൂടി വന്നു. പതിയെ പതിയെ സന്ധ്യ ഇരുട്ടുമായി ആന്താൻ ബീച്ചിനെ പുണരാൻ തുടങ്ങുമ്പോൾ ഞങ്ങൾ നേരെ താമസ സ്ഥലത്തേക്ക് തിരിച്ചു. ഈ ആഴ്ചത്തെ സുന്ദരസഞ്ചാരം ഇവിടെ പൂർണ്ണമാകുന്നു. ലക്ഷദ്വീപിലെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത ആഴ്ച വീണ്ടും കാണാം. ഇപ്പോഴൊരു ഗാനം ആസ്വദിക്കാറുണ്ട്.

0: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സുന്ദര സഞ്ചാരം. ആശയം അവതരണം ടി സദാശിവൻ. സാങ്കേതിക സഹായം ആദർശ് അജയ്.
1: You are now listening to Radio Santhanam 90.4 FM. Stay tuned.

ലോക പ്രശസ്ത സാഹിത്യകാരന്മാരെ പരിചയപ്പെടുത്തുന്നു ലിറ്റററി വേൾഡ്. കഥ, പ്രമേയം, കഥാപാത്രങ്ങൾ, രചനയുടെ സൃഷ്ടി മൂല്യങ്ങൾ ഇംഗ്ലീഷ് ഭാഷയിലൂടെ ആസ്വദിക്കാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു ഡോക്ടർ പാർവതി ജീവൻ. കേൾക്കാം റേഡിയോ സാന്ത്വനം 90.4 FM എല്ലാ ബുധനാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ശനിയാഴ്ചയും രാത്രി 8 മണിക്കും.

മധുരം സംസ്കൃതം അറിയാം, ആസ്വദിക്കാം സംസ്കൃതത്തിന്റെ ശാശ്വത മഹിമ. സംസ്കൃതത്തിന്റെ ഉച്ചാരണം, ദൈനംദിന ജീവിതത്തിലെ ഉപയോഗം, ശ്ലോകങ്ങളുടെ സൗന്ദര്യം. ഇനി സംസ്കൃതത്തിന്റെ സൗന്ദര്യം സങ്കീർണമല്ല, ലളിതമായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതത്തിലൂടെ. മറക്കാതെ കേൾക്കാം എല്ലാ ചൊവ്വാഴ്ചയും വൈകുന്നേരം 6:45-നും.

പുനഃപ്രക്ഷേപണം വെള്ളിയാഴ്ച വൈകുന്നേരം 5:30. ഭാഷയുടെ ഭംഗിയും ഭാരതത്തിന്റെ പാരമ്പര്യവും ശ്രോതാക്കൾക്കായി അവതരിപ്പിക്കുന്നു മധുരം സംസ്കൃതം. ആശയം അവതരണം ശ്രീ സോമയാജി.

കേൾവികളെ മൃദുസ്വരങ്ങളിൽ തൊടുന്ന സംഗീതയാത്ര മേഘമൽഹാർ. ഹൃദയരാഗങ്ങളായി മാറിയ ഹിന്ദി ഗാനങ്ങൾക്കൊപ്പം നിങ്ങൾക്കായൊരു സംഗീത സന്ധ്യ മേഘമൽഹാർ. അമൃതമഴയായി ഒഴുകിയെത്തുന്ന ഹിന്ദി ഗാനങ്ങൾ കേൾക്കാം, ആസ്വദിക്കാം. എല്ലാ തിങ്കളാഴ്ചകളിലും രാത്രി 8 മണിക്കും പുനഃപ്രക്ഷേപണം വ്യാഴാഴ്ചകളിൽ രാത്രി 8:30. ആശയം അവതരണം ശ്രീലക്ഷ്മി.

കിണറ്റിലോട്ട് വലിക്കുന്നു. അങ്ങനെ ഇങ്ങനെയൊക്കെ കളിക്കോളൂ. അങ്ങനെ കളിച്ചിട്ട് കുറെ കഴിയുമ്പോഴാണ് ആ താളത്തിലോട്ട് എത്തുള്ളൂ. അതൊന്നും അറിയാത്ത ആൾക്കാരൊന്നും ട്രൈ ചെയ്ത് നോക്കുന്നു. സത്യമായിട്ടും ഭയങ്കര സന്തോഷമാണ്.

0: ഒരു നേരം, പക്ഷേ
1: ഒത്തിരി കാര്യങ്ങൾ, ചിരിയും ചിന്തയും കൗതുക വിശേഷങ്ങളും വിസ്മയങ്ങളുമായി നിങ്ങളിലേക്ക് എത്തുന്നു
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം.
2: ട്രെൻഡിംഗ് ടോപ്പിക്കുകളും പുത്തൻ അറിവുകളും നർമ്മ മുഹൂർത്തങ്ങൾക്കുമൊപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങളും ആശംസകളും ഞങ്ങളോടൊപ്പം പങ്കുവയ്ക്കാം.
3: അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.
4: തിരക്കുകൾക്കിടയിൽ നിങ്ങളുടെ ഇത്തിരി സമയം മാറ്റിവെക്കാം. തിങ്കൾ മുതൽ ശനി വരെ രാവിലെ 10 മണി മുതൽ 11:30 വരെ.
0: ഇത്തിരി നേരം ഒത്തിരി കാര്യം ലൈവ് ചാറ്റ്.

ഞാൻ ആർജി ആതിര. ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ ഒരു ചെറിയ ബ്രേക്ക് കൊടുക്കാൻ നമ്മൾ ആഗ്രഹിക്കാറില്ലേ? അങ്ങനെയെങ്കിൽ ഒരു കോഫി മ്യൂസിക്കൽ ബ്രേക്കുമായി ഞാൻ എത്തുന്നു മ്യൂസിക് ബീറ്റ്സിൽ. ആൽബം ഗാനങ്ങളും ഗാനങ്ങൾക്ക് പിന്നിലെ കഥകളുമായി ഒരു പെർഫെക്റ്റ് മ്യൂസിക്കൽ ബ്രേക്ക്. ഈ സംഗീത നേരത്തിൽ ഞാൻ മാത്രമല്ല കേട്ടോ, നിങ്ങളുടെ ഇഷ്ട ആൽബം സോങ്സും പ്രിയപ്പെട്ടവർക്കായുള്ള സ്നേഹദൂതും നിങ്ങൾക്ക് പങ്കുവെക്കാം. ശനിയാഴ്ചകളിൽ വൈകുന്നേരം 4 മണി മുതൽ അയക്കേണ്ട വാട്സ്ആപ്പ് നമ്പർ 8848558785.

ആത്മരാമായണത്തിന്റെ ദാർശനികതയെ കുറിച്ച് സമഗ്രമായ അറിവ് പകരുന്ന പരിപാടി ജ്ഞാനപർവം. കേൾക്കാം എല്ലാ ശനിയാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ ചൊവ്വാഴ്ചയും വൈകിട്ട് 5:30. ജ്ഞാനപർവം, രാമായണത്തിലെ ജ്ഞാനശകലങ്ങൾ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ റിജി ജി നായർ.

0: സാന്ത്വനത്തിന്റെ നിറസാന്നിധ്യമായി, പ്രതീക്ഷയുടെ പുതുപുത്തൻ ചിറകുമായി റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM-ൽ ഇപ്പോൾ കേൾക്കാം മേഘമൽഹാർ. തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

ശ്രോതാക്കൾക്കും നമസ്കാരം. ഏവർക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിന്റെ ഒരു പുത്തൻ അധ്യായത്തിലേക്ക് ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഒരുപിടി മനോഹര ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച സംഗീത സംവിധായകരിലൂടെയും ഗായകരിലൂടെയും ഗാനരചയിതാക്കളിലൂടെയുമാണ് മേഘമൽഹാർ തുടർന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് ബോളിവുഡ്

0: ഇഷ്ടമുള്ള പാട്ടുകൾ, ഇഷ്ടമുള്ള വിശേഷങ്ങൾ എന്നും എപ്പോഴും റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി ഇന്നത്തെ മേഘമൽഹാർ സമ്മാനിക്കുന്നത്. ശാരദാ കൃഷ്ണമൂർത്തി എന്നതായിരുന്നു ആദ്യകാല നാമം. ഇന്ത്യൻ ഫോറിൻ സർവീസിൽ ജോലി ചെയ്യാൻ ആഗ്രഹിച്ച പെൺകുട്ടി. എന്നാൽ കാലം അവൾക്കായി കാത്തുവച്ചത് സംഗീതമായിരുന്നു. അവളുടെ ഓരോ പാട്ടുകളും ആസ്വാദക ഹൃദയങ്ങളെ കീഴടക്കി.

0: ബൈ ബൈ കേൾക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചു കൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിന്റെ ഈ സംഗീത നിമിഷങ്ങളിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഇന്ത്യൻ ചലച്ചിത്ര മേഖലയിലെ ഏറ്റവും വൈവിധ്യമാർന്ന ഗായികമാരിൽ ഒരാളായ കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. 1958 ജനുവരി 25 ന്യൂഡൽഹിയിലെ ഒരു തമിഴ് കുടുംബത്തിലാണ് കവിതാ കൃഷ്ണമൂർത്തിയുടെ ജനനം. തന്റെ അമ്മായിയുടെ നിർബന്ധപ്രകാരം സംഗീത പരിശീലനം. ശേഷം പ്രശസ്ത ക്ലാസിക്കൽ ഗായകനായ ശ്രീ ബൽറാംപുരിയുടെ കീഴിൽ ഹിന്ദുസ്ഥാനി ക്ലാസിക്കൽ സംഗീതത്തിൽ ഔപചാരിക പരിശീലനം ആരംഭിച്ചു.

0: ഇത് നിങ്ങളുടെ ശബ്ദഭാവനയുടെ കൂട്ടായ്മ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. ബോളിവുഡിലെ നിരവധി ഹിറ്റ് ഗാനങ്ങൾ നമുക്ക് സമ്മാനിച്ച പ്രിയ ഗായികയാണ് കവിതാ കൃഷ്ണമൂർത്തി. 90s സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളായ ഹം ദിൽ ദേ ചുക്കേ സനം, 1942 എ ലവ് സ്റ്റോറി തുടങ്ങിയ ചിത്രങ്ങളിലെ ഗാനങ്ങളിലൂടെ ജനഹൃദയം ഈ കലാകാരി സ്വന്തമാക്കി.

0: നിശബ്ദതയ്ക്ക് ശബ്ദം നൽകാൻ, മനസ്സിനെ ചേർത്ത് പിടിക്കാൻ റേഡിയോ സാന്ത്വനം 90.4 FM.
1: കൂടി എല്ലാ പ്രിയ ശ്രോതാക്കൾക്കും റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക് സ്വാഗതം. മേഘമൽഹാറിൽ നിങ്ങളോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. ഒരുപാട് ഗാനങ്ങളിലൂടെ നമുക്ക് പ്രിയങ്കരയായി തീർന്ന പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളിലൂടെയാണ് ഇന്നത്തെ മേഘമൽഹാർ ഇങ്ങനെ സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. തൻ്റെ 8-ാമത്തെ വയസ്സിൽ ഒരു സംഗീത മത്സരത്തിൽ സ്വർണ മെഡൽ നേടി തുടക്കം. 1960-കളുടെ മധ്യത്തിൽ ന്യൂഡൽഹിയിൽ നടന്ന ഇന്റർ മിനിസ്ട്രി ക്ലാസിക്കൽ മത്സരത്തിൽ പങ്കെടുത്ത് നിരവധി മെഡലുകൾ നേടി. തൻ്റെ 30 വർഷം നീണ്ടുനിന്ന സംഗീത ജീവിതത്തിൽ 16 ഭാഷകളിലായി 15,000-ലേറെ ഗാനങ്ങൾ ഈ പ്രതിഭ നമുക്കായി സമ്മാനിച്ചിട്ടുണ്ട്.

0: ജനമനസ്സുകളുടെ നേരിന്റെ ശബ്ദം കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.
1: ശ്രോതാക്കൾ ആസ്വദിച്ചുകൊണ്ടിരിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാർ. മേഘമൽഹാറിൽ പ്രിയപ്പെട്ടവരോടൊപ്പം ഞാൻ ശ്രീലക്ഷ്മി. പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. 1971 ശ്രീമാൻ പൃഥ്വിരാജ് എന്ന ബംഗാളി സിനിമയിൽ ലതാ മങ്കേഷ്കറിനൊപ്പം ഒരു ഗാനം ആലപിച്ചുകൊണ്ടാണ് കവിതാ കൃഷ്ണമൂർത്തി സിനിമയിൽ തുടക്കം കുറിക്കുന്നത്. 1995 ബോക്സർ എന്ന സിനിമയിൽ പാടിക്കൊണ്ട് മലയാള സിനിമാ ഗാനരംഗത്ത് തുടക്കം കുറിച്ചു. പിന്നീട് 2004 ഈ സ്നേഹതീരത്ത് എന്ന ചിത്രത്തിൽ രണ്ട് ഗാനങ്ങൾ ആലപിക്കുകയും ചെയ്തു.

ആഘോഷിക്കൂ, ആനന്ദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM-നോടൊപ്പം. റേഡിയോ സാന്ത്വനം 90.4 FM മേഘമൽഹാറിലേക്ക്. കൂടെ ഞാൻ ശ്രീലക്ഷ്മി. നിരവധി മനോഹര ഗാനങ്ങൾ കൊണ്ട് നമുക്ക് സുപരിചിതയായ പ്രിയ ഗായിക കവിതാ കൃഷ്ണമൂർത്തിയുടെ ഗാനങ്ങളാണ് മേഘമൽഹാർ പ്രിയ ശ്രോതാക്കൾക്കായി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. തന്റെ സംഗീത ജീവിതത്തിൽ നിരവധി അംഗീകാരങ്ങളും അവാർഡുകളും ഈ കലാപ്രതിഭയെ തേടിയെത്തുകയുണ്ടായി. 1995, 1996, 1997, 2003 കാലഘട്ടങ്ങളിൽ മികച്ച പിന്നണി ഗായികയ്ക്കുള്ള ഫിലിംഫെയർ അവാർഡുകൾ, 2000 മികച്ച പിന്നണി ഗായികയ്ക്കുള്ള മഹാരാഷ്ട്ര സംസ്ഥാന ചലച്ചിത്ര അവാർഡ്, 2024 അമൃത് രത്തൻ അവാർഡ്, 2025 ST Vardhan ഇന്റർനാഷണൽ അവാർഡ്, സ്മൃതി അവാർഡ് തുടങ്ങി നിരവധി അവാർഡുകൾ ഈ കലാപ്രതിഭയ്ക്ക് ലഭിച്ചു. 2005 രാജ്യം പത്മശ്രീ നൽകി ആദരിച്ചു.

ഇന്നത്തെ മേഘമൽഹാറിന്റെ അധ്യായം ഇവിടെ പൂർണ്ണമാവുകയാണ്. അടുത്തയാഴ്ച വീണ്ടും എത്താം, ഇതേ ദിവസം ഇതേ സമയം. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM.

ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് മേഘമൽ ഹാർ. തയ്യാറാക്കി അവതരിപ്പിച്ചത് ശ്രീലക്ഷ്മി ആർ. സാങ്കേതിക സഹായം ആദർശ് അജയ്.

0: അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ.
1: മലയാളി വിശേഷങ്ങൾ കൈമാറാൻ അമേരിക്കയിലെ ന്യൂയോർക്ക് ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കേരള ടൈംസ് എന്ന ഓൺലൈൻ മാധ്യമം റേഡിയോ സാന്ത്വനം 90.4 FM ചേർന്ന് വീതിയൊരുക്കുന്നു.
0: പരിപാടിയുടെ ഏകോപനം ഡോക്ടർ പ്രവീൺ ജി പൈ. 2008 മലയാളത്തിന്റെ മെഗാസ്റ്റാർ പത്മശ്രീ മമ്മൂട്ടി ഉദ്ഘാടനം ചെയ്ത വാർത്താ ചാനലാണ് കേരള ടൈംസ്.
1: പ്രശസ്തനായ അമേരിക്കൻ മലയാളിയും ഒട്ടേറെ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്നയാളും ലോക കേരള സഭാംഗവും മുൻ ഫൊക്കാന പ്രസിഡന്റുമായ ശ്രീ പോൾ കറുകപ്പള്ളിലാണ് കേരള ടൈംസിന്റെ നേതൃത്വം വഹിക്കുന്നത്.

0: സമൂഹത്തെ കേന്ദ്രീകരിച്ച് ഇന്ത്യയിൽ നിന്നുമുള്ള ഏറ്റവും പുതിയ വാർത്തകളും മലയാളി സമൂഹത്തെ കേന്ദ്രീകരിച്ച് അമേരിക്കയിൽ നിന്നുള്ള വാർത്താ വിശേഷങ്ങളും ലോക മലയാളികൾക്കായി പ്രസിദ്ധീകരിക്കുക എന്നുള്ളതാണ് കേരള ടൈംസിന്റെ ലക്ഷ്യം.
1: കേരള ടൈംസുമായി സഹകരിച്ച് റേഡിയോ സാന്ത്വനം 90.4 FM ശ്രോതാക്കൾക്കായി ഉയർന്ന നിലവാരത്തിലുള്ള അമേരിക്കൻ പ്രവാസ വിശേഷങ്ങൾ പങ്കുവയ്ക്കുന്നു.
2: പ്രവാസ വിശേഷങ്ങൾ

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30 പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രജനി ഗിരി.

0: കരുതലും വിജ്ഞാനവും വിനോദവുമായി പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് റേഡിയോ സാന്ത്വനം 90.4 FM. നമസ്കാരം, റേഡിയോ സാന്ത്വനം 90.4 FM പ്രവാസ വിശേഷങ്ങളിലേക്ക് സ്വാഗതം. പ്രവാസ വിശേഷങ്ങൾ വായിക്കുന്നു ആതിര. അമേരിക്കൻ പൌരത്വ എമിഗ്രേഷൻ സർവീസ് 2026 May 22 പുറത്തിറക്കിയ പുതിയ നയപ്രകാരം അമേരിക്കയിൽ താൽക്കാലിക വിസയിൽ കഴിയുന്ന വിദേശികൾക്ക് രാജ്യത്തിനുള്ളിൽ നിന്നുള്ള അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് വഴി ഗ്രീൻ കാർഡ് നേടുന്നത് ഇനി കൂടുതൽ കടുത്ത പരിശോധനയ്ക്ക് വിധേയമാകും. പുതിയ നയപ്രകാരം ഗ്രീൻ കാർഡ് അപേക്ഷകർ സാധാരണയായി സ്വന്തം രാജ്യത്തിലെ US കോൺസുലേറ്റ് മുഖേന കോൺസുൽ പ്രോസസിംഗ് വഴിയാണ് സ്ഥിരതാമസ വിസ നേടേണ്ടത് എന്ന് അമേരിക്കൻ പൌരത്വ ഇമിഗ്രേഷൻ സർവീസ് വീണ്ടും വ്യക്തമാക്കി. അമേരിക്കയ്ക്കുള്ളിൽ നിന്ന് അഡ്ജസ്റ്റ്മെന്റ് ഓഫ് സ്റ്റാറ്റസ് അനുവദിക്കുന്നത് അസാധാരണ സാഹചര്യങ്ങളിൽ മാത്രം നൽകേണ്ട ഒരു വിവേചനാധികാരപരമായ ഇളവാണെന്ന് നയത്തിൽ വ്യക്തമാക്കുന്നു. അമേരിക്കയിൽ വിദേശത്ത് ജനിച്ച് പിന്നീട് പൌരത്വം നേടിയവർക്ക് കോൺഗ്രസ് അംഗങ്ങളോ ജഡ്ജിമാരോ ആകുന്നത് വിലക്കണമെന്ന് റിപ്പബ്ലിക്കൻ പാർട്ടി പ്രതിനിധി നാൻസി മേസിന്റെ ഭരണഘടനാ ഭേദഗതി നിർദ്ദേശത്തിനെതിരെ വ്യാപകമായ പ്രതിഷേധം. ഇന്ത്യൻ വംശജരായ രാജ കൃഷ്ണമൂർത്തി, പ്രമീള ജയപാൽ, ശ്രീ താനേധാർ എന്നീ ഡെമോക്രാറ്റിക് ജനപ്രതിനിധികൾ ഈ നീക്കത്തെ ശക്തമായി അപലപിച്ചു. അമേരിക്കൻ ചരിത്രത്തെയും കുടിയേറ്റ പാരമ്പര്യത്തെയും വഞ്ചിക്കുന്നതും വംശീയ അധിക്ഷേപം നിറഞ്ഞതുമാണ് ഈ നിർദ്ദേശമെന്ന് അവർ കുറ്റപ്പെടുത്തി. വിലക്കയറ്റവും ഭവന പ്രതിസന്ധിയും പരിഹരിക്കുന്നതിന് പകരം ജനങ്ങളെ വിഭജിക്കാനാണ് ഇത്തരം രാഷ്ട്രീയ നാടകങ്ങളിലൂടെ ശ്രമിക്കുന്നതെന്നും അവർ കൂട്ടിച്ചേർത്തു. അമേരിക്കയിലെ ഫ്ലോറിഡയിൽ വാരാന്ത്യത്തോടനുബന്ധിച്ച് ബീച്ചുകളിലും മറ്റ് ജലാശയങ്ങളിലും ജനത്തിരക്ക് വർദ്ധിക്കാൻ സാധ്യതയുള്ളതിനാൽ പൊതുജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് സൗത്ത് ഫ്ലോറിഡയിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ കർശന നിർദ്ദേശം നൽകി. പാം ബീച്ച് കൌണ്ടിയിലുടനീളം സുരക്ഷാ ക്രമീകരണങ്ങൾ ശക്തമാക്കിയിട്ടുണ്ട്. അവധി ആഘോഷങ്ങളുടെ ഭാഗമായി കുടുംബങ്ങൾ പുറത്തിറങ്ങുമ്പോൾ പൂളുകൾ, തടാകങ്ങൾ, കടൽ തീരങ്ങൾ എന്നിവയിൽ അതീവ ശ്രദ്ധ പുലർത്തണമെന്നും പാം ബീച്ച് കൌണ്ടി ഓഷ്യൻ റെസ്ക്യൂ സംഘടനയുടെ പ്രതിനിധികൾ അറിയിച്ചു. ഇതോടുകൂടി പ്രവാസ വിശേഷങ്ങൾ അവസാനിക്കുന്നു. കൊല്ലം പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റിന്റെ സംരംഭമായ റേഡിയോ സാന്ത്വനം 90.4 FM ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നും ആപ്പ് സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്ത വ്യത്യസ്തങ്ങളായ പരിപാടികൾ ആസ്വദിക്കാവുന്നതാണ്. തുടർന്നും കേട്ടുകൊണ്ടേയിരിക്കൂ റേഡിയോ സാന്ത്വനം 90.4 FM. ഇതൊരു പെയിൻ ആൻഡ് പാലിയേറ്റീവ് കെയർ ട്രസ്റ്റ് സംരംഭം.
1: Radio Santhanam 90.4 FM. Download the application from Google Play Store or App Store and enjoy your favorite programs and music.

ജീവിതത്തിന്റെ ഗതിവേഗതകളെ കൃത്യമായി തിരിച്ചറിഞ്ഞ് ശരിയായ ആസൂത്രണത്തോടും ഐശ്വര്യപൂർണമായും ജീവിക്കാൻ നമ്മെ പ്രാപ്തരാക്കുന്ന ഭാരതത്തിന്റെ അഭിമാനമായ വേദ ജ്യോതിഷശാസ്ത്രത്തിന്റെ ഉള്ളറകളിലേക്ക് വെളിച്ചം വീശുന്ന പ്രത്യേക പരിപാടി ഭാഗ്യരാശി. ആയുർവേദ ആധുനിക വൈദ്യശാസ്ത്രങ്ങളിലും ജ്യോതിഷശാസ്ത്രത്തിലും പരിചയസമ്പന്നനായ ജ്യോതിഷപ്രവര ഡോക്ടർ സി ആർ ജയശങ്കർ ജ്യോതിഷശാസ്ത്രത്തെയും പ്രായോഗിക ജീവിതത്തിൽ അതിന്റെ ഉപയോഗത്തെയും പ്രസക്തിയെയും പറ്റിയുള്ള ശ്രോതാക്കളുടെ പൊതുവായ ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്നു ഭാഗ്യരാശി പ്രതിവാര ജ്യോതിഷ പംക്തിയിലൂടെ. ജാതകം, പ്രശ്നം, മുഹൂർത്തം, പൊരുത്തം, ആരോഗ്യ ജ്യോതിഷം, രത്നശാസ്ത്രം, വാസ്തു തുടങ്ങി ജ്യോതിഷത്തിന്റെ സമസ്ത മേഖലകളെ സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടി ലഭിക്കുന്നതാണ്. കേൾക്കാം എല്ലാ ഞായറാഴ്ചയും വൈകുന്നേരം 5 മണിക്കും, പുനഃപ്രക്ഷേപണം എല്ലാ ബുധനാഴ്ചയും രാവിലെ 7 മണിക്കും. ചോദ്യങ്ങൾ അയക്കേണ്ട നമ്പർ 8848555875.

ലോകത്തെവിടെയിരുന്നും റേഡിയോ സാന്ത്വനം 90.4 FM നിങ്ങൾക്ക് ആസ്വദിക്കാം. ഗൂഗിൾ പ്ലേ സ്റ്റോറിൽ നിന്നോ ആപ്പ് സ്റ്റോറിൽ നിന്നോ ഉടൻ തന്നെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യൂ, കേൾക്കൂ, ആസ്വദിക്കൂ. റേഡിയോ സാന്ത്വനം 90.4 FM.

ഓണത്തിന്റെ കാറ്റിൽ മന്ദമായി വീശുന്ന സംഗീത സൗരഭ്യം ഗാനമന്ദാരം. വീണ്ടും വീണ്ടും കേൾക്കാൻ കൊതിക്കുന്ന പഴയ രാഗങ്ങളും ഹൃദയം തഴുകുന്ന വരികളും ആ ഗാന ഭംഗിയിലലിഞ്ഞ വിശേഷങ്ങളും നമുക്ക് കേൾക്കാം, ആസ്വദിക്കാം ഗാനമന്ദാരത്തിലൂടെ. കേൾക്കാം ഞായറാഴ്ച ഉച്ചയ്ക്ക് 12 മണിക്കും പുനഃപ്രക്ഷേപണം ബുധനാഴ്ച രാത്രി 8 മണിക്കും. നിത്യഹരിത ഗാനങ്ങളുടെ ശുദ്ധമായ സംഗീത വിരുന്ന് ശ്രോതാക്കൾക്കായി സമ്മാനിക്കുന്നു പ്രദീപ് ആശ്രാമം. മറക്കാതെ കേൾക്കാം ഹൃദയം തഴുകുന്ന ഗാനങ്ങൾ.

ജനിമൃതികളുടെ അനന്ത വിഹായസുകളിലേക്ക് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്ന മലയാള സാഹിത്യത്തിലെ നിരവധി കൃതികൾ. മലയാളത്തിന്റെ പൈതൃകവും സംസ്കാരവും പാരമ്പര്യവും വിളിച്ചോതുന്ന അത്തരം സാഹിത്യകൃതികളെ നിങ്ങൾക്ക് പരിചയപ്പെടുത്തുന്നു അക്ഷരമുദ്രയിലൂടെ. കേൾക്കാം എല്ലാ ബുധനാഴ്ചകളിലും രാവിലെ 8:30, പുനഃപ്രക്ഷേപണം ശനിയാഴ്ച വൈകിട്ട് 5:30. ആശയം അവതരണം രചന.

ഗസ്റ്റ് ഓഫ് ദി ഡേ. നാളെയുടെ താരങ്ങൾ 90.4 FM അതിഥികളായി എത്തുന്നു. പുസ്തകത്തിന്റെ പേജുകൾക്കപ്പുറം സ്വപ്നങ്ങൾ കാണുന്ന കുഞ്ഞു മനസ്സുകൾ, ചോദ്യങ്ങളാൽ ലോകത്തെ അളക്കുന്ന ചെറു പ്രതിഭകൾ എത്തുന്നു സ്റ്റുഡൻസ് ഗസ്റ്റ് ഓഫ് ദി ഡേയിൽ. ചിരിയും ചിന്തയും പ്രചോദനവും ഒത്തുചേരുന്ന ഈ മനോഹര വേദി നിങ്ങൾക്കായി സമ്മാനിക്കുന്നു റേഡിയോ സാന്ത്വനം 90.4 FM. നാളെയുടെ ലോകം ഇന്നിന്റെ ശബ്ദത്തിൽ കേൾക്കാം. എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 9 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വെള്ളിയാഴ്ചകളിലും രാത്രി 8 മണിക്കും.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.

ഞമ്മളെ മജ്നു എങ്ങനെയാ വരണത്? കുതിരപ്പുറത്ത് ലൈല നിക്കേണ്. ലൈല എങ്ങനെയാ നിക്കണത്? മാലുവില്ലങ്ങാടിയിലെ പൂക്കട് വിൽക്കണ നഴ്സറിയില് വെളിച്ച പൂക്കട് പൂത്തു നിൽക്കണ സിദറത്തുൽ മുൻതഹ മാതിരി. എന്ത്

0: കഥാനായകനും കഥാനായികയും സല്ലാപ കലാപങ്ങളിലൂടെ കഥാന്തം തേടിയുള്ള പാച്ചിൽ മത്സരത്തിന് തയ്യാറാവുകയാണ്. കഥാനായകൻ ആരാ? ഉന്മാദിയായ മമ്മദ്. കഥാനായിക ഉത്സാഹിയായ ഉമ്മു കുൽസും. ഓൺ യുവർ മാർക്ക്, ഗെറ്റ് സെറ്റ്, ഈഗോ. പാടരുത്.
1: പാടില്ല.
0: അതെ, പ്രേമികൾക്ക് പാടില്ല.

അറിയാം, അറിവ് നേടാം. അറിവിന്റെ ലോകത്തേക്ക് ഒരു യാത്ര. പൊതുവിജ്ഞാനം വളർത്താനും ലോകത്തെ അറിയാനും മത്സര പരീക്ഷകൾക്ക് തയ്യാറെടുക്കുന്നവർക്കും വേണ്ടി റേഡിയോ സാന്ത്വനം 90.4 FM അവതരിപ്പിക്കുന്നു അറിയാം, അറിവ് നേടാം. തയ്യാറാക്കി അവതരിപ്പിക്കുന്നു പ്രീത സുഗതൻ. കേൾക്കാം എല്ലാ തിങ്കളാഴ്ചയും രാവിലെ 8 മണിക്കും പുനഃപ്രക്ഷേപണം എല്ലാ വ്യാഴാഴ്ചയും വൈകിട്ട് 7 മണിക്കും.